ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. ഇന്ന് ശകവർഷം 1948 വൈശാഖം 18. കൊല്ലവർഷം 1201 മേടം 25. 2026 മെയ് മാസം 8 തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡയറക്ട് ഹോം സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: ഇംഗ്ലീഷിൽ പൈറിക് വിക്ടറി എന്നൊരു പ്രയോഗമുണ്ട്. കനത്ത നാശനഷ്ടങ്ങളുണ്ടാക്കി വലിയ വില കൊടുത്ത് നിഷ്പ്രയോജനപ്രദമായി നേടുന്ന ഒരു യുദ്ധവിജയം എന്നാണ് അതിനർത്ഥം. BC 272 ഗ്രീസിലെ പൈറസ് രാജാവ് റോമക്കാർക്കെതിരെ ഹെറാക്ലിയയിൽ വെച്ച് യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിലും തന്റെ സൈന്യത്തിലെ സകലരും മരണപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടതോടെ ഉടലെടുത്തതാണ് പൈറിക്കിന്റെ വിജയം എന്ന ഈ പ്രയോഗം. ലോകത്തിലെ ആദ്യത്തെ വലിയ മഹായുദ്ധമായിരുന്ന മഹാഭാരതത്തിലെ കഥയുടെ നട്ടെല്ല് കൗരവ പാണ്ഡവ വൈരമാണ്. തനിക്ക് പ്രതികൂലമായവ മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന ഉജ്ജ്വലമായ ചിന്തയോടെ തുടങ്ങിയെങ്കിലും എല്ലാ യുദ്ധനിയമങ്ങളും ലംഘിക്കപ്പെട്ട് നടന്ന ഈ യുദ്ധം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പിന്തുടർച്ച അവകാശ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ യുദ്ധാവസാനം ജേതാവായ യുധിഷ്ഠിരൻ നേടിയെടുത്ത സിംഹാസനം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ആനകളും കുതിരകളും ആളുകളും മരണപ്പെട്ടു. തലമുറകൾ നശിച്ചു. കുരുക്ഷേത്രത്തിൽ വെച്ച് 18 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിനൊടുവിൽ പാണ്ഡവപക്ഷത്ത് 8 പേരും കൗരവപക്ഷത്ത് 3 പേരും മാത്രമാണ് അവശേഷിച്ചത് എന്നതിനാൽ ഇതൊരു പൈറിക് വിക്ടറി തന്നെയായിരുന്നുവെന്ന് പറയാം. യുദ്ധം എന്ന പേരിൽ ആർക്കും ആരെയും ഒരു കാരണവും കൂടാതെ ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം മനുഷ്യരാശിയുടെ സ്വൈര്യ ജീവിതത്തിന് മേൽ ഭയത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയതോടെ ദശലക്ഷക്കണക്കിന് നിരായുധരും നിരപരാധികളും നിർദോഷികളുമായവർ കൊല്ലപ്പെടുമെന്നും അനേകർ ചാകാതെ ചത്ത് ജീവിക്കുമെന്ന അവസ്ഥയിലായി. അന്തമില്ലാത്ത അധിനിവേശ ചിന്തകളുടെയും അത്യാഗ്രഹത്തിൻ്റെയും അനന്തരഫലമായി ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ യുദ്ധവും. ദാരുണമായ ദുരിതങ്ങളും തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങളും അനാഥത്വവും സമ്പത്തിൻ്റെയും ജീവനോപാധികളുടെയും നാശവുമൊക്കെ അല്ലാതെ യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരം നൽകുന്നില്ല എന്ന് മഹാകവി വ്യാസഭഗവൻ തൻ്റെ മഹാകാവ്യത്തിലൂടെ കാട്ടിത്തരുന്നു. ഒരിക്കലും മരണമില്ലാതെ നാടുകൾ തോറും അലയുന്ന മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് പൈശാചികമായ പകയുടെ പ്രതിരൂപവും ആൾരൂപവുമാണ്. ഭാരതകഥയിലെ ഏറ്റവും നീചവും ഞെട്ടിപ്പിക്കുന്നതുമായ സന്ദർഭമാണ് യുദ്ധാനന്തരം അശ്വത്ഥാമാവ് കൃപരോട് ചെയ്തത്. മനുഷ്യച്ചോരയിലാണ്ട ഈ ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്ന പോലെ ആയത്രേ. ഇരുളിന്റെ മറവിൽ പാണ്ഡവരുടെ കിടക്കറയിൽ കയറി പാണ്ഡവകുലത്തിലെ അനന്തരാവകാശികളാകുമായിരുന്ന എല്ലാവരെയും വാളിനിരയാക്കിയ എത്രയും നീചനായ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായതോടെ പക എന്ന മലിനവികാരം നമ്മുടെ ഭവനങ്ങളിൽ സ്ഥായിയായി നിലകൊള്ളുന്നു. എല്ലാ കലാപങ്ങൾക്കും കാരണമാവുന്ന കാലന്റെ കോപവും പകയെന്ന വിനാശ മനോഭാവവുമുള്ള ആയുധത്തിൽ അന്തകൻ വസിക്കുന്ന ദ്രൗണിയുടെ കയ്യിൽ ഭൂമിയെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ടത്രേ. ദ്രൗണിയുടെ ഈ വികാരം മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക എന്ന താക്കീതാണ് മഹാഭാരതം നമുക്ക് നൽകുന്നത്. വിനാശകാരിയായ പകയെ മറികടക്കാൻ മനുഷ്യന് കഴിയണം എന്ന സന്ദേശവും അത് നൽകുന്നു. മനുഷ്യനിലുള്ള അധികാരവാഞ്ഛയുടെ മൂർത്തിമത്ഭാവമായ ദുര്യോധനൻ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല. പ്രത്യുത മനുഷ്യ സമുദായത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വത സത്യത്തിന്റെ പ്രതിഫലനമാണ്. നടന്ന കഥ എന്നതിനേക്കാൾ നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരത കഥ. ഏതെല്ലാം കർക്കശ വ്യവസ്ഥകളോടെ തുടങ്ങിയാലും യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് അധർമ്മത്തിലായിരിക്കുമെന്നത് കാട്ടിത്തരുന്നു. മനുഷ്യരെ കൊന്നൊടുക്കിയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്ന വിജയം ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാനാവില്ലെന്നതാണ് പ്രാപഞ്ചിക സത്യം. എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട് വേണം യുദ്ധം ജയിക്കാനെന്ന് നിയമമുണ്ടാക്കിയ ശേഷം അതെല്ലാം കാറ്റിൽ പറത്തി യുദ്ധം മുന്നേറിയതോടെ മഹാരഥന്മാർ പോലും അധർമ്മത്തിന്റെ പാതയിലൂടെ നീങ്ങി. ധർമ്മത്തിന്റെ വിളനിലമായി ഉദ്ഘോഷിക്കപ്പെടുന്ന യുധിഷ്ഠിരന് പോലും യുദ്ധവിജയത്തിന് വേണ്ടി നേശേ ബലസ്വേരി ചരേത ധർമ്മം, താൻ ബലത്തിനാളല്ല എന്ന് വന്നാൽ യുദ്ധം ചെയ്യാം

0: എന്ന മാർക്കണ്ഡേയ വാക്യമനുസരിച്ച് അധർമ്മം ചെയ്യേണ്ടി വന്നു. പരാജിതരുടെ മേൽ തങ്ങൾക്കിഷ്ടമുള്ള ഏത് വ്യവസ്ഥയും ഏർപ്പെടുത്താൻ യുദ്ധം ജേതാക്കൾക്ക് അവകാശം നൽകുന്നു എന്ന് രണധീരനായ റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ അവകാശപ്പെട്ടുവെങ്കിലും യുദ്ധം കാട്ടാളന്മാരുടെ പ്രവൃത്തിയാണെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാൾ എന്ന പ്രശംസ നേടിയെങ്കിലും പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ പരാജിതനായ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വാക്കുകളല്ലേ ഏറെ ശ്രദ്ധേയമായത്?
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. ആകാശവാണി. ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ജീവിതം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് കവിതാ സ്വരലയ.

0: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ള എഴുതിയ ജീവിതം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് കവിതാ സ്വരലയ. സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Subhadra Ramachandran. Union Home Minister Amit Shah will arrive in Kolkata today. He is scheduled to attend a meeting with the newly elected BJP MLAs, during which the party's legislative leader will be selected. The new Chief Minister of the State and the Council of Ministers will be sworn in tomorrow on the birth anniversary of Kavi Guru Rabindranath Tagore. Meanwhile, preparations are underway for the swearing-in ceremony at the Brigade Parade Ground in Kolkata. Necessary administrative meetings are being held and tight security arrangements are being put in place for the occasion. Prime Minister Narendra Modi, Union Home Minister Amit Shah, senior BJP leaders and chief ministers from other states are expected to attend the oath-taking ceremony. President of Vietnam Tho Lam has emphasized that India and Vietnam together have a significant opportunity to play a pivotal role in the global supply chain in today's changing world order. Addressing the India-Vietnam Business Forum in Mumbai, Mr. Lam highlighted that the current global scenario is indeed a challenge, but also an opportunity to elevate cooperation between India and Vietnam to a new level. Speaking on the occasion, Maharashtra Chief Minister Devendra Fadnavis asserted that entrepreneurs, investors and professionals from the technology and manufacturing sectors in countries like India and Vietnam will shape the future of Asia. India and Vietnam have discussed to deepen cooperation in emerging technologies, innovation, research and startup ecosystems. Minister of State for Science and Technology Jitendra Singh held bilateral talks with his Vietnamese counterpart Dr. Vu Hai Hoang in New Delhi yesterday. During the discussions, both sides exchanged views on cooperation in artificial intelligence missions, cybersecurity frameworks, innovation ecosystems and technology transfer initiatives. The meeting also reviewed ongoing academic and institutional engagements between the two countries, including collaborations involving research institutions, innovation hubs and technology incubation platforms. Addressing the meeting, Dr. Singh said that the comprehensive strategic partnership between the two countries has gained new momentum over the last decade. He said that around 10 researchers from Vietnam have availed fellowships under the India-ASEAN Research and Training Fellowship Program. Foreign Secretary Vikram Misri took part in a trilateral meeting between India, France and United Arab Emirates in Abu Dhabi yesterday, along with Reem Al-Hashmi, Minister of State and Special Envoy for India, and Martin Bryans, Secretary General of the Ministry for Europe and Foreign Affairs of France. The Ministry of External Affairs said the three countries agreed to strengthen their partnership and work on a roadmap with clear timelines. During the visit, Mr. Misri also met Khaldun Al Mubarak, Managing Director and Chief Executive Officer, Mubadala Investment Company, to discuss investment cooperation. Saudi Arabia suspended U.S. military access to its bases and airspace, forcing President Donald Trump to abruptly abandon his plan to escort ships through the Strait of Hormuz, the two U.S. officials have confirmed. The move marks a significant setback for Washington's Gulf strategy, with a key regional ally effectively blocking the operation known as Project Freedom before it could gain traction. Mr. Trump has shifted focus to diplomacy, describing recent talks with Iran as very good and saying a permanent deal is very possible. Iran is now reviewing a 14-point U.S. proposal to end the war, with Tehran's Foreign Minister Abbas Araghchi calling for dialogue and diplomacy. The proposed framework would pause hostilities and open a 30-day window of final negotiations, even though core issues, including Iran's nuclear program, would be left for later talks. In IPL cricket, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs using DLS method in a rain-hit match at Ikana Stadium in Lucknow last night. chasing 213 runs for victory, Royal Challengers Bengaluru made 203 for 6 in 19 overs. Earlier put into bat, Lucknow Super Giants scored 209 for 3 in 19 overs. Multiple rain interruptions reduced the match to a 19-over side affair, setting Bengaluru a DLS target of 213. Today, Delhi Capitals will take on Kolkata Knight Riders at Arun Jaitley Stadium in Delhi at 7:30 p.m. That's the end of this news bulletin.
0: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, പ്രിയ സിസ്റ്റേഴ്സ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 11-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ഇതിൽ അഞ്ചു തെങ്ങുകോട്ട. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, സംഗീത് ശിവസൌധം പാടുന്ന കൃതികൾ, SR മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ R മൃദംഗം, പനമറ്റം A അരുൺ ഗഞ്ചിറ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ ശ്രീ ജ്യോതിലാൽ അവതരിപ്പിക്കുന്നു, തുടർന്ന് ചുമടു താങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 R റാഫി പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:20 ജ്യോതിശ്രീ പാടുന്ന ലളിതഗാനങ്ങൾ, രചന PR വിജയലക്ഷ്മി, വീണ പി നായർ, സംഗീതം SR മോഹൻ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം, കുറ്റവും ശിക്ഷയും, 14-ാം ഭാഗം. ദസ്തേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, നാടകരൂപാന്തരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം, ആലപ്പുഴ S സുബൈർ മുസ്ലിയാർ പാരായണം ചെയ്യുന്നു. 6:00 ചലച്ചിത്രഗാനം. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കിം VMമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി, ഹരിപ്പാട് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ, മഹാമൌനം തേടി വിരഹിതയാമിനി, മീരാബാലു അവതരിപ്പിക്കുന്ന കഥ സമുദ്രതീരം, മുഹമ്മദ് കൊച്ചാലമൂട് അവതരിപ്പിക്കുന്ന കവിതകൾ സ്കൂൾ വിട്ട കുട്ടി, അമ്മക്കിനാവ്. 8:30 ചലച്ചിത്രഗാനം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, S ഷൂജമോൻ നടത്തുന്ന പ്രഭാഷണം. 9:30 ഇംഗ്ലീഷ് പരിപാടി, മദേഴ്സ് ഡേ, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എ ലൈഫ് ടൈം, ഷീബാ P സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, കാരൂർ എഴുതിയ കഥ,

പൊതിച്ചോറ് 10 മണിക്ക് സംഗീത സാധകം. പഠിപ്പിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി, പഠിച്ചത് സ്നേഹ സൈമൺ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM Gold ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 11 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 24.5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ പ്രിയ സിസ്റ്റേഴ്സ് പാടിയ സ്തുതികൾ കേൾക്കാം. ഓ പവനാത്മജ എന്നാരംഭിക്കുന്നു.

0: പ്രിയ സിസ്റ്റേഴ്സ് പാടിയ സ്തുതികളാണ് ഇതുവരെ കേട്ടത്. ഉദയഗീതം സമാപിക്കുന്നു. ആകാശവാണി, സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. കാലാവധി 6 മാസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് 12-ാം ശമ്പള കമ്മീഷൻ. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് LDF സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ആ കാലാവധി ഈ മാസം 23-ന് അവസാനിക്കാനിരിക്കെയാണ് കാലാവധി നീട്ടണമെന്ന് മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ സമിതി ആവശ്യപ്പെട്ടത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ വിസമ്മതിച്ചതോടെ ഗവർണർ RN രവി നിയമസഭ പിരിച്ചുവിട്ട് ഉത്തരവിറക്കി. നാളെ രാവിലെ 10-ന് BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. ഈ മാസം 30-ന് അവസാനിക്കുന്ന രജിസ്ട്രേഷനിൽ സംസ്ഥാനത്ത് പകുതിയോളം കർഷകരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കൊലപാതകം നടത്താൻ ബോധപൂർവം ശ്രമമുണ്ടെങ്കിലേ പ്രതിക്കെതിരെ വധശ്രമക്കേസ് നിലനിൽക്കൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇക്കാര്യം തെളിയിക്കാനായില്ലെങ്കിൽ വധശ്രമക്കേസിൽ ശിക്ഷ നൽകാനാവില്ല എന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്നലെ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി.
1: സംസ്ഥാനത്ത് പുതിയൊരു സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരുപിടി പ്രതീക്ഷകളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ജനവിധി കേവലമൊരു രാഷ്ട്രീയ മാറ്റമല്ല, അത് ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ്. നാടിന്റെ വികസനം ദ്രുതഗതിയിലാകണം, ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാകണം, വിലക്കയറ്റം നിയന്ത്രിക്കപ്പെടണം, ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ ഗുണമേന്മയുള്ളതും ഏവർക്കും പ്രാപ്യമായതുമാകണം. ഇങ്ങനെ പോകുന്നു സാധാരണക്കാരുടെ പ്രതീക്ഷകൾ. തൊഴിലില്ലായ്മയും PSC നിയമനങ്ങളിലെ അനിശ്ചിതത്വവും യുവജനങ്ങളുടെ പ്രധാന ആശങ്കയാണ്.
2: ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് ഒരു ഗവൺമെന്റ് ജോലി. PSC എക്സാംസിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്.
1: വിദ്യാർത്ഥിനിയായ ദേവു കൃഷ്ണ S. നാഥ്.
2: പക്ഷേ PSC ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിന് നിയമനം ലഭിക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നായാലും PSCയുടെ ഭാഗത്തുനിന്നായാലും അവരുടെ എഫേർട്ട്, ടൈം, എനർജി ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടും റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നിയമനം നടപ്പിലാകുന്നില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഫേവർ ചെയ്യുന്ന എഡ്യൂക്കേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് മാറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. വൊക്കേഷണൽ കോഴ്സസ് അതുപോലുള്ളവ, ഇതിന്റെയൊക്കെ അഭാവത്തിൽ ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഈ ബ്രെയിൻ ഡ്രെയിൻ തടയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
3: PSC നിയമനങ്ങളുടെ ഒരു മന്ദതയാണ് പൊതുവെ, കാരണം ഇപ്പോ എക്സാമുകൾ നടത്തുന്നുണ്ട്, അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്.
1: PSC ഉദ്യോഗാർത്ഥിയായ അർജുൻ AM.
3: പക്ഷെ അതിനനുസരിച്ച് നിയമനം നടക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നിയമനം നടത്തില്ല. ഉദാഹരണം ഇപ്പൊ LDC ഒക്കെ ലിസ്റ്റ് കഴിഞ്ഞ 2025 August 1 വന്നതാണ്. അതിനുശേഷം അതിനിപ്പൊ ഏകദേശം 9 മാസത്തോളമായിട്ട് 100 നിയമനങ്ങൾ പോലും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ല, അതായത് തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകളിൽ പോലും നടക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ പുതിയൊരു വിദ്യാർത്ഥി ഈ ഒരു മേഖലയായിട്ട് വരുമ്പോ അവനെ സംബന്ധിച്ച് അവൻ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് എക്സാമുകളുണ്ട്, പ്രിലിംസ്, മെയിൻസ്. ഈ രണ്ട് എക്സാമുകൾ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇവന് നിയമനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഒരു പുതിയ വിദ്യാർത്ഥി വരുമ്പോ അവന് അതിലൊരു പ്രതീക്ഷ കാണില്ലാത്ത രീതിയിൽ.

0: ാണ് ഒരു ഇത്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെന്ന് പറയുമ്പോൾ ഇപ്പോൾ പരമ്പരാഗത രീതിയിലുള്ള ഒരു കോഴ്സുകളാണ് ഇപ്പോഴും പിന്തുടർന്ന് പോകുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടുത്തെ കോഴ്സുകൾ പലതും പഴയ രീതിയിലുള്ള കോഴ്സുകൾ തന്നെയാണ്. ഇപ്പോഴും സിലബസുകളാണെങ്കിലും ഇപ്പോഴും പഴയ രീതിയിലാണ്. അവിടെ ഒരു ആധുനികവൽക്കരണ രീതിയിലൊരു സംഭവം നടക്കുന്നില്ല. അതേ കൂട്ടുന്ന വിദേശത്ത് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് അവൻ അവിടെ ഒരു കോഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്.
1: ഇനിയുള്ള 5 വർഷത്തിൽ കേരളത്തിന് എന്ത് മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും.
2: വിദ്യാർത്ഥിനിയായ സൗപർണിക സുരേഷ്.
1: PSC റാങ്ക് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് നിയമനം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രത്യക്ഷമായ മാറ്റം കാണാൻ സാധിക്കുക, കുട്ടികളെ കൂടുതലായി സ്കിൽ കോഴ്സ് പഠിപ്പിക്കുക, അതായത് സയൻസ് മാത്രമല്ല ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ തുടങ്ങിയ വിഭാഗത്തിലെ കുട്ടികൾക്കും സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുക, അവരെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതായിരിക്കണം ഒരു സർക്കാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവജനങ്ങൾക്കായി.
2: പൊതുഗതാഗത സംവിധാനത്തിലെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു?
3: ഞാൻ സ്ഥിരമായി പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ്.
2: KSRTC യാത്രികയായ അജിത അരവിന്ദ്.
3: യാത്രാ ചിലവിന്റെ കാര്യം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. പിന്നീടുള്ളത് ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വരുന്നു ബസ്സിന് വേണ്ടിയിട്ട്. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ നമ്മള് മറ്റു സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് യാത്രാ ചിലവുകൾ കുറച്ച് സബ്സിഡി നിരക്കിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ബസ്സിനകത്ത് സീറ്റ് സംവരണം, KSRTCയിൽ കയറുമ്പോൾ മിക്കവാറും എല്ലാ സീറ്റുകളും റിസർവ് ചെയ്തിട്ട് പോകുന്ന അത് കാരണം പലപ്പോഴും ദീർഘദൂര യാത്രകളിൽ മുഴുവൻ സമയവും നിന്ന് തന്നെ യാത്ര ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു.
2: തീരദേശ മേഖലയിലെ സുരക്ഷയും പുനരധിവാസവും സംബന്ധിച്ച ആശങ്കകൾ ഒരു മത്സ്യത്തൊഴിലാളി പങ്കുവയ്ക്കുന്നു.
4: നമ്മുടെ തീരദേശത്ത് മൺസൂൺ കാലഘട്ടം വരുവാൻ ഇനി കുറച്ച് നാളുകളിലൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.
2: ജാക്സൺ പൊള്ളയിൽ.
4: ഏറെ ആശങ്കയോടുകൂടെ തന്നെയാണ് തീരദേശ സമൂഹവും മീൻപിടുത്ത സമൂഹവും കടന്നു പോകുന്നത്. കാരണം എല്ലാ കാലവും കേരളത്തിന്റെ കടൽ തീരം കടലാക്രമണങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകാറുണ്ട്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സമൂഹം എല്ലാ മൺസൂൺ കാലഘട്ടങ്ങളിലും മുറവിളി കൂട്ടി തെരുവിലിറങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലൂടെയാണ് തീരദേശ സമൂഹം കടന്നു പോകുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിലെ തീരദേശ ഗ്രാമങ്ങൾ പരിശോധിച്ചാലും കടലാക്രമണം അതിരൂക്ഷമാവുമ്പോഴ് ഭവനങ്ങളും ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ട് വെറും കൈയുമായിട്ട് ഗോഡൌണിലേക്ക് മാറേണ്ട അല്ലെ സ്കൂൾ ചിന്തകളിലേക്ക് മാറേണ്ട ഒരു ജനവിഭാഗമായിട്ട് മീൻപിടുത്ത സമൂഹം ഇന്നും മാറുകയാണ്. കൂടാതെ പരിഹരിക്കപ്പെടാത്ത കേരളത്തിലെ 24 മുകളിൽ ഹാർബറുകൾ ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പൊഴി ഹാർബറിലെ മത്സ്യബന്ധനത്തിന് പോയിട്ട് ഓരോ വർഷവും ജീവൻ അപഹരിക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളും അതുമൂലം പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ പരിഹരിക്കപ്പെടണമെന്ന് കഴിഞ്ഞ 5 വർഷക്കാലം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത്തരം കാര്യങ്ങളെ ചെവിക്കൊള്ളുകയോ പരിഹരിക്കുകയോ ചെയ്യാത്തതിന്റെ ദുരന്തങ്ങൾ ഞങ്ങൾ ഓരോ വർഷവും കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ പുതിയ സർക്കാരുകൾ വരുമ്പോഴ് അവിടെ ശാസ്ത്രീയമായ ഇടപെടലാണ് അവിടെ വേണ്ടത്. ആ ശാസ്ത്രീയമായ ഇടപെടലിലൂടെ അല്ലാതെ എന്ത് നിർമ്മാണങ്ങൾ നടത്തിയാലും അവിടെ ദുരന്ത ഭൂമിയായി തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മീൻപിടുത്ത സമൂഹത്തെ കേട്ടുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുതലപ്പൊഴിയെ ദുരന്ത ഭൂമിയിൽ നിന്ന് കരകയറ്റുവാനുള്ള പുതിയ സമീപനങ്ങൾ ഈ ഗവൺമെന്റിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുകയാണ്.
2: കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും വന്യജീവി ശല്യവും കർഷകരെ എങ്ങനെ ബാധിക്കുന്നു?
5: എന്റെ പേര് R. അനിൽകുമാർ. ഞാൻ ഒരു കർഷകനാണ്. പ്രധാനമായി ഈ കാർഷിക മേഖലയില് ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കർഷകർക്കുണ്ടാകുന്ന കൃഷിനാശം ചെറുതല്ല. അതോടൊപ്പം തന്നെ ഇതിന് വില്ലപ്പിക്കുന്ന കാര്യത്തിൽ നെൽകർഷകർക്കാണെങ്കിൽ ഇപ്പോൾ 30 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിട്ടുള്ള ഈ കൃഷിമുറി കൊടുക്കുമെന്നാണ് പറയുന്നത്. 30 രൂപ കിട്ടിയാലും നെൽകർഷകന് വരാതില്ല. സ്വാമിനാഥ കമ്മീഷൻ കേന്ദ്രമന്ത്രി സമർപ്പിച്ച ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിനേക്കാൾ 50% വില വർദ്ധിപ്പിച്ച് കൊടുക്കണമെന്നുള്ളതായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റൊക്കെ തത്വത്തിൽ അംഗീകരിച്ചതായിട്ടാണ് വാർത്തകൾ കണ്ടത്. പക്ഷെ അത് നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചെലവ് അധികരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വളത്തിന്റെ വില, കീടനാശിനിയുടെ വില, ഇതെല്ലാം തന്നെ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മിക്കവാറും അതിനകത്തൊക്കെ MRP പോലും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കീടനാശിനിയുടെ കാര്യത്തിലൊക്കെ അതൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. നെൽകർഷക മേഖലയാണെങ്കിൽ നല്ല വിത്തുകൾ ലഭ്യമാക്കപ്പെടുന്നില്ല. കർഷകർ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. വിത്തുകൾ വന്ന് വിതച്ച് കഴിയുമ്പോഴത്തേക്കാണ് വിത്ത് മുളയ്ക്കാതെ ഒരു സ്ഥിതി ഉണ്ട്. സ്വാഭാവികമായി ഇതിന്റെയൊക്കെ ഒരു കാലവർഷത്തിന്റെ ഒക്കെ ഒരു കണക്ക് നോക്കിക്കൊണ്ടാണ് ഈ വിത്ത് വിധം ഉണ്ടാകുന്നത്. അത് വിറ്റ് വിതയ്ക്കാതിരുമ്പോഴത്തേക്ക് സ്വാഭാവികം വീണ്ടും വിത്തുകൾ സംഘടിപ്പിച്ച് വിതയ്ക്കേണ്ടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആ കാലാവധി കഴിഞ്ഞു പോകും. ആ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു വെള്ളത്തിന്റെ ശല്യം ഉണ്ടാകും. ഇതെല്ലാം പ്രധാനപ്പെട്ട കാർഷിക നഷ്ടമായി മാറുകയാണ്.
2: ഓൺലൈൻ വിപണിയുടെ സ്വാധീനത്തിൽ ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചെറുകിട വ്യാപാരിയായ ബിനോയ് ജോസഫ്.
6: ഓരോ വ്യാപാര സ്ഥാപനത്തെയും വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമ്മളൊരു 5-6 വർഷം മുമ്പ് ചെയ്തിരുന്ന കച്ചവടത്തിന്റെ അതിനേക്കാട്ടിലും വളരെ ഒരു കുറവാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വ്യാപാര സ്ഥലം വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് മുന്നോട്ട് നമുക്ക് എന്നാ സംഭവിക്കും നമുക്കറിയുന്നില്ല. നമ്മളിപ്പോ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റമേഴ്സ് തീരെയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് വന്ന് ഇടിച്ചിട്ട് നമുക്ക് ഭയങ്കര തിരക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഒരാൾ വരാൻ വേണ്ടി, ഒരു കസ്റ്റമർ വരാൻ വേണ്ടി നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടൗണുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൗണിൽ ഒരു 2000 സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു 100 സ്ഥാപനത്തിനെ വരുമാനം ഉള്ളതുള്ളൂ. ബാക്കി 1900 സ്ഥാപനങ്ങളും വെറും ഒരു ഇരിപ്പിടം മാത്രമാണ്. പലർക്കും ഒരു ഇരിപ്പിടം മാത്രമാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ വേറെ എന്നാ ചെയ്യാനാണ്, വേറെ എന്ത് പണിക്ക് പോകാനാണ്, നമുക്ക് ആപ്പാട് അറിയാവുന്നതേ ഉള്ളൂ. പിന്നെ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് തൊട്ട് ഇരുന്ന ആളുകളായതുകൊണ്ട് കുറച്ച് പ്രായമൊക്കെ ആയി, അതുകൊണ്ട് അവരങ്ങ് ഒരു ഇരിപ്പിടം പോലെ അങ്ങിരുന്ന് പോകാം. പിന്നെ ചിലരൊക്കെ മക്കളൊക്കെ ആ വരുമാനമായവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഇരിപ്പിടം, വേറെ വീട്ടിൽ എന്ത് ചെയ്യാനാന്നുള്ള അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ടൗണുകളും നിർജ്ജീവമായ ടൗണുകളായിട്ട് മാറും. നമ്മുടെ കേരളത്തിലെ ടൗണുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
2: ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ജീവിത ചെലവും സാധാരണ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു?
7: ഞാൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്റെ ഹസ്ബൻഡും.
2: ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഉഷാ ബാലൻ.
7: ക്ഷേമ പെൻഷൻ കൊണ്ട് വളരെ അധികം നമുക്കത് കിട്ടുന്നതിന്റെ വലിയ ഒരു സഹായമാണ്. അത് കുടിശ്ശിക കൂടാതെ എല്ലാ മാസവും കിട്ടിയ കറക്റ്റാ മരുന്നിനും എല്ലാത്തിനും അത് ഉപകാരപ്പെടും. പിന്നെ ഇനി പുതിയ സർക്കാർ കൂട്ടിത്തരും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നു.
2: ഒരു നല്ല ഭരണത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്നതാണ്. അതിനായി തൊഴിൽ, കൃഷി, ആരോഗ്യരംഗം, ഗതാഗതം, സാമൂഹ്യ സുരക്ഷ എല്ലാ മേഖലകളിലും സമതുലിതമായ വികസനം അനിവാര്യമാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുകയും സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണത്തോടുള്ള വിശ്വാസം ശക്തമാകുന്നത്. പരാതികളില്ലാത്ത ഒരു ഭരണ സംവിധാനമല്ല, മറിച്ച് പരാതികൾ കേൾക്കാനും അവ പരിഹരിക്കാനും സന്നദ്ധതയുള്ള ഒരു ഭരണകൂടമാണ് നമുക്ക് വേണ്ടത്. സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
8: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:30.
9: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
10: എന്നും രാവിലെ 7:13.
9: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
11: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
12: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
13: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
12: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
13: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
12: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
13: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
12: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
13: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
12: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
13: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
12: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 43:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ

0: സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റ് ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി ഘടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി ഘടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്രി ഘടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
2: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
0: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണ്ണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട്

0: ഉണ്ടായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. മൂന്നുപേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച എം വി ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഹിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യാവിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7th class വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: EM

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1252 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ്എം 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ്എം 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട എഫ്എം 101 മെഗാഹെഡ്സ്.

0: പുലർവെട്ടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കുമരകം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള പച്ചക്കറി വിത്തുകളും നടീൽ വസ്തുക്കളും ജൈവിക കീടരോഗ നിയന്ത്രണ ഉപാധികളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പ്ലാവ്, മാവ്, കുടംപുളി എന്നിവയുടെ ഒട്ടുതൈകൾ, കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വിവിധ ഇനം പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകൾ, നെൽവിത്ത്, പഴയച്ചക്കെണി, സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, ലെക്കാനിസീലിയം എന്നീ ബയോകൺട്രോൾ ഏജന്റ്സ്, താമരയുടെ വിത്ത്, വിവിധ അലങ്കാര ചെടികളുടെ തൈകൾ, കരിമീൻ, തിലാപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങൾ, മത്സ്യത്തീറ്റ, അലങ്കാര മത്സ്യങ്ങൾ, ടേബിൾ ടോപ്പ് അക്വേറിയം എന്നിവ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447703321. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891547778. നമ്പർ ഒരിക്കൽ കൂടി: 8891547778. റബ്ബർ മരങ്ങൾ മഴക്കാലത്ത് റെയിൻഗാർഡ് ചെയ്ത് ടാപ്പ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, വിവിധ തരം റെയിൻഗാർഡുകൾ, റെയിൻഗാർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടുക. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡിലെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കുമാർ വി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 04-81-2576-622. നമ്പർ ഒരിക്കൽ കൂടി: 04-81-2576-622. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലെസ്സി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്യ്, സിപ്പപ്പ് എന്നീ പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഈ മാസം 10 രജിസ്ട്രേഷൻ അവസാനിക്കുന്നതാണ്. ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8086-623-621, 8547-014-842. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. പെർഡ്രോപ്പ് മോർക്രോപ്പ് പദ്ധതിക്ക് കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60:40 അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 55% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായത്.

0: രേഖകൾ. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക 1800-425-2512. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: മാനവികതയുടെയും സേവനത്തിന്റെയും പ്രതീകമായ റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഹെൻറി ഡുനാന്റിന്റെ ജന്മദിനമാണ് മെയ്8. ദുരന്ത സമയത്തും യുദ്ധമുഖങ്ങളിലും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത്. നിഷ്പക്ഷത, മാനവികത എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായി ലോകമെമ്പാടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ സംഘടന ഏകോപിപ്പിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യസഹായവും ഭക്ഷണവും എത്തിക്കുന്നതിൽ റെഡ് ക്രോസ് വലിയ പങ്കുവഹിക്കുന്നു. മനുഷ്യരാശിയെ ദശാബ്ദങ്ങളോളം ഭീതിയിലാഴ്ത്തിയ വസൂരി എന്ന മാരകരോഗം ലോകത്തുനിന്ന് പൂർണമായും തുടച്ചു നീക്കിയതായി 1980 May 8 പ്രഖ്യാപിക്കപ്പെട്ടത്. ലോകാരോഗ്യ സംഘടന നടത്തിയ കഠിനമായ പരിശ്രമങ്ങളുടെയും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയും ഫലമായിരുന്നു ഈ വിജയം. ചരിത്രത്തിലാദ്യമായാണ് ഒരു പകർച്ചവ്യാധിയെ ലോകം ശാസ്ത്രീയമായി ഇല്ലാതാക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ നാഴികക്കല്ലായി ഈ നേട്ടം എന്നും വാഴ്ത്തപ്പെടുന്നു. ശാസ്ത്രത്തിന്റെ കരുത്ത് മനുഷ്യന്റെ അതിജീവനത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവം തെളിയിച്ചു. ലോകപ്രശസ്ത പാനീയമായ കൊക്കക്കോള ആദ്യമായി വിൽക്കപ്പെട്ടത് 1886 May 8 അമേരിക്കയിലെ അറ്റ്ലാന്റയിലാണ്. ഡോക്ടർ ജോൺ പെമ്പർട്ടൺ എന്ന ഫാർമസിസ്റ്റാണ് ഈ പാനീയത്തിന്റെ കൂട്ട് വികസിപ്പിച്ചെടുത്തത്. തുടക്കത്തിൽ ഒരു ഔഷധ പാനീയമായാണ് ഇത് വിപണിയിലെത്തിയതെങ്കിലും പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായി ഇത് മാറി. അമേരിക്കയുടെ 33-ാമത് പ്രസിഡന്റായിരുന്ന ഹാരി എസ് ട്രൂമാൻ 1884 May 8 ജനിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലും യുദ്ധാനന്തര ലോകത്തിന്റെ പുനർനിർമ്മാണത്തിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ശീതയുദ്ധകാലത്തെ അമേരിക്കയുടെ വിദേശ നയങ്ങൾ രൂപപ്പെടുത്തിയത് ട്രൂമാനായിരുന്നു. 1972 December 26 അദ്ദേഹം അന്തരിച്ചത്. പ്രശസ്ത ആത്മീയ ഗുരുവും ചിന്മയ മിഷൻ സ്ഥാപകനുമായ സ്വാമി ചിന്മയാനന്ദൻ 1916 May 8 ജനിച്ചത്. ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞുവച്ചു. ലോകമെമ്പാടും നൂറുകണക്കിന് ചിന്മയ വിദ്യാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ബാലകൃഷ്ണ മേനോൻ എന്ന പേരിൽ പത്രപ്രവർത്തകനായി ജീവിതം തുടങ്ങിയ അദ്ദേഹം പിന്നീട് സന്യാസമാർഗം സ്വീകരിക്കുകയായിരുന്നു. ഐത്തോ ചാടനത്തിനും ഹരിജനങ്ങളുടെ ഉന്നമനത്തിനുമായി മഹാത്മാഗാന്ധി 21 ദിവസത്തെ ഉപവാസം ആരംഭിച്ചത് 1933 May 8 ജയിലിൽ കഴിയവെയാണ് അദ്ദേഹം ഈ ആത്മീയ സമരം നടത്തിയത്. സവർണ ഹിന്ദുക്കൾക്കിടയിൽ മാനസാന്തരമുണ്ടാക്കാനും സാമൂഹിക നീതി ഉറപ്പാക്കാനും ഈ ഉപവാസം വലിയ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു സുപ്രധാന അധ്യായമാണിത്. ഗാന്ധിജിയുടെ ഈ ധീരമായ നിലപാട് ദേശീയ പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം നൽകി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസി ജർമ്മനി സഖ്യകക്ഷികൾക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് May 8. 1945 ഈ ദിവസമാണ് യൂറോപ്പിൽ ഔദ്യോഗികമായി യുദ്ധത്തിന് അന്ത്യമായത്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഭീകരമായ പോരാട്ടത്തിന്റെ അന്ത്യം ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾക്ക് വഴിയൊരുക്കി. ഫാസിസത്തിനെതിരായ ജനാധിപത്യത്തിന്റെ വിജയമായാണ് ഈ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാധാനത്തിന്റെ പുതിയൊരു യുഗത്തിന് ഈ കീഴടങ്ങൾ തുടക്കം കുറിച്ചു. പ്രശസ്ത ഇന്ത്യൻ മാർക്സിസ്റ്റ് ദാർശനികനും ചരിത്രകാരനുമായിരുന്ന ദേവി പ്രസാദ് ചതോപാധ്യായ 1993 May 8 അന്തരിച്ചത്. പുരാതന ഭാരതത്തിലെ ഭൗതികവാദ ചിന്തകളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ലോകശ്രദ്ധ നേടി.
1: റീഗൽ ജ്വല്ലേഴ്സ്.

0: പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
5: മെയ് 7-8 തീയതികളിൽ
4: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
5: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
0: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ നിന്ന് പാക്കറ്റ് ഫുഡും ഫുഡ് ലേബലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
6: നമ്മുടെ ഭക്ഷണ സംസ്കാരം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വേഗത്തിലുള്ള ജീവിതശൈലിയിൽ ഇന്ന് പാക്കറ്റിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ഇവിടെയാണ് ഫുഡ് ലേബലുകളുടെ പ്രാധാന്യം പ്രകടമാകുന്നത്. ഒരു പാക്കറ്റ് ഭക്ഷണത്തിന് പിന്നിലുള്ള വിവരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഫുഡ് ലേബലിംഗ് നിയന്ത്രിക്കുന്നത്. ഈ ലേബലുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ചേരുവകൾ, പോഷകമൂല്യം, കാലഹരണ തീയതി എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഈ ലേബലുകൾ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തെക്കുറിച്ച് അറിയുവാനും കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തുവാനും സഹായിക്കുന്നു. അലർജി വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ശ്രദ്ധിക്കാതെ വാങ്ങുന്നവർക്ക് അമിതവണ്ണം, അലർജി, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഫുഡ് ലേബലിംഗിനായി FSSAI പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പേര്, ചേരുവകളുടെ പട്ടിക, പോഷകാഹാര വിവരങ്ങൾ നിർബന്ധമായും ഫുഡ് ലേബലിംഗിൽ ഉണ്ടായിരിക്കണം. ഒരു ഭക്ഷണ പദാർത്ഥം എപ്പോൾ വരെ സുരക്ഷിതമായി ഉപയോഗിക്കാം എന്നതിന്റെ സൂചികയാണ് യൂസ് ബൈ എന്ന തീയതി. യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ബെസ്റ്റ് ബിഫോർ എന്നത് ആ തീയതി വരെ ഭക്ഷണം ഗുണനിലവാരം മികച്ചതായിരിക്കും എന്നാണ് അർത്ഥം. പോഷക വിവരങ്ങൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന കലോറി, കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവയുടെ അളവ് പരിശോധിക്കുകയും പ്രധാനമായും ട്രാൻസ്ഫാറ്റ് പൂജ്യം ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് അഥവാ ചേരുവകൾ, ഒരു ഉൽപ്പന്നത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചേരുവകയാണ് പട്ടികയിൽ ആദ്യം നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് മൈദ, പഞ്ചസാര തുടങ്ങിയവ ആദ്യത്തെ 3 ചേരുവകളിൽ ഉണ്ടെങ്കിൽ ആ ഭക്ഷണം ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ്, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുള്ളവർക്ക് ലേബലിലെ സോഡിയത്തിന്റെ അളവും പഞ്ചസാരയുടെ അളവും പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും സൂക്രോസ്, ഫ്രക്ടോസ്, കോൺ സിറപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാകാം പഞ്ചസാര രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേടുകൂടാതിരിക്കുവാനും ആകർഷകമാക്കുവാനും നിറം നൽകുവാനും ധാരാളം രാസവസ്തുക്കൾ പാക്കറ്റ് ഭക്ഷണങ്ങളിൽ ചേർത്തിട്ടുണ്ട്. ലേബലിൽ നൽകിയിരിക്കുന്ന ഈ നമ്പറിംഗ് സിസ്റ്റം, ഉദാഹരണത്തിന് E621 എന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. ഇത്തരം കൃത്രിമ പദാർത്ഥങ്ങളെ ആണ് ഇവ സൂചിപ്പിക്കുന്നത്. ഇവ അമിതമായി ഉള്ളിൽ ചെന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാരതീയ നിയമപ്രകാരം ഉൽപ്പന്നം സസ്യാഹാരമാണോ എന്ന് തിരിച്ചറിയാൻ പച്ച നിറത്തിലുള്ള ലോഗോയും, അതായത് ഒരു വട്ടവും അതിനു ചുറ്റും ഒരു ചതുരവും, മാംസാഹാരമാണെങ്കിൽ തൗട്ട് നിറത്തിലെ ലോഗോയും പാക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇത് ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യമോ ആകർഷകമായ പാക്കിങ്ങോ കണ്ടല്ല ഭക്ഷണം തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് അതിനു പിന്നിലെ ലേബലുകൾ വായിച്ച് അതിലെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയാണ്. ജാഗ്രതയുള്ള ഒരു ഉപഭോക്താവാകുക എന്നത് ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള ആദ്യ പടിയാണ്. വാങ്ങുന്നതിന് മുൻപ് വായിക്കുക എന്നതൊരു ശീലമാക്കിയാൽ പാക്കറ്റ് ഭക്ഷണം മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് പാക്കറ്റ് ഫുഡും ഫുഡ് ലേബലുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
9: തൊഴിൽ ദർശനം.
10: ഒഡീഷയിലെ കട്ടക്കിലുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂലൈ നവംബർ സെമസ്റ്ററിലേക്കാണ് നിയമനം. ലോ 6, സോഷ്യോളജി 1, എക്കണോമിക്സ് 1 എന്നിങ്ങനെയാണ് വിഷയം തിരിച്ചുള്ള ഒഴിവുകൾ. അപേക്ഷാ ഫീസ് 500 രൂപ. തപാൽ മുഖേനയാണ് അപേക്ഷ അയക്കേണ്ടത്. വിലാസം: ദി രജിസ്ട്രാർ, NLU ഒഡീഷ, കത്തജോഡി ക്യാമ്പസ്, CDA സെക്ടർ 13, കട്ടക്, 7530015. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nluo.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nluo.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 11. ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ആർട്ടിഫിഷ്യൽ ലിംബസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അലിംകോ, വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലായി 165 ഒഴിവുണ്ട്. ഒഴിവുള്ള വകുപ്പുകൾ IT, പ്രൊഡക്ഷൻ ആൻഡ് ഡിസൈനിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, പ്രോജക്ട് ആൻഡ് മെയിന്റനൻസ്, ക്വാളിറ്റി കൺട്രോൾ, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. തസ്തികകളും ഒഴിവും. IT കൺസൾട്ടന്റ് 2, ലീഡ് AI എക്സ്പേർട്ട് 1, UI UX ഡെവലപ്പർ 1, AI ആക്സസിബിലിറ്റി കൺസൾട്ടന്റ് 1, യങ് പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 2, IT അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് മാനേജർ പ്ലാസ്റ്റിക് 1, ജൂനിയർ മാനേജർ പ്രൊഡക്ഷൻ 1, ജൂനിയർ മാനേജർ സിവിൽ 1, സേഫ്റ്റി ഓഫീസർ 1, ക്വാളിറ്റി കൺട്രോളർ ലാബ് 1, QC അസിസ്റ്റന്റ് മെക്കാനിക്കൽ 2, ജൂനിയർ മാനേജർ PNO ക്ലിനിക്കൽ 8, PNO ക്ലിനിക്കൽ 2, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക് 30, പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നീഷ്യൻ 20, ഓഡിയോളജിസ്റ്റ് 50, ഒപ്റ്റോമെട്രിസ്റ്റ് 10, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ 20, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി 15, വിഷ്വൽ ഇമ്പയർമെന്റ് 5, വെയർഹൌസ് അസിസ്റ്റന്റ് 1, സ്റ്റോർ അസിസ്റ്റന്റ് 2, പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് 3, മീഡിയ കൺസൾട്ടന്റ് 2, SAP HR 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.alimco.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.alimco.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 13. നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന് കീഴിൽ കോഴിക്കോട്ടുള്ള റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിൽ സയൻസ് കമ്മ്യൂണിക്കേറ്ററുടെ തസ്തികയിൽ അവസരം. 2 ഒഴിവുണ്ട്. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, എൻവയോൺമെന്റൽ ബയോടെക്നോളജി ഉൾപ്പെട്ട ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം. യോഗ്യത 2023 അതിനുശേഷമോ നേടിയതാവണം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം May 13 രാവിലെ 9 പരീക്ഷയ്ക്ക് ഹാജരാകണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rscp.calicut.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rscp.calicut.org.in. മുംബൈയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് 4, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimmumbai.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimmumbai.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 13.
9: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
1: വരമൊഴിയിലൂടെ എന്നതിനേക്കാൾ വാമൊഴിയിലൂടെയാണ് ഏതു ഭാഷയും പിൻതലമുറകളിലേക്ക് എത്തുന്നത്.

0: തലമുറകൾ പിന്നിടുന്തോറും നിലവിലുള്ള പദങ്ങളിൽ പലതും പ്രചാരലുപ്തമായിത്തീരും. നമ്മുടെ പൂർവികരുടെ നിത്യവ്യവഹാരത്തിലുണ്ടായിരുന്ന എത്രയോ വാക്കുകൾ ഇന്നത്തെ തലമുറ കേട്ടിട്ടുപോലും ഉണ്ടായിരിക്കില്ല. പുതുതലമുറ അറിയാനിടയില്ലാത്ത ഒരു പ്രയോഗമാണ് അറമ്പാദം. അവസാനം, തീർപ്പ്, പ്രശ്നപരിഹാരം എന്നൊക്കെയാണ് അറമ്പാദത്തിൻ്റെ അർത്ഥം. രണ്ട് കൂട്ടർ തമ്മിൽ ഒരു വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടാകുകയും ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലല്ലോ. അപ്പോഴാണ് കാര്യത്തിന് ഒരറമ്പാദവുമില്ല എന്ന് പറയുന്നത്. തൊന്തരവ്, കൊനഷ്ട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ പഴയ തലമുറ ഇന്നും ഉപയോഗിച്ചേക്കാമെങ്കിലും യുവതലമുറയുടെ വിനിമയത്തിൽ ഈ പദങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശല്യം, ഉപദ്രവം, കുഴപ്പം, മുഷിവ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളിലാണ് തൊന്തരവ് പ്രയോഗിച്ചു വന്നിരുന്നത്. ഗുണത്തിനു വേണ്ടി ചെയ്ത ഒരു സംഗതി ദോഷമായി ഭവിക്കുമ്പോൾ ഇതൊരു തൊന്തരവായല്ലോ എന്ന് പറയും. പൊല്ലാപ്പ് എന്ന പ്രയോഗത്തിനും ഇതേ അർത്ഥമാണുള്ളത്. ദോഷം, പരിഭവം എന്നീ അർത്ഥങ്ങളിലും പൊല്ലാപ്പ് എന്ന് പ്രയോഗിക്കാറുണ്ട്. വിഷമം, പ്രയാസം എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് കൊനഷ്ട്. വേഗം പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച ഒരു കർമ്മം ക്ലേശകരമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഇതൊരു കൊനഷ്ട് പിടിച്ച ഏർപ്പാടായി പോയല്ലോ എന്ന് പറഞ്ഞുപോകും. കുണ്ടണി, കുണ്ടാമണ്ടി എന്നതൊക്കെ ഗ്രാമ്യ ശൈലികളാണ്. അതുകൊണ്ട് തന്നെ അവ പ്രാദേശിക പ്രയോഗങ്ങളുമായിരിക്കും. കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കുസൃതികൾക്കാണ് കുണ്ടണി എന്ന് പറയുന്നത്. ഏഷണി കൂട്ടുന്നവരെ പറ്റിയും കുണ്ടണിക്കാരൻ എന്ന് പറയാറുണ്ട്. കശപിശ എന്ന പ്രയോഗം അപരിചിതമാണെന്ന് പറയാനാവില്ല. കുഴപ്പം, തിരക്ക്, ബഹളം എന്നൊക്കെയാണ് കശ എന്ന പദത്തിൻ്റെ അർത്ഥം. ചാട്ട എന്നൊരർത്ഥം കൂടിയുണ്ട് കശയ്ക്ക്. വണ്ടിയിൽ കെട്ടിയ കാളകളെ വേഗം കൂട്ടി ഉഷാറാക്കുന്നതിന് വണ്ടിക്കാരൻ കശ പ്രയോഗിക്കുകയും ഒപ്പം ചില വായ്ത്താരികൾ ഉരുവിടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ബഹളമുണ്ടാക്കുന്നതിന് കശപിശയെന്ന് പറയും. കലശൽ കൂട്ടുക എന്നതിന് ശുണ്ഠി പിടിപ്പിക്കുക, അടിപിടി ഉണ്ടാക്കുക എന്നിവയ്ക്ക് പുറമേ ആധിക്യം എന്നൊരർത്ഥവുമുണ്ട്. കലശലായ വിശപ്പ് എന്ന് പറയുമ്പോൾ അടക്കാനാവാത്ത വിശപ്പെന്ന് അർത്ഥം ഗ്രഹിക്കണം. അശട് എന്ന പ്രയോഗത്തിനും ഇക്കാലത്ത് കാര്യമായ പ്രചാരമില്ല. അനാസ്ഥ, താല്പര്യക്കുറവ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അശട് എന്ന് പ്രയോഗിക്കുന്നത്. ഭീതി, സൂക്ഷ്മക്കുറവ് എന്നീ അർത്ഥങ്ങളിലും പ്രയോഗിക്കാറുണ്ട്. മൂഢൻ, നീചൻ എന്നീ അർത്ഥങ്ങളിൽ ഒരാളെ അശടൻ എന്ന് ആക്ഷേപിക്കാറുമുണ്ട്. ഉപ്പാട്ടി എന്ന പദം ഇക്കാലത്ത് പ്രാദേശികമായി പോലും പ്രയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഭാര്യ, പരിചാരിക, തോഴി എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ പണ്ട് പ്രയോഗിച്ചിരുന്ന പദമാണ് ഉപ്പാട്ടി. ഉപ്പരിക്ക എന്ന പദത്തിന് ഉപ്പുമായോ അരിയുമായോ ബന്ധമില്ല. പുതുതലമുറയ്ക്ക് അതിൻ്റെ പൊരുളറിയുമോ എന്നും സംശയമാണ്. തിരുവിതാംകൂറിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തെയും പത്മനാഭപുരം കൊട്ടാരത്തെയും പറ്റി കേട്ടിട്ടുള്ളവർ ഉപ്പരിക്ക മാളികയെന്ന് കേട്ടിരിക്കാനിടയുണ്ട്. കൊട്ടാരക്കെട്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആസ്ഥാനം ഉപ്പരിക്ക മാളികയായിരുന്നു. ബഹുനില മാളികയാണ് ഉപ്പരിക്ക.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ.ബി. രഘുനാഥൻ നായർ. ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാരനിർഭരമായ സംഭാഷണം.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്?
3: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
1: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
3: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: പ്രിയ ശ്രോതാക്കളെ, 7:35 മുതൽ പുലർവട്ടം തുടർന്നു കേൾക്കാം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 24:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
5: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൗ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്ത് നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമവിദഗ്ധർ പറയുന്നു.
0: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3rd തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ 3 രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ UAE തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി UAE സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19th ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
4: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ 1 മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ 1 ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് അമ്പെയ്ത്ത് 2nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2nd ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണ്ണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 runs ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
1: അഭിനേതാവും പാട്ടുകാരിയുമായിരുന്ന മാവേലിക്കര പൊന്നമ്മ 1927 ജനിച്ചു. പഠനകാലത്ത് തന്നെ നാടകത്തോടും സിനിമയോടും പൊന്നമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അധ്യാപികയായി ജോലി കിട്ടിയപ്പോഴും കലയോടുള്ള അഭിനിവേശം അവർ ഉപേക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നാടകവേദിയിലേക്ക് കടന്നു വരാൻ വിലക്കുണ്ടായിരുന്ന കാലത്താണ് പൊന്നമ്മ ഈ രംഗത്തേക്കെത്തുന്നത്. കേശവദേവിൻ്റെ സുഹൃത്ത് എന്ന നാടകത്തിൽ കൂടി അരങ്ങേറ്റം കുറിച്ച മാവേലിക്കര പൊന്നമ്മ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ സ്ത്രീ എന്ന നാടകത്തിലെ പ്രകടനത്തിൽ കൂടി ശ്രദ്ധേയയായി. KPSC, കലാനിലയം തുടങ്ങിയ നാടക സംഘങ്ങളോടൊത്ത് ഏകദേശം 500-ലധികം വേദികളിൽ വേഷമിട്ടു. ഉദയായുടെ കടലമ്മ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് 1963 ചലച്ചിത്ര രംഗത്തെത്തി. അതിൽ സത്യൻ്റെ നായികയായിട്ടായിരുന്നു വേഷം. ഒരു സുന്ദരിയുടെ കഥ, രുക്മിണി, ആകാശക്കോട്ടയിലെ സുൽത്താൻ, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. ജ്ഞാനാംബികയിൽ പാടുകയും ചെയ്ത അവർ നിരവധി റേഡിയോ നാടകങ്ങൾക്കും ശബ്ദം നൽകിയിരുന്നു. 1995 സെപ്റ്റംബർ 6 മാവേലിക്കര പൊന്നമ്മ അന്തരിച്ചു.
2: കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ നാടകത്തോട് എന്തോ ഞാൻ അറിയാതൊരു വളരെ ഇഷ്ടമാണുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിനൊന്നും ആരും വിടവില്ല, പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ മാവേലിക്കര വലിയ മഠത്തിൽ നിന്ന് അവിടുത്തെ രാജാമണിയുടെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരി, പിന്നെ എൻ്റെ ഒരു ടീച്ചർ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രാജം ചേച്ചി, ഹിന്ദി ടീച്ചറായിരുന്നു. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ശിവരാത്രിക്ക് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് നാടകം. അപ്പം ഞാനും ചെന്ന് എനിക്കും വേണമല്ലോ ഒരു വേഷം. ശരി, എന്നാൽ നീ കുജാലനായിക്കോ എന്ന് പറഞ്ഞു. ശരി, കുജാലനായി. ഈ കുജാലനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞൂല. പിന്നെ വല്ല വരികളൊക്കെ പാടാനായിട്ടൊക്കെ ഉണ്ട്, അതിൽ പാട്ടുമൊക്കെ ഉണ്ട്, പറഞ്ഞെന്ന ഉടനെ അത് പഠിക്കും. അങ്ങനെ ആദ്യമായിട്ട് വലിയ വീട്ടത്തെ മുറ്റത്ത് കുജേലനായിട്ടാണ്.
3: അത് കഴിഞ്ഞ് പിന്നെ ഏത് നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്?
2: അതോടെ അതെല്ലാം തീർന്നു. പിന്നെ അങ്ങനെയുള്ളതിനൊന്നും പോയിട്ടില്ല. അതിന് തന്നെ വീട്ടിലെ വലിയ വഴക്കും അമ്മ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ ആദ്യമായിട്ട് നാടകത്തിന് പോകാനിട, അത് വലിയ സംഭവമാണ്. പിന്നെ നാടകം കാണുന്നത് എന്താന്ന് വെച്ചാൽ, സീക്കരാജം എന്ന് പറഞ്ഞ ചേച്ചി എന്റെ അടുത്തയാണ് താമസിക്കുന്നത്, മാവേലിക്കര. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു നാടകം വന്നു കായംകുളത്ത്, കൗടില്യ കുടീരം എന്ന് പറഞ്ഞു, കൊച്ചർ ശങ്കരൻകുട്ടി നായരൊക്കെ ഉണ്ടതിൽ. അവിടെ ചെന്നപ്പോ ഞാൻ ഏതോ ഒരു സ്വർഗത്തെത്തിയ മാതിരി ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തി, ശരി പോയിരുന്ന് കണ്ടു. അയ്യോ, ഈ കൊട്ടാരം പോലത്തെ കർട്ടനും ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ അവിടെ തീരുമാനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കുന്നെങ്കിൽ
3: നാടകം
2: ഇല്ല, പിന്നെ എന്താ ജീവിതം കൊണ്ട് പ്രയോജനം? ഏതങ്ങ് തീരുമാനിച്ചിരുന്നു. പക്ഷെ രക്ഷയില്ല, മിണ്ടിയ കൊല്ലും. പക്ഷെ എന്നെ ഇവിടെ വെച്ച് കണ്ടു ഈ ശങ്കുണി ചേട്ടൻ. ചങ്ങനാശ്ശേരിയിൽ ഈ നാടകം ഇത് തുടങ്ങിയപ്പോ ഈ ചേട്ടൻ പറഞ്ഞു കൊടുത്തു, ഇതാ മാവേലിക്കര ഒരെണ്ണം ഇങ്ങനെ പാസ്സായി വന്നിട്ടുണ്ട്, അക്കാഡമിയിലൊക്കെ പാസ്സായതാ, പാട്ടൊക്കെ പാടും, അപ്പൊ അതിനെ പോയി വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരന്വേഷിച്ച ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച കച്ചേരിക്ക് വിളിക്കാന്ന്, അപ്പൊ പാട്ട് കച്ചേരിക്കല്ലേ പോകുന്നേ, അതെല്ലാം ഇങ്ങനെയാണ് നാടകമാണ്. അപ്പോഴവർ കമ്പനി തുടങ്ങി കഴിഞ്ഞു, നായികയെ ശരിയായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അതിനാണ് ഈ വന്നത്.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മാവേലിക്കര പൊന്നമ്മയുടെ ശബ്ദം.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ ഓർമ്മ പെരുന്നാൾ
3: മെയ് 7-8 തീയതികളിൽ
2: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
3: മെയ് 8-ന് ഏവർക്കും സ്വാഗതം.
4: നഗരപുരാണം. മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂരിലായിരുന്നു പണ്ടത്തെ ഓടനാടിന്റെ ആസ്ഥാനം. ധീരരായ പോരാളികൾക്കും സുന്ദരിമാരായ നർത്തകിമാർക്കും എല്ലിൻ പാടങ്ങൾക്കും കെട്ടുകാഴ്ചകളോടുകൂടിയ ഭഗവതി ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു ഓടനാട്. ആയിരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ പിൻഗാമികളാണ് ഓടനാട് ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറയും.

0: വേണാട്ടടികളും ഓണാട്ടടികളും ബന്ധുക്കളായിരുന്നുവെന്ന് വീരരാഘവ പട്ടയവും സൂചിപ്പിക്കുന്നു. മലനാട്ട് കണ്ടിയൂർ വേൽക്കുല സുന്ദരൻ എന്നൊരു വീരയോദ്ധാവിനെ പറ്റി തിരുനാമനല്ലൂരിലെ ചോഴശാസനം പറയുന്നുണ്ട്. ഓടനാടിന്റെ സ്ഥാപകൻ 9-ാം നൂറ്റാണ്ടിലെ ഈ വേൽക്കുല സുന്ദരനാണെന്ന് വരാം. ചോഴാക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ പിൽക്കാലത്ത് പാണ്ഡ്യരെ തുണച്ചവരിൽ ഓടനാട്ടിൽ നിന്നും തീരെ പോരാളികളും ഉണ്ടായിരുന്നു. അച്ചൻകോവിലാറിന്റെ തീരത്താണ് കണ്ടിയൂർ ഗ്രാമം. ശിവക്ഷേത്രമാണ് ഗ്രാമത്തിന്റെ കേന്ദ്രം. സഹ്യപർവ്വതത്തിൽ നിന്നാരംഭിച്ച് ഹരിപ്പാടിനടുത്തുള്ള വീയപുരത്ത് വച്ച് പലതായി പിരിയുന്ന അച്ചൻകോവിലാറിന് ആ പേര് കിട്ടാൻ കാരണം സഹ്യപർവ്വത സാനുവിനുള്ള അച്ചൻകോവിൽ എന്ന പ്രാചീന ശാസ്താക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന ശൈവഭക്തി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ് കണ്ടിയൂർ ക്ഷേത്രം. കാളകൂടം കഴിച്ച തിരുനീല കണ്ഠ സങ്കല്പത്തിലായിരുന്നു പണ്ടത്തെ ശിവലിംഗ പ്രതിഷ്ഠ. നീലകണ്ഠന്റെ ഊര് അങ്ങനെ കണ്ടിയൂരായി. ഇന്നു കാണുന്ന ഗംഭീരമായ ക്ഷേത്രം ദേവദാസിയായിരുന്ന ഉണ്ണിക്കളത്തിരത്തിന്റെ പ്രേരണയാൽ വേണാട്ടടികളായ വീരകേരളവർമ്മയുടെ നിർദ്ദേശാനുസരണം ഓണാട്ടടികളായ ഇരാമൻ കോദവർമ്മൻ കൊല്ലവർഷം 393-ാം ആണ്ട് മേടം 8 പൂർത്തിയാക്കിയതാണ്. കൊല്ലവർഷം തുടങ്ങുന്നതിനു മുൻപ് പൂർത്തിയായതാണ് ആദ്യത്തെ കണ്ടിയൂർ അമ്പലം. സാക്ഷാൽ ചേരമാൻ പെരുമാളാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നിലെന്ന് സ്ഥലപുരാണവും പറയും. തഞ്ചാവൂരിലെ തിരുകണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ സ്മരണകളാണെന്ന് വരാം അച്ചൻകോവിലാറിന്റെ തീരത്തും ഒരു കണ്ടിയൂർ ക്ഷേത്രം ഉണ്ടാകാൻ കാരണം. കണ്ടിയൂരിലെ മഹാദേവ പ്രതിഷ്ഠയുടെ 123-ാം തളിയാണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ലിഖിതവും കണ്ടിയൂർ അമ്പലത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സ്വസ്തി ശ്രീ തിരുകണ്ടിയൂർ മാദേവർക്ക് എന്ന് തുടങ്ങുന്ന പ്രസ്തുത ലിഖിതം കണ്ടിയൂർ ക്ഷേത്രത്തിന് ലഭിച്ച വസ്തുവകകളുടെ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയാടി ചരിതവും ശിവവിലാസവും 17-ാം നൂറ്റാണ്ടിലെ ഹര്യക്ഷമാസ സമരോത്സവവും കണ്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റിയും ഗതകാല സാംസ്കാരിക സവിശേഷതകളെപ്പറ്റിയും പ്രശംസിക്കുന്നു. ശ്രീപർവ്വതം അങ്ങാടിയെപ്പറ്റിയാണ് ശിവവിലാസകാരന് പ്രകീർത്തിക്കാനുണ്ടായിരുന്നത്. ഇടനാട് നാരായണൻ ചന്ദ്രശേഖരനെ പോലെയുള്ള ഭൂ ഉടമകൾ ബ്രാഹ്മണ ഭോജനത്തിനു വേണ്ടി ദാനം ചെയ്ത വിസ്തൃത ഭൂമിയെപ്പറ്റി ക്ഷേത്രരേഖകൾ വിശദീകരിക്കുന്നുണ്ട്. കുന്നം, മന്തി, മരങ്ങാട്, മുഞ്ഞനാട്, പുല്ലേലി, മണപ്പള്ളി എന്നിങ്ങനെ 6 പ്രഭുകുടുംബങ്ങൾക്കായിരുന്നു ക്ഷേത്രഭൂമിയിൽ കാരാളർ എന്ന നിലയിൽ കൃഷി നടത്താനുള്ള അവകാശം. മാവേലി, ആയിക്കാട്, പത്തായത്തുങ്കൽ, പനക്കൽ, പള്ളിയിൽ, അമ്പലാത്ത്, കൈനിക്കര എന്നീ ബ്രാഹ്മണർക്കായിരുന്നു ക്ഷേത്രഭരണ ചുമതല. അമ്പലാത്ത് കുടുംബം ആദ്യം നിന്നപ്പോൾ അവരുടെ സ്ഥാനം ചെങ്ങന്നൂർ കോളഭാഗം ഇല്ലത്തിന് ലഭിച്ചു. ഊരാള സമിതിയിലെ മാവേലി ഇല്ലക്കാരുടെ സ്ഥലമെന്ന നിലയിലാണ് മാവേലിക്കരയ്ക്ക് ആ പേര് വന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മാവേലിക്കരയ്ക്ക് മഹാബലിയുമായി ബന്ധമൊന്നുമില്ല. മാടത്തിൻകൂർ, ഷായിക്കൂർ എന്നിങ്ങനെ ഒരേ കുടുംബത്തിലെ 2 ശാഖക്കാർക്കായിരുന്നു കണ്ടിയൂർ അമ്പലത്തിന്റെ മേൽക്കോയ്മ. കേണൽ മൺറോയുടെ കാലത്ത് ക്ഷേത്രം തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. ക്ഷേത്രഭരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. വെട്ടുകല്ലുകളിൽ നിർമ്മിച്ചതും മധ്യഭാഗം അർദ്ധവൃത്താകൃതിയിലുള്ളതുമായ മതിലാണ് കണ്ടിയൂർ ക്ഷേത്രത്തിന്. ഏറ്റവും കൂടുതൽ ഉപപ്രതിഷ്ഠകളുള്ള കേരളീയ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ടിയൂർ.
1: രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം അർച്ചന ചന്ദ്രൻ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
5: സഫലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. തങ്കൻ തിരുവട്ടർ വരികളെഴുതി, ജാസി ഗിഫ്റ്റ് ഈണം നൽകി രാജേഷ് വിജയ് പാടിയത്.

0: ഗ്രാമകേരളം.
1: മലയാളി മറന്ന പുൽപ്പായയും തഴപ്പായയും.
0: വീട്ടിലെ കിടപ്പുമുറിയിൽ അത്യാധുനിക സൗകര്യങ്ങളും ഫോം മെത്തകളും സ്പ്രിംഗ് മെത്തകളുമൊക്കെ കടന്നു വന്നതോടെയാണ് പണ്ടുകാലത്ത് ഏറെ പരിചിതമായിരുന്ന പായകൾ അണിയറയിലേക്ക് ഒതുങ്ങിയത്. ഇന്നിപ്പോൾ സിംഗിൾ ബെഡും ഡബിൾ ബെഡും ക്വീൻ സൈസ് ബെഡും കിങ് സൈസ് ബെഡും സുലഭമാണ്. എന്നാൽ മലയാളി ഒരു കാലത്ത് സുഖശയനത്തിന് അനായാസം ഉപയോഗിച്ചിരുന്ന പായകൾ വെറും കാഴ്ച വസ്തുവായിരിക്കുന്നു. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു പായകൾ. കേരളത്തിൽ രണ്ടു തരം പായകളാണ് സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നത്, പുൽപ്പായയും കൈതോലപ്പായയും. സ്ത്രീകളടക്കം ആയിരക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ഉപജീവന മാർഗമായിരുന്നു പായ നെയ്ത്ത്. പഴയകാലത്ത് കേരളത്തിലെ വീടുകളിൽ കിടക്കയായും അതിഥികളെ സൽക്കരിച്ചിരുത്താനും പുൽപ്പായകൾ നിർബന്ധമായിരുന്നു. കോരപ്പുല്ല് അഥവാ ഈറപ്പുല്ല് ഉണക്കി പാകപ്പെടുത്തിയാണ് പുൽപ്പായ നെയ്തെടുക്കുന്നത്. ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതും ദീർഘനാൾ ഈട് നിൽക്കുന്നതുമാണ്. മിനുസമാറുന്നതും ചുവപ്പും കറുപ്പും നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ച പുൽപ്പായകൾ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള നെയ്ത്തുൽപ്പന്നങ്ങളിൽ ഒന്നാണ്. വലിപ്പവും ആകൃതിയും അനുസരിച്ച് ഇരിക്കാനും ഉറങ്ങാനും ഈ പായകൾ ഉപയോഗിച്ചിരുന്നു. അക്കാലത്ത് പലപ്പോഴും സാധാരണക്കാരാണ് പായ അധികവും ഉപയോഗിച്ചിരുന്നത്. സമൂഹത്തിലെ പ്രമുഖർ ഇട്ടിരിക്കാൻ മരപ്പലകകൾ ആണ് ഉപയോഗിച്ചിരുന്നത്. ഒന്നര മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന കോരപ്പുല്ലിൽ നിന്ന് നെയ്തെടുക്കുന്ന പായകൾക്ക് വിവിധ നിറങ്ങൾ

0: തുടങ്ങിയവയും തയ്യാറാക്കാറുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. പുൽപ്പായകളുടെ കൂട്ടത്തിൽ 2006 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കിളിമംഗലം പുൽപ്പായയെക്കുറിച്ചാണ് ഇത്. വർണ്ണാഭമായ ചിത്രപ്പണികളാണ് ഈ പുൽപ്പായയുടെ സവിശേഷത. പതിമുഖം ചേർത്ത് ചുവപ്പും വെറ്റില ചേർത്ത് പച്ചയും ചെളി ഉപയോഗിച്ച് കറുപ്പും ഇവയുടെ ചേരുവകൾ ഉപയോഗിച്ച് മറ്റ് നിറങ്ങളും നൽകുന്നു. പരമ്പരാഗത രീതിയിലാണ് ഇഴകൾക്ക് നിറം നൽകുന്നത്. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു തഴപ്പായ. ഇതും ഇപ്പോൾ അപൂർവമായേ കാണാൻ കഴിയാറുള്ളൂ. കൈതച്ചെടിയിൽ നിന്ന് എടുക്കുന്ന ഓല ഉണക്കിയാണ് തഴപ്പായ നെയ്യുന്നത്. ഉണക്കുന്നതിന് മുമ്പ് കൈതയോലയുടെ മുള്ളുകൾ നീക്കിയിരിക്കും. ഉണക്കിയെടുക്കുന്ന തഴ ചെറിയ കെട്ടുകളാക്കി മാറ്റും. ഇത് ചെറിയ വീതിയിൽ കീറിയെടുത്താണ് പായ നിർമ്മാണത്തിന് എടുക്കുന്നത്. തഴ കീറിയെടുത്ത് ഊടും പാവുമിട്ടാണ് നെയ്ത്ത്. പായയുടെ നൂലുകൾ നെയ്തെടുക്കുന്നത് ഏറെ പ്രാഗൽഭ്യം വേണ്ടുന്ന ജോലിയാണ്. കൈതയിൽ നിന്ന് ഓല മുറിച്ചെടുത്ത് മുള്ള് നീക്കി നെടുകെ പിളർന്ന് ഒരേ വീതിയിലെടുത്ത് ഫിലിം റോള് പോലെ ചുറ്റിക്കെട്ടി ഉണക്കും. ഉണങ്ങുന്ന തഴയുടെ വീതി ക്രമീകരിച്ച് വെള്ളത്തിൽ മുക്കി പദം വരുത്തി എടുത്ത ശേഷമാണ് തഴപ്പായ നെയ്യുന്നത്. ഉണങ്ങിയ തഴ ചുറ്റിക്കൊണ്ടുവരുന്ന മടി അനുസരിച്ചാണ് പായയുടെ വലിപ്പം നിർണയിക്കുന്നത്. തഴ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീടുകളിൽ ചെന്ന് പായ നെയ്തുകൊടുക്കുന്നവരും ഉണ്ടായിരുന്നു. നെല്ലും മറ്റു ധാന്യങ്ങളും ഉണക്കാൻ ചിക്കുപായ, പൊലിപ്പായ എന്നിവയാണ് ഉപയോഗിച്ചിരുന്നത്. തഴ കൊണ്ട് വട്ടികളും നിർമ്മിച്ചിരുന്നു. കുട്ടികളെ കിടത്താനും കുളിപ്പിക്കാനും ചെറിയ ഇഴകൾ കൊണ്ടുണ്ടാക്കിയ ഭംഗിയുള്ള കൊച്ചു പായകളും തയ്യാറാക്കിയിരുന്നു. ഇങ്ങനെ പ്രാധാന്യമേറെ ഉണ്ടെങ്കിലും ആധുനിക കിടക്കകളുടെ വരവും പുല്ലും തഴയുമൊക്കെ വേണ്ടത്ര ലഭിക്കാത്തതും അവ ശേഖരിക്കുന്നതിലെയും നെയ്യുന്നതിലെയും പ്രയാസങ്ങളുമൊക്കെ പായ നിർമ്മാണ രംഗത്തെ വെല്ലുവിളികളായി തുടരുന്നു.
1: മലയാളി മറന്ന പുൽപ്പായയും തഴപ്പായയും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം NJ ജോഷിലാൽ. നിർവഹണം G സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി GS.
2: നമുക്ക് ചുറ്റും കാളിപ്പാറ ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 11 നെയ്യാറ്റിൻകര, കാട്ടാക്കട, ആറാലുമൂട് പാറശാല സെക്ഷൻ ഓഫീസ് പരിധിയിൽ ജലവിതരണം മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികൾ കാരണം ശ്രീകാര്യം, ചെറുവയ്ക്കൽ, അലത്തറ, പാങ്ങപ്പാറ, കാര്യവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ മാസം 11 രാവിലെ 10 മുതൽ 12 രാവിലെ 10 വരെ കുടിവെള്ള വിതരണം മുടങ്ങും. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആന്റ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂൺ മാസത്തിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഈ മാസം 11 വരെ ഫൈൻ കൂടാതെയും 15 തീയതി വരെ 100 ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ ഈ മാസം 3 വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോറം സെന്ററിൽ നിന്നും ലഭിക്കും. വിശദവിവരങ്ങൾ IHRD വെബ്സൈറ്റായ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ചാല ഗവൺമെന്റ് ITI ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ആന്റ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-245-9255. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471-245-9255. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.

വേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ വരികളെഴുതി ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവെട്ടം പൂർണ്ണമാവുകയാണ്. പരിപാടി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. ഏവർക്കും ശുഭദിനാശംസകൾ.

0: cultural landscape, deepen collaboration with the African region, and share India's expertise in the sector. He added that they also deliberated on new pathways to enhance agricultural cooperation for long-term food security. Foreign Secretary Vikram Misri met UAE Minister of State for International Cooperation Rim Al Hashimi in Abu Dhabi yesterday. In a social media post, External Affairs Ministry said that both sides reviewed the full spectrum of the India-UAE Comprehensive Strategic Partnership and identified areas for further cooperation. They also discussed the ongoing regional situation and global issues of mutual interest. The government has debunked a digitally altered video of External Affairs Ministry spokesperson Randhir Jaiswal, wherein he is seen stating that India lost 4 Rafale fighter jets during the conflict with Pakistan. In a social media post, the fact-check unit of the Press Information Bureau clarified that the video is an AI-generated deepfake video and has been circulated by Pakistani propaganda accounts to spread misinformation. This is Akashvani giving you the news. For quick news updates around the clock, follow us on X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Akashvani organized a marathon in the national capital today to mark its 90th anniversary. The nearly 3.5-kilometer marathon began from Akashvani Bhavan and passed through Krishi Bhavan, Rail Bhavan and the RBI building before concluding at Akashvani Bhavan. Employees of Akashvani, Doordarshan and Prasar Bharati, along with the family members, participated in the marathon. Prasar Bharati CEO Gaurav Dwivedi and Director General of Akashvani Rajiv Kumar Jain were present on the occasion. Akashvani was established in 1936 and continues to be one of the country's most trusted broadcasting platforms. Police have arrested absconding accused Nida Khan from Chhatrapati Shambhaji Nagar in connection with an alleged forced religious conversion case linked to a TCS company employee in Nashik. A joint operation was carried out last evening by a Nashik police team with the help of the crime branch in Chhatrapati Shambhaji Nagar. A case had earlier been registered against Nida Khan at Deolali Camp police station in Nashik for allegedly trying to force the religious conversion of a girl working in the TCS company. After the case was filed, she had gone absconding. Even after anticipatory bail plea was rejected, police were unable to trace her for nearly a month. IndiGo Airline has announced that it will begin commercial flight services from Noida International Airport in Jewar from the 15th of June. With this, IndiGo is set to become the airport's first launch carrier. IndiGo will gradually connect Noida International Airport with more than 16 cities across the country through direct flights. These include major metro cities like Bengaluru and Hyderabad, along with important destinations such as Amritsar, Chandigarh, Dharamshala, Jaipur, Lucknow, Navi Mumbai, Pantnagar and Srinagar. This will provide passengers with better travel options and faster connectivity. The Uttar Pradesh government has issued orders to operate all smart meters installed across the state in post-paid mode. Energy Minister Arvind Kumar Sharma stated that all smart meters installed under the RDSS scheme have been converted to the post-paid system with immediate effect. Under this arrangement, consumers will receive bills after electricity consumption. The bill for electricity consumed in May 2026 will be issued in June 2026 under the post-paid system. The energy minister said that prioritizing the convenience of electricity consumers, the Uttar Pradesh government has decided to discontinue the smart prepaid meter system. Saudi Arabia suspended U.S. military access to its bases and airspace, forcing President Donald Trump to abruptly abandon his plan to escort ships through the Strait of Hormuz, 2 U.S. officials have confirmed. The move marks a significant setback for Washington's Gulf strategy, with a key regional ally effectively blocking the operation, known as Project Freedom, before it could gain traction. Mr. Trump has shifted focus to diplomacy, describing recent talks with Iran as very good and saying a permanent deal is very possible.
1: Iran is now reviewing a 14-point U.S. proposal to end the war, with Tehran's Foreign Minister Abbas Araghchi calling for dialogue and diplomacy. The proposed framework would pause hostilities and open a 30-day window of final negotiations, even though core issues including Iran's nuclear program would be left for later talks. Washington says it expects an Iranian response imminently. The diplomatic picture remains fluid. Iran has not publicly confirmed acceptance of any terms, and Iranian Parliament Speaker Mohammad Bagher Khalibaf has dismissed some media reports as fake. This is Vinod Kumar for Akashvani News from Dubai.
0: While diplomacy advances, fighting across West Asia shows no sign of stopping. Israel bombed Beirut's southern suburbs on Wednesday in the first strike on the Lebanese capital since a U.S. brokered ceasefire nominally took effect on the 17th of April. The Israeli military says its operations target Hezbollah's infrastructure and fighters, and has reported more than 220 Hezbollah members killed since the ceasefire began. In Gaza, Israeli strikes have continued, with Hamas condemning the attacks as a continuation of what it calls Israel's war of extermination. Meanwhile, the U.S. military has carried out strikes on Iranian military facilities after responding to attacks on Navy ships. Washington said that it does not want the conflict to grow but is ready to defend its forces. Earlier, U.S. claimed that Iran attacked three U.S. Navy ships in the Strait of Hormuz, but American forces intercepted the attacks and no ships were damaged. In IPL cricket, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs using DLS method in a rain-hit match at the Ikana Stadium in Lucknow last night. Chasing 213 runs for victory, Royal Challengers Bengaluru made 203 for 6 in 19 overs. Earlier put into bat, Lucknow Super Giants scored 209 for 3 in 19 overs. Multiple rain interruptions reduced the match to a 19-over-a-side affair, setting Bengaluru a DLS target of 213. Mitchell Marsh scored a dazzling 111 off 56 for Lucknow, while Rajat Patidar contributed 61 off 31 for Bengaluru. Mitchell Marsh was adjudged player of the match. And now for a look at today's newspapers, it's over to Subhadra.
2: Thank you, Abhishek. BJP preparing to assume office in Kolkata after its stunning victory in West Bengal finds prominent mention in most of the dailies. Governor dissolves West Bengal Assembly, leads the pioneer. Amit Shah to meet Bengal MLAs today on choice of new chief minister, says the Asian Age. Bengal's re-industrialization roadmaps being chalked out, informs the statesman. India urges Bangladesh to speed up verification of illegal migrants, reports Hindustan Times. In another story, Hindustan Times headlines, Governor keeps Vijay waiting as Tamil Nadu deadlock deepens. The Tribune in its editorial piece says, hung mandate led Tamil Nadu Assembly floor decide. The paper writes that Tamil Nadu's unfolding post-election uncertainty has once again brought the constitutional role of the governor under scrutiny. With Vijay's Tamiraga Vetri Karagam falling short of the halfway mark, the question before Raj Bhavan is politically explosive yet constitutionally settled. Who should be invited to form the government? The constitution does not automatically grant the single largest party the right to govern. The governor is expected to determine which formation is most likely to command the confidence of the assembly. And finally, Financial Express citing Niti Aayog's National Education Report released yesterday says that Indian school kids are weakest in mathematics, higher reasoning. And with that, it's back to you, Abhishek.
0: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. BJP Central Observer for West Bengal Amit Shah to meet newly elected party MLAs in Kolkata to elect legislative leader today. Deadlock continues in Tamil Nadu over government formation as MLAs of VCK, CPI and CPIM to meet on lending support. President of Vietnam Tho Lam emphasizes India-Vietnam role in global supply chain at business forum in Mumbai. Commerce Minister Piyush Goyal reviews initiatives to strengthen India's position in global agriculture landscape. Saudi Arabia suspends US military access to its bases in airspace. And in IPL cricket, Lucknow Super Giants beat Royal Challengers Bengaluru by 9 runs using DLS method at the Ikana Stadium. And with that, we end the morning news. Have a nice day.
3: Agashavani. Novel Sanjaram.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഏച്ചപ്പൻ നായരുടെ അനുജൻ ഗോവിന്ദൻ നായരാകട്ടെ തീരെ വിപരീതം. 43 കഴിഞ്ഞിട്ടും ഒരൊറ്റ സംബന്ധവും ഉണ്ടായിട്ടില്ല. ഏച്ചപ്പൻ നായർ അനുജനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ അവൻ നപുംസകമാണ്, അല്ലെങ്കിൽ സന്യാസി. രണ്ടായാലും ചീത്തയാണല്ലോ. ജ്യേഷ്ഠന്റെ ഈ വിമർശനത്തെപ്പറ്റി അനുജൻ നിശബ്ദനായിരുന്നു. മേച്ചിൽ പുറത്തെ മണിക്കാളയെപ്പോലെ കട്ടികൂടിയ തൻ്റെ ശരീരവുമായി അയാൾ നടന്നു. ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്നാണ് ആളുകൾ അയാളെ വിളിക്കുക പതിവ്. അയാൾക്കും ആ നാട്ടുമ്പുറത്ത് ചില സാമൂഹ്യ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഏതു വീട്ടിലും ഒരു സദ്യ വേണമെന്നു വന്നാൽ ഗോവിന്ദൻ നായരെ മുൻകൂട്ടി വിളിക്കും. സാമാനത്തിന് ചാർത്ത് തയ്യാറാക്കുന്നതു മുതൽ വിളമ്പുകാരെ നിയന്ത്രിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യവും പിന്നെ ആ മനുഷ്യനായിക്കൊള്ളും. 15 ദിവസത്തിന് ആ വീട്ടിലെ ഏകാധിപതി ഗോവിന്ദൻ നായരാണ്. വീട്ടുടമസ്ഥന് 1 മണി കുരുമുളകോ 1 പുകയില ഞെട്ടിയോ വേണമെങ്കിൽ ഗോവിന്ദൻ നായരോട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കും. 1-ാം കിട നെടുമ്പുരക്കാര്യസ്ഥൻ എന്ന സൽപ്പേര് 20 വർഷമായി അയാൾ നിലനിർത്തിക്കൊണ്ടുപോരുന്നു. ഇതിനു പുറമേ അയാൾ ഒരു മന്ത്രവാദി കൂടിയായിരുന്നു. കുട്ടികൾക്ക് ജപിച്ചൂതൽ മുതൽ ആഭിചാരങ്ങൾ ഒഴിപ്പിക്കൽ വരെയുള്ള വിവിധ കർമ്മങ്ങൾക്കും ഗോവിന്ദൻ നായർ ആവശ്യമാണ്. പ്രതിഫലത്തിന് പിശകുകയില്ല. ഒന്നും കൊടുത്തില്ലെങ്കിലും 1 മുറുക്കി നീട്ടി വലിച്ചു തുപ്പി യാത്രയും പറഞ്ഞങ്ങ് നടക്കും. നാട്ടുകാർക്ക് അയാളെ ഇഷ്ടമായിരുന്നു. കല്ലടിക്കോട്ട് നീലി ഗോവിന്ദൻ നായരുടെ കയ്യിലാണെന്ന് അവർക്കറിയാം. എന്നിട്ടും ആ ശക്തി കൊണ്ട് ഇതേവരെ അയാൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഉപകാരമുണ്ട് താനും. ആര് വിളിച്ചാലും ചെല്ലുകയും ചെയ്യും. വേല്യമ്മാവനോട് മാത്രം ഒരിക്കൽ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. ആർക്കോ ആഭിചാരം ചെയ്യാൻ വിളിച്ചതുകൊണ്ടാണ് നിഷേധിച്ചതെന്ന് ബഹുജനം പറയുന്നു. ഗോവിന്ദൻ നായരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ തന്തയ്ക്ക് ഭ്രാന്താണ് എന്നു മാത്രമേ പറഞ്ഞുള്ളൂ. ഗോവിന്ദൻ നായർക്കും സ്വന്തം വിനോദങ്ങളുണ്ട്. ഭദ്രകാളിപ്പാട്ട്, പാന, സർപ്പബലി ഇവയ്ക്കെല്ലാം തിരിയൊഴിച്ചിൽ നടത്തുന്നത് എപ്പോഴും ഗോവിന്ദൻ നായരാണ്. 1 വാങ്ങിത്തൊഴുത് ചവിട്ടി തിരിച്ചൂട്ട് കയ്യിലെടുത്താൽ പിന്നെ ഗോവിന്ദൻ നായർ ആളൊന്നു മാറും. വാദ്യങ്ങളുടെ താളത്തിനൊപ്പിച്ച് പതുക്കെ തുടങ്ങുന്ന നൃത്തം കയറി കയറി വരും. പിന്നെ ആ ചൂട്ട് ആകാശത്തിൽ അനേകം കനകരേഖാചിത്രങ്ങൾ നിർമ്മിക്കുകയായി. അതൊരു കാഴ്ച തന്നെയായിരുന്നു. ഗോവിന്ദൻ നായരുടെ തിരിയൊഴിച്ചിലില്ലെങ്കിൽ ആ പാട്ടിനും പാനയ്ക്കും നിറപ്പകിട്ടില്ലെന്ന് നാട്ടുകാർ തീർച്ചപ്പെടുത്തി. ഇതിനു പുറമേ മൂപ്പർക്കുണ്ടായിരുന്ന ഒരു വിനോദം പകിടകളിയാണ്. ഓണക്കാലത്ത് 10 തൊപ്പിക്ക് കളിക്കും. പിന്നെ അടുത്ത ഓണത്തിനെ 1 തൊടുകയുള്ളൂ. അങ്ങനെ കുറച്ചു വാക്കും ധാരാളം ചലനവുമായി ഗോവിന്ദൻ നായർ കഴിഞ്ഞുകൂടി. പാച്ചു നായർക്ക് അനുജന്മാരോടോ അനുജന്മാർക്ക് പാച്ചു നായരോടോ വലിയ ബന്ധമൊന്നുമുള്ളതായി തോന്നിയിട്ടില്ല. അമ്മയുടെ ചാത്തം അവർ ഒന്നിച്ചിരുന്ന് ഊട്ടാറുണ്ടെന്നു മാത്രം. ആ വീട്ടിലുള്ള സ്ത്രീകളെ ചൊല്ലിയും അവർ വളരെയൊന്നും വേവലാതിപ്പെട്ടില്ല. കിടക്കുന്നല്ലോ, അവർക്ക് തിന്നാൻ ധാരാളം എന്നൊരു മട്ടാണ് എല്ലാവർക്കും. പക്ഷേ കൂറയും ചുണ്ടലികളും വാസമുറപ്പിച്ച ഒരു കൂറ്റൻ നെൽപ്പത്തായമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
6: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
7: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ആകാശവാണി സ്മൃതി മധുരം. സ്വയം തേടി അലയുന്ന മനുഷ്യന്റെ മനോഗതങ്ങൾ വിഷയമാക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. അതേ ഗാനം എന്നെ ഞാൻ തേടുന്നു എന്ന ചിത്രത്തിലേത്. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: സ്മൃതിമധുരത്തിൽ ഇന്ന് കേട്ടത് സ്വയം തേടി അലയുന്ന മനുഷ്യന്റെ മനോഗതങ്ങൾ വിഷയമാക്കിയ ഗാനങ്ങൾ. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി. ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കേസ് ഗോപിനാഥൻ.
1: ആധുനിക കാലത്തെ ജീവിതക്രമങ്ങൾ ചെറുപ്പക്കാരെ പോലും ജീവിതചര്യ രോഗങ്ങളിൽ കൊണ്ടെത്തിക്കും.

0: കുടുംബത്തിലെയും കർമ്മമേഖലയിലെയും സമ്മർദ്ദങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ജീവിതചര്യ രോഗങ്ങളിൽ കൂടുതലായി സാധാരണക്കാരെ അലട്ടുന്നത് വായുകോപവും മലബന്ധവുമാണ്. മലബന്ധം ക്രമേണ അർശസ് രോഗത്തിലേക്ക് മാറും. മലം പോകാതെ കുടലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി കുടലിൽ മാലിന്യങ്ങൾ അടിയുമ്പോൾ വൻകുടലിൽ ഗ്യാസ് നിറഞ്ഞ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും. സകലവിധ രോഗങ്ങളുടെയും മൂലകാരണം മലബന്ധമാണ്. അതിനാൽ ഡോക്ടർമാർ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുമ്പോൾ മലം ഇളക്കിക്കളഞ്ഞ് ഉദരശുദ്ധി വരുത്തുന്നതിനുള്ള മരുന്നുകൂടി കൊടുക്കാറുണ്ട്. മലബന്ധം നീണ്ടുനിന്നാൽ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് കാരണം രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതോടെ അനവധി രോഗങ്ങൾ ഒന്നൊന്നായി ബാധിക്കുന്നു. രക്തത്തിൽ ക്ഷാരാംശം കുറഞ്ഞ് അമ്ലാംശം വർദ്ധിക്കുന്നു. ഇത് കാരണം തലകറക്കം, തലവേദന, ഗ്യാസ് ട്രബിൾ, വിളർച്ച, ഉന്മേഷക്കുറവ്, ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കർമ്മനിരതരാവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും സാധാരണ ഉണ്ടാകാറുണ്ട്. കുടലിലും അതിനോടനുബന്ധിച്ച ഭാഗങ്ങളിലും രക്തസഞ്ചാരവും പേശിചലനങ്ങളും കുറയുമ്പോഴാണ് ഈ രോഗങ്ങൾ പിടിപെടാൻ തുടങ്ങുന്നത്. ഇരുന്ന് ജോലി ചെയ്യുന്നവർ, വ്യായാമക്കുറവുള്ളവർ, കുടവയറുള്ളവർ, ആഹാരകാര്യങ്ങളിൽ അശ്രദ്ധയുള്ളവർ, ഇവരിലാണ് ഏറിയ കൂറും മലബന്ധവും ഗ്യാസ് ട്രബിളും അർശസും പിടിപെട്ട് കാണുന്നത്. ഇത്തരം അസുഖങ്ങൾക്ക് വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. എങ്കിലും ഉദരജലനം നൽകുന്ന വ്യായാമങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. കുടവയർ അനവധി രോഗങ്ങളുടെ കേന്ദ്രമാണ്. അതിനാൽ ഉദരരോഗത്തിന്റെ ആരോഗ്യ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണണം. മരുന്ന് സേവനം താൽക്കാലിക മലശോധന തരുമെങ്കിലും കുടലിന്റെ പ്രവർത്തനശേഷിയെ കുറയ്ക്കും. അതിനാണ് ഡോക്ടർമാർ ഇവർക്ക് വ്യായാമം നിർദ്ദേശിക്കുന്നത്. ഇത് വൻകുടലിനും അതിനോടനുബന്ധിച്ച രോഗമായതിനാൽ അവിടെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനശേഷിയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ യോഗാവ്യായാമങ്ങളാണ് ഏറ്റവും ആവശ്യം. ചില ലഘു പ്രാണായാമങ്ങളും പവനമുക്താസനം, വജ്രാസനം, പശ്ചിമോത്തനാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങളും തുടർച്ചയായി പരിശീലിച്ചാൽ ഇത്തരം രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. പവന മുക്താസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോഗാമാറ്റിൽ കാലുകൾ നീട്ടി മലർന്നു കിടക്കുക. വലതുകാൽ പോക്കി മുട്ടു മടക്കി തല ഉയർത്തി മടക്കിയ കാലിനെ രണ്ട് കൈകൾ കൊണ്ടും ചുറ്റി ശ്വാസമെടുത്തുകൊണ്ട് ആ കാലിനെ നെഞ്ചോട് അമർത്തി കൊണ്ടുവരിക. തല ഉയർത്തി മുഖം മുട്ടോട് ചേർക്കുക. അല്പനേരം ആ സ്ഥിതിയിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് തല പിന്നോക്കം കൊണ്ടുവരികയും കാല് മാറ്റിലേക്കും കൊണ്ടുവരിക. ഇതേവിധം ഇടതുകാലിലും ചെയ്യാം. നല്ല പരിശീലനമായാൽ രണ്ടു കാലും ഒരുമിച്ച് ഈ വിധം ചെയ്യാം.
1: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്ക് എസ് ഗോപിനാഥൻ.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം വരികളെഴുതി ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാദ്യം, ചിത്രം താലോലം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
0: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ നമ്മൾ. ദക്ഷിണാഫ്രിക്കയിൽ നിലവിൽ വന്ന ഒരു കരി നിയമത്തിനെതിരെ ഗാന്ധിജി സമരം ചെയ്യുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ചില നിബന്ധനകളോടെ അദ്ദേഹത്തെ വിട്ടയച്ച ദക്ഷിണാഫ്രിക്കയിലെ അധികാരികൾ ഒരു സന്ധിക്ക് ഒരുങ്ങി. ഗാന്ധിജി ഈ സന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തുവെങ്കിലും ഗാന്ധിജി ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്നുള്ള സംഭവങ്ങൾ പുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. സന്ധ്യയെപ്പറ്റി വോട്ട് ചെയ്യാൻ ഞാൻ യോഗത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അധ്യക്ഷനും മറ്റു നേതാക്കന്മാരും

ആരും ഉറപ്പോടെ കൂടെ നിന്നു. ആ പ്രധാനമായി ഉണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം അധ്യക്ഷൻ സന്ധ്യയുടെ സ്വഭാവത്തെ വിശദമാക്കിക്കൊണ്ടും അതിനെ സ്വീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെ പ്രതിപാദിച്ചുകൊണ്ടും ഒരു പ്രസംഗം ചെയ്യുകയും പിന്നീട് യോഗത്തിൻ്റെ അഭിപ്രായമറിയുവാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെയുണ്ടായിരുന്ന ഒന്നോ രണ്ടോ പ്രധാന്മാരൊഴിച്ച് യോഗം സർവസമ്മതമായി സന്ധ്യയെ സ്വീകരിച്ചു. രാത്രി 2-3 മണിക്ക് ഞാൻ വീട്ടിലെത്തി. മറ്റുള്ളവരെ കൂടി വിട്ടുകിട്ടുവാനായി ജയിലിലേക്ക് പോകുവാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടിയിരുന്നതുകൊണ്ട് ഉറക്കത്തെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്തില്ല. രാവിലെ 7 മണിക്ക് ഞാൻ ജയിലിലെത്തി. സൂപ്രണ്ടിന് ഫോൺ വഴി വേണ്ട കൽപ്പനകൾ കിട്ടിയിരുന്നു. അദ്ദേഹം എന്നെയും കാത്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ സത്യാഗ്രഹ തടവുകാരെയും വിട്ടയച്ചു. ചെയർമാനും മറ്റിന്ത്യക്കാരും അവരെ സ്വാഗതം ചെയ്യാൻ വന്നിരുന്നു. ജയിലിൽ നിന്ന് ഞങ്ങളെല്ലാവരും യോഗസ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് 2ാമതൊരു യോഗം കൂടി നടത്തുകയും ചെയ്തു. അന്നും അതിനെ തുടർന്നുള്ള 1-2 ദിവസവും സന്ധ്യകാര്യങ്ങൾ ഇന്ത്യക്കാരെ മനസ്സിലാക്കുന്നതിനായി ചെലവഴിച്ചു. സമയം പോകെ പോകെ ഒരു ഭാഗത്ത് സന്ധ്യയുടെ ആന്തരാർത്ഥങ്ങൾ ഏറെ സ്പഷ്ടമായിക്കൊണ്ടിരുന്നുവെങ്കിൽ മറുഭാഗത്ത് തെറ്റിദ്ധാരണകളും കൂടിത്തുടങ്ങി. ഞങ്ങൾ ജനറൽ സ്മട്സിൻ എഴുതിയ എഴുത്തും തെറ്റിദ്ധാരണകൾക്ക് കാരണമായി. ഇക്കാര്യങ്ങളിൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് സമരം നടക്കുമ്പോൾ അനുഭവിക്കേണ്ടി വന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു. സമരകാലത്തിലെ ബുദ്ധിമുട്ടുകൾ എതിർകക്ഷിയുമായുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നത് മാത്രമാണ്. അവയെപ്പോഴും നിഷ്പ്രയാസം പരിഹരിക്കപ്പെടുന്നു. കാരണം അനർത്ഥകരമായ എല്ലാ കശപിശയും ആഭ്യന്തരമായ എല്ലാ യോജിപ്പില്ലായ്മയും ഒന്നുകിൽ നിർത്തിവെക്കപ്പെടുന്നു, അല്ലെങ്കിൽ പൊതുവായ ആപത്തിൻ്റെ മുന്നിൽ അവയുടെ പ്രാധാന്യം നഷ്ടമാകുന്നു. തുല്യ അവകാശങ്ങളുള്ള ഒരു സംഘത്തിൽ ചെറിയവനോ വലിയവനോ ആയ ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്കും തൃപ്തികരങ്ങളായ മറുപടി നൽകേണ്ടി വരിക എന്നത് കേവലം ഉചിതമാണ് താനും. സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളുമായും പിണക്കങ്ങളുമായും ഇടപെടുമ്പോൾ പഠിക്കുന്നതുമാതിരി വിലപ്പെട്ട പാഠങ്ങൾ ഒരാൾ എതിർകക്ഷിയുമായി സമരം ചെയ്യുന്നതിൽ നിന്ന് പഠിക്കുന്നില്ല. എതിർകക്ഷിയുമായി സമരം ചെയ്യുന്നതിൽ ഒരുതരം ലഹരിയും ആഹ്ലാദവുമുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും വിയോജിപ്പുകളും അസാധാരണ സംഭവങ്ങളാണ്, തന്നിമിത്തം കൂടുതൽ വേദനയുള്ളവയുമാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഒരുവന്റെ ധൈര്യം ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. ഇത്തരം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമരം നടന്നുകൊണ്ടിരുന്ന കാലത്ത് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയില്ലാതിരുന്ന വളരെ പേർ സന്ധികാലത്തും അതിനുശേഷവും അത് മനസ്സിലാക്കി. വലിയ എതിർപ്പ് പത്താന്മാർക്ക് മാത്രമായിരുന്നു. അതവർ പുറത്തേക്ക് പ്രകടിപ്പിച്ചുമില്ല. സ്വേച്ഛയ്ക്കൊത്ത പുതിയ ഏർപ്പാട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുവാൻ രജിസ്ട്രാർ ഓഫ് ഏഷ്യാറ്റിക്സ് എന്ന ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് തന്നെ സന്നദ്ധനായി. സർട്ടിഫിക്കറ്റുകളുടെ രൂപം ആകെ മാറിയിരുന്നു. അതൊക്കെ സത്യാഗ്രഹികളുമായി ആലോചിച്ചാണ് തീർച്ചപ്പെടുത്തിയത്. 1908 ഫെബ്രുവരി 10 രാവിലെ ഞങ്ങളിൽ ചിലർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ പോയി. രജിസ്റ്റർ ചെയ്യുന്ന പണി കഴിയുന്നത്ര വേഗത്തിൽ തീർക്കുന്നതിൻ്റെ അത്യാവശ്യം ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അവമതിപ്പുകൾ പരിഹരിക്കാനും ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ചുമതല മര്യാദയോടെ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും എല്ലാ ഏർപ്പാടുകളുടെയും മേൽ ഒന്ന് കണ്ണോടിക്കാനുമായി ആദ്യ ദിവസം സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത് നേതാക്കൾ തന്നെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഞാൻ സത്യാഗ്രഹ സംഘത്തിൻ്റെ ആപ്പീസുകൂടിയായിരുന്ന എൻ്റെ ആപ്പീസിലെത്തിയപ്പോൾ മീർ ആലവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആപ്പീസിൻ്റെ പുറത്തു നിൽക്കുന്നത് കണ്ടു. മീർ ആലം എൻ്റെ ഒരു പഴയ കക്ഷിയാണ്. അദ്ദേഹം സ്വന്തം കാര്യങ്ങളിലെല്ലാം എൻ്റെ അഭിപ്രായം ചോദിക്കുക പതിവാണ്. ട്രാൻസ്വാളിലെ ധാരാളം പത്താന്മാർ പുൽപ്പായകളും കയർപ്പായകളും ഉണ്ടാക്കാൻ കൂലിക്കാരെ നിർത്തിയിരുന്നു. അവ നല്ല ലാഭത്തിൽ വിൽക്കുകയും ചെയ്തിരുന്നു. മീർ ആലവും ഈ കച്ചവടം തന്നെയാണ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 6 അടി ഉയരമുണ്ട്. ഇന്നാദ്യമായി മീർ ആലം എൻ്റെ ആപ്പീസിൻ്റെ അകത്തല്ലാതെ പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ അന്യോന്യം കണ്ടിട്ടും അദ്ദേഹം എന്നെ സലാം ചെയ്യാതിരുന്നു. ഞാൻ അങ്ങോട്ട് സലാം ചെയ്തു, പകരം അദ്ദേഹം ഇങ്ങോട്ടും. പതിവ് പോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ പുഞ്ചിരിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ
കോപം

ജ്വലിച്ചു. എന്തോ സംഭവിക്കുവാൻ പോകുന്നുണ്ടെന്ന് കരുതി ഞാൻ ആപ്പീസിൽ പ്രവേശിച്ചു. ചെയർമാൻ ഈസോപ് മിയാനും മറ്റ് സുഹൃത്തുക്കളുമെത്തി. ഞങ്ങൾ ഏഷ്യാറ്റിക് ആപ്പീസിലേക്ക് പുറപ്പെട്ടു. മേർ ആലോവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഞങ്ങളെ അനുഗമിച്ചു. രജിസ്ട്രേഷൻ ആപ്പീസ് എന്റെ ആപ്പീസിൽ നിന്ന് കഷ്ടിച്ച് ഒരു നാഴിക അകലെ വോൺ ബ്രാൻഡി സ്ക്വയറിലായിരുന്നു. വഴിക്ക് ഞങ്ങൾക്ക് പ്രധാന തെരുവുകളിലൂടെ കടന്നു പോകണം. ഞങ്ങൾ വോൺ ബ്രാൻഡി സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോൾ 3 മിനിറ്റ് നേരം നടന്നാൽ രജിസ്ട്രേഷൻ ആപ്പീസിലെത്തുന്ന ദൂരം മാത്രമുള്ള സ്ഥലത്ത് മസേഴ്സ് ആർനോഡ് ആൻഡ് ഗിബ്സന്റെ ആപ്പീസിന്റെ പരിസരത്ത് വെച്ച് മീർ ആലം എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ 10 വിരലിന്റെയും അടയാളം കൊടുത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പോരുന്നുവെങ്കിൽ 2 പെരുവിരലിന്റെ അടയാളത്തോടു കൂടിയ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യം നിങ്ങൾക്ക് വാങ്ങിത്തരാം. പക്ഷേ 10 വിരലിന്റെയും അടയാളം കൊടുത്ത് ഒന്ന് ഞാനും വാങ്ങും. ഞാൻ ഈ അവസാന വാചകം മുഴുമിക്കുന്നതിന് മുൻപായി പിന്നിൽ നിന്ന് കനത്ത വടികൊണ്ട് ശക്തിയുള്ള ഒരടി എന്റെ തലയിൽ വീണു. ഉടനെ ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിലത്തു വീണു. പിന്നെന്തുണ്ടായി എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ മീർ ആലോവും അദ്ദേഹത്തിന്റെ അനുയായികളും എന്നെ പിന്നെയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. ഇവയിൽ ചിലത് തടുക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമായി ഈസോപ് മിയാനും തമ്പിനായിഡുവിനും പരിക്കുകളേറ്റു. ഈ ശബ്ദം അരികത്തൂടെ കടന്നുപോയിരുന്ന ചില യൂറോപ്യന്മാരെ ആ രംഗത്തിലേക്ക് ആകർഷിച്ചു. മീർ ആലോവും അനുയായികളും ഓടിപ്പോയെങ്കിലും യൂറോപ്യന്മാർ അവരെ പിടിച്ചു. അങ്ങനെയിരിക്കെ പോലീസുമെത്തി അവരെ ബന്ധവസ്ഥത്തിൽ വെച്ചു. എന്നെ എടുത്ത് മിസ്റ്റർ ഗിബ്സന്റെ സ്വകാര്യ ആപ്പീസിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ബോധം വന്നപ്പോൾ മിസ്റ്റർ ഡോക്ക് എന്നെ മേൽ കുമ്പിട്ട് നോക്കുന്നതായി ഞാൻ കണ്ടു. എന്തു തോന്നുന്നു? അദ്ദേഹം എന്നോട് ചോദിച്ചു. സാരമില്ല, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ പല്ലിനും വാരിയലിനും നല്ല വേദനയുണ്ട്. മീർ ആലം എവിടെ? അദ്ദേഹത്തെ മറ്റുള്ളവരൊന്നിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവരെ വിട്ടയക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ചുണ്ടും കവളുമൊക്കെ വല്ലാതെ മുറിപ്പെട്ട് നിങ്ങളിവിടെ ഒരപരിചിതന്റെ ആപ്പീസിലാണ്. പോലീസ് നിങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ എന്റെ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ മിസ്സിസ് ഡോക്കും ഞാനും നിങ്ങളെ ഞങ്ങളെക്കൊണ്ട് കഴിയും പോലെ ശുശ്രൂഷിക്കാം. ശരി, എന്നെ നിങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. പോലീസിന്റെ സഹായത്തിന് നന്ദി പറയുക. പക്ഷേ നിങ്ങളുടെ കൂടെ പോരുവാനാണ് എനിക്കേറെ ഇഷ്ടമെന്നും അവരെ അറിയിക്കുക. ഏഷ്യാറ്റിക് രജിസ്ട്രാറായ മിസ്റ്റർ ചെംനിയും സ്ഥലത്തെത്തി. നല്ലവനായ പാദ്രിയുടെ സ്മിത്ത് സ്ട്രീറ്റിലുള്ള വീട്ടിലേക്ക് എന്നെ ഒരു വണ്ടിയിൽ കൊണ്ടുപോവുകയും ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇതിനിടെ ഞാൻ മിസ്റ്റർ ചെംനിയോട് പറഞ്ഞു, നിങ്ങളുടെ ആപ്പീസിൽ വന്ന് 10 വിരലിന്റെയും അടയാളം തന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് ഞാൻ ആശിച്ചിരുന്നത്. പക്ഷേ ഈശ്വരേച്ഛ മറ്റൊന്നായിരുന്നു. എങ്കിലും കടലാസുകൾ കൊണ്ടുവന്ന് ഉടനെ രജിസ്റ്റർ ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എനിക്ക് മുമ്പായി മറ്റാരെയും രജിസ്റ്റർ ചെയ്യുവാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെവിടെ തിരക്ക്? മിസ്റ്റർ ചെമ്മണി ചോദിച്ചു. ഡോക്ടർ വേഗത്തിൽ ഇവിടെ വരും. നിങ്ങൾ വിശ്രമിക്കൂ, എല്ലാം വേണ്ടതുപോലെയാകും. ഞാൻ മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാം, പക്ഷേ നിങ്ങളുടെ പേർ പട്ടികയുടെ മുകളിൽ വയ്ക്കുകയും ചെയ്യാം. അങ്ങനെയല്ല, ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈശ്വരൻ അത് സ്വീകാര്യമാണെങ്കിലും 1-ാമത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കടലാസുകൾ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. ഇത് കേട്ട് മിസ്റ്റർ ചെമ്മണി കടലാസുകൾ കൊണ്ടുവരുവാൻ പോയി. ഞാൻ ചെയ്യേണ്ടുന്ന 2-ാമത്തെ കാര്യം, എന്നെ ഉപദ്രവിച്ചതിന് മീർ ആലത്തെയും മറ്റും ഞാൻ കുറ്റക്കാരായി കരുതുന്നില്ലെന്നും എങ്ങനെയായാലും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എനിക്ക് വേണ്ടി അവരെ വിട്ടയക്കണമെന്ന് ഞാൻ ആശിക്കുന്നുവെന്നും അറ്റോർണി ജനറൽക്ക് കമ്പിയടിക്കുകയാണ്. പക്ഷേ ജോഹന്നാസ്ബർഗിലെ യൂറോപ്യന്മാർ കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് സംബന്ധിച്ച് ഗാന്ധിയുടെ അഭിപ്രായം എന്തൊക്കെയായാലും വേണ്ടില്ല, അവ തെക്കേ ആഫ്രിക്കയിൽ നടപ്പിൽ വരുത്തുവാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അറ്റോർണി ജനറൽക്ക് ഒരു കത്തെഴുതി. ഗാന്ധി സ്വന്തം നിലയ്ക്ക് ഒന്നും ചെയ്യുകയില്ലായിരിക്കാം, പക്ഷേ അക്രമം ചെയ്തത് ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ചല്ല, പ്രധാന തെരുവുകളിലൊന്നിൽ വെച്ചാണ്. അതുകൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കുറ്റമാണ്. തെളിവ് കൊടുക്കത്തക്ക നിലയിൽ ധാരാളം ഇംഗ്ലീഷുകാരുമുണ്ട്. കുറ്റക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന പക്ഷവുമാണ് അവർക്ക്. അതിനാൽ അറ്റോർണി ജനറൽ മീർ ആലത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരാളെയും അറസ്റ്റ് ചെയ്തു. അവർ 3 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നെ സാക്ഷിയായി വിളിക്കുക പോലും ഉണ്ടായില്ല. മിസ്റ്റർ ചെമ്മിണി പോയ സമയത്ത് ഡോക്ടർ ത്വൈറ്റസ് വന്നു. അദ്ദേഹം എന്നെ പരിശോധിക്കുകയും എന്റെ കവളത്തും
മേൽച്ചുണ്ടിന്മേലുമുള്ള മുറിവുകളിൽ തുന്നലിടുകയും ചെയ്തു. അദ്ദേഹം എന്റെ വാരിയെല്ലിന്മേൽ പുരട്ടുവാൻ ചില മരുന്നുകൾ നിർദ്ദേശിക്കുകയും തുന്നലഴിക്കുന്നതുവരെ മിണ്ടാൻ പാടില്ലെന്ന് ശാസിക്കുകയും ചെയ്തു. എന്റെ പരുക്കുകളൊന്നും സാരമുള്ളതല്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കിടക്കവിട്ട് സാധാരണ ജോലികൾ നടത്താനാകുമെന്നും പക്ഷേ രണ്ടു മാസത്തേക്ക് കൂടി പ്രയാസമുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. ഇങ്ങനെ എനിക്ക് സംഭാഷണം നിഷേധിക്കപ്പെട്ടുവെങ്കിലും എന്റെ കൈകൾ പ്രവർത്തിച്ചു. ഞാൻ ഇന്ത്യക്കാർക്ക് ചെയർമാൻ മുഖേന ഇനി പറയും പ്രകാരം ഒരു കത്തെഴുതി പ്രസിദ്ധീകരണത്തിനയച്ചു. മിസ്റ്റർ ഡോക്കിന്റെയും പത്നിയുടെയും സഹോദരതുല്യങ്ങളായ കൈകളിൽ എനിക്ക് സുഖമാണ്. വേഗത്തിൽ എന്റെ ജോലി തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പ്രവൃത്തി ചെയ്തവർക്ക് അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിവുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവർ വിചാരിച്ചു. അവർക്കറിയാവുന്ന ഒരേ ഒരു തരത്തിൽ അവർ പരിഹാരവും കണ്ടു. അതുകൊണ്ട് അവർക്കെതിരായി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അക്രമം ചെയ്തത് മുസൽമാന്മാരോ ആണെന്നോർത്ത് ഹിന്ദുക്കൾക്ക് നീരസം തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അവർ തങ്ങളെയും ലോകത്തിൻ്റെയും സൃഷ്ടാവിൻ്റെയും മുമ്പാകെ തെറ്റുകാരാക്കുകയാണ്. നേരെ മറിച്ച് ഇന്നൊഴുകിയ രക്തം ഈ രണ്ട് സമുദായങ്ങളും തമ്മിൽ വേർപിരിയാത്ത വണ്ണം കൂട്ടിയിണക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് എന്റെ ഹൃദയപൂർവമായ പ്രാർത്ഥന. ഈശ്വരൻ അതനുവദിക്കുമാറാകട്ടെ. അക്രമമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, എന്റെ ഉപദേശം ഒന്നു തന്നെ. ഏഷ്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷം വിരലടയാളം കൊടുക്കേണ്ടതാണ്. സംശയങ്ങളുള്ളവരെ ഗവൺമെന്റ് ഒഴിവാക്കും. ശരിയായി മനസ്സിലാക്കപ്പെട്ട സത്യാഗ്രഹത്തിന്റെ സാരം, ജനങ്ങളെ ആരും ഭയമില്ലാത്തവരാകണം. ഈശ്വരനെ ഒഴിച്ച് മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാകണം. അതുകൊണ്ട് സ്വബുദ്ധിയുള്ള ഇന്ത്യക്കാരുടെ ഒരു വലിയ ഭൂരിപക്ഷത്തെ അവരുടെ കടമ ചെയ്യുന്നതിൽ നിന്നും ഭേരുക്കളുടേതായ ഒരു ഭയവും തടയരുത്. സ്വേച്ഛയാ രജിസ്റ്റർ ചെയ്താൽ നിയമം പിൻവലിക്കപ്പെടുമെന്ന വാഗ്ദാനം നൽകിക്കഴിഞ്ഞിരിക്കെ ഗവൺമെന്റിനെയും കോളനിയെയും കഴിയുന്നതുപോലെ സഹായിക്കേണ്ടത് നല്ലവരായ ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയത്രേ. ഗാന്ധിജിയെ ആക്രമിച്ചവർക്കും സന്ധിക്കും പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
3: ആകാശവാണി.
4: സഞ്ചാരി.

സഞ്ചാരിയുടെയും യാത്ര വിനോദവും വിജ്ഞാനവും തേടി മാത്രമല്ല കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ അവശേഷിപ്പുകളായി നിൽക്കുന്ന ചരിത്രത്തിൽ ഇടം നേടിയ വിസ്മരിക്കാനാവാത്ത ചില സ്ഥലങ്ങളിലേക്ക് കൂടിയാണ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ട വീര്യത്തിന്റെ ഒക്കെ ഓർമ്മകൾ നിറയുന്ന ഒരു ചരിത്ര സ്മാരകം സന്ദർശിക്കുകയാണ് ഇന്ന് സഞ്ചാരി ടീം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക്.

0: തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 32 കിലോമീറ്ററും വർക്കലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററും ദൂരമാണ് അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക്. തിരുവനന്തപുരത്തെ മത്സ്യബന്ധന ഗ്രാമമായ അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇന്ത്യയിലെ ബ്രിട്ടീഷ് കുടിയേറ്റത്തിന്റെ ആദ്യകാല അടയാളങ്ങളിൽ ഒന്നാണ്. ഈ കോട്ടയുടെ കവാടത്തിൽ തന്നെ ഒരു ഉരുക്ക് ഫലകമുണ്ട്. ഈ കോട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇതിലുണ്ട്. 3 ഭാഷകളിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകാൻ വെട്ടുകല്ലുകൊണ്ട് പാകിയ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്. അതിന് ഇരുവശവും പുൽത്തകിടിയുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. പേര് പറയാമോ?
1: പ്രതീഷ് കുമാർ. ഞാൻ ഇവിടുത്തെ MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 1690 വാണിജ്യ ആവശ്യത്തിന് വേണ്ടി കോട്ട പണിയാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയോട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കോട്ട പണിതത്. പക്ഷെ അവർ പിന്നീട് തുരങ്കം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ കിണറുണ്ടാക്കിയത്.
0: എന്താണ് കിണറിന്റെ പ്രത്യേകത?
1: കിണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെട്ടുകല്ലാണ്. 1.5 അടി വെള്ളമുള്ളൂ. അത് നമ്മള് എത്ര നേരം വെള്ളം ഉപയോഗിച്ചാലും അത് നിക്കില്ല, പെട്ടെന്ന് ഊറി വരും.
0: അത്രയും ഉറവയുള്ള കിണറാണല്ലേ?
1: അത്രയും ഉറവുള്ള കിണറാണ്. അത് മാത്രമല്ല, ഉപ്പുരസം ഇതുവരെ ഇല്ല.
0: കടല് ഇതിനടുത്തുണ്ടായിട്ടും ഈ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നുള്ളതാണ് അല്ലേ?
1: ഇതിന് ഉപ്പുരസം ഇല്ല. പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം പോകുന്നത് നേരെ കടലിലോട്ടാ. ഈ തുരങ്കം ഇപ്പൊ അടച്ചിട്ടൊരു 45 വർഷമായി. കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഇവിടെ എടുക്കാത്ത സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് കിടക്കായിരുന്നു. അന്നേരം ഈ പശുക്കളെല്ലാം ഇവിടെ പുല്ല് മേയാനായിട്ട് വരും. അന്നേരം 2-3 പശുക്കൾ ഉള്ളി പോയി, റിട്ടേൺ വന്നില്ല. റിട്ടേൺ വരാത്തോണ്ട് പഞ്ചായത്താണ് അത് ക്ലോസ് ചെയ്തത്. ആ മുറിക്കകത്ത് ഇറങ്ങിയിട്ട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്നത്.
0: അതൊരു പാത്താണോ?
1: ആ നേരെ കടലില്ല, സീലാ പോകുന്നത്. പറയുന്ന കേട്ടാണ് കുറച്ചപ്പുറത്ത് ഒരാൾ വീട് പണിതപ്പോഴത്തേക്കും അവർ വെല്ല് കുഴിച്ചു. വെല്ലെടുത്തപ്പോഴത്തേക്കും അതിന്റെ നേരെ വന്നത് ഈ പാത്തിലാണ്.
0: സഞ്ചാരികളെ ഒരുപക്ഷെ ഈ കോട്ടയിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ തുരങ്കപാത തന്നെയായിരിക്കും. നമുക്കറിയാം ഈ കൊട്ടാരങ്ങളിലും കോട്ടകളിലൊക്കെ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെന്തൊക്കെയാണ് ഈ കോട്ടയുടെ പ്രത്യേകത?
1: വേറെ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കടൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നല്ല ചൂടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ഇവിടെ 7 പില്ലറുണ്ട്. ആ പില്ലർ അടിമപ്പണിക്ക് ചെയ്യുന്ന ഒരു കെട്ടിയിട്ട് അടിക്കാനെന്നും പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ള വിശദീകരണം നമുക്കറിയില്ല. പിന്നെ അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു, ലൈറ്റ് ഹൗസ്. അതിന്റെ തേക്കിന്റെ തടിയാണ്. അത് കാലക്രമേണ നശിച്ചുപോയി, അവിടെ കിടപ്പുണ്ട്.
0: ചരിത്ര പ്രാധാന്യമുള്ള ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് സഞ്ചാരികൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണ്?
1: രാവിലെ 9 മണിയിൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇതുവരെ ഫീസൊന്നുമില്ല.
0: നമ്മൾ ആദ്യം ഈ കോട്ടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തണൽ മരങ്ങളുണ്ട്. ഏഴ് കൽത്തൂണുകളൊക്കെ കണ്ട് നമ്മൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കല്ലറകൾ കാണാം. ഒരാളുടെ ശവകുടീരത്തില് എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും.
1: ബ്രിട്ടീഷ് കമാൻഡറും അവരുടെ വൈഫുമാണ്. ബ്രിട്ടീഷ് കമാൻഡർ ജോൺ ബാബുലും ഡിബോക്കും അവരുടെ കല്ലറയാണ് അവിടെയുള്ളത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ട ഇരുവശത്തും പടികളുണ്ട്. ഇതിലൂടെ നമുക്ക് കോട്ടയുടെ മുകളിലെത്താം. അവിടെ നിന്ന് നോക്കിയാലോ കടൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പടിക്കെട്ടുകൾ കയറി കോട്ടയുടെ മുകളിലെത്തിയാൽ പണ്ട് പീരങ്കികൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും കാണാം. ഈ കോട്ടയുടെ നാലു കോണുകളും ചതുരാകൃതിയിലാണുള്ളത്. പണ്ട് കാലത്തെ കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക മിശ്രിതം തന്നെയുണ്ട്. ആ മിശ്രിതത്തിൽ തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത്.
1: തുരങ്കം മാത്രമല്ല, ഇത് ഫുള്ളായിട്ട് അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കാലക്രമേണ ഇടിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് അത് ആ മിശ്രിതത്തിൽ നിൽക്കുന്നില്ല. ലൈമും മണലും കൂടെ ഗ്രൈൻഡറിൽ അരയ്ക്കും. വലിയ മെഷീനുണ്ട്, അതിൽ അരച്ചിട്ട് അതിൽ ശർക്കരയും കടുക്കാ വെള്ളവും കള്ളിമുള്ളും കൂടെ ആ വെള്ളം അതിൽ ഒഴിച്ചിട്ടാണ് അത് പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അത് ആ കൂട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും സ്ട്രോങ് ഇപ്പോഴും കിട്ടുന്നില്ല. സിമന്റ് അന്നില്ലായിരുന്നു, ഇപ്പോഴും പലതും സിമന്റ് കുറച്ചൊക്കെ ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിൽക്കില്ല. നാല് കൊത്തളങ്ങളുണ്ട്, രണ്ടെണ്ണം കടലിന് അഭിമുഖമായിട്ടും രണ്ടെണ്ണം കായലിന് അഭിമുഖമായിട്ടാണ്. ഈ രണ്ട് കൊത്തളങ്ങളിൽ ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ മേളിൽ ടെന്റ് ആയിരുന്നു. ടെന്റ് അടിച്ചിട്ടാണ് കിടന്നത്. കാലപ്പഴക്കം കൊണ്ട് അത് കുറെ നശിച്ചു.
0: ചരിത്രത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു കോട്ട കാണാനും ഒക്കെ വരുന്നത്. ഏകദേശം എത്ര പേരിവിടെ വരും?
1: ഒരു 50 പേർക്കൊക്കെ വരുന്നുള്ളൂ. ആള്

0: പിന്നെ വല്ല സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതുണ്ട്. അല്ലാണ്ട് ഹോളിഡേ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയും കുറച്ച് കൂടുതൽ ആൾക്കാർ വരും.
1: ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെ തന്നെ പെരുമാറണം അല്ലേ.
0: പിന്നെ നമുക്ക് ഇതിപ്പോ പ്രൊട്ടക്ടഡ് മോണുമെന്റ് ആണ്, അപ്പൊ ഈ സന്ദർശകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നശീകരിക്കാനൊന്നും പാടില്ല. അതിന് അവർക്ക് എത്ര 5 വർഷം തടവിനുള്ളതും അതിന്റെ ശിക്ഷയും കാലാവധിയും എല്ലാം അവിടെ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അവര് വായിച്ചിട്ടാണ് അത് കയറുന്നത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തുരങ്കത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ തുരങ്കം അടച്ചിരിക്കുകയാണ്, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കയറാനോ അനുവാദമില്ല. എന്നാൽ ഈ തുരങ്കം അടയ്ക്കുന്നതിന് മുന്നേ ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ തന്നെ ഉണ്ട്. പേര് പറയാമോ?
1: എന്റെ പേര് നെൽസൺ. 10-40 വർഷം മുമ്പ് ആ തുരങ്കം ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഈ ബ്രിട്ടീഷുകാർ തേയില കുരുമുളകൊക്കെ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിലേക്ക്. കപ്പൽ മാർഗം അവർ പോകുമായിരുന്നു. കുട്ടിയായിരുന്നപ്പം കണ്ടതാ. ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തിര അടിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു കടലിന്റെ. അത് കാരണം പേടിച്ച് ഇങ്ങോട്ടാരും

0: അപ്പൊ കുട്ടിക്കാലത്ത് ഈ തുരങ്കം കണ്ടിട്ടുണ്ട് അല്ലേ?
1: പിന്നെ ഞാൻ വന്നത് 10-40 വർഷം കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഈ തുരങ്കം അടച്ച് മുകളിലുള്ള പീരങ്കി ഒന്നും കാണാനുമില്ല. അന്ന് ഈ ശത്രുക്കളെ നേരിടാനാണ് ആയിരുന്നാണ് തോന്നുന്നത്. അവരന്നിട്ട് നമ്മുടെ തലശ്ശേരി സേന റാണി വിട്ട് ഈ ബ്രിട്ടീഷായിട്ട് ഒരു യുദ്ധം ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബ്രിട്ടീഷുകാർ മരിക്കുകയും കുറച്ചുപേര് അതുവഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. അവർ രണ്ടുപേര് ഇവിടെ തന്നെ അടക്കിയിരിക്കുക.
0: കുട്ടിക്കാലത്ത് ഈ കോട്ടയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ?
1: പഠിക്കുന്ന സമയത്ത് ഈ അഞ്ചേങ്ങ് കോട്ടയെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊക്കെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു.
0: ചെറിയ പ്രായത്തിലൊക്കെ ഈ കോട്ട കാണാനൊക്കെ അന്ന് അവസരം ഉണ്ടായിരുന്നോ?
1: കോട്ട എങ്ങനെയാ, അന്ന് സ്കൂൾ കുട്ടികളെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നു. 10 വയസ്സിലേ ഉള്ള അപ്പോഴും ഇതിനെ പറ്റി ഒന്നും ഓർമ്മയില്ല.
0: അഞ്ചുതെങ്ങിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം?
1: പണ്ട് ബ്രിട്ടീഷുകാർ പണിതയാണ് നമ്മുടെ കടയ്ക്കാർ റെയിൽവേ സ്റ്റേഷൻ. അവിടുത്തെ ഈ ഉരുക്ക് ടാങ്കും എല്ലാം ബ്രിട്ടീഷുകാർ പണിതായിരുന്നു. അതേപോലെ അവിടെ ഒരു പാലമുണ്ട്, വീരാങ്കടവ് പാലം. അതിന്റെ താഴത്തെ പാലം ബ്രിട്ടീഷുകാർ പണിത. അന്ന് കുതിര സവാരിക്ക് വേണ്ടി പാലം പണിത റാണിയെ കാണാൻ പോകാം. അതിപ്പം അതിപ്പം ആ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി പൊളിക്കാൻ നോക്കിയിട്ട് അതൊന്നും പൊളിക്കാൻ കഴിയുന്നില്ല. അവരത് പിന്നെ വേണ്ടെന്ന് വെച്ചു.

0: ഈ അഞ്ചു തെങ്ങ് കോട്ട കണ്ടിറങ്ങിയ ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരൊന്ന് പറയാമോ?
1: എന്റെ പേര് ആതിര.
2: സുഭാഷ്.
0: മോന്റെ പേരോ?
3: ആദിത്.
0: എവിടുന്നാ വരുന്നത് നിങ്ങള്?
1: ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്നാണ്, PMG.
0: ഈ അഞ്ചു തെങ്ങ് കോട്ട കാണാനായിട്ട് മാത്രം വന്നതാണോ അതോ?
1: ഞങ്ങള് വർക്കല വരെ പോയപ്പോ തിരിച്ചു പോകുന്ന വഴി കേറിയതാണ്.
4: ആവശ്യമായിട്ട് പോയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കോട്ട ഇത്രയും വർഷമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കേറിയത്. അതിന്റെ ഒരു കൗതുകം അറിയാനായിട്ട് എന്താണ് കോട്ടയെന്നും ഈ ലൈറ്റ് ഹൗസ് എന്താണെന്നും കാണാനായിട്ട്. ലൈറ്റ് ഹൗസ് വേറെ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഇരിക്കില്ല, നമ്മുടെ കുറച്ചു ദൂരമല്ലേ ഉള്ളു വീടിന്റെ അടുത്ത്. അതുകൊണ്ട് ഇത്രയും വർഷം ഇതുവഴി യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊന്നും ഇത് കണ്ടിട്ട് പോകുന്നതല്ലാതെ ഇതിന്റെ അകത്ത് കയറി ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ സമയം കിട്ടി കയറി.
0: ഇതിനു മുന്നേ കോട്ടകൾ കണ്ടിട്ടുണ്ടോ?
4: നേരത്തെ വേറെ കോട്ട കണ്ടിട്ടുണ്ട്. അപ്പം ഈ കോട്ടയെ കുറിച്ച് അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും ഇതില് മനസ്സിലായിട്ടുണ്ട്, ഇതിന് അത്ര വലിയ നമുക്ക് കാണാൻ പറ്റിയ കൗതുകം ഉണ്ടെന്നുള്ളത് തോന്നിയില്ല. പക്ഷെ കോട്ടയുടെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പഴമയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഒന്ന് ഫീൽ ചെയ്യാം.
0: മോൻ എത്രയിലാ പഠിക്കുന്നേ?
3: രണ്ടാം ക്ലാസ്.
0: ഏത് സ്കൂളിലാ?
3: സർവോദയ.
0: കോട്ട ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലേ.
4: അവിടെ
0: അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം.

ഒരു ചരിത്ര സിനിമ കണ്ടിറങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകൾ പേറി നിൽക്കുന്ന അഞ്ചുതെങ്ങുകോട്ട. ഓരോ സഞ്ചാരിക്കും ചരിത്രത്തിന്റെ വഴിയിലൂടെ ആ പഴയകാലത്തിലേക്ക് നടക്കാൻ അവസരമൊരുക്കുന്നു. തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്, അജ്ഞാതവും അത്ഭുതവും നിറയുന്ന കഥകൾ ഉള്ളിലൊളിപ്പിച്ച് എല്ലാത്തിനും സാക്ഷിയായി കടൽ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗി സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്.
1: ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
5: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
7: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഇന്ന് വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കിം വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. യുവവാണിയിൽ റേഡിയോ ഗൈഡ്. വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. ഹരിപ്പാടി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ, മീരാബാലു അവതരിപ്പിക്കുന്ന കഥ, മുഹമ്മദ് കൊച്ചാലുമൂട് അവതരിപ്പിക്കുന്ന കവിതകൾ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ വി.ടി. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലസീമിയ എന്ന രോഗാവസ്ഥ എന്താണ്?
3: ഇന്ന് മെയ് 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാവുന്ന ഒരു

0: പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിന്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പൊ തലസീമയിൽ ബേസിക്കലി അപ്പൊ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെന്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്കതിനെ തരംതിരിക്കാം. തലസീമിയ രണ്ട് തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ രണ്ട് ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പോൾ ഏതെങ്കിലും ആൽഫ ഗ്ലോബിൻ്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ മൂന്ന് തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാവുന്നു. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമ മൈനർ അല്ലെ ട്രെയ്റ്റ്, ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമ മേജർ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ള ഇത് അവസ്ഥയാണ് തലസീമ ഇന്റർമീഡിയ എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു ആറു മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ തലസീമ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെ അത് കാണപ്പെടും. അപ്പോൾ യൂഷ്വലി തലസീമ ട്രെയ്റ്റോ തലസീമ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല, അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും ആറു മാസം ഏഴ് മാസത്തിനുള്ളിൽ ഒരു വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസമുട്ടും അവരെ വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അപ്പം അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് തലസീമ. രക്തക്കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: ഡോക്ടർ, ഇതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
0: ആദ്യം ഇതിൻ്റെ ലക്ഷണങ്ങൾ, ആറുമാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പോൾ ശ്വാസമുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമ മേജർ ആവാം. ഇപ്പോൾ തലസീമ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയ എന്ന്. മേജർ ആണെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ട് ഒരു വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവേ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട്. അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിൻ്റെ വേറെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൽ സൂചന നൽകിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിന്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
1: ഈ തലസീമിയ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തിലൊക്കെ ആണ് പോവാൻ സാധ്യതയുള്ളത്?
0: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമ മേജർ എന്നുണ്ടാകുന്നത്. രക്തക്കുറവ് നന്നായിട്ടുണ്ടാകും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു ആറു മാസം ഒരു ഏഴ് മാസം, നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസീമ മേജർ എന്ന അസുഖത്തിന് നമ്മൾ പിന്നെ നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസീമ മേജർ ആയിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ല ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയർ ആയിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ

0: പറ്റും അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പൊ അത് രക്തം രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിൻ്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കാം. പല അവയവങ്ങളെ, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിൻ്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിൻ്റെ തീവ്രത കൊണ്ട് വരാം, പ്രോബ്ലംസ് വരാം. പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം. മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രിനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാം 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദേ ആർ പ്രോൺ ഫോർ ഇൻഫെക്ഷൻസ്. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവർ പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പം 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യത ഉണ്ട് അവർ തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പോൾ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷേ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല. നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പോൾ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പോൾ 2 ജീൻവാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമിയ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പിന്നെ അത് അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പോൾ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും 2 തലസീമിയ ജീൻ വാഹകരെ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കൊറിയോണസ് വില്ല സാമ്പിളിംഗ് കുറയും. പ്ലാസൻ്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംബുലേറ്റിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പാരൻസ് 2 ആളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ കുട്ടി ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടി വിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പോൾ പ്രിവെൻഷൻ തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോൾ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രെയ്റ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ

0: ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെൻറ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്, രണ്ട്, ഒന്ന് നേരം ബ്ലഡ് സ്വീകരിക്കാം, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരെ സോഷ്യൽ അവരെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സൊക്കെയാണ്. അങ്ങനെ ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക്, അവരെ ഒരു തലസ്സിമ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു, അപ്പോൾ അവിടെ തലസ്സിമ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം, പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസ്സിമ ട്രീറ്റ്മെൻറ്റ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും, പിന്നെ അവർ രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പോൾ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക, സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. അപ്പം ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ സമൂഹം തലസ്സീമിയ രോഗികളെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക, കഴിഞ്ഞതും തലസ്സീമിയ കുട്ടി ഫാമിലിയിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ ആ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസ്സീമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജമാറ്റിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു അങ്ങനെ ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ സംഗീത് ശിവസൗധം പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ. ആദ്യം ബ്രോചേവാരവരെ എന്ന് തുടങ്ങുന്നു ശ്രീരഞ്ജനി രാഗം, ആദിതാളം ത്യാഗരാജകൃതി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത് ശിവസൌധം പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാട്ടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ.

0: ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീ സഹതായുടെ ഓർമ്മ പെരുന്നാൾ
1: മെയ് 7-8 തീയതികളിൽ
0: ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്
1: മെയ് 8-ന്. ഏവർക്കും സ്വാഗതം.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: വെട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
3: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
4: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
2: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
4: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
2: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
5: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. മാധ്യമ പ്രവർത്തകനായ ജി ജ്യോതിലാൽ പങ്കെടുക്കുന്നു.
2: ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഗ്രാമം എന്ന് പറയുന്നത് ആലുംകടവ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഒരുപക്ഷെ പലർക്കും കേട്ടറിവുള്ളൊരു ഗ്രാമമായിരിക്കും ആലുംകടവ് എന്നുള്ളത്. ആലപ്പുഴ കൊല്ലം ദേശീയപാതയിൽ നമ്മൾ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ടൊരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആലുംകടവിലെത്താം. ആലുംകടവ് ഒരുപക്ഷെ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയപ്പെടുന്നത് ഒരു ടൂറിസത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും പലർക്കും ആ ഗ്രാമത്തെക്കുറിച്ചുള്ള അറിവ്. പക്ഷേ പണ്ടുണ്ടായിരുന്നൊരു ആലുംകടവ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ആലുംകടവിനെ അന്നത്തെ കാലത്ത് അടയാളപ്പെടുത്തുന്നത് വേറെ രീതിയിലായിരുന്നു. ആ രീതി നോക്കുമ്പോൾ തന്നെയാണ് ആ നാടിൻ്റെ ഒരു പ്രതാപകാലം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുക. സത്യത്തിൽ ജലഗതാഗതം വളരെ ശക്തമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതായത് കൊല്ലം ആലപ്പുഴ ബോട്ട് സർവീസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന കാലം, എല്ലാ ചരക്ക് ഗതാഗതവും ജലമാർഗമായിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാണിജ്യ സ്ഥിരാകേന്ദ്രവും ഒരു വാണിജ്യ തലസ്ഥാനവും പോലെയായി വർത്തിച്ചിരുന്നൊരു പ്രദേശമാണ് ആലുംകടവ് എന്ന് പറയുന്നത്. ഇന്നത്തെ ആലുംകടവ് ചെന്ന് കഴിഞ്ഞാൽ ശൂന്യമായ ഒരു കടവും അത്യാവശ്യം ചില കടകളും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നൊരു സ്ഥലമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതാപകാലത്ത് ആലുംകടവിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആലുംകടവിൻ്റെ ആ ഒരു പഴയകാല ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതായിരുന്നു ആലുംകടവ് എന്ന് നമ്മൾ പുതിയ തലമുറ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ആ നാടിനുണ്ടായത്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ആ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെയുള്ള ഒരു പ്രായമുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രതാപകാലം ഇങ്ങനെ ക്ഷയിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു തൻ്റെ 10-ാമത്തെ വയസ്സിൽ ആലുംകടവിലെത്തുകയും അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ തുന്നൽക്കാരനായിട്ട് ജോലി നോക്കുകയും അങ്ങനെ നോക്കിയ ഒരു വാസുദേവൻ ചേട്ടനുണ്ട്. ഈ വാസുദേവൻ ചേട്ടന് ഇപ്പോൾ ഒരു 80-82 വയസ്സുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ ഉള്ളൊരു ചിത്രം കേൾക്കുമ്പോൾ നമുക്ക് ആലുംകടവിനെ കുറിച്ചുള്ളൊരു മറ്റൊരു അതിമനോഹരമായ വേറൊരു ചിത്രം കാണാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേശീയ ജലപാതയിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബോട്ടുകൾ, ആ ബോട്ടുകളിൽ നിറയെ ചരക്കുകൾ, കേവ് വള്ളങ്ങൾ, അതായത് ഇന്ന് ഒരു 3-ോ 4-ോ ലോറിയിൽ കയറാവുന്ന സാധനങ്ങൾ കൊള്ളുന്ന കേവ് വള്ളങ്ങൾ. ഈ കേവ് വള്ളങ്ങൾ ഊന്നി വരുന്ന വള്ളക്കാർ അവിടെ കൊണ്ടുവന്നിട്ട് അരി മുതൽ എല്ലാ പലവ്യഞ്ജന സാധനങ്ങളും, അതുപോലെ തന്നെ ചകിരി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ, അനുബന്ധ സാമഗ്രികൾ, ഇതെല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയേണ്ടത് ഒരു തുറമുഖ പട്ടണം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് പോലുള്ള ഒരു തിരക്ക് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അന്നത്തെ ആലുംകടവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബോട്ടുകളും അവിടെ നിർത്തും. ആ ബോട്ടുകളിൽ നിന്ന് ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കും, ഭക്ഷണം കഴിക്കും, അതുപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ട് ഒന്ന് നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ലേ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നത് പോലെ തന്നെ ചായയും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ ബോട്ടിലോട്ട് കയറി വിൽക്കും. ഇങ്ങനെ ഒരു ജീവിതം മുഴുവൻ ഈ ജലഗതാഗതത്തെ ആശ്രയിച്ച് നടന്നിരുന്ന ഒരു വലിയൊരു ഗ്രാമപ്രദേശത്തിൻ്റെ ചിത്രമായിരുന്നു അന്നത്തെ ആലുംകടവ് എന്ന് പറയുന്നത്. അന്നത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പോലും കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾ ചകിരി പിരിച്ച കയറ് പിരികളുമായിട്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു കയ്യിലൊരു കൊട്ടയും പിന്നെ ഈ പിരിച്ച ചകിരിയുടെ റോള് റോളായിട്ട് ചുറ്റിയതുമായിട്ട് ഇങ്ങനെ ചന്തയിലേക്ക് പോകുന്ന ഒരു വലിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ഒരു ഗ്രാമീണ ചിത്രം എന്ന് തന്നെ പറയാം. അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ പോകുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വള്ളങ്ങളിൽ പലരും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തൊണ്ട് കൊണ്ടുവരുമായിരുന്നു. രാവിലെ തൊണ്ട് കൊണ്ടുവരും. ഈ രാവിലെ ഈ കൊട്ടയായിട്ട് പോയിട്ട് തൊണ്ട് ശേഖരിക്കുന്ന സ്ത്രീകൾ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് തല്ലി ചതച്ച് നാരെടുത്തിട്ട് അത് കയറാക്കി പിരിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ ഈ കയറുമായിട്ട് വീണ്ടും ചന്തയിലേക്ക് പോകും. അന്ന് ഈ ആലുംകടവിൻ്റെ 3-ാം മൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം മുതൽ ആലുംകടവ് വരെയുള്ള സ്ഥലങ്ങളിൽ കയറ് വാങ്ങാൻ നിൽക്കുന്ന കച്ചവടക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടാവുമായിരുന്നു. അത്തരം കച്ചവടക്കാരുടെ അടുത്തേക്ക് ഈ സ്ത്രീകൾ ഇത് കൊടുത്തിട്ട് ആ വിലപേശിയിട്ട് അവർക്ക് തൃപ്തികരമായൊരു വില കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കും. അങ്ങനെ കൊടുത്ത കയറിൻ്റെ വിലയുമായിട്ട് മാർക്കറ്റിലോട്ട് പോകാം. മാർക്കറ്റ് എന്ന് പറയുന്നത് ആലുംകടവിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ആ മാർക്കറ്റിൽ പോയിട്ട് അന്നത്തേക്ക് ആവശ്യമുള്ള അരി, മുളക്, ഉപ്പ്, മഞ്ഞൾ എന്ന് പറഞ്ഞ മാതിരി എല്ലാ സാധനങ്ങളും മേടിക്കും. അതുപോലെ തന്നെ ഈ തൊണ്ട് രാവിലെ വാങ്ങിച്ച തൊണ്ടിൻ്റെ കാശ് അതിൻ്റെ മുതലാളിമാർക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇത് ഒരു നിരന്തരമായ അല്ലെങ്കിൽ ആലുംകടവിൻ്റെ ഒരു ഗ്രാമീണ ചൈതന്യം തുളുമ്പി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം കൂടിയാണ് അത്. പിന്നെ മാത്രമല്ല, അതുപോലെ തന്നെ ഈ കേവ് വള്ളങ്ങൾ അന്ന് ചരക്ക് കയറ്റി ഇങ്ങനെ ദൂരപ്രദേശങ്ങളിലേക്കൊക്കെ ആലുംകടവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കേവ് വള്ളങ്ങളിൽ ജോലിക്കാരൊക്കെ മിക്കവാറും അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട്, അതുപോലെ തന്നെ അവർ പലപ്പോഴും മീൻ പിടിക്കുന്നത് കായലിൽ നിന്ന് നേരിട്ട് മീൻ പിടിച്ചിട്ട് കേവ് വള്ളങ്ങളിൽ മുളകിട്ട കറിയും അന്നത്തെ കേവ് വള്ളങ്ങളിലെ രുചിക്കൂട്ട് തന്നെ വളരെ പ്രധാനമായിരുന്നു. ജലപാത എന്ന് പറയുന്നത് അങ്ങ് കോട്ടപ്പുറം വരെ നീണ്ടുകിടന്നിരുന്നൊരു ജലപാതയാണ്. അപ്പോൾ ഇതിൻ്റെ വഴിക്കുള്ള ചരക്കിറക്കാനും ചരക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടുള്ള യാത്രകളായിരുന്നു. അങ്ങനെ നിരന്തരമായി യാത്രകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ആയിരിക്കും ഇവർ കേവ് വള്ളങ്ങളിൽ പോകുക. മഴ വരുമ്പോൾ ആ കേവ് വള്ളങ്ങളുടെ മൂടിയിട്ട് അതിനകത്ത് തന്നെ കിടന്നുറങ്ങുക, അതിനകത്ത് തന്നെ ഭക്ഷണം പാചകം ചെയ്യുക. അതുപോലെ അന്ന് യന്ത്രവൽകൃത ബോട്ടുകളൊന്നും ആയിരുന്നില്ല. പലപ്പോഴും കഴുക്കോര് കൊണ്ടും തുഴ കൊണ്ടും ഒക്കെ തുത്തിയും തുഴഞ്ഞും ഒക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു അപ്പോൾ അവരുടെ തന്നെ അവർ ആ ഒരു അധ്വാനത്തിൻ്റെ കൈക്കരുത്തും അവരുടെ ഒരു മനഃശക്തിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു കാലമായിരുന്നു അത്. നമുക്ക് ഇന്നിപ്പോൾ കാണുമ്പോൾ അവിടെ തന്നെ റോഡ്, വീടുകൾ, എല്ലാ സ്ഥലങ്ങളിലും വീടുകളായി. വീടുകൾ ഒഴിഞ്ഞുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ തന്നെ ഇപ്പോൾ പ്രയാസമാണ്. അല്ലെങ്കിൽ കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് കണ്ടെത്തുക എന്നുള്ളത് പോലും ഇന്നത്തെ കാലത്ത് അവിടെ പ്രയാസമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് കാണുന്ന എല്ലായിടത്തും നെൽകൃഷികളായിരുന്നു, നെൽ വയലുകളായിരുന്നു. അതുപോലെ തന്നെ തെങ്ങ് കൃഷിയാണെങ്കിൽ വളരെ വ്യാപകമായ തോതിൽ, അതായത് മാത്രമല്ല അവിടുത്തെ തേങ്ങ എന്ന് പറയുന്നത് ആദിനാട് തേങ്ങ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങയ്ക്ക് നല്ല എണ്ണ, അപ്പോൾ ആ എണ്ണ കിട്ടുന്ന തേങ്ങയായതുകൊണ്ടും അതുപോലെ തന്നെ നല്ല മുഴുപ്പുള്ള തേങ്ങയായതുകൊണ്ടും അതിന് ആദിനാട് തേങ്ങയ്ക്ക് വളരെ മാർക്കറ്റിലൊക്കെ വളരെ വില കിട്ടുമായിരുന്നു. വലിയ ഒരു വിഭാഗം അത്തരം കൃഷികളിലൂടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കയർവിരി, കശുവണ്ടി, അതുപോലെ മത്സ്യബന്ധനം, ജലഗതാഗതവുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ, ഇതൊക്കെ ആയിരുന്നു കൂടുതൽ പേർക്കും അവിടുത്തെ ഒരു ജീവനോപാധി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നിട്ട് സർക്കാർ ജോലികളിലും അധ്യാപക ജോലികളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം പച്ചപിടിപ്പിച്ചവരുടെ ഒരു സമൂഹവും ആ നാട്ടിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നമ്മുടെ നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ വരവും സാന്നിധ്യവും അതുപോലെ അദ്ദേഹം തന്നെ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ച വിദ്യയുടെ പ്രാധാന്യം, അക്ഷരത്തിന്റെ തേജസ്, ഇതെല്ലാം ആ ഗ്രാമാന്തരീക്ഷത്തിൽ വിതറിയിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ആ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന വേലുക്കുട്ടി അരയനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു സേവനം വളരെ വലുതായിരുന്നു. ഈ സേവനത്തിലൂടെ തന്നെ ഈ ജാതി മത സ്പർദ്ധകളില്ലാത്ത ഒരു സമൂഹമായിട്ട് അവിടുത്തെ ജനത ഇങ്ങനെ കേരളത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ തങ്ങളുടെ വിലാസങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് വന്നതിനും ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഷ്ടമുടിക്കായലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചവറത്തോട്ടിലൂടെ ദേശീയ ജലപാതയിലൂടെ ഇങ്ങനെ കായംകുളം കായലിലേക്ക് ഒഴുകുന്ന ഒരു ഒഴുക്കുണ്ട് അവിടെ. ഗ്രാമ ചൈതന്യം എന്ന് പറയുന്നത് ആ ഒഴുക്ക് തന്നെയായിരുന്നു. ഈ ഒഴുക്കിലൂടെ തന്നെ ഇപ്പം ഇന്നത്തെ കാലത്തെ പോലെയല്ല, അന്ന് ധാരാളം മീന്, അതുപോലെ തന്നെ ആ ജലഗതാഗതം വഴി വരുന്ന ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ ആ നാടിൻ്റെ ഒരു ഊർജ്ജ സ്രോതസ്സായിട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ചെറുപ്പകാലങ്ങളിലും കുറച്ച് വലുതായിട്ടൊക്കെ ആ സമയത്ത് ആലുംകടവ് പോലുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അതായത് ആ മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ അവസാനമായി സഞ്ചരിച്ച റെഡിമർ ബോട്ട് എന്ന് പറയുന്നത് ആ ബോട്ട് ആ വഴിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അന്ന് രാത്രിയായതിനാൽ അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ രാത്രി അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് അവിടെ ഇറങ്ങിയത്, കാരണം മിക്ക ആൾക്കാരും ഒന്ന് ചായ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനും വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ആലുംകടവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം റെഡിമെയർ ബോട്ട് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബോട്ടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് സ്വകാര്യ ബോട്ടുകളും ഒരു കാലഘട്ടത്തിൽ അതുവഴി ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഡീസൽ ബോട്ട് വരുന്നതിന് മുമ്പ് ഒരു ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ബോട്ടുകളും ധാരാളം ഉണ്ടായിരുന്നു. ഈ റെഡിമെയർ ബോട്ട് തന്നെ അങ്ങനെ ആവി എഞ്ചിൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ പ്രശസ്തരായ ആൾക്കാർ ഒക്കെ തന്നെ ഇങ്ങനെ കടന്നു പോയിരുന്ന ഒരു വഴിയായിരുന്നു ഈ പറയുന്ന ആലുംകടവ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെയൊക്കെ പാദസ്പർശമേറ്റ ഒരു മണ്ണാണെന്ന് കൂടെ വേണേ പറയാം. പഴയൊരു ആലുംകടവിൻ്റെ ചിത്രം കാണാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് കണ്ടു നോക്കി മനസ്സിലാക്കിയ ഒരു ചിത്രവും കൂടിയാണ്. തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത ചക്രവാകം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ ചക്രവാകം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ ആലുംകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിൽ പ്രേം നസീർ, അടൂർ ബാസി, കെ പി എസ് ലളിത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ചിത്രീകരണത്തിന് വേണ്ടി ആലുംകടവ് മരുതൂർ കുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആകെയുണ്ടായിരുന്ന ഒരു വലിയ വീട് അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലായിരുന്നു അത്രയും താരങ്ങളൊക്കെ താമസിച്ചിരുന്നത്. താരങ്ങളൊക്കെ അവിടെ താമസിച്ചിട്ട് ആലുംകടവിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തു. തോപ്പിൽവാസി നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പരിചയമുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവിടെ ചിത്രീകരിച്ചത്. മാത്രമല്ല അതിൻ്റെ കഥ ഇതുപോലെ തന്നെ കായലും വെള്ളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, കടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിത ചിത്രീകരണം കൂടി ആയതുകൊണ്ടായിരിക്കണം ആലുംകടവ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അന്നത്തെ ആ സിനിമയിൽ പോലും നമുക്ക് കാണാം ഈ ആലുംകടവ് എന്ന് പറയുന്നതിൻ്റെ ആ കേന്ദ്ര ഭാഗത്ത് വള്ളങ്ങളെടുക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ്, അതിനോട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തായിട്ടും നിറയെ ഓലമേഞ്ഞ കടകളുടെ ഒരു നീണ്ട നിരകൾ തന്നെ. ഇന്ന് നമ്മൾ ഇന്ന് കാണുമ്പോൾ ഷട്ടറിട്ട കടകളും വാർപ്പിൻ്റെ കടകളും ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഓലമേഞ്ഞ കടകൾ കൊണ്ടുള്ള ഒരു വലിയ ഒരു അങ്ങാടി എന്ന് തന്നെ പറയാം. അത് ഈ ചക്രവാകം എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. അത് കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് ആ പഴയൊരു ആലുംകടവിൻ്റെ ചിത്രം ഏതാണ്ട്, അതായത് 1974 ആ സിനിമ ചിത്രീകരിച്ചത്, ആ കാലഘട്ടത്തിലുള്ള ഒരു ആലുംകടവ് പോലും നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാം. ഓരോ കാലത്തിനനുസരിച്ച് നാട് മാറും, നമ്മൾ മാറും. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ പുരോഗമനത്തിലൂടെ നമ്മളിങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു ഇതിന് വല്ല ക്ഷയം സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെനിക്ക് തോന്നുന്നു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ എല്ലായിടത്തും സംഭവിച്ച ഒരു മാറ്റമാണ്. അതായത് ജലഗതാഗതം ക്ഷയിക്കുകയും റോഡ് ഗതാഗതം വളരെ വിപുലമാവുകയും ചെയ്തു. ലോറികൾ വന്നു, കാറുകൾ വന്നു, ബസ്സുകൾ വന്നു. ആൾക്കാർ സമയം ലാഭം, അതായത് വള്ളങ്ങൾ, കേവ് വള്ളങ്ങൾ 4-5 ദിവസം സഞ്ചരിച്ചുകൊണ്ട് എത്തിച്ചിരുന്ന ചരക്കുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ലോറിയിലെത്തിക്കാമെന്നൊരു അവസ്ഥ വന്നതോടുകൂടി തന്നെ ചരക്ക് ഗതാഗതത്തിൽ റോഡ് കൈയടക്കുകയും ഈ തോടുകളും ജലഗതാഗത മാർഗങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തതാണ് ഈ ആലുംകടവിന്റെ പ്രതാപം ക്ഷയിക്കാനുള്ള ഒരു കാരണം. ജലഗതാഗതം ക്ഷയിക്കുകയും കേവ് വള്ളങ്ങളൊക്കെ തന്നെ കരയ്ക്ക് കയറി തുടങ്ങി. അന്നത്തെ ഒരു കേവ് വള്ളങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ദിവസത്തെ അധ്വാനമാണ്. കാശുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു വള്ളം നീറ്റിലിറക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്തരം വള്ളങ്ങളൊക്കെ തന്നെയും പിന്നീട് കരയ്ക്ക് കയറിയിട്ട് വിശ്രമിക്കാൻ തുടങ്ങി. കാരണം ജോലിയില്ലാതായി, കേവ് വള്ളങ്ങളുടെ ആൾക്കാർക്ക് തൊഴിലില്ലാതെ അവർ പുതിയ തൊഴിൽ മേഖലകൾ തേടിപ്പോയാൻ തുടങ്ങി. കയർ വ്യവസായം ക്ഷയിക്കാൻ തുടങ്ങി. കയർ വ്യവസായത്തിൽ പണ്ട് കുത്തക സംഭരണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം ഈ സഹകരണ സംഘങ്ങൾക്കൊക്കെ വളരെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു കാലമായിരുന്നു. പക്ഷേ അത്തരം സമ്പ്രദായങ്ങളൊക്കെ നിന്നതോടുകൂടി തന്നെ കയർ വ്യവസായം ക്ഷയിക്കാൻ തുടങ്ങി. സ്ത്രീകളും ഒക്കെ മറ്റ് തൊഴിൽ മേഖലകൾ തേടിപ്പോകാൻ തുടങ്ങി. കേവ് വള്ളങ്ങളിലെ തൊഴിലാളികൾ ലോറി പോലുള്ള പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വന്നപ്പോൾ കേവ് വള്ളങ്ങളൊക്കെ കരയ്ക്ക് കയറി വിശ്രമത്തിലായി. പക്ഷെ ഈ സമയത്ത് ഒരു വ്യവസായി, അതായത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കിപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് നമിക്കണം എന്ന് തന്നെ പറയാം. കാരണം അന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അങ്ങനെ ആലുംകടവിൽ വരികയും ആലുംകടവിലുണ്ടായിരുന്ന ഒരു കിഷോർ എന്ന് പറയുന്ന ഒരു മില്ലുടമയുണ്ടായിരുന്നു. അതായത് ആലുംകടവിന്റെ ആ അറ്റത്ത് തന്നെയാണ് ആ മില്ലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കാണുകയും ഒരു പുതിയൊരു ആശയം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ആശയം മുന്നോട്ട് വെച്ചിരുന്നത് എന്താ വെച്ചാൽ, ഈ

0: കേവ് വള്ളങ്ങളെ എന്തുകൊണ്ട് നമുക്ക് ഹൗസ് ബോട്ടുകളായി പരിണമിച്ചുകൂടാ, അല്ലെങ്കിൽ പുരത്തോണികളാക്കി മാറ്റിക്കൂടാം, അത് നമുക്ക് ഭാവിയുടെ ഒരു വ്യവസായം എന്ന രീതിയിൽ വിനോദസഞ്ചാരത്തിന് ഉപയുക്തമാക്കിക്കൂടാ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ കിഷോറും അദ്ദേഹവും ചേർന്ന് ആദ്യത്തെ ഹൗസ് ബോട്ട് അവിടെ ആലുംകടവിൽ പണി പൂർത്തിയാക്കി നീറ്റിലിറക്കി. സത്യത്തിലത് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് ആലപ്പുഴയുടെയൊക്കെ ഒരു വേമ്പനാട്ട് കായലിൻ്റെ തന്നെ വിനോദസഞ്ചാര ഭൂപടത്തെ മാറ്റി എഴുതിയ ഒരു ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ കേവ് വള്ളങ്ങൾ, അതായത് അന്ന് വിറക് വിലയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന കേവ് വള്ളങ്ങളൊക്കെ തന്നെയും ഈ കിഷോറും പുതിയ പുതിയ വ്യവസായികളും ഈ രംഗത്തേക്ക് വന്ന പുതിയ സംരംഭകരും ഒക്കെ വാങ്ങാൻ തുടങ്ങി. വാങ്ങിയിട്ട് പുതിയ പുതിയ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുക. ആലുംകടവിലായിരുന്നു അതിൻ്റെ തുടക്കമെങ്കിലും പിന്നീട് ആലുംകടവിൽ നിന്ന് അത് നീങ്ങി നീങ്ങി നീങ്ങി പിന്നെ വേമ്പനാട്ട് കായലിൽ പോയി ആലപ്പുഴ അതിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. അത് ഇവിടെ വന്ന ചില തൊഴിൽ സമരങ്ങൾക്ക് കാരണമൊക്കെയാണ് ആലുംകടവിൽ നിന്ന് അത് മെല്ലെ മാറിപ്പോയത്. പക്ഷേ അത് വന്നതോടുകൂടി ഈ കേവ് വള്ളങ്ങളിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന പല ആൾക്കാരും, അവർ കേവ് വള്ളങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മീൻകറിയുടെ രുചിയും ഭക്ഷണത്തിൻ്റെ രുചിയും ഒക്കെ അറിയാവുന്ന ആൾക്കാർ ഇവരെ ഹൗസ് ബോട്ടിലെ തൊഴിലാളികളാക്കി മാറ്റി. അവർ പിന്നെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഹൗസ് ബോട്ടിലുള്ള ഈ കരിമീൻ്റെ കറി ഉണ്ടാക്കുക, അവരുടേതായ രീതിയിലുള്ള ചോറുണ്ടാക്കുക, നമ്മൾ പണ്ട് അരച്ച മുളക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ കൈകൊണ്ട് തന്നെ അരച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ അവരുടെ ഒരു തൊഴിൽ മേഖലയും പുഷ്ടിപ്പെട്ടു. അവരിൽ പലരും വേമ്പനാട്ട് കായലിലെ, അതിപ്പം വേമ്പനാട്ട് കായലിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു, കാരണം അത്രയ്ക്ക് ഹൗസ് ബോട്ടുകളായി കഴിഞ്ഞു. അത് മാത്രമല്ല ഹൗസ് ബോട്ടിൽ തന്നെ ഇപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നതനുസരിച്ച് അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് വന്നു, കോൺഫറൻസ് ഹാളുകൾ വന്നു, രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ബെഡ്റൂമുകൾ, ആറിലെ അധികമുള്ള ബെഡ്റൂമുകൾ വന്നു, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ വന്നു. ഇത്തരം ഒരു മാറ്റത്തിലേക്കിൻ്റെ തുടക്കം കുറിച്ചതിനും ഈ ആലുംകടവ് എന്ന് പറയുന്ന ഗ്രാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അന്ന് ഇതിൻ്റെ തുടക്കകാലത്ത് വിദേശ സഞ്ചാരികളും ഒക്കെ അവിടെ വന്നിട്ട് ഈ ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ കാണാറുണ്ടായിരുന്നു. അതിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.

0: ഇപ്പോഴിവിടം മഴക്കാറൊഴിഞ്ഞ ആകാശം പോലെ ശാന്തമാണ്, അല്ലേ ഫാദർ?
1: മഴക്കാറുള്ളത് മോശമാണെന്ന് ആരാ കുട്ടപ്പായിയോട് പറഞ്ഞത്? നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതല്ലേ മഴ? അപ്പോൾ അതിന് കാരണമായ മഴക്കാറും വേണമല്ലോ. പ്രകാശ് എന്താ സീരിയസ് ആയിട്ടിരിക്കുന്നത്?
2: ഏയ്, ഒന്നുമില്ല ഫാദർ. ഇവൻ ഈയിടെ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസാണ് മഴക്കാറും ആകാശവും ഒക്കെ.
0: പ്രകാശേട്ടാ, വലിയ പഠിത്തമൊന്നുമല്ല വേണ്ടത്, ലോലമായ ഹൃദയമാണ്. കാറ്റടിച്ചാൽ പോലും പാടുന്ന വീണ പോലെയുള്ള ഹൃദയം.
1: കുട്ടപ്പായി കവിയായി കഴിഞ്ഞു. എന്തൊക്കെ ഗംഭീര പ്രയോഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്!
2: ഇതിവൻ്റെ സ്വന്തമൊന്നുമല്ല, പണ്ടേക്ക് പണ്ടേയുള്ള ഭാവനയാണ്. വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ എന്ന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടില്ലേ?
0: പ്രകാശേട്ടാ, അത് വിരൽ, ഇത് കാറ്റ്. ഫാദറിന് പിടികിട്ടും. ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ കുറച്ചു നാളായി ബാധിച്ചിരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി എന്നാണ്. അത് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ.
1: കുട്ടപ്പായി പറഞ്ഞത് ശരി. നമ്മൾ കുറച്ചേറെ നാൾ ഊരാക്കുടുക്കിൽപ്പെട്ടു. മാർഗരറ്റിൻ്റെ വരവാണ് വഴിത്തിരിവായത്.
2: ഇവൻ പ്രശ്നം ഒഴിവായി എന്ന് പറഞ്ഞത് അവൻ്റെ കാര്യമാണ്. കുട്ടപ്പായി ആയിരുന്നല്ലോ സംശയനിഴലിൽ നിന്നത്. അതൊഴിവായി. എനിക്കിപ്പോഴും പേരുദോഷം ബാക്കിയുണ്ട്.
0: ദേ പ്രകാശേട്ടാ, തമാശയായി പോലും ഇങ്ങനെ പറഞ്ഞുകൂടാ. ഞാൻ എത്ര ഉരുകിയെന്ന് ഫാദറിന് അറിയാമോ? സംഭവത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ അല്പം കടന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഞാൻ കളങ്കരഹിതനാണ് ഫാദർ, കളങ്കരഹിതൻ.
1: കടന്നു പ്രവർത്തിച്ചു എന്ന തിരിച്ചറിവുണ്ട് കുട്ടപ്പായിക്ക്. അത് നല്ലത്. ഒരു വീണ്ടു വിചാരത്തിൻ്റെ ഭാഗമായി ഇനിയെങ്കിലും കടന്നു പ്രവർത്തനം ഒഴിവാക്കാവുന്നതാണ്.
2: എവിടെ എൻ്റെ ഫാദർ, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോ? ഇവൻ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. മാറ്റം അതുണ്ടാവില്ല.
0: ഇങ്ങനെ ഒരാളെ പറഞ്ഞു പറഞ്ഞു കുഴപ്പക്കാരനാക്കരുത്. പിന്നെ പിന്നെ നമുക്ക് തന്നെ തോന്നി തുടങ്ങും നമ്മൾ ലേശം പ്രശ്നമുള്ള ആളാണെന്ന്. ഫാദറിന് എന്തു തോന്നുന്നു? ഫാദർ മനഃശാസ്ത്ര

0: പ്രജ്ഞനാണല്ലോ.
1: കുട്ടപ്പായി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരാളെയും ബ്രാൻഡ് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലും. നമ്മൾ പലവട്ടം നേതാവാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരാൾക്ക് താൻ നേതാവാണ് എന്ന് തോന്നി തുടങ്ങുന്നത്. അയാളുടെ കഴിവും പ്രധാനമാണ് എങ്കിലും
2: കുട്ടപ്പായി, പ്രകാശ് സാർ ഇടത്തിൽ ഇരിക്കാറാ? എനിക്ക് അവരൊന്ന് പാക്ക് വേണ്ടും.
0: മാമ, ആള് സ്ഥലത്തുണ്ട്, ചിലപ്പോ തിരിച്ച് ഡൽഹിക്ക് പോകും എന്നും കേൾക്കുന്നുണ്ട്.
2: എതർക്കാക്ക് തിരുമ്പി പോക വേണ്ടും? ഉനക്ക് നേരാവേ കേൾക്കലാമേ.
0: സംഗതി, എനിക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും എനിക്കുള്ളിൽ ഒരു പേടിയുണ്ട്. പ്രകാശേരനെ പണ്ടേ അങ്ങനെയാ, ഒന്നും വിട്ടു പറയുന്ന ആളല്ല, കുറച്ച് റിസർവ്ഡ് ആണ്.
2: എനക്കപ്പടി തോന്നവേ ഇല്ല, രൊമ്പ സ്ട്രെയിറ്റ് ഫോർവേഡാ തോന്നിയത്. നേരെ വാ, നേരെ പോ, അതുതാൻ പ്രകാശ് സാർ.
0: പ്രകാശ് ഏട്ടന്റെ കീർത്തനം പാടാനല്ലോ ഞാൻ വന്നത്, എന്തിനാ മാമൻ പുള്ളിയെ കാണുന്നത്?
2: ഒരു കാര്യം ഉണ്ട് കുട്ടപ്പായി, മറ്റവങ്ങളെ പറ്റി നല്ലത് ചൊല്ലുവത് ഉനക്ക് പിടിക്കാതെ, അപ്പടി തന്നെ?
0: എനിക്കെന്തു കാര്യം വേറൊരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ? ഇതിപ്പോ എല്ലാവരും എന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലോ. ഇന്നലെ പ്രകാശേട്ടനും ഫാദറും കുറേ പറഞ്ഞു, ഇന്നിപ്പോ ദാ മാമനും.
2: ഏയ്, അപ്പടിയെല്ലാം കിടയാതെ കുട്ടപ്പായി, ഒൻ മീതാന അൻപുനാലെ ചിലത് ചൊല്ലത് തന്നെ.
0: ഇതാണോ സ്നേഹം? മുട്ടിന് മുട്ടിന് കുറ്റം പറയുന്നത്. എന്തായാലും കൊള്ളാം, എന്റെ ജീവിതം തന്നെ ഒരു ജീവിതം.
2: എന്നാ മകനെ, ഒന്നെ അനേവർക്ക് പിടിച്ചുവിട്ടത് കുട്ടപ്പായി, നീ എൻ ഉയർ. ആ ബേബി ടീച്ചർ പറഞ്ഞങ്ങളേ,
0: എന്റെ ജീവൻ അപകടത്തിലാണോ എന്തോ. ടീച്ചർ വന്നോട്ടെ, ഇരിക്കൂ ടീച്ചർ, ഒരു കാപ്പി എടുക്കട്ടെ.
3: കുട്ടപ്പായി വലിയ സൽക്കാരാണല്ലോ, ഗംഭീര സ്വീകരണം.
2: ടീച്ചറെ പാത്ത് രൊമ്പ നാളാച്ചേ, അതാക്കും. ആ ഗംഗാധരൻ ഇങ്ങ ഇല്ലയാ? പിന്നെ കുട്ടപ്പായി, എന്നാണല്ലോ, നീ നല്ല ഒരു മൂന്ന് കാപ്പി എടു.
0: ദേ ഇപ്പൊ എടുക്കാം, മാമൻ മധുരയിൽ നിന്നും ഇന്നലെ കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ്, ഫ്രഷ്.
3: ശരി കുട്ടപ്പായി. കൗണ്ടറെ, എനിക്കൊരു സീരിയസ് കാര്യം പ്രകാശിനോട് പറയാനുണ്ട്, കൗണ്ടറും കൂടി വരണം.
2: അതുക്ക് ഞാൻ എതിർക്ക് ടീച്ചർ. പ്രകാശ് സാർ ഉങ്ങളുടെ സ്വന്തം ആളാച്ചേ, ഒരു കുടുംബം മാതിരി.
3: അതെ, പക്ഷേ എനിക്കത് പറയുമ്പോൾ ഒരാള് കൂടി വേണം, കൗണ്ടറാണ് നല്ലത്. ഗംഗാരേട്ടൻ പെങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്നു, എനിക്കത് വൈകിക്കാൻ വയ്യ.
4: പറഞ്ഞോളൂ, ബേബി ചേച്ചിക്ക് എന്തിനാണൊരു മടി? അല്ല, കൗണ്ടറുമായി ബന്ധമുള്ള കാര്യമാണോ?
2: ഞാൻ ചുമ്മാ കൂടെ വന്നതാക്കും സാർ, ടീച്ചർക്ക് താൻ ഏതോ സ്വർണമാ.
3: പ്രകാശേ, എല്ലാം കലങ്ങിത്തെളിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം, അല്ല തോന്നൽ.
4: വിശ്വാസം തന്നെ ആവാൻ ചേച്ചി, കലങ്ങിത്തെളിഞ്ഞു എന്താ സംശയം, അല്ലേ കൗണ്ടർ?
2: അപ്പടിതാൻ തോന്നുന്നത് സാർ. ഇനി ഏതാവത് മിച്ചമെടുക്ക?
3: ബാക്കിയുണ്ട് കൗണ്ടറെ, എനിക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത അതാണ് ബാക്കി, അത് വീണ്ടെടുക്കണം.
4: ചേച്ചിയുമായി ഇക്കാര്യത്തിന് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല, ബാക്കിയൊക്കെ നമ്മൾ മൂന്ന് നാല് പേരിൽ തീരുന്നതേ ഉള്ളൂ.
2: സാർ സൊന്നതുതാ ശരി, വെളിയിലെ ആരും ഒന്നും തിരിഞ്ഞത് കിടയാതെ.
3: അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ പ്രകാശിന്? ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അത് ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത്. പ്രകാശ് അത് കേൾക്കണം, വെറുതെ കേട്ടാൽ പോരാ, ശ്രദ്ധിച്ചു കേൾക്കണം.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: വായനശാലകളിലൂടെ
6: തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ കുച്ചപ്പുറം എന്ന സ്ഥലത്തുള്ള റൈസിംഗ് സ്റ്റാർ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് വി ശ്രീകുമാർ സംസാരിക്കുന്നു.
8: 1960കളുടെ തുടക്കത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. 1966 രജിസ്ട്രേഷൻ ലഭിച്ച ഗ്രന്ഥശാല ഇപ്പോൾ 60 വർഷം പിന്നിടുകയാണ്. ദേശീയവും പുരോഗമനാശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും 1960കളിലെ ചെറുപ്പക്കാർ ചേർന്നാണ് ഈ ഗ്രന്ഥശാല ആരംഭിച്ചത്. തുടക്കത്തിൽ ശ്രീ ദാനമാശാൻ എന്ന വ്യക്തിയുടെ മുളം ചീളുകൾ കൊണ്ട് അഴിയടിച്ച ഒരു ഓല കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. പലയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുകയായിരുന്നു. തികച്ചും കാർഷിക ഗ്രാമമായ പ്രദേശത്ത് കൃഷിക്കാരെ സഹായിക്കുന്ന നിലയ്ക്ക് വേണ്ടി ആ കാലത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ആമച്ചൽ കേന്ദ്രീകരിച്ച് ഒരു സർവീസ് സഹകരണ സംഘം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. യുവാക്കൾക്ക് അക്കാലത്ത് കായിക പരിശീലനം നൽകി വന്നിരുന്നു. കാലടി പരമേശ്വരൻ നായർ എന്ന ഒരു ആയുർവേദ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ വി വി ഗിരിയുടെ പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. അദ്ദേഹം ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് 4 സെന്റ് സ്ഥലം സംഭാവനയായി നൽകി. 1990 ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി കെട്ടിടമുണ്ടായി. നമ്മുടെ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിൽ ഈ ഗ്രന്ഥശാല വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട ദീർഘകാലം ഈ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരുന്നു. പഴയകാല പാട്ടുകാരൻ ശ്രീ ആമച്ചൽ സദാനന്ദൻ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. ഗ്രന്ഥശാലയുടെ കീഴിൽ വനിതാവേദി, ബാലവേദി, യുവത തുടങ്ങിയവ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികമായ പുരോഗതി അടയാളപ്പെടുത്തുന്നത് ആ പ്രദേശത്തെ വനിതകളുടെ ശാക്തീകരണത്തിലൂടെയാണ് എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി എല്ലാ വർഷവും വനിതാ സമ്മേളനങ്ങൾ നടത്തുകയും പ്രമുഖരായ വനിതാ സാഹിത്യകാരെയും വനിതാ രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. വീട്ടമ്മമാരായ സ്ത്രീകളുടെ കൂട്ടായ്മയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കൂടാതെ യോഗ പരിശീലനവും നടത്തി വരുന്നു. കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുറ്റത്തമുല്ല എന്ന പേരിൽ ഒരു പദ്ധതിയും നടത്തി വരുന്നു. എല്ലാ ദിവസവും പുസ്തക വിതരണം നടത്തുന്നത് കൂടാതെ വീടുകളിൽ പുസ്തകങ്ങൾ നേരിട്ടെത്തിച്ച് നൽകി വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയും തുടർന്നു വരുന്നു.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
6: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആഗ്നേയം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം പാടിയത് യേശുദാസ്. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം ജോൺസൺ.

ജി വേണുഗോപാലും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ടച്ചെക്കൻ. പി കെ ഗോപിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: ടകൻ പ്രയോഗിച്ച് കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും, കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും.
1: തങ്ക് തക്കിട്ട തക്കിട്ടാ, തങ്ക് തക്കിട്ട തക്കിട്ടാ, തങ്ക് തക്കിട്ട.

ബിച്ചു തിരുമലയുടെ വരികൾ മോഹൻ സിത്താര ഈണം നൽകി ചിത്രപാടിയത് ചിത്രം അർജുനൻ പിള്ളയും അഞ്ചു മക്കളും.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി. ഇപ്പോൾ ജ്യോതിശ്രീ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം എസ് ആർ മോഹൻ, രചന വീണ പി നായർ. ആദ്യം ഹേമന്തമേ തൂമന്തമേകി എന്ന് തുടങ്ങുന്നു.

0: ജ്യോതിശ്രീ പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. രചന വീണ പി നായർ, പി ആർ വിജയലക്ഷ്മി. സംഗീതം എസ് ആർ മോഹൻ. പശ്ചാത്തലത്തിൽ കീബോർഡ് സി തങ്കരാജ്, തബല പ്രദീപ് കുമാർ എസ് ടി, ഗിത്താർ ബിൽഹാൻ, റിതം അരുൺ എസ് പി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVKയുടെ ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA മാരുടെ നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC യെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിനായി അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിരുന്ന നിരീക്ഷകർ നിയുക്ത UDF MLA മാരുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVKക്ക് സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVKക്ക് കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തി. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിജെപി നിയമസഭാ കക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കി. കമ്പനിയുടെ മൂന്ന് സ്ഥാപകരെ ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇരകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കർണാടക, ഡൽഹി എൻസിആർ എന്നിവിടങ്ങളിലെ 17 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാകുന്നു. വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 മെയ് 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്.
0: ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ നടക്കും. നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖരും നാടകോത്സവത്തിന്റെ ഭാഗമാകും. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശിയായ നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 കാറും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. നവീകരിച്ച സംവിധാനത്തിലേക്ക് മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. 25 മുൻപ് മാറ്റിയ ബെയറിംഗാണ് തേയ്മാനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 1050 തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പോയി. ഇന്ന് പുലർച്ചെ 3:30 350 വനിതാ തീർത്ഥാടകരുമായുള്ള വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടാകും. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസ് 9 വിജയിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിളവെടുപ്പ് കാലമായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൊത്തമായും ചില്ലറയായും കർഷകരുടെ പക്കൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വ്യാപാരികൾ ജില്ലയിൽ സജീവമാണ്. കാലവർഷം എത്തും മുമ്പ് കയറ്റുമതി കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കച്ചവടക്കാർ. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസൺ ആയതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക്

0: പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8-നാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് തളി സാധകം സംഗീതസഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോഴിക്കോട് കേസരി ഭവനിലാണ് സംഗീതോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: തളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ 11-ാമത് വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവം സാധകം സംഗീതസഭയുടെ സഹകരണത്തോടുകൂടി ചാലപ്പുറം കേസരി ഭവനിൽ ഇന്ന് ആരംഭിക്കും. പ്രണവം ശങ്കര നമ്പൂതിരിയുടെ വായ്പാട്ട് ഇന്ന്, നാളെ വൈകിട്ട് എസ് അശ്വതി വിനുവിന്റെ വായ്പാട്ടും നടക്കും. ഞായറാഴ്ച സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ നിർവഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 466 പോയിന്റ് കുറഞ്ഞ് 77,378-ലും നിഫ്റ്റി 138 പോയിന്റ് നഷ്ടത്തിൽ 24,188-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവൻ 240 രൂപ കുറഞ്ഞ് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീസംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായുള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻപറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ്

ദിവീകവുമായിട്ടാണ്. ഇതിനു പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ്. മൂത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായുള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂറിറ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണങ്ങൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നത് മൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോർഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിത ഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്കാവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു, അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൾ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്കകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ട്രെയിനിംഗ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗം മൂർജിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗൽസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിന്റ്മെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടി വരും. സ്ലിംഗ് ഓപ്പറേഷൻസ് എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവെക്കുന്നു. ഇതിലൂടെ പേശികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ
ഇൻഡർസിം പോലുള്ള ഡിവൈസ്

0: ഉണ്ട്. ഇത് സ്പൈനൽ കോഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്, സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയമുഖ മുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിന്റേതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചു വെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
1: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് AICC അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPI, CPIM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും.

0: അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: ഇന്ത്യ കോൺട്രിബ്യൂട്ട്സ് ടു ദി 17% ഓഫ് ദി ടോട്ടൽ ഗ്ലോബൽ ഗ്രോത്ത്. വി ഹെൽപ് ടു ഡീറിസ്ക് ദി ഇന്റർനാഷണൽ ഇക്കോണമി. വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ ഗ്ലോബൽ ഫുട് പ്രിന്റ് സോ ദാറ്റ് ആർ ഇമ്പാക്ട് ഓൺ ദി ഇന്റർനാഷണൽ ഇക്കോണമി ആൻഡ് ദി ഡീറിസ്കിംഗ് ഓഫ് ദ വേൾഡ് ഇസ് ആസ് ഇമ്പാക്ട്ഫുൾ ഫാർ റീച്ചിംഗ് ആസ് പോസിബിൾ.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന 2nd അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ED നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ May 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 km വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡാ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം

ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് അഞ്ച് രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡാവൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡാവൈറസ് സ്ഥിരീകരിക്കുകയും 3 മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽ മഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡാവൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഗാനസല്ലാപം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത്. ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് 2 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. 9495 96 4 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 5 9 6 3 2 1 ഈ നമ്പറുകളിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ ഹലോ.
0: ആ, പേര് പറഞ്ഞോളൂ, കേൾക്കാം.
1: സാറേ, ഞാൻ അരൂർ നടേശനാണ്.
0: അരൂർ അല്ലേ?
1: അതെ.
0: നടേശൻ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഈ ചന്ദനച്ചോല എന്ന പടത്തിൽ ഹൃദയം മറന്നു നാണയത്തുട്ടിന്റെ കിലുകില ശബ്ദത്തിൽ പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ആ പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ?
1: വളരെ ഇഷ്ടമാണ്.
0: അതുകൊണ്ടാണല്ലോ പാടി കേൾപ്പിച്ചതും. ആ പാട്ടിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടല്ലേ? ഈ പാട്ട് ആര് പാടിയാണെന്ന് അറിയാമല്ലോ? പാടിയത് യേശുദാസ് ആണ്. ഈ പാട്ട് എഴുതിയത് മുപ്പത്ത് രാമചന്ദ്രൻ. ഈ പാട്ട് ഈണം പകർന്നത് കെ ജെ ജോയി ആണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അങ്ങ്?
1: അല്ലല്ല, ഞാൻ വർഷങ്ങളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നതാണ്. വല്ലപ്പോഴൊക്കെ വിളിക്കുന്നുണ്ട്.
0: ആ, മറ്റ് ശ്രോതാക്കൾ കൂടി അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വല്ലപ്പോഴും കൂടി വിളിക്കും അല്ലേ? പാലോട് രാജൻചേട്ടനാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്, ചന്ദനച്ചോലയിലെ ഗാനം. പാട്ട് കേട്ടാലോ?
1: ഓക്കെ ഓക്കെ, വളരെ സന്തോഷം.
0: ഓ, സന്തോഷം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ശശി സാറല്ലേ?
0: ആ, സജീവാണ്.
1: ആ, സജീവ് സാറാണ്.
0: പേര്
1: ആ സാറെ, എന്റെ പേര് സോമൻ.
0: സോമൻ എവിടുന്നാണ്?
1: ഞാൻ ചെങ്ങന്നൂര്, മുളക്കുഴ.
0: മുളക്കുഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ്. ആ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് അമരത്തിനകത്ത് യേശുദാസ് പാടുന്ന അഴകേ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ.
0: ആ, അഴകേ നിൻ മെഴുനീർമണി അല്ലേ?
1: ആ, അതെ അതെ അതെ,
0: ആ പാട്ട്. ആ,
1: ആ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് എന്റെ എന്നോട് ടിക്കറ്റ് ലോട്ടറി, ഞാൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്നതിനാണ്. അപ്പൊ ഇതിന് ആറന്മുള, കിഴക്കന്നൂര്, കെരളശ്ശേരി, മുളക്കുക, ഈ പ്രദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും പിന്നെ എന്റെ വൈഫിനും.
0: ആ, വൈഫിന്റെ പേര് പറഞ്ഞോളൂ.
1: വൈഫിന്റെ പേര് ജെസ്സി.
0: ആ, അപ്പൊ അതൊരു സന്തോഷമാകട്ടെ. ആ, പിന്നെ ആർക്കൊക്കെയാണ് സമർപ്പിക്കുന്നത്?
1: ആ, പിന്നെ തൃശ്ശൂരുള്ള ലൂസി തോമസ്, കടുത്തുരുത്തിയുള്ള സോമൻ തോമസ് ചേട്ടന്, പിന്നെ ജോയിച്ച എന്നെ കൂടെ കോട്ടയം, ലൈലാമ്മ എന്നിവർക്കെല്ലാം.
0: ആ, അപ്പൊ ആരെയും പെണക്കെട്ട എന്ന് വെച്ചു. വളരെ ഒരു വലിയ ഒരു ലിസ്റ്റ്, വളരെ വലിയൊരു ലിസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഈ പാട്ട് യേശുദാസൻ ചിത്രയും പാടിയതാണ്, അമരം എന്ന ചിത്രത്തിന് വേണ്ടി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയാണ്, സംഗീതം രവീന്ദ്രൻ. പാട്ട് കേൾക്കാം. ആ, സുഖമാണ്. ആ, അതെ, സുഖമായിട്ടിരിക്കുന്നു. ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കുറവാണ്. അപ്പോ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. ലോട്ടറി ടിക്കറ്റ് വിറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പാട്ട് കേൾക്കാം.
1: താങ്ക് യു സാർ. ഓക്കെ.

0: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം. ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
4: ഹലോ
2: ഹലോ,
4: പത്തനംതിട്ട
2: മല്ലപ്പള്ളി നിന്ന്. പേര് പറഞ്ഞോളൂ.
4: ബേബിക്കുട്ടി.
2: ആ, ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് ഈശ്വരൻ ഹിന്ദു അല്ല, ഇസ്ലാം അല്ല, ക്രിസ്ത്യാനി അല്ല, പോസ്റ്റ്മാനെ കാണാൻ.
2: ആ, പോസ്റ്റ്മാനെ കാണാനില്ലെന്ന ഇത്തരത്തിലെ പാട്ട്, യേശുവാസ് പാടിയ പാട്ടല്ലേ. ഇത് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആകാശവാണിയിലെല്ലാവർക്കും വിളിക്കുന്നത്?
4: അല്ലല്ല, ഞാൻ 2016 വോട്ടിൽ കിട്ടുമായിരുന്നു. 23 വരെ കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല.
2: ആ, ഇന്ന് നേരത്തെ വിളിച്ച ശ്രോതാവും പറഞ്ഞു 2 വർഷത്തിന് മുമ്പ് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. കുറച്ചുപേരൊക്കെ ഒരു ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത്. നല്ല ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത് അല്ലേ?
4: അല്ല, ഇടവേള വിളിക്കുന്നത് കിട്ടുന്നില്ല. 3 മാസം കഴിഞ്ഞ്
2: കിട്ടാത്തതുകൊണ്ടാണല്ലേ.
4: അവസാനം കിട്ടിയ പാട്ടും മരത്തിനി വിളയുന്ന മലയോരം നമ്മൾ പാടാ.
2: ആ, ജീവിതോരു ഗാനം ഇത്തരത്തിലെ പാട്ട് അല്ലേ. ആ, പാട്ട് കേട്ടാലോ, പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ഇത്തരത്തിൽ യേശുദാസ് പാടി ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാം അല്ല എന്നുള്ള പാട്ട്. ആ, ഈ ഗാനം എഴുതിയത് വയലാറാണ്, സംഗീതം ദേവരാജൻ. പാട്ട് കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മണിമല, കോട്ടയം ജില്ലയിലെ മണിമല പഞ്ചായത്തിൽ ആലപ്ര ശിവൻ നായർ.
0: ശിവൻ നായരാണ്. ആലപ്ര ശിവൻ നായരാണ് വിളിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടത്?
1: ഈശ്വര ചിന്തയ്ക്ക് സമ്മേയ മണിയം എന്നുള്ള പാട്ട്.
0: അതിന് തൊട്ടു പോകുമ്പോൾ ഇത് ഈശ്വരൻ ഹിന്ദു അല്ല ഇസ്ലാം അല്ല എന്നുള്ള പാട്ടാണ്. അപ്പൊ ഈ അടുത്തത് ഈശ്വര ചിന്തയിതുന്നേ എന്ന ഗാനം അല്ലേ?
1: അതുള്ളതാണ് കുറെ നിലനിൽക്കുന്നത്. ലോകം നിലനിൽക്കണ ഈശ്വര ചിന്ത തന്നെ വേണം, ഒരു പേടി.
0: ഇതൊരു പഴയ ഗാനമാണ്, 1960 ആ വർഷം റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് ഭക്ത കുചേല എന്ന് പറഞ്ഞിട്ട്.
1: ഭക്തകുചേല, അതെ. എനിക്ക് ആ ഭക്തകുചേല, അതുപോലെ തന്നെ വേറെ പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടം.
0: പൊതുവേ പഴയ പാട്ടുകളോടാണ് ഇഷ്ടം,
1: സംശയമില്ല. ഇപ്പൊ എഫ് എം ചാനലുകൾ പലതും ഉണ്ട്, അതിലൊക്കെ വിളിച്ചാൽ അവര് പുതിയ പാട്ടേ തരുവുള്ളൂ. അവര് പറയുന്നത് പഴയ പാട്ട് വെച്ചാൽ വണ്ടികളൊക്കെ പോകുന്നവർക്ക് തെറ്റിപ്പോകുന്ന വണ്ടി മറിയാൻ സാധ്യതയുണ്ടെന്ന്.
0: പഴയ പാട്ടാവുമ്പോഴോ?
1: പഴയ പാട്ടാ. ഞാൻ ഈയിടെ ഒരു ചാനൽ, ഞങ്ങളുടെ അടുത്തൊരു ചാനലുണ്ട് കാഞ്ഞിരപ്പള്ളി, ആ ചോദിച്ചപ്പോ പറഞ്ഞു പഴയ പാട്ട് വെക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ വണ്ടികളൊക്കെ പോകുന്നവർക്ക് പ്രശ്നമാണ് ആ പാട്ട് വെച്ചാല്.
0: അതൊരു വിചിത്രമായ വാദമായിട്ട് തോന്നുന്നു എന്തായാലും.
1: അതെ അതെ, ആ അതെ.
0: ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പ്രത്യേകിച്ച്?
1: ഇതിപ്പം റേഡിയോ, ഇപ്പൊ നമ്മളെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും റേഡിയോ പ്രോഗ്രാം, ഇപ്പൊ എഫ് എം അല്ലാതെ ഇതല്ലേ പഴയ മാധ്യമം, ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
0: ഈ ഗാനസല്ലാപത്തിലേക്ക് വിളിക്കുന്ന ഒരുപാട് ശ്രോതാക്കള്, കൂടുതൽ ശ്രോതാക്കള് പഴയ പാട്ടുകളാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ആവശ്യപ്പെട്ട രഞ്ജിനി, ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ, രഞ്ജിനി, ലാലിശ്ശേരി, ഹലോ പ്രീഗീത, ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതലും പഴയ പാട്ടാണ്.
1: പണ്ട് ചോദിച്ചത്, പഴയ പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ട്, എന്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ ആ പാട്ടാണ് ചോദിച്ചത് പൂന്തേനരുവിയുടെ. അങ്ങനെ പഴയ പാട്ടുകളാണ് നമുക്ക് ഇഷ്ടം.
0: അപ്പൊ പാട്ട് കേൾക്കാം. ഈ ഗാനം എഴുതിയത് തിരുനേനാർ കുറിച്ചി മാധവൻ നായരാണ്, സംഗീതം ബ്രദർ ലക്ഷ്മണൻ. പാട്ട് കേൾക്കാം.
1: ഓക്കെ സാർ.

0: ഹലോ, ഗാനശലഭത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്തേ സാർ.
0: ആ നമസ്തേ, പേര് പറഞ്ഞോളൂ.
1: ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നാട് എന്ന രാധാക്ഷപ്പണിക്കർ CS ആണ്.
0: ആ ചേന്നനാട്ട് എന്ന് സ്ഥിരം രഞ്ജിനിയിലേക്കും ഒക്കെ കത്തെഴുതുന്ന CS രാധാക്ഷപ്പണിക്കർ അല്ലേ?
1: അതെ, രഞ്ജിനിയിലേക്ക് എഴുത്തുപെട്ടിയിലേക്ക് ഒക്കെ
0: അതെ അതെ അതെ
1: കത്തെഴുതുന്നതാണ്.
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: വേണ്ടത് മനസ്സൊരു സ്വപ്നക്ഷണി, ആ പാട്ടാണ് വേണ്ടത്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തിൽ.
0: അതാണ് ആദ്യ വരിയിൽ ഒതുക്കിയത്, രണ്ടു വരി പാടി കൂടെ. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന ചിത്രത്തിലെ പാട്ടാണ് അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ ആകാശവാണിയിലെ അവതാരകരെ കുറിച്ച് എപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരും ഒന്നിനൊന്ന് വ്യത്യസ്തരാണ്. അവതരണം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്.
0: ആയിക്കോട്ടെ. ആ ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. സംഗീതം MS വിശ്വനാഥൻ, യേശുദാസും എസ് ജാനകി പാടി പാട്ട്.
1: ഡെഡിക്കേഷൻ ഉണ്ടല്ലോ സാർ.
0: ആ പറഞ്ഞോളൂ, ഡെഡിക്കേഷൻ പറഞ്ഞു.
1: അതെ, പത്മകുമാരി, ശ്രീകുമാരി, സതീഷ് കുമാർ, സുനിൽകുമാർ, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി, അശ്വതി, KP മോഹനൻ, പെരുമ്പളം, അക്കാമ ജോസഫ്, കിടങ്ങൂര്, TR വിജയലക്ഷ്മി, ചേർത്തല, മുംതാസ് ബീഗം, മയ്യനാട്.
0: എന്തായാലും രഞ്ജിനിയിൽ കത്തയക്കുന്ന എല്ലാവരുടെയും പേരായി കാണണം ഏകദേശം അല്ലേ? ഒട്ടുമിക്ക ആൾക്കാരുടെയും പേരായിട്ടുണ്ട്.
1: TR വിജയലക്ഷ്മി, അതെ, വിജയലക്ഷ്മി മാഡത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സുഭാഷിതത്തിലൂടെ
0: പരിചയമാണ്.
1: എപ്പോഴും സ്ഥിരമായിട്ട്

0: അല്ലേ? ആ
1: കേൾക്കുന്നതാണ്.
0: പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ആ
1: നന്ദി,
0: വയലാർ. ആ
1: നമസ്കാരം.
0: വയലാർ.
1: ചേർത്തല മുംതാസ് ബീഗം മയ്യനാട്.
0: എന്തായാലും രഞ്ജിനിയിൽ കത്തയക്കുന്ന എല്ലാവരുടെയും പേരായി കാണണം ഏകദേശം അല്ലേ? ഒരു ഒട്ടുമിക്ക ആൾക്കാരുടെയും പേരായിട്ടുണ്ട്.
1: വിജയലക്ഷ്മി മാഡത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സുഭാഷിതയെ എപ്പോഴും
0: സുഭാഷിതത്തിലൂടെ പരിചയമാണ്.
1: കേൾക്കുന്നതാണ്, എപ്പോഴും സ്ഥിരമായിട്ട്
0: മനസ്സിലായി. ആ
1: കേൾക്കുന്നതാണ്.

0: ഹലോ, ഗാനശലഭത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സർ.
0: ആ, പേര് പറഞ്ഞോളൂ.
1: ഓച്ചിറ പ്രയാറിൽ നിന്ന് രാമേന്ദ്രൻ നായരാണ്.
0: ആ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
1: സ്ഥിരം റേഡിയോ ശ്രോതാവാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ അതെ, എനിക്കിപ്പോ ഇന്ന് വേണ്ടത് പാട്ട് നമ്മുടെ സീമന്തപുത്രൻ എന്ന സിനിമയ്ക്ക് വേണ്ടി 76 ഒരു സിനിമയാ ഇത് എന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: തമ്പി സാറിന്റെ രചനയ്ക്ക് അർജുനൻ മാസ്റ്റർ സംഗീതം നൽകി ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്. സങ്കല്പത്തിൻ സ്വർണമരം പൂവണിഞ്ഞു നമ്മൾ സംഗീത പക്ഷികളായി വാഞ്ഞിരുന്നു എന്ന പാട്ടാണ്.
0: ഇങ്ങനെ തന്നെയാണ് ഇവിടെ പാട്ടുകളൊക്കെ അങ്ങ് ആവശ്യപ്പെടുന്നത്. ഓർമ്മച്ചപ്പ് ലാലിശ്ശേരി, രഞ്ജിനി ലാലിശ്ശേരി പാട്ട്, അതിന്റെ മൊത്തം വിശദ വിവരങ്ങൾ അത് കത്തിൽ കാണിച്ചിരിക്കുന്നു. ഏത് വർഷമാണ് പടം റിലീസ് ചെയ്തത്, പാടിയത്, രചന, സംഗീതം, പിന്നെ അറിയാവുന്ന അതിന്റെ വിശദ വിവരങ്ങളെല്ലാം.
1: ഞാനേ പാട്ട് സസ്രതം കേൾക്കുന്ന ആളാ, സസ്രതം കേൾക്കുന്ന ആളാ, ചുമ്മാ ഇരുന്ന് കേൾക്കല്ല. പാട്ട് ഒരുവിധമൊക്കെ പാടാൻ സ്വല്പം കൈകൊണ്ടിരിക്കും. ഞാന് പിന്നെ ഓർമ്മത്തിപ്പിലേക്ക് ഒരു കത്ത് 2 എഴുതി. ഇത് കേൾപ്പിച്ചില്ലല്ലോ സാർ. സാറ് വായിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ സാർ എന്തുകൊണ്ടോ അത് വായിച്ചില്ല.
0: കഴിഞ്ഞ ആഴ്ചയും രഞ്ജിനിൽ അദ്ദേഹത്തിന്റെ താങ്കളുടെ ഒരു പാട്ട് കൊടുത്തിരുന്നു, കേട്ട് കാണും.
1: കേട്ടു. കഴിഞ്ഞ ആഴ്ച രഞ്ജിനിയില് പഴയ പാട്ട്, ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയ പാട്ട്.
0: ആ പാട്ട് കഴിഞ്ഞ ആഴ്ച
1: സാറാണ് അത് വായിച്ചത്. അല്ല, അതിനു മുമ്പ് ഞാൻ പിന്നെ 2 March 16 April 13 2 കത്ത് ഓർമ്മച്ചപ്പിന് വേണ്ടി അയച്ചത്.
0: ഒരുപാട് പേര് ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുന്നതാണ്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ. അപ്പൊ അത് ഇനിയുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തും, ഓർമ്മച്ചപ്പിലേക്ക് ഉൾപ്പെടുത്തണം.
1: വളരെ മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നല്ലൊരു പിന്നെ കത്താണ് അത് എഴുതിയിരിക്കുന്നത്.
0: നല്ല കത്തുകളാണ്, നല്ല രസകരമായ കത്തുകളാണ് അങ്ങ് എഴുതുന്നത്. അതൊക്കെ
1: അത് മാറ്റി വെക്കുന്നതുകൊണ്ട് മനസ്സിന്റെ ഒരു വല്ലാത്ത പിന്നെ വല്ലാത്ത പിന്നെ
0: എന്തായാലും തത്സമയ പരിപാടിയിൽ, ഈ പരിപാടിയിൽ വിളിച്ച് ഫോണിൽ തത്സമയം പാട്ടുകൾ ആവശ്യപ്പെട്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പൊ ആ പരാതിയൊക്കെ ഇതിലങ്ങ് അലിഞ്ഞു പോകും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇന്ന് പാട്ട് കേട്ടാലോ, ഇന്ന് പാട്ട്
1: കേട്ടാലോ, ഓർമ്മച്ചപ്പ് ഒന്ന് പിന്നെ വായിക്കണേ സാർ.
0: ഇത്
1: ഓർമ്മച്ചപ്പ് ഏപ്രിൽ 13 എഴുതി അയച്ചത്.
0: പാട്ട് കേട്ടോളൂ. സങ്കൽപ്പ

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ ഹലോ
0: ആ, പേര്
1: സാറേ,
0: പറഞ്ഞോളൂ.
1: എന്റെ പേര് കെ ഗോപി. എന്റെ വീട് ചേർത്തല വാരണം.
0: വാരണം എന്നോ? വാരണം എന്നാണോ സ്ഥലത്തിന്റെ?
1: വാരണം വാരണം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ചെറുവാരണ സ്ഥലത്തിന്റെ പേര്. എന്റെ വീട് ശരിക്കും ഇങ്ങനെ പ്രോപ്പർ ഇങ്ങനെ പള്ളിപ്പുറമായിരുന്നു. ഞങ്ങളുടെ സ്ഥലം മാറി ഇവിടെ നിന്ന് താമസിക്കുന്ന ആളാണ്.
0: ഓ,
1: ഞാൻ കൊറേ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ആദ്യമായിട്ട് കിട്ടുന്നത്.
0: ഓ, ഗാനസലോകത്തിലേക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്?
1: അല്ല, എന്താ സാറേ,
0: ഗാനസലോകത്തിലേക്ക് ആദ്യമായിട്ടാണോ കിട്ടുന്നത്?
1: ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കുറേ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്, ഇതിനെ എനിക്ക് കിട്ടിയിട്ടില്ല.
0: ഇതിപ്പോ വേണ്ട പാട്ട് ഏതാ?
1: സി എസ് ആർ പണിക്കര് കെ പി മോഹൻ പെരുമ്പ, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്താണ്. അപ്പം അവരിങ്ങനെ എന്റെ എന്റെ ബിസിനസ്സിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് അവരാണ്.
0: ചേർത്തലയിലുള്ളവരാണല്ലോ.
1: എന്റെ കഴിഞ്ഞ ആഴ്ച എന്റെ പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു.
0: എത്രാമത്തെ?
1: അപ്പൊ അന്ന് അന്ന് പിന്നെ
0: എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി?
1: 38
0: 38 വർഷം പൂർത്തിയാക്കി. ആ, ഏത് പാട്ടാ വേണ്ടത്? യേശുദാസും ജനകിയും പാടി പാട്ട് മിടുപിടിക്ക്.
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞോളൂ.
1: ശാന്തിപ്രിയ മുടിമിത്ര, കരുണ, വിമൽ, ശാലിജി, ദീപക്, അമൃത, നീതു, ശോഭ, ഇത്രയും പേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓർത്തവരുടെ എല്ലാം പേര് പറഞ്ഞു അല്ലേ? പെട്ടെന്ന് ഓർമ്മ വന്നവരുടെ എല്ലാം പേര് പറഞ്ഞു കഴിഞ്ഞു. ശ്രീകുമാരൻ തമ്പി എഴുതി, MS ബാബുരാജ് ഇണം പേർന്ന് യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. ചിത്രം മിടുമിടിക്ക്. അപ്പോൾ വിവാഹ വാർഷികാശംസകളോടെ ഈ പാട്ട് കേൾപ്പിക്കുക.
1: ഓക്കെ, താങ്ക് യു.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, പേര് പറഞ്ഞുള്ളൂ.
5: ഞാൻ രാജൻ പാലോട്.
4: രാജൻ പാലോട്. ഏത് പാട്ടാ വേണ്ടത്?
5: താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരിങ്ങള്.
4: ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. വളരെ പഴയ പാട്ടാണല്ലോ.
5: പഴയ പാട്ടിനോട്.
4: പാട്ട് പാടുവോ?
5: ഇല്ല.
4: കേൾക്കാനും ആസ്വദിക്കാനാണ് താല്പര്യം. പഴയ പാട്ടുകളോടാണ് താല്പര്യം എന്ന് നേരത്തെ പറഞ്ഞു അല്ലേ? ഇത് 1969 റിലീസ് ചെയ്ത ചിത്രമാണ്, അടിമകൾ എന്ന ചിത്രം. അതിൽ വയലാറും ദേവരാജനും ഒരുക്കി AM രാജ പാടിയ പാട്ടാണ് ഇത്. ആദ്യമായിട്ടാണോ കിട്ടുന്നത്? അതോ മുമ്പ് വിളിക്കാറുണ്ടോ?
5: അല്ല, ഞാൻ ജനുവരിക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട്. 2025 ലാസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ രണ്ട് ഇലക്ഷൻ ചെയ്തോണ്ട് കുറെ തടസ്സം വന്നല്ലോ.
4: കുറച്ച് ഇടവേള വന്നിട്ടാണ് ഇപ്പോ പരിപാടി. അപ്പൊ ഇന്ന് തുടക്കത്തിൽ തന്നെ വിളിക്കാമെന്ന് വെച്ചു, ഇന്ന് തുടങ്ങുന്ന ദിവസം തന്നെ വിളിക്കാമെന്ന് വെച്ചു, കിട്ടുകയും ചെയ്തു അല്ലേ? അപ്പോഴേ വിചാരിച്ചതാണ് ഇന്ന് തന്നെ വിളിച്ച് കിട്ടണം എന്ന്. അത് അങ്ങനെ കിട്ടുകയും ചെയ്തു. ഇത് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ആദ്യം വിളിച്ച ശ്രോതാവ് അല്ലേ?
5: പിന്നെ ഫസ്റ്റിലത്തെ കോള് നടേശനായിരുന്നു, ഞാൻ കേട്ടിരുന്നു. പിന്നെ ആലപ്പുഴ എന്നുള്ള ഒരു കുഞ്ഞപ്പനുണ്ട്. പിന്നെ മലപ്പുറം ജില്ല ഒരു ശ്രീനിവാസൻ, ഒരു സുരേന്ദ്രൻ, ഒരു കോമളം, അത്രയും പേർക്ക്. ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും
4: പാട്ട് കേട്ടോളൂ.
5: ഓക്കെ, താങ്ക് യു.

0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഉദയകുമാർ,
0: എവിടുന്നാണ്?
1: കാസർഗോഡ് ജില്ലയിൽ നിന്ന്.
0: കാസർഗോഡ് വടക്കേ അറ്റത്തു നിന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഗാനശലാപത്തിലെ അവസാനത്തെ കോളറാണ് താങ്കൾ. ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്കൊരു വിപ്ലവഗാനം ലാൽ സല
0: ഹലോ.
1: ഹലോ,

0: മറ്റേ പാട്ട് നമ്മുടെ കളക്ഷനിൽ ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആടി ദ്രുതപദ താളം എന്നുള്ള പാട്ട് കേട്ടാലോ?
1: ആ കേൾക്കാം,
0: പാട്ട് കേട്ടോളൂ.

0: ഇതുവഴി പലകുറി പലകുറി സുലളിത സുമധുര നടനമിതാടി. ഇന്നത്തെ ഗാനശലാപത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സാങ്കേതിക സഹായം ഒരുക്കിയത് ബിജു നേരൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോവിൽ മിൻഡ എം ഡേവിഡ്. ഞാൻ കുരിപ്പുഴ സജീവ്. ശുഭദിനാശംസകൾ. ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News. The headlines. West Bengal BJP Legislature Party to meet in Kolkata today to elect its leader. DRDO and Indian Air Force successfully conduct maiden flight trial of indigenous Tara glide weapon. Prime Minister Narendra Modi describes Somnath Temple as timeless symbol of Bharat's resilience, unity and civilizational strength. US Court of International Trade declares Trump administration's 10% universal tariff levied on imports from India and other countries illegal. US President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. The West Bengal BJP Legislature Party will meet in Kolkata this afternoon to elect its leader. The party's central observer and Union Home Minister Amit Shah will be present in the meeting. The BJP registered a historic victory in the just held assembly elections, ending the TMC's 15-year rule in the state. More from our correspondent.
2: From the airport, Mr. Shah went straight to Dakshineshwar Kali Temple, where he offered prayers before moving on to his next engagements. Later today, he will attend a meeting with the BJP's newly elected MLAs at the Bishwa Bangla Convention Center, where the leader of the legislative party will be formally elected. Home Minister will remain in Kolkata overnight. Tomorrow morning, he is scheduled to attend the oath-taking ceremony of the party's elected members at Brigade Parade Ground. The event will also see the presence of Prime Minister Narendra Modi, along with the host of union ministers and several chief ministers from BJP-ruled states. Since the oath-taking ceremony is being held on the occasion of Rabindra Jayanti, special emphasis is also being given to cultural performances. The BJP is planning to showcase Bengali culture through Rabindra Sangeet and other cultural presentations.
3: Shundipan Dashgupta, Akashvani News, Kolkata.
1: Discussions on forming the new government in Kerala are progressing. Congress, the leading party of the UDF, is expected to announce its leader by Sunday. Congress sources informed that the decision on the legislative party leader will be taken by the national leadership based on the report submitted by the party observers to Kerala. More from our correspondent.
4: The focus of discussions over the chief minister's post in Kerala has now shifted to New Delhi. Following the meeting of the Congress Legislative Party, the observers appointed by the All India Congress leadership returned to Delhi on Thursday itself. The final decision on the Congress Parliamentary Party leader in Kerala is expected to be announced after consultations with the national leadership. Meanwhile, demonstrations and poster campaigns supporting various leaders are continuing across Kerala. Campaigns are actively being carried out in favor of former KPCC president and former opposition leader Ramesh Chennithala, current opposition leader V.D. Sadishan, and sitting MP K.C. Venugopal. The Congress High Command is expected to announce the decision on the parliamentary party leader in Kerala by Sunday. Midhi M. Palluruthi, Akashvani News, Thiruvananthapuram.
1: In Tamil Nadu, the challenge for the single largest party, TVK, continues. With hectic parleying, left parties have huddled in discussions on lending support to the majority. In a related development, senior BJP leader B.L. Santosh has said the Congress will be ashamed of its decision in Tamil Nadu. He also said that only time can decide on who will rule Tamil Nadu. More from our correspondent.
5: On the whole, the milestone of forming a new government for the new entrant TVK, which is the single largest party in the state, is yet to be figured out. There has been political and legal talks also on the prevailing situation by the TVK. Several rounds of talks with CPI, CPM and VCK is to be completed today. DMK chief MK Stalin is also holding meeting with senior party colleagues. Political commentators are of the opinion that the stalemate situation should be resolved as soon as possible. Joy, Akashvani reporting from Chennai.
1: The Defence Research and Development Organisation DRDO and the Indian Air Force IAF have successfully conducted the maiden flight trial of the Tactical Advanced Range Augmentation Tara weapon off the coast of Odisha yesterday. Defence Minister Rajnath Singh has congratulated DRDO, IAF, DCPP and the industry for the maiden flight trial. He described it as a significant development in advancing India's indigenous defence capabilities. A report.
6: Tara is India's first indigenous glide weapon system that converts unguided warheads into precision-guided weapons. It has been designed and developed by the Research Centre, Imarat, Hyderabad, along with other DRDO laboratories. The indigenous glide weapon system is the first to utilize state-of-the-art low-cost systems aimed at enhancing the lethality and accuracy of a low-cost weapon to neutralize ground-based targets. The development of the kit has been undertaken with development-cum-production partners and other Indian industries, which have already started production activity. With Ankit Kumar, Soumya Sharan, Akashvani News, Delhi.
1: Prime Minister Narendra Modi will visit Somnath Temple in Gujarat on the 11th of May to mark 75 years since the restored temple was inaugurated by India's first President Rajendra Prasad in 1951. The Prime Minister today wrote an article in the National Daily Paper and shared this information. In his article, he said it was a privilege for him to attend two important events related to Somnath within a few months. Earlier this year, Prime Minister Modi attended the Somnath Swabhiman Parv, which marked 1,000 years since the first attack on the temple. The Prime Minister called Somnath a symbol of India's civilizational strength, unity and resilience. Akashvani organized a marathon in the national capital today as part of the celebrations marking 90 years of its distinguished service to the nation. The nearly 3.5 kilometer marathon began from Akashvani Bhavan and passed through Krishi Bhavan, Rail Bhavan and the RBI building before concluding at Akashvani Bhavan. Employees of Akashvani, Doordarshan and Prasar Bharati, along with their family members, participated in the marathon. All participants were awarded a finisher medal, while trophies were presented to the top three finishers in both male and female categories. Our correspondent reports the Prasar Bharati CEO Gaurav Dwivedi and Director General of Akashvani, Rajiv Kumar Jain, flagged off the run.
7: Similar marathon and walkathon events are being organized across Akashvani's extensive nationwide network, ensuring widespread public engagement and outreach during the 90-year celebration. On the occasion, Prasar Bharati CEO Gaurav Dwivedi said that the marathon will take the message of the fitness movement to the people. Director General of Akashvani Rajiv Kumar Jain said that a series of events will be organized this month at 232 Akashvani Kendra across the country. He said the celebration marks the contribution of Akashvani as a public broadcaster in serving the country. The event aims to promote the message of fitness, public participation and national unity in line with the government's vision of a healthy and active India. The initiative reflects Akashvani's continued commitment to connecting with citizens and promoting socially relevant cause beyond broadcasting. Akashvani was established in 1936 and continues to be one of the country's most trusted broadcasting platforms. In an age dominated by digital world, Akashvani continues to hold a special place in people's lives, blending nostalgia with relevance. It broadcasts news, music and public service programs in various languages. Through this marathon, Akashvani not only celebrates its glorious history, but also promotes the messages of fitness, unity, public outreach. Aman Yadav, Akashvani News, Delhi.
1: This is Akashvani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. Union Minister for Civil Aviation Kinjarapu Ram Mohan Naidu has asserted that India is rapidly transforming from being the world's fastest growing aviation market into a major global destination for aircraft leasing and financing. delivering the keynote address at the India Aircraft Leasing and Financing Summit 2.0 at Gift City in Gandhinagar today. The minister stated that Gujarat serves as India's window to the world, leading the charge in bringing aviation financing home, with Gift City becoming a global center for aircraft leasing and financing.
8: India has emerged not merely as one of the world's fastest growing economies, but also as a nation that the world looks to for inspiration, for partnership, and more importantly, for leadership. India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes.
1: External Affairs Minister Dr. S. Jaishankar has emphasized on India's burgeoning role as a pillar of global economic stability and highlighted the nation's significant contribution to international prosperity. The minister made these remarks during an address to representatives from various sections of Surinamese society in Suriname. He pointed to recent data to underscore the scale of India's impact, stating that according to IMF expectation of global growth this year, India contributes 17% of the total global growth.
9: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And along with that, we are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: Minister of State for External Affairs Kirti Vardhan Singh has said India's approach to migration is guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. The minister was addressing the heads of delegations to the Second International Migration Review Forum at the Permanent Mission of India to the United Nations, New York.
10: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
1: A U.S. federal court has struck down President Donald Trump administration's 10% blanket global tariffs, calling them unlawful, in a major setback to the White House's trade policy. According to reports, the U.S. Court of International Trade, in a split 2-1 ruling, said the administration failed to justify the tariffs under Section 122 of the 1974 Trade Act. The court noted that the government did not establish the existence of a serious balance of payments crisis required under the law. U.S. President Donald Trump has said the United States and the European Union are united in ensuring that Iran never acquires nuclear weapons. In a social media post, Trump said he held a great call with European Commission President Ursula von der Leyen and discussed the situation in West Asia. The fragile ceasefire in West Asia is under severe strain after a wave of military escalations overnight. The U.S. military confirmed its naval forces came under Iranian missile, drone, and fast boat attacks in the Strait of Hormuz, responding by eliminating inbound threats. Three U.S. Navy destroyers successfully transited the strait under fire, with President Donald Trump saying American vessels sustained no damage, while U.S. forces dealt what he called great damage to the attackers. More from our correspondent.
11: The United Arab Emirates moved swiftly to defend its territory early Friday. The National Emergency Crisis and Disaster Management Authority confirmed UAE air defense systems were activated at approximately 6:30 in the morning local time to intercept incoming missile and drone threats. Separately, Iran's military reported U.S. strikes hit civilian areas across multiple sites in southern Iran, a claim Washington has not directly addressed. The competing narratives from both sides reflect the deep mistrust complicating the emerging 14-point peace framework, one that would pause hostilities and open a 30-day window for final negotiations on Iran's nuclear program, sanctions relief, and Strait of Hormuz transit arrangements. This is Vinod Kumar for Akashvani News from Dubai.
1: In IPL cricket, Delhi Capitals will face Kolkata Knight Riders at Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Yesterday, Lucknow Super Giants defeated Royal Challengers Bengaluru by 9 runs in a rain-affected match at Bharat Ratna Shri Atal Bihari Vajpayee Khana Cricket Stadium in Lucknow. And now, before we end the bulletin, the headlines once again. The West Bengal BJP Legislature Party to meet in Kolkata today to elect its leader. DRDO and Indian Air Force successfully conduct maiden flight trial of indigenous Tara glide weapon. Prime Minister Narendra Modi describes Somnath Temple as timeless symbol of Bharat's resilience, unity and civilizational strength. US Court of International Trade declares Trump administration's 10% universal tariff levied on imports from India and other countries illegal. U.S. President Donald Trump says United States and European Union are united in ensuring that Iran never acquires nuclear weapons. And in IPL cricket, Delhi Capitals to take on Kolkata Knight Riders in Delhi this evening. With that, we end the midday news.
12: ആകാശവാണി
13: ആകാശവാണി
14: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
15: റഷ്യയിലെ പഠിപ്പുള്ള ദരിദ്രനാണ് നിക്കോവ്. അനീതിക്കെതിരെ അയാളിൽ വിപ്ലവാഗ്നി ജ്വലിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരിയെ അയാൾ കൊല്ലുന്നു. ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മനസാക്ഷിയുടെ വിചാരണ കോടതിയിൽ അയാൾ വിയർക്കുകയാണ്. മായ്ക്കാനാവാത്ത മനസ്സിലെ രക്തക്കറ മറ്റുള്ളവർ കാണുമെന്ന് നനച്ച് ഭയാക്രാന്തനാണ് അയാൾ. പനിയുടെ വിഭ്രാന്തിയിലാണെന്ന് ധരിച്ച് നിക്കോവിനെ സഹായിക്കാനെത്തുന്ന കൂട്ടുകാരൻ റസുമുഹിൻ സെമറ്റോവ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി സുഹൃത്താണ്. നിക്കോവിന്റെ താമസ സ്ഥലത്ത് അയാൾ ഉറങ്ങുമ്പോൾ എത്തിയ സെമറ്റോവിനോട് സംശയാസ്പദമായ പല വാക്കുകളും പിച്ചും പെയ്യുമെന്നവണ്ണം നിക്കോവ് പറയുന്നുണ്ട്. ഉറക്കം തെളിഞ്ഞ നിക്കോവിനെ സഹായിക്കാൻ കൂട്ടുകാരൻ റസുമഹിനെത്തുന്നു.
16: നിക്കോവ്, നീ ഇപ്പോഴും ഉണർന്നിരിക്കാനോടാ. നിക്കോവ് നല്ലത് തന്നെ. ആ നസ്താസ്യ, ആ പൊതി ഇവിടെ കൊണ്ടുവരൂ.
17: വരുന്നു.
16: ആ ഒന്നോ രണ്ടോ നിമിഷത്തിനകം പണം എങ്ങനെ ചെലവാക്കിയെന്ന് കാണിച്ചു തരാം.
18: സമയം എത്രയായി?
16: സമയം ഇപ്പോ 6 മണിയായി കാണും. നീ സുഖമായിട്ട് കിടന്നുറങ്ങി. ഡാ സന്ധ്യയായിരിക്കുന്നു, നീ 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിരിക്കുന്നു.
18: ദൈവമേ, എന്ത് അപരാധമാണ് ഞാൻ ചെയ്തത്?
16: അപരാധമോ? നീ നല്ലതാണടാ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്? ആരെങ്കിലും കാണാമെന്ന് കേട്ടിട്ടുണ്ടോ? ഏ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് നിക്കോ. ഞാൻ നിനക്ക് വേണ്ടി കഴിഞ്ഞ 3 മണിക്കൂർ കാത്തു നിൽക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഇങ്ങ് മുകളിൽ കയറി വന്നു. നീ നല്ല ഉറക്കത്തിലായിരുന്നു. 2 പ്രാവശ്യം ഡോക്ടർ സോസിമോവിന്റെ അടുക്കലും പോയി. അയാൾ വീട്ടിലില്ല. അത്ഭുതം തന്നെ. ആ പോട്ടെ, സാരമില്ല, അയാൾ ഉടൻ തന്നെ ഇങ്ങെത്തും.
18: ഡോക്ടർ വരാൻ പറഞ്ഞു.
16: അതെ, സോസിമോവ് എന്റെ സുഹൃത്താനടാ. ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. പേരെടുത്ത് വരാൻ വിളിക്കുന്നിടത്തൊക്കെ ഓടിച്ചെല്ലും.
18: മറ്റുള്ളിടത്തെ പോലെ അല്ലല്ലോ റഷ്യയിൽ രോഗികളെ തേടി ഡോക്ടർമാർ. റസുമഹിൻ, നിനക്ക് പരിചയമില്ലാത്തിടമില്ല, പരിചയമില്ലാത്തവരുമില്ല.
16: നിക്കോ, ഇപ്പൊ എന്റെ അമ്മാവൻ എന്റെ കൂടെയാണ് താമസം. എന്റെ അമ്മാവനോടൊപ്പം ഞാൻ ഇന്ന് പഴയ സ്ഥലത്ത് നിന്ന് താമസം മാറുന്നു. എന്നാൽ അതൊരു പ്രശ്നമല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നസ്താസിയ, ആ പൊതി ഇങ്ങതാ, ഇങ്ങ് തന്നേ, ഇത് തുറന്ന് നോക്കാം. നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ.
18: എനിക്കിപ്പോൾ പൂർണ്ണ സുഖമാണ്. ഞാനിപ്പോൾ രോഗിയല്ല. നീ ഇവിടെ വന്നിട്ട് കുറെ സമയമായോ?
16: ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 മണിക്കൂറായി നീ ഉണരുന്നത് കാത്തിരിക്കുകയായിരുന്നു.
18: അല്ലടാ, ഇപ്പോഴത്തെ കാര്യമല്ല, അതിനു മുമ്പ്.
16: നീ എന്താണ് ഉദ്ദേശിക്കുന്നത്?
18: അല്ല, ഇവിടെ നീ എത്ര നാളായി വന്നു തുടങ്ങിയിട്ട്?
16: എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇന്ന് കാലത്ത് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചല്ലോ, അതൊന്നും നീ ഓർക്കുന്നില്ലടാ.
18: അതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ലേ? നടന്ന കാര്യങ്ങളാണോ?
16: ഓ, നീ മറന്നിരിക്കുന്നു. നീ അപ്പോൾ നീ ആയിരുന്നില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഉറങ്ങിയപ്പോൾ നിനക്ക് അല്പം ഭേദമായിട്ടുണ്ട്. നീ ശരിക്കും ഉഷാറായിരിക്കുന്നു. വളരെ നല്ലത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം.
18: ഇതെന്താണ് പൊതിയിലുണ്ടായിരുന്നത്? റസ്മഹിൻ, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ?
16: വേണം, ഉണ്ട്. ഞങ്ങൾക്ക് നിന്നെ മനുഷ്യനാക്കി എടുക്കണം. ആദ്യം മുകളിൽ നിന്ന് തുടങ്ങാം. ദേ നോക്കതേ, ദേ ഈ തൊപ്പി കണ്ടോ, മനോഹരമായ തൊപ്പി. നീ ഇതൊന്ന് ധരിച്ചു നോക്ക്.
18: വേണ്ട.
16: എന്താ നോക്കണ്ടേ?
18: ഇപ്പോഴോ? അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം.
16: ഇല്ല നിക്കോ, നീ വഴക്കിടല്ലേ. പിന്നീട് ഇത് വൈകി പോകും. എനിക്ക് രാത്രി മുഴുവൻ ഉറക്കം കിട്ടില്ല. കാരണം അളവറിയാത്തത് കൊണ്ട് ഏകദേശം അളവ് കണക്കാക്കി വാങ്ങിയതാ. എന്നിട്ടും കണ്ടോ, നല്ല പാകം, നിനക്ക് വളരെ യോജിച്ചത് തന്നെ.
18: പിന്നെ
16: വസ്ത്രധാരണത്തിലെ ഏറ്റവും പ്രധാന കാര്യം അനുയോജ്യമായ തൊപ്പി തിരഞ്ഞെടുക്കുക തന്നെയാണ്. നിനക്കിത് കൊള്ളാം.
18: എന്റെ ഇപ്പോഴുള്ള തൊപ്പി ശരിയാണ്, എനിക്ക് ലജ്ജ ഉണ്ടാക്കുന്നു.
16: നസ്താസിയ, ഈ 2 തൊപ്പികളും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇതേ കണ്ടോ, ഇത് രത്നം. ഞാനിതിന് എന്ത് വില കൊടുത്തെന്നറിയാമോ?
12: 20 കോപ്പക്സിൽ കൂടുതൽ കൊടുത്തു കാണില്ല.
16: 20 കോപ്പക്സ്? വിഡ്ഢിത്തം. ഇക്കാലത്ത് നിനക്ക് പോലും അതിനേക്കാൾ വിലയുണ്ട്.
12: ഏ, എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യം കൂടിക്കൂടി എന്തും പറയാമെന്നായോ?
16: നസ്താസിയ, ക്ഷമിച്ചു കളയേ.
12: എനിക്ക് വിലയുള്ളത് കൊണ്ടല്ലേ വില കുറച്ച് കാണിക്കുന്നത്.
16: ഈ തൊപ്പിക്ക് 80 കോപ്പക്സ്. കുറച്ചിരുന്ന് പഴകിയതിനാലാണ് അത്രയും വില കുറച്ചു തന്നത്. പിന്നെ കീറിയാൽ അടുത്ത വർഷം വേറെ തരാമെന്നും പറഞ്ഞു. ഇനി സ്കൂളിൽ പറയാറുള്ളത് പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലേക്ക് കടക്കാം. ഈ പാൻസിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട്. കണ്ടോ, കണ്ടോ ഈ പാൻസ് കണ്ടോ, കട്ടി കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു ഉളൻ പാൻസ്. വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. കാലത്തിനനുസരിച്ച് എപ്പോഴും സഞ്ചരിക്കുക. നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക.
18: നീ ആളുകൊള്ളാമല്ലോ. എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ കണ്ടെത്തി.
16: അതെ,
18: തീ വില കൊടുക്കാതെ എല്ലാം വാങ്ങുകയും ചെയ്തു. അനാവശ്യമായ ഒരു പണം റസ്മഹിൻ ചെലവാക്കില്ല.
16: ജനുവരിയിൽ ക്യാബേജ് സൂപ്പ് നിർബന്ധമല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചെലവാക്കരുത്. അതുപോലെയാണ് ഈ സാധനങ്ങളും. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് വേനൽക്കാല വസ്ത്രങ്ങൾ വാങ്ങുന്നു. കുറച്ച് പഴയതെങ്കിലും ഒരു തുളയോ കറയോ ഇല്ലാത്ത വളരെ നല്ല തുണി. ആർഭാടം കാണിക്കാനുള്ളതല്ല വസ്ത്രങ്ങൾ. ദേ ഇവയുടെ വില ഊഹിച്ച് പറയാമോ നിനക്ക്? ഇത് ഉപയോഗിച്ച് കേടായാൽ തിരിച്ചു കൊടുത്താൽ മതി, യാതൊരു വിലയും ഈടാക്കാതെ മറ്റൊന്ന് മാറ്റിത്തരും.
18: നല്ല കരുതലുണ്ട് റസ്മഹിൻ. ഇനിയും എന്തോ ഉണ്ടല്ലോ.
16: ഇനി ബൂട്ട്സ്. പിന്നെ ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്, എന്നാൽ അതും ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാം. ഇത് നോക്കിയേ, കാരണം വിദേശ തുകലിൽ നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് വിദേശ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിറ്റതാണ്. കണ്ടോ, 6 ദിവസമേ അയാളിത് ഉപയോഗിച്ചിട്ടുള്ളൂ, 1.5 റൂബിൾ കിട്ടി.
12: എന്നാൽ അത് പാകമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
16: കുഴപ്പമില്ല,
13: പാകമാണ്, ഇനിയും പലതുമുണ്ടല്ലോ.
16: അതെ, ഇനി ഞാൻ കണക്ക് പറയാം. 80 കോപ്പക്സ് ഈ തൊപ്പിക്ക്, ഈ 3 ഉടുപ്പുകൾക്ക് 2 റൂബിൾ 25 കോപ്പക്സ്. മനോഹരമായി ഈ ബൂട്ട്സിന് 1.5 റൂബിൾസ് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി 4 റൂബിൾ 55 കോപ്പക്സ്. കുപ്പായത്തിന് അടിവസ്ത്രങ്ങൾ മൊത്തമായി വാങ്ങിയത് കൊണ്ട് 5 റൂബിൾ 55 കോപ്പക്സ്. എല്ലാം കൂടി ആകെ മൊത്തം 9 റൂബിൾ 55 കോപ്പക്സ്. ബാക്കി 45 കോപ്പക്സ് ഇതാ ചെമ്പു നാണയങ്ങളായിട്ട്. അങ്ങനെ നിക്കോ, ദേ നോക്ക്, ദേ ഇത് പിടിക്കേ, നിനക്ക് പുതിയൊരു വേഷമായി.
12: 10 റൂബിൾ കൊണ്ടുപോയിട്ടും ഇത്രയും വസ്ത്രവും വാങ്ങി ബാക്കിയും കൊണ്ടുവന്നിരിക്കുന്നു. റസ്മിഹിൻ, ഇതാണ് ഉത്തമ സുഹൃത്ത്.
16: ഇനി നോക്ക്, നിന്റെ വേഷങ്ങളൊക്കെ ഒന്ന് മാറ്. മിക്കവാറും നിന്റെ ഷർട്ടിനോടൊപ്പം നിന്റെ ഈ അസുഖവും പോകും.
13: ഇതൊന്നും എനിക്ക് വേണ്ട. അട്ടെ, ഇതിനെല്ലാം പണം നിനക്ക് എവിടുന്ന് കിട്ടി?
16: പണമോ? എടാ, ഇത് നിന്റെ പണം തന്നെ. നിന്റെ അമ്മ കൊടുത്തയച്ച പണം. രാവിലെ നീ എഴുതി ഒപ്പിട്ട് മേടിച്ചില്ലേ? ഓർക്കുന്നില്ലേ നീ? അതിന്ന് 10 റൂബിൾ കാലത്തെ നിന്നോട് ഞാൻ ചോദിച്ചു വാങ്ങിയില്ലേ? നോക്ക്, നിനക്ക് ഓർമ്മയില്ലേ?
13: ഇപ്പോൾ ഓർക്കുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 14 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
2: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
1: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
4: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
5: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്?
5: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
3: May 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
5: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
3: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. May 11 തിങ്കളാഴ്ച രാത്രി 9:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. രചന രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ.

മേഘം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ ഗാനത്തിൻ്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ. ഗാനോപഹാരത്തിൽ ഇനി വിനീത് ശ്രീനിവാസൻ വരികൾ എഴുതി ഷാൻ റഹ്മാൻ ഈണം പകർന്ന് വിനീത് ശ്രീനിവാസനും സച്ചിൻ വാര്യരും ഷാനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ്.

രാക്കിളിപ്പാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സുജാതയും പാടിയ ഗാനം കേൾക്കാം. വരികൾ കെ ജയകുമാർ, സംഗീതം വിദ്യാസാഗർ.

അനിൽ പനച്ചൂരാൻ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഹരിചരണും മൃദുല വാര്യറും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം 916.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ചിത്രം ദേവാസുരം.

യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കൂ. ബിജു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിൽ നിന്ന്.

എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി. രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം അനിയത്തിപ്രാവ്.

കൈതപ്രത്തിന്റെ വരികൾ ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം, വിമൽ റോയ്, ഭദ്ര രജിൻ എന്നിവർ പാടിയത്. ചിത്രം ഹൃദയം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത് യൂസഫലി കേച്ചേരിയുടെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനം മിഴിരണ്ടിലും എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയത്.

യേശുദാസ് പാടിയ ഗാനമാണടുത്തത്. രാജേന്ദ്രൻ വരികളെഴുതി, ദേവരാജൻ ഈണം പകർന്നത്. ചിത്രം ശാലിനി എന്റെ കൂട്ടുകാരി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സില്ലിനൊരു കാതൽ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയത്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ അധ്യാപകൻ ശബരിനാഥ് വി പി. പഠിക്കുന്നത് നില നായർ എസ് വി, ആരാധന അനിരുദ്ധ്.
1: നമസ്തേ അധ്യാപക് ജി.
2: നമസ്തേ. തോ പരിയിലടുക്കി എന്ന പാഠഭാഗത്തിന്റെ 3-ാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. तो क्लास शुरू करने से पहले मैं आप दोनों से कुछ सवाल पूछना चाहता हूँ. आराधना, हरमन को हमेशा माम की याद क्यों सताती होगी?
1: 11 साल का हरमन युद्ध के कारण कैदी शिविर में था. वह अपने माता पिता से भी अलग हो गया था. वहाँ उसे अच्छा भोजन नहीं था, ठंड से सुरक्षा नहीं थी, काम करके हाथ से खून बहता था. उसे सोने की पर्याप्त जगह भी नहीं थी. उसे घर की याद आती थी, उसे हमेशा माँ की याद सताती थी.
2: अच्छा, एक गलत कदम का मतलब था मौत, मेरी मौत उसकी मौत. यहाँ गलत कदम क्यों कहा गया है? ഒരു തെറ്റായ നീക്കമെന്നാൽ മരണമായിരുന്നു. എന്റെ മരണം, നിന്റെ മരണം. ഇവിടെ തെറ്റായ

0: നീക്കമെന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്?
1: ഹർമൻ കൈദി ശിവർ മേത്ത വ കൈദി ശിവർ ചാരോ മോർ സേ ബാട് സേ ഗിരാ ഹുവാ താ. ഹർമൻ ബാട് കെ അന്തർ താ ഓർ പരി ലട്കി ബാട് കെ ബാഹർ. വാസ്തവ മേ ദോനോ കോ പരസ്പര മിൽനേ കി അനുമതി നഹീ തി. യദി വേ ആപസ് മേ മിലേ തോ വ ഗലത് കദം ഹോഗാ. ഇസ്സേ ദോനോ കി മൗത് കാ ഭി സംഭാവന ആതി.
0: ജീ അച്ഛാ, തോ ഇസ് ബാട് സേ സംബന്ധിത് ആപ്കോ കോയി ശങ്കാ ഹേ തോ ആപ് പൂച്ച് സക്തേ ഹേ.
1: हाँ, मुझे एक शंका था.
0: पूछिए.
1: कि लेखक कैंप की भूख और ठंड से बचने के लिए अपनी आंखों को बंद करके पार्क में खेलने और माँ के गाने बनाने की कल्पना क्यों करता था?
0: जी अच्छा, जब हकीकत बहुत दर्दनाक होती है तो इंसान अपनी यादों और कल्पनाओं में सुकून ढूंढता है. वह कल्पना ही थी जो उसे मानसिक रूप से टूटने नहीं दे रही थी. आ स्वप्न अयाले मानसिक तारकल रक्षपड़ी अदान अयाल अम्मे अलग वीडिने ओर्म हर्मन पोयदान. बहुत अच्छा सवाल है. तो मैं कक्षा शुरू करता हूँ. मेरी उंगलिया जब उसके चारों ओर मुड़ गई चुपचाप कृतज्ञता से कल परी फुसफुसाई. तो मेरी उंगलिया उस सेब की चारों ओर मुड़ गई थी. എനിക്ക് ആ ആപ്പിള് തന്നു. ആ ആപ്പിളിലേക്ക് ഞാൻ വളരെ നന്ദിയോടെ നോക്കി ഇരുന്നു. കാൽ മിലേങ്കി ഏസാ കഹ്കർ വഹ് ലടുക്കി ചരിയുകയും ആ പെൺകുട്ടി നാളെ കാണാം എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. നിന്റെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ഹർമൻ ചോദിച്ചു. അതിന് മറുപടിയായിട്ട് എന്റെ മാലാക പെൺകുട്ടി തലയാട്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു തെറ്റായ ചൂടിന്റെ അർത്ഥമായിരുന്നു മരണം. എന്റെ മരണം, അവളുടെ മരണം. ശരിയായ സമയം വരുമ്പോൾ അവൾ വേലിക്ക് അപ്പുറത്തുനിന്ന് ഒരു ആപ്പിൾ എറിഞ്ഞു. എന്റെ വിരലുകൾ ആപ്പിളിന് ചുറ്റും തിരഞ്ഞു. മിണ്ടാതെ നന്ദിയോടെ നാളെ മാലാക പതിയെ പറഞ്ഞു. എന്നിട്ട് മാലാക ആ ദിവസം അവിടെ നിന്ന് പോയി. ശുരുക്കറുപെട്ടി
1: മേരി പരിയ ലട്കി ഫിർ സേ പ്രകട് ഹുയി അഗ്ലി ദിൻ ഓർ ഉസ്കെ ബാദ് ഹർ ദിൻ വോ ഹമേഷാ ദേഖ്തി ഇന്തസാർ കർതി ഓർ ഫേങ്തി തി ഹമേഷാ ഏക് സേ പരി ലട്കി ഓർ മേ ഷായദ് ഹി കഭി ബാത് കർതി തി മേ ഉസ്കെ ബാരേ മേ കുഛ് നഹീ ജാന്താ താ സിവായ് ഇസ്കെ കി വോ ഏക് ദയാലു ബഹാദുർ കേത് മേ കാം കർനെ വാലി ലട്കി തി. उसका नाम क्या था? वह मेरे लिए अपनी जान जोखिम में क्यों डाल रही थी?
0: जी अच्छा, तो निला शुरू करो.
2: मेरी परी लड़की फिर से प्रकट हुई अगले दिन और उसके बाद हर दिन वो हमेशा देखती इंतजार करती और फेंकती थी हमेशा एक सेब. परी लड़की और मेम शायद ही कभी बात करते थे. मेम उसके बारे में कुछ नहीं जानता था सिवाय इसके कि वह एक दयालु बहादुर खेत में काम करने वाली लड़की थी. उसका नाम क्या था? वह मेरे लिए अपनी जान जोखिम मेम क्या डाल रही थी?
0: क्यों डाल रही थी? मेरी परी लड़की फिर से प्रकट हुई अगले दिन. എന്റെ മാലാഖ പെൺകുട്ടി അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ടു. അഗലേ ദിൻ ഔർ ഉസ്കെ ബാദ് ഹർ ദിൻ വോ ഹമേഷ ദേഖ്തി ഇന്തസാർ കർത്തി ഓർ ഫേങ്തി ധി ഹമേഷ ഏക് സേബ്. അവൾ എന്നും നോക്കുകയും പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആപ്പിൾ എറിയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ജീവിതം ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പരി ലടുക്കി ഔർ മേം ഷായദ് ഹി കഭി ബാത് കർത്തേ ധേ. മാലാഖ പെൺകുട്ടിയും ഞാനും ചിലപ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു. മേ ഉസ്കെ ബാരമേ കുച്ച് നഹീ ജാൻതാ ഥാ. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുമായിരുന്നില്ല. സിവായ് ഉസ്കെ നാം വഹ് ഏക് ദയാലു ബഹാദൂർ ഖേത് മേ കാം കർണേ വാലി ലടുക്കി ധി. അവളുടെ പേരെന്തായിരുന്നു? അവൾ എനിക്ക് വേണ്ടി തന്റെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്തിനായിരുന്നു? ഏ സബ് മേം ഹമേഷ സോച്ചാ ഥാ. അവൾ എന്തിനു വേണ്ടിയാണ് തന്റെ ജീവിതം അപകടത്തിലാക്കിക്കൊണ്ട് എന്റെ ജീവൻ രക്ഷിക്കുന്നതെന്ന്. യുദ്ധ കസീട്ട ചലാകയ.
1: अध्यापक जी, मुझे हरमन की वही प्रश्न मेरे मन में भी उठ रहा है कि वह लड़की अपनी जान जोखिम में डालकर उस कैदी की मदद क्यों कर रही थी? उसे इससे क्या मिल रहा था?
0: बेटा, मानवता किसी स्वार्थ की महत्ता नहीं होती. युद्ध के उस कठिन समय में वह लड़की केवल उस लड़के की जीवन बचाने की कोशिश करता था, यानी जीवन बचाने के बारे मात्र ही सोचता था. तो लड़की के मन में उस लड़के की उम्मीद और जीवन जीने की शक्ति देना चाहते थी. अर्थात लड़के को जीवन जीने की यानी आगे बढ़ने की शक्ति देना चाहती थी. इसलिए उन्हीं दिनों में वह हमेशा अपने जीवन को जोखिम में उड़ाकर लड़के को एक एक सेब देता था और उसके मन में एक पॉजिटिव एनर्जी देना चाहता था.
1: ठीक है अध्यापक जी,
0: तो आप ही शुरू करना.
1: युद्ध घसीटा चला गया. दिन पर दिन बीते, महीने पर महीने बीते. मेरा शिविर बीमारी और भूखमरी से भर गया, लेकिन मेरी परी लड़की ने मुझे भोजन देकर सहारा दिया. मेरे परी लड़की ने मुझे उम्मीद से भर दिया.
0: യുദ്ധ കസീട്ട ചലാ ഗയാ, യുദ്ധം നീണ്ടുപോയി. ദിൻ പർ ദിൻ ബീത്തെ, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഹീനേ പർ മഹീനേ ബീത്തെ, മാസങ്ങൾ കഴിഞ്ഞു. മേരെ ശിവർ ബീമാരി ഓർ ഭുക്കുമരീസേ ഭർഗയ, എന്റെ തടവറ രോഗവും പട്ടിണിയും കൊണ്ട് നിറഞ്ഞു. ലേക്കിൻ

0: മേരി പരിയിൽ അടുക്കീനെ മുച്ചേ ഭോജൻ ദേക്കർ സഹാരാ ദിയ. പക്ഷേ എന്റെ മാലാഖ പെൺകുട്ടി എനിക്ക് ഭക്ഷണം തന്ന് സഹായിച്ചു. മേരി പരിയിൽ അടുക്കീനെ മുച്ചേ ഉമ്മീദ് സേ ഭർദിയ. എന്റെ മാലാഖ പെൺകുട്ടി എന്റെ ഉള്ളിൽ പ്രതീക്ഷകൾ നിറച്ചു. ആഖിർകാർ യുദ്ധ സമാപ്ത ഹോകയാ. ബഹുത് സേ ലോക് ഉസ് ദൗരാൻ മർ ഗയേ ഥേ ലേക്കിൻ മേം ജീവിത ഥാ ആസാദ് ഏക്ദം മുക്ത.
1: ആഖിർകാർ യുദ്ധ സമാപ്ത ഹോകയാ. ബഹുത് സേ ലോക് ഉസ് ദൗരാൻ മർ ഗയേ ഥേ ലേക്കിൻ മേം ജീവിത ഥാ ആസാദ് ഏക്ദം മുക്ത. മേ ആഖിരി ബാർ ബാട് കേ പാസ് ഗയാ. വഹ ഇന്തസാർ കർ രഹീ ഥീ. തും മേരി പരി ലഡ്കി ഹോ. മേനേ കാന്റേദാർ താർ കേ ബീച് സേ കഹാ. मैंने अपनी परी लड़की की आंखें में आंसू देखा.
2: आखिरकार युद्ध समाप्त हो गया. बहुत से लोग उस दौरान मर गया दे लेकिन मेम जीवित दा आसाद एकदम मुक्त. मेम आखिरी बार बाद के पास गया. वह वहां इंतजार कर रात थी. तुम मेरी परी लड़की हो. मेम कांडेदार तार के बीच से कहा. मैंने अपनी परी लड़की की आंख में आंसू देखा.
0: आखिरकार युद्ध समाप्त हो गया. അവസാനം യുദ്ധം തീർന്നു. ബഹുത്തസേ ലോക് ഉസ് ദൗരാൻ മർഗയേഥേ. അപ്പോഴേക്ക് ധാരാളം ആളുകൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ലേക്കിൻ മേം ജീവിത, പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു. ആസാദ് ഏക്ദം മുക്ത്, ഞാൻ സ്വതന്ത്രനായി ശരിക്കും മോചിതനായി. മേ ആഖിരി ബാർ ബാഴയ്ക്ക് പാസ് ഗയ, ഞാൻ അവസാനമായി വേലിക്കരികിൽ പോയി. വഹ് വഹാം ഇന്തസാർ കർ രഹീ ഥീ, അവൾ അവിടെ കാത്തു നിന്നിരുന്നു. തും മേരി പരി ലഡ്കി ഹോ, നിങ്ങൾ എന്റെ മാലാഖ പെൺകുട്ടിയാണ്. മേനെ കാണ്ടേദാർ താർക്കെ ബീച്ച് സേ കഹ, ഞാൻ മുള്ളുവേലിക്കിടയിലൂടെ പറഞ്ഞു. മേനെ അപ്നി പരി ലഡ്കി കി ആഖോമേ ഏക് ആസു ദേഖ, ഞാൻ എന്റെ മാലാഖ പെൺകുട്ടിയുടെ കണ്ണിൽ ഒരു കണ്ണുനീർ കണ്ടു.
2: യുദ്ധ കെ ബാദ് മേം അപ്നേ ഭായിയോം കെ സാത് ഇംഗ്ലണ്ട് ചലാ ഗയ. അബ് മേം ഖേദേ ശിവർ സേ മുക്ത ദ ലേക്കിൻ അബ് മേം അപ്നേ അതീത് ക കൈദീ ദ. മേരെ ദിമാഗ് മേം ഛവിയാം ഫർ ഗയി യുദ്ധ ശിവർ മാം മേരാ പുരാന ജീവൻ മേരി പരി ലഡ്കി. മേനെ കാം കിയ പഠാ അധ്യയൻ കിയ. മേനെ അതീത് ക പീച്ചേ ഛോഡ് കേ
0: തരീകെ ഖോജനേ കി കോശിഷ് മേം സാലോ ബിതായ. യുദ്ധ കേ ബാദ് മേ അപ്നി ഭായിയോ കെ സാത് ഇംഗ്ലണ്ട് ചലാ ഗയ. യുദ്ധത്തിന് ശേഷം ഞാൻ എന്റെ സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി. അപ്പോ മേ കൈദി ശിവർസെ മുക്ത ധ, അപ്പോൾ ഞാൻ തടവറയിൽ നിന്നും മോചിതനായിരുന്നു. ലേക്കിൻ അബ് മേ അപ്പനെ അതീത് ക കൈദിത, പക്ഷേ ഞാൻ എന്റെ കഴിഞ്ഞ കാലത്തിന്റെ തടവറയിൽ ആയിരുന്നു. മേരെ ദിബാഗമേയും ഛവിയാം ഭർഗയി, എന്റെ ഓർമ്മയിൽ ദൃശ്യങ്ങൾ നിറഞ്ഞു. യുദ്ധ ശിവർ മാം മേരാ പുരാന ജീവൻ മേരി പരിയിലടുക്കി. യുദ്ധം തടറ അമ്മ എന്റെ പഴയ ജീവിതം എന്റെ മാലാഖ പെൺകുട്ടി. മേനെ കാം കിയ പഠാ അധ്യയൻ കിയ, ഞാൻ ജോലി ചെയ്തു പഠിച്ചു വിദ്യാഭ്യാസം നേടി. മേ അതീത് കോ പീച്ചേ ചോട്ടിനേക്ക് തരീക്കെ ഖോജിനേക്ക് കോശിഷ്മേയും സാലവും വിത്തായെ, ഞാൻ കാലത്തെ പിന്നിൽ ഉപേക്ഷിക്കാനുള്ള മാർഗം അന്വേഷിക്കാനുള്ള ശ്രമത്തിൽ വർഷങ്ങൾ കഴിഞ്ഞു. എസ് എ സാൽ ഗുസർ രഹാ ഹെ തോ അരവിന്ദ് ഗുപ്ത ദ്വാരാ അനുവാദിത് പലീൽ ലടുക്കി നാമക് പാടിക്കെ തീസരി കക്ഷ അബ് ഹം ഇധർ സമാപ്ത കർത്തേ ഹെ. ബേട്ടാ തോ ഹംനെ പാടിക്കെ ഇത്തനെ ഭാഗ് പഠേ तो उस पाठ से संबंधित कुछ सवाल मैं आपसे पूछता हूँ और उसका जवाब आप लोगों को भी देना है, देने की कोशिश करना. हरमन कितने साल का बच्चा था?
1: 11 साल का.
0: जी अच्छा, तो माम ने क्यों हरमन को भाइयों की ओर धकेल दिया? अम्मा എന്തിനാണ് ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളി വിട്ടത്? യുദ്ധ കെ സമയ പുരുഷ് അവർ സ്ത്രീ കേലിയെ അലഗ് അലഗ് ക്യാമ്പ് ഥേ. യുദ്ധത്തിന്റെ സമയത്ത് ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളി വിട്ടത്. ഹർമനെ കിസ്കോ കസ്കർ പകഡ്ലിയ, ഹർമൻ ആരെയാണ് മുറുകെ പിടിച്ചത്? ഉസ്കെ ഭായിക്കോ. അപ്പൊ ഹർമൻ കിസ്കോ കസ്കർ പകഡ്ലിയാഥ
1: ഭായിക്കോ.
0: അച്ഛാ അപ്പനെ ഭായിക്കോ. കൈദി ശിവർമേ ഹർമൻ കാ ജീവൻ കൈസാഥ, തടവറയിൽ ഹർമന്റെ ജീവിതം എപ്രകാരമായിരുന്നു? വഹാ ഉസ്കോ കം ഭോജൻ അവർ കഠിൻ കാംഥ, തടവറയിൽ വളരെ കുറച്ച് ആഹാരം കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ കഠിനമായി ഹർമനെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നു. കാർഖാനമേ കാം കർത്തേ ഭക്ത് ഹർമനെ ക്യാ കൽപ്പനാക്കി, ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ ഹർമൻ എന്താണ് സങ്കല്പിച്ചത്? ഉസിനെ അപ്പനെ ഖർക്കെ പാസ് പാർക്ക് മേ ഖേലിനേക്ക് കൽപ്പന കീഥി, അവൻ അവന്റെ വീട്ടിനടുത്തുള്ള പാർക്കിൽ കളിക്കുന്നതാണ് സങ്കല്പിച്ചത്. ഉസിനെ അപ്പനെ ഖർക്കെ പാസ് പാർക്ക് മേം ഖേലിനേക്ക് കൽപ്പന കീഥി. തേക് ബാർ ഫിർ ഹർമൻ കിത്തനെ സാൽ കാ ബച്ചാ ഥാ?
1: 11.
0: യെസ്. ഔർ ഹർമനെ കിസ്കോ കസ്കർ പകഡ് ലിയാ ഥാ?
1: ഭായിക്കോ.
0: ജി അച്ഛാ. മാമനെ ക്യോ ഹർമൻ കോ ഭായിയോ കി ഓർ ധക്കേൽ ദിയ, അമ്മ എന്തിനാണ് ഹർമനെ സഹോദരന്മാരുടെ നേരെ തള്ളിവിട്ടത്? അപ്പൊ യുദ്ധക്കെ സമയ പുരുഷ ഓർ സ്ത്രീക്കേൽ അലഗ് അലഗ് ക്യാമ്പ് ധേ, ഇസിലിയെ മാമനെ ഹർമൻ കോ ഭായിയോ കി ഓർ ധക്കേൽ ദിയ ഥാ. തോ പരീക്ഷാ മേം സവാൽ പൂച്ചേഗാ യുദ്ധ കെ വിരുദ്ധ സന്ദേശ് ദേത്തെ ഹുയേ പോസ്റ്റർ തയ്യാർ കർണ. तो उस पोस्टर में लिखने युक्त तीन वाक्य मैं आपको अब बताता हूँ। याद रखना, युद्ध की भीषणता से बचे, युद्ध से सर्वनाश, युद्ध को ना कहे, हमें शांति ही चाहिए। तो युद्ध के विरुद्ध संदेश देते हुए एक पोस्टर तैयार करते समय आप इन वाक्यों को याद रखना। तो दूसरा एक सवाल है, हरमन के चरित्र पर एक टिप्पणी लिखी। हरमन डे कैरेक्टर, हरमन के चरित्र, चरित्र शब्द का अर्थ अंग्रेजी में कैरेक्टर है, यानी हरमन डे स्वभावते कुछ और नोट तैयारक, और कुरुप तैयारक। तो आराधना, आप बता सकती है हरमन के बारे में?
1: हाँ जरूर। जब हरमन 11 साल का था, उसे जीवन के गंभीर परिस्थितियों का सामना करना पड़ा। उसे अपनी माँ से बिछुट कर कैदी जीवन जीना पड़ा, इसलिए बचपन से ही वह बहुत अनुभवी हो गया था। पर वह बहुत भावुक भी था, उसे हमेशा अपनी माँ की याद आती रहती थी। वह आशावान था, वह सपने में माँ से मिलता है। हरमन कैदी शिविर से बाहर आकर भी निरंतर परिश्रम करता रहता है, वह स्वयं आत्मनिर्भर बनने का श्रम करता है, पर अपनी भावुकता के कारण अपने अतीत के बुरे अनुभवों को वह भूल नहीं पाता है। निरंतर अध्ययन करते रहने से उसे अमेरिका में नया जीवन जीने का अवसर मिलता है। वह अपनी परी लड़की को भी नहीं भूलता है। वह लड़की है, उसे कैदी शिविर में रोज सेब देती है। उस लड़की के प्रति वह अपनी कृतज्ञता भी व्यक्त करता है। इस तरह हम देख सकता है कि हरमन का चरित्र सद्गुणों से भरा हुआ है।
0: अच्छा, हरमन के चरित्र पर टिप्पणी लिखे, उसका जवाब आपने सही ढंग से, बहुत अच्छा उत्तर आपने दिया था। मैं भी एक बार और बताता हूँ। हरमन 11 साल का बच्चा था, हमेशा माम के पीछे चले हरमन युद्ध के समय कैंप में आया है। वह माम का प्यार और दुलार चाहता था। अपने भाइयों के साथ वह कठिन काम कर अपने भूख सहकर वहां रहता था। बाढ़ के पार की लड़की ने दिए सेब की याद बड़े होने पर भी उसके मन में था। जवान बनकर न्यूयॉर्क में नया जीवन बिताते वक्त भी हरमन के मन में पुरानी यादें थी। हरमन 11 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. എപ്പോഴും അമ്മയുടെ പിറകെ നടന്ന ഹർമൻ യുദ്ധസമയത്ത് ആണ് ക്യാമ്പിൽ വന്നത്. അവൻ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തന്റെ സഹോദരന്മാരോടൊപ്പം അവൻ കഠിനമായ ജോലി ചെയ്തും വിശപ്പ് സഹിച്ചും അവിടെ കഴിയുന്നുണ്ടായിരുന്നു. വേലിക്കപ്പുറത്ത് നിന്ന് പെൺകുട്ടി നൽകിയ ആപ്പിളിന്റെ ഓർമ്മ വലുതായപ്പോഴും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. യുവാവായി ന്യൂയോർക്കിൽ പുതിയ ജീവിതം നയിക്കുമ്പോഴും ഹർമന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉണ്ടായിരുന്നു. തോ ഇസി കെ സാത്ത് ഹമാരി ആജ് കി കക്ഷ ഹം ഇധർ സമാപ്ത കർത്തേ ഹേ.
1: ധന്യവാദ് അധ്യാപക് ജി.
0: ധന്യവാദ്.
3: ഹിന്ദി പാഠമാണ് കേട്ടത്. പഠിപ്പിച്ചത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ അധ്യാപകൻ ശബരിനാഥ് വി പി, പഠിച്ചത് നീല നായർ എസ് വി, ആരാധന അനിരുദ്ധ്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി ഇപ്പോൾ ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

ചങ്ങാതി പരിപാടി കേൾക്കാൻ റേഡിയോ ട്യൂൺ ചെയ്തതിന് നന്ദി. ഈ ഗാനം ശ്രദ്ധിക്കൂ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988022159.

0: നാല് പേർ കൂടുന്നിടത്തെ സംസാരം എന്തായിരിക്കും? തീർച്ചയായും അന്നത്തെ പ്രധാന വാർത്ത, അല്ലെങ്കിൽ തലേദിവസത്തെ ക്രിക്കറ്റ് മാച്ച്. എന്നാൽ നാല് പേർ കൂടുമ്പോഴെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഇല്ലാത്ത ആരെയെങ്കിലും കുറിച്ച് കുറ്റം പറയുക. ഒന്ന് ഓർത്തു നോക്കൂ, അവസാനം നിങ്ങൾ കൂട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവിടെ ആരുടെയോ ഒരാളുടെ കുറ്റം പറഞ്ഞില്ലേ? ഓർത്തു നോക്കിയാൽ ഇത് സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമാകും. ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല മറ്റൊരാളുടെ കുറ്റം പറയാൻ തുടങ്ങിയത്, എങ്കിലും ആരെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടു. പലർക്കും മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നത് ഒരു സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസൂയയാണ്. ഒരാൾ എന്നേക്കാൾ കേമനാണെന്ന് എനിക്ക് തോന്നുമ്പോൾ, അതാണ് അസൂയയുടെ കാരണം. ഒരാൾക്ക് എന്നേക്കാൾ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ, സുഹൃത്തിന് എനിക്ക് ലഭിക്കാത്ത വിജയം ലഭിച്ചു എന്ന് എനിക്ക് തോന്നുമ്പോൾ അസൂയ ആരംഭിക്കുന്നു. മറ്റൊരാൾക്ക് കഴിവും വിജയവും ഉണ്ടെന്ന് അയാൾക്കല്ല തോന്നുന്നത്, അസൂയപ്പെടുന്ന എനിക്കാണ് തോന്നുന്നത്. വിജയം ലഭിച്ചയാൾ ഒരുപക്ഷേ അത് ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ് എന്നൊക്കെ ആയിരിക്കും കരുതുന്നത്. പക്ഷേ അസൂയപ്പെടുന്നയാൾ മറ്റേയാൾക്ക് വിജയമുണ്ടായി എന്നും അതൊരു നേട്ടമാണെന്നും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആ വിജയത്തെയോ നേട്ടത്തെയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തുവാൻ അയാൾ ശ്രമിക്കും. അതിനാണ് മറ്റുള്ളവരോട് വിജയം നേടിയ ആളെപ്പറ്റി കുറ്റം പറയുന്നത്. മറ്റുള്ളവർ അയാളെപ്പറ്റി നന്നായി ചിന്തിക്കും, എന്നെപ്പറ്റി അത്ര നന്നായി ചിന്തിക്കില്ല എന്ന ഭയം. അതുകൊണ്ട് വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിലാണ് കുറ്റം പറയുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പിക്കണം, ആ വ്യക്തിക്ക് ചില നേട്ടങ്ങളുണ്ടെന്ന് ഈ കുറ്റം പറയുന്ന വ്യക്തി സമ്മതിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിൻ്റെ മറ്റൊരു കാരണം അതുകൂടി ഇവിടെ നമുക്ക് കാണാം. ഒന്ന്, അസൂയ. രണ്ട്, അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ പല കുറവുകളുമുള്ളവനാണ്, മറ്റുള്ളവരെക്കാൾ എനിക്ക് പല കഴിവുകളും കുറവാണ്, എനിക്ക് വേണ്ടത്ര സൗന്ദര്യമില്ല, പണമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല, കുടുംബമഹിമയില്ല എന്നൊക്കെയുള്ള തോന്നൽ. അതൊരു കോംപ്ലക്സ്, തോന്നൽ മാത്രമാണ്. ഇതിനെ മറികടക്കാനും മറച്ചു വയ്ക്കാനുമായി അങ്ങനെയുള്ളവർ തങ്ങളെ തന്നെ വലിയവരും പ്രധാനപ്പെട്ടവരും ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ശ്രമിക്കും. പലരുടെയും പൊങ്ങച്ചത്തിൻ്റെ കാരണം ഇതാണ്. അവർക്ക് തന്നെ അവരെക്കുറിച്ചൊരു മതിപ്പില്ല, അതുകൊണ്ട് അവരുടെ പ്രവൃത്തികളും സംസാരവും അവർ വലിയവരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനുള്ള ശ്രമമായിരിക്കും. എന്നാൽ തങ്ങളെക്കുറിച്ച് ശരിയായതും സത്യസന്ധവുമായ മതിപ്പുള്ളവർ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരിക്കൽ ഞാനൊരു യുവജന ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇക്കാര്യം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. ഒരാൾ വലിയ പേരൊന്നുമില്ലാത്ത ഒരു പ്രസിദ്ധീകരണത്തിൽ ചില ലേഖനങ്ങളും ഫീച്ചറും ഒക്കെ എഴുതും. അദ്ദേഹം ഒരു വലിയ മാധ്യമ സ്ഥാപനത്തിൽ കയറാൻ ശ്രമിച്ചു, പറ്റിയില്ല. അത് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്നാൽ അദ്ദേഹം പഠിച്ച സ്ഥാപനത്തെക്കുറിച്ചും അവിടെ പഠിപ്പിക്കാൻ വന്ന ചില പ്രസിദ്ധരായ ആളുകളെക്കുറിച്ചും അയാൾ എഴുതിയ ചില ലേഖനങ്ങളെക്കുറിച്ചുമെല്ലാം വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം താൻ ജോലിക്ക് കയറാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സ്ഥാപനത്തിൻ്റെ കുറ്റവും പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നവരുടെ ഗ്രൂപ്പിൽ പരസ്പരം പരിചയപ്പെടുവാനുള്ള സമയം വന്നു. ഓരോരുത്തരും അവരുടെ പേരെന്താണ്, അവരെന്ത് ചെയ്യുന്നു എന്ന് പറയണം. ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തുകയാണ്. മുമ്പ് പറഞ്ഞയാൾ തൻ്റെ യോഗ്യതകൾ വർണ്ണിക്കുവാൻ വളരെയധികം സമയമെടുത്തു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ആളുകൾക്ക് അങ്ങോട്ട് ബോധ്യമായോ എന്ന് അങ്ങർക്ക് തോന്നുന്നുമില്ല. മറ്റുള്ളവർ അവരെക്കുറിച്ച് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അയാൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കുറ്റം പറയാനും ഇയാൾക്കുണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിൽ വളരെ ശാന്തനായ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഴം വന്നപ്പോൾ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ വല്ല ആഫീസിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. നമ്മുടെ ഈ പൊങ്ങച്ചക്കാരൻ റവന്യൂ വകുപ്പിൻ്റെ ചില കുറ്റങ്ങളും പറഞ്ഞു. ഇതൊക്കെ കേട്ട മറ്റേയാളുടെ മുഖത്ത് ഒരു ചെറിയ ചിരി മാത്രം. അല്പം കഴിഞ്ഞ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ആളുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയാണെന്ന് പറഞ്ഞ ആളിനോട് എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കേരളത്തിലെ ഒരു ജില്ലാ ആസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു. വീണ്ടും ആളുകൾ കിഴിഞ്ഞു ചോദിച്ചപ്പോൾ മറുപടി കേട്ടവർ ഞെട്ടിപ്പോയി. ആ പാവം മനുഷ്യൻ എന്ന് കരുതിയ ആൾ ഒരു IAS ഓഫീസറായിരുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി, പക്ഷേ സബ് കളക്ടറായിട്ടായിരുന്നു ജോലി. ഒരു ഡിഗ്രി പാസ്സായി ഒരു മാസികയിൽ ജോലി ചെയ്യുന്ന ആൾ കുറ്റം പറഞ്ഞിരുന്നത് ഒരു IAS ഓഫീസറെ ആയിരുന്നു. കാരണം സ്വന്തം കഴിവുകളും കുറവുകളും മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, അത് സ്വഭാവമാക്കിയവർ അവരുടെ കുറവുകളും പരാജയങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. വേറൊരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവർ ഞാൻ നല്ലവനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പറയുന്നയാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയോ നേട്ടമുണ്ടാക്കുകയോ ചെയ്തിട്ടല്ല, മറിച്ച് വേറൊരാൾ ചെയ്ത അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന തെറ്റായ കാര്യത്തെപ്പറ്റി പറഞ്ഞ് സ്വയം ഉയരാൻ ശ്രമിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ ഒരിക്കലും ആരെയും എവിടെയും എത്തിക്കില്ല. കാരണം മറ്റുള്ളവരെ കുറ്റം പറയുകയും താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവർക്ക് അവർ ചെയ്തു എന്ന് അവകാശപ്പെടാൻ നേട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവരുടെ ശരി തെറ്റുകളെ ആശ്രയിച്ചുണ്ടാകുന്ന ഉയർച്ചകൾക്കും വിജയങ്ങൾക്കും അധികം നിലനിൽപ്പില്ല. പ്രിയ സുഹൃത്തേ, താങ്കൾക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവമുണ്ടോ? അസൂയയിൽ നിന്നും അപകർഷതാബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണിത്. അത് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കില്ല, മറിച്ച് നിഷേധാത്മകമായ നെഗറ്റീവായ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കാനേ സഹായിക്കൂ. നമ്മുടെ വിജയങ്ങളും നേട്ടങ്ങളും മറ്റുള്ളവരുടെ പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും അടിസ്ഥാനത്തിലായിരിക്കരുത്, മറിച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം.
1: ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988022159.
2: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 25066, ബാംഗ്ലൂർ 25.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495563211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി
1: നഗരപുരാണം. മാവേലിക്കരയ്ക്കടുത്തുള്ള കണ്ടിയൂരിലായിരുന്നു പണ്ടത്തെ ഓടനാടിന്റെ ആസ്ഥാനം. ധീരരായ പോരാളികൾക്കും സുന്ദരിമാരായ നർത്തകിമാർക്കും എല്ലിൻപാടങ്ങൾക്കും കെട്ടുകാഴ്ചകളോടുകൂടിയ ഭഗവതി ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു ഓടനാട്. ആയിരാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന വിക്രമാദിത്യ വരകുണന്റെ പിൻഗാമികളാണ് ഓടനാട് ആദ്യകാലങ്ങളിൽ ഭരിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറയും. വേണാട്ടടികളും ഓണാട്ടടികളും ബന്ധുക്കളായിരുന്നുവെന്ന് വീരരാഘവ പട്ടയവും സൂചിപ്പിക്കുന്നു. മലനാട്ട് കണ്ടിയൂർ വേൽക്കുല സുന്ദരൻ എന്നൊരു വീരയോദ്ധാവിനെ പറ്റി തിരുനാമനല്ലൂരിലെ ചോഴശാസനം പറയുന്നുണ്ട്. ഓടനാടിന്റെ സ്ഥാപകൻ 9-ാം നൂറ്റാണ്ടിലെ ഈ വേൽക്കുല സുന്ദരനാണെന്ന് വരാം. ചോഴാക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ പിൽക്കാലത്ത് പാണ്ഡ്യരെ തുണച്ചവരിൽ ഓടനാട്ടിൽ നിന്നും ധീരപോരാളികളും ഉണ്ടായിരുന്നു. അച്ചൻകോവിലാറിന്റെ തീരത്താണ് കണ്ടിയൂർ ഗ്രാമം. ശിവക്ഷേത്രമാണ് ഗ്രാമത്തിന്റെ കേന്ദ്രം. സഹ്യപർവ്വതത്തിൽ നിന്നാരംഭിച്ച് ഹരിപ്പാടിനടുത്തുള്ള വീയപുരത്ത് വച്ച് പലതായി പിരിയുന്ന അച്ചൻകോവിലാറിന് ആ പേര് കിട്ടാൻ കാരണം സഹ്യപർവ്വത സാനുവിനുള്ള അച്ചൻകോവിൽ എന്ന പ്രാചീന ശാസ്താക്ഷേത്രമാണ്. 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് കേരളം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരുന്ന ശൈവഭക്തി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ് കണ്ടിയൂർ ക്ഷേത്രം. കാളകൂടം കഴിച്ച തിരുനീലകണ്ഠ സങ്കല്പത്തിലായിരുന്നു പണ്ടത്തെ ശിവലിംഗ പ്രതിഷ്ഠ. നീലകണ്ഠന്റെ ഊര് അങ്ങനെ കണ്ടിയൂരായി. ഇന്നു കാണുന്ന ഗംഭീരമായ ക്ഷേത്രം ദേവദാസിയായിരുന്ന ഉണ്ണിക്കളത്തിരത്തിന്റെ പ്രേരണയാൽ വേണാട്ടടികളായ വീരകേരളവർമ്മയുടെ നിർദ്ദേശാനുസരണം ഓണാട്ടടികളായ ഇരാമൻ കോദവർമ്മൻ കൊല്ലവർഷം 393-ാം ആണ്ട് മേടം 8-ന് പൂർത്തിയാക്കിയതാണ്. കൊല്ലവർഷം തുടങ്ങുന്നതിനു മുൻപ് പൂർത്തിയായതാണ് ആദ്യത്തെ കണ്ടിയൂർ അമ്പലം. സാക്ഷാൽ ചേരമാൻ പെരുമാളാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പിന്നിലെന്ന് സ്ഥലപുരാണവും പറയും. തഞ്ചാവൂരിലെ തിരുകണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ സ്മരണകളാണെന്ന് വരാം അച്ചൻകോവിലാറിന്റെ തീരത്തും ഒരു കണ്ടിയൂർ ക്ഷേത്രം ഉണ്ടാകാൻ കാരണം. കണ്ടിയൂരിലെ മഹാദേവ പ്രതിഷ്ഠയുടെ 123-ാം തളിയാണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ലിഖിതവും കണ്ടിയൂർ അമ്പലത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. സ്വസ്തി ശ്രീ തിരുകണ്ടിയൂർ മാദേവർക്ക് എന്ന് തുടങ്ങുന്ന പ്രസ്തുത ലിഖിതം കണ്ടിയൂർ ക്ഷേത്രത്തിന് ലഭിച്ച വസ്തുവകകളുടെ വിവരങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയാടി ചരിതവും ശിവവിലാസവും 17-ാം നൂറ്റാണ്ടിലെ ഹര്യക്ഷമാസ സമരോത്സവവും കണ്ടിയൂർ ക്ഷേത്രത്തെപ്പറ്റിയും ഗതകാല സാംസ്കാരിക സവിശേഷതകളെപ്പറ്റിയും പ്രശംസിക്കുന്നു. ശ്രീപർവ്വതം അങ്ങാടിയെപ്പറ്റിയാണ് ശിവവിലാസകാരന് പ്രകീർത്തിക്കാനുണ്ടായിരുന്നത്. ഇടനാട് നാരായണൻ ചന്ദ്രശേഖരനെ പോലെയുള്ള ഭൂ ഉടമകൾ ബ്രാഹ്മണ ഭോജനത്തിനു വേണ്ടി ദാനം ചെയ്ത വിസ്തൃത ഭൂമിയെപ്പറ്റി ക്ഷേത്രരേഖകൾ വിശദീകരിക്കുന്നുണ്ട്. കുന്നം, മന്തി, മരങ്ങാട്, മുഞ്ഞനാട്, പുല്ലേലി, മണപ്പള്ളി എന്നിങ്ങനെ 6 പ്രഭു കുടുംബങ്ങൾക്കായിരുന്നു ക്ഷേത്രഭൂമിയിൽ കാരാളർ എന്ന നിലയിൽ കൃഷി നടത്താനുള്ള അവകാശം. മാവേലി, ആയിക്കാട്, പത്തായത്തുങ്കൽ, പനക്കൽ, പള്ളിയിൽ, അമ്പലാത്ത്, കൈനിക്കര എന്നീ ബ്രാഹ്മണർക്കായിരുന്നു ക്ഷേത്രഭരണ ചുമതല. അമ്പലാത്ത് കുടുംബം ആദ്യം നിന്നപ്പോൾ അവരുടെ സ്ഥാനം ചെങ്ങന്നൂർ കോളഭാഗം ഇല്ലത്തിന് ലഭിച്ചു. ഊരാള സമിതിയിലെ മാവേലി ഇല്ലക്കാരുടെ സ്ഥലമെന്ന നിലയിലാണ് മാവേലിക്കരയ്ക്ക് ആ പേര് വന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മാവേലിക്കരയ്ക്ക് മഹാബലിയുമായി ബന്ധമൊന്നുമില്ല. മാടത്തിൻകൂർ, ഷായിക്കൂർ എന്നിങ്ങനെ ഒരേ കുടുംബത്തിലെ 2 ശാഖക്കാർക്കായിരുന്നു കണ്ടിയൂർ അമ്പലത്തിന്റെ മേൽക്കോയ്മ. കേണൽ മൺറോയുടെ കാലത്ത് ക്ഷേത്രം തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. ക്ഷേത്രഭരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. വെട്ടുകല്ലുകളിൽ നിർമ്മിച്ചതും മധ്യഭാഗം അർദ്ധവൃത്താകൃതിയിലുള്ളതുമായ മതിലാണ് കണ്ടിയൂർ ക്ഷേത്രത്തിന്. ഏറ്റവും കൂടുതൽ ഉപപ്രതിഷ്ഠകളുള്ള കേരളീയ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ടിയൂർ.
0: രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ. ആഖ്യാനം അർച്ചന ചന്ദ്രൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി.
4: ഖുർആൻ പാരായണം ചെയ്യുന്നത് ആലപ്പുഴ എസ് സുബൈർ മുസ്ലിയാർ.
5: പരിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം സൂറത്തുൽ ഹിജ്റാത്ത് ഇവിടെ പാരായണം ചെയ്യപ്പെടുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ സവിധത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ചും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പരസ്പരം പരിഹസിക്കരുത്, കുത്തുവാക്ക് പറയരുത്, പരിഹാസ പേരുകൾ വിളിച്ച് അപമാനിക്കരുത്, പരദൂഷണം പറയരുത്, മറ്റൊരാളെക്കുറിച്ച് തെറ്റായ ഭാവന പോലും പാടില്ല. ഇങ്ങനെ നല്ല സംസ്കാരം ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അക്ഥറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം.

جهالا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم

فضلا من الله ونعمة والله عليم حكيم.

بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى

بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه.

0: സ്വദഖല്ലാഹു മൗലാനാൽ അലീം.
1: ഖുർആൻ ഇതുവരെ പാരായണം ചെയ്തത് ആലപ്പുഴ എസ് സുബൈർ മുസലിയാർ.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. അറിയിപ്പുകൾ. ആദ്യം, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. ഇതിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, റേഡിയോ ഗൈഡ്, വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്യാമപ്രസാദ് NS സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി, ഹരിപ്പാട് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കവിതകൾ, മീര ബാലു അവതരിപ്പിക്കുന്ന കഥ, മുഹമ്മദ് കൊച്ചാലുമൂട് അവതരിപ്പിക്കുന്ന കവിതകൾ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, എസ് ഷൂജമോൻ നടത്തുന്ന പ്രഭാഷണം. 9:30 ഇംഗ്ലീഷ് പരിപാടി, മദേഴ്സ് ഡേ, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എ ലൈഫ് ടൈം, ഷീബ പി സംസാരിക്കുന്നു.

6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 12. 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9:00 കാത്തതും കാതോർത്തതും കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു, നോവലിസ്റ്റ് UK കുമാരൻ പങ്കെടുക്കുന്നു. 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലി, 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, മലയാള കവികളുടെ രചനകൾ ഭാഗം 2. 11:30 റേഡിയോ സ്മരണകൾ, വിമൽ കുമാർ രാമങ്കരി പങ്കെടുക്കുന്നു. 11:40 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർ നാടകം, ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 15, നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, അമ്മയ്ക്കായി മാതൃദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളം, ആലിയാട് B രമണൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തമ്പുരാൻ പാട്ട്, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, P ജയചന്ദ്രൻ പാടിയത്, 6:00 ചലച്ചിത്ര ഗാനം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ ഡോക്ടർ G സുജയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മോഡേൺ ടോക്കിംഗ് ഇംഗ്ലീഷ് ബാൻഡ്, 8:00 നാടകം ഔറംഗസീബ്, രചന S ശോഭ, സംവിധാനം S രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി, ശബ്ദം നൽകിയവർ KC ബാബു, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ചന്ദ്രിക വിജയൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ K രാജീവുമായി അഭിമുഖം, അവസാന ഭാഗം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡെല്ലിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇനി വരുന്ന 5 ദിവസങ്ങളിൽ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 25.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബനാറസ് എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും സുദീപ് കുമാറും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, M ജയചന്ദ്രന്റെ സംഗീതം.

0: Domestic consumers do not face any shortage of gas and that prices remain stable amid the evolving situation in West Asia. Ministry of Ports, Shipping and Waterways has said government continues to engage with every stakeholder to ensure the welfare of all Indian seafarers and uninterrupted maritime operations. Spokesperson of the Ministry of External Affairs, Randhir Jaiswal, said that the government continues its outreach to countries in the Gulf. Informed as part of that, Foreign Secretary Vikram Misri paid an official visit to the UAE yesterday. In Indonesia, three people were killed after Mount Dukono volcano erupted this morning. Rescuers have found all the survivors from a group of 20 hikers who went missing after the eruption. According to police, 15 people have been taken to hospitals to treat for their injuries. India's Simranjeet Kaur has advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. And with that, we end this news bulletin.
1: ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
2: അവധിക്കാലത്തോടനുബന്ധിച്ച് ഉല്ലാസയാത്രകൾ വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ KSRTC ബജറ്റ് ടൂറിസം സെല്ലിന് മികച്ച വരുമാനം. ഏപ്രിൽ മാസം മാത്രം 34,79,000 രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. മികച്ച വരുമാന നേട്ടം കൈവരിച്ച ഡിപ്പോകളിൽ ചേർത്തലയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഇവിടെ നിന്നും 9,00,000 രൂപയാണ് ലഭിച്ചത്. മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 7,90,000 രൂപ ലഭിച്ചു. മൂന്നാം സ്ഥാനം ആലപ്പുഴ ഡിപ്പോയ്ക്കാണ്. ഇവിടെ 4,98,000 രൂപ ലഭിച്ചു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 1 കോടിക്ക് മുകളിലാണ് ആലപ്പുഴയിൽ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ 7 ഡിപ്പോകളിൽ നിന്നും ഉല്ലാസയാത്രകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേക തീർത്ഥാടന യാത്രകളും ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പുതുതായി ഗോവ ട്രിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങളുടെ വർദ്ധിച്ച ജനസംഖ്യാനുപാതമനുസരിച്ച് പദ്ധതി വിഹിതം കൂട്ടണമെന്ന് ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചെങ്ങന്നൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ അരവിന്ദാശൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് തൃപ്പാദം വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജനറൽ ലതാങ്കൻ, ജില്ലാ സെക്രട്ടറി പ്രഭാകരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റായി PA തോമസിനെയും സെക്രട്ടറിയായി മധുസൂദനക്കുറുപ്പിനെയും തെരഞ്ഞെടുത്തു. സ്ഥിരമായ തൊഴിലോ തൊഴിലിടമോ ഇല്ലാതെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികളെ ക്ഷേമബോർഡും സർക്കാരും മുൻകൈയെടുത്ത് സംരക്ഷിക്കണമെന്ന് അസംഘടിത തൊഴിലാളി സംഘ് ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് KSദാശിവൻപിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് G.ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M.മനോജ്, ജില്ലാ ജനറൽ സെക്രട്ടറി C.ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് G.ഗോപകുമാറിനെയും ജനറൽ സെക്രട്ടറിയായി C.ഗോപകുമാറിനെയും തെരഞ്ഞെടുത്തു. ചേർത്തല മരുത്തോർവട്ടം ധന്യന്തിരി ക്ഷേത്രത്തിലെ ഉത്സവം പുരോഗമിക്കുന്നു. ശനിയാഴ്ച 6 ഓട്ടോടെ ഉത്സവം സമാപിക്കും. ദേവസ്വം പ്രസിഡന്റ് G.സജികുമാർ, മാനേജർ ഗോപിനാഥൻ നായർ, സെക്രട്ടറി J.സജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആലപ്പുഴയിലെ ആറാട്ടുപുഴ കിഴക്കേക്കര സ്വദേശിനിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 40-കാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നാണ് വിവരം. 2 ആഴ്ച മുമ്പേ അരയ്ക്ക് താഴെ തളർന്നുപോയ രോഗി തുടർ ചികിത്സയിലായിരുന്നു. 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷനും പരിശോധനയ്ക്കുമായി April 16 ഇവർ ആശുപത്രിയിലെത്തിയിരുന്നു. ഇവിടെ ശേഖരിച്ച രക്തസാമ്പിളിന്റെ പരിശോധന ഫലം പോസിറ്റീവായി. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് വാർഷികം നടന്നു. സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VC ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി I. ഹലിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഖജാൻജി ജേക്കബ് ജോൺ, ജില്ലാ രക്ഷാധികാരി K. അശോക പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങന്നൂരിൽ MC റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 10 വർഷം മുമ്പ് നവീകരിച്ച റോഡിൽ ഇതുവരെയും കാര്യമായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. ഇതുമൂലം റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങി. റോഡിന്റെ കാലപ്പഴക്കവും വാഹനങ്ങളുടെ വേഗവും കൂടിയാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു. 2 ആഴ്ച മുമ്പ് ചെങ്ങന്നൂർ നഗരത്തിലെ പുത്തൻമീട്ടിൽ പാലത്തിന് സമീപം KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുളക്കുഴയിൽ KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നീളം കൂട്ടുവാനുള്ള നടപടികൾ തുടങ്ങി. തുറവൂരിൽ മണ്ണ് പരിശോധന തുടങ്ങി. തുറവൂർ ജംഗ്ഷനിലെ 12.75 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്ന പാത ഇനി 13.24 കിലോമീറ്റർ ആയി മാറും. ആകെ തൂണുകളുടെ എണ്ണം 354 നിന്നും 366 ഉയരും. അധികമായി വരുന്ന തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന തുറവൂർ ജംഗ്ഷനിൽ ആരംഭിച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം അനന്തഭദ്രം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. വരിഷ്ഠ ഭാജപാ നേതാ സുവേന്ദു അധികാരി ഭാജപാ വിധായക ദലസ്യ നേതാ നിർവാചിത. സഹ പശ്ചിമബംഗ പ്രദേശസ്യ പ്രഥമ ഭാജപേതി ദലസ്യ മുഖ്യമന്ത്രി ഭവിതും സജ്ജ അസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സോമനാഥ മന്ദിരം ഭാരതസ്യ ദൃഢതായാ ഏകതായാ സഭ്യതായാ ച ബലസ്യ കാലാതീതം പ്രതീകത്വേന വർണിതം. DRDO തഥാ ഭാരതീയ വായുസേനയാ സ്വദേശീയസ്യ താരാഗ്ലൈഡ് ശസ്ത്രസ്യ പ്രഥമോഡ്ഡയന പരീക്ഷണം സഫലതയാ പൂരിതം. അപി ച ഭാരതസ്യ സിമരൻജീത് കൗര ഇത്യേഷ സാംഘായി നഗരെ ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 2 മധ്യേ മഹിളാനാം റിക്കർവ് ഉപാന്ത്യ ചക്രീയ ദ്വന്ദ്വേ പ്രവിഷ്ടവതി. അഥ വാർത്താഃ വിസ്തരേണ. പശ്ചിമബംഗപ്രദേശെ ഭാജപേതി ദലസ്യ വരിഷ്ഠ നേതാ സുവേന്ദു അധികാരി അദ്യ പശ്ചിമബംഗപ്രദേശെ ഭാജപാ വിധായക ദലസ്യ നേതൃത്വേന നിർവാചിത, യേന തസ്യ രാജ്യസ്യ പ്രഥമ ഭാജപാ മുഖ്യമന്ത്രി ഭവിതും മാർഗഃ പ്രശസ്തഃ അഭവത്. വിധായക ദലസ്യ സഭായാം അധികാരിണഃ നാമ പ്രസ്താവിതമാസീത്. തഥാ ച കേന്ദ്രീയ ഗൃഹമന്ത്രിണ അമിതഷാഹേന നവനിർവാചിതാനാം ഭാജപാ വിധായകാനാം ദലസ്യ വരിഷ്ഠ നേതൃണാം ച ഉപസ്ഥിതൌ ഔപചാരിക രൂപേണ ഘോഷിതം.
3: ലഗ്ഭഗ് 8 പ്രസ്താവ് ഓർ സമർത്ഥൻ പ്രാപ്ത ഹുയേ ഹൈ ഓർ സഭി പ്രസ്താവ് ഓർ സമർത്ഥൻ ഏക ഹി നാം കേ മിലേ ഹൈ ഉസ്കേ ബാദ് ദൂസരേ നാം കേ ലിയേ ഭി സബ്കോ സമയ ദിയാ ഗയാ പര്യാപ്ത സമയ ദിയാ ഗയാ മഗർ കോയി ദൂസരാ നാം നഹീ ആയാ ഹൈ ഇസ്ലിയേ കേന്ദ്രീയ പര്യവേക്ഷക് കേ രൂപ് മേ മൈ ശ്രീ ശുഭേന്ദു അധികാരി ജി കോ പശ്ചിമ ബംഗാൾ വിധാൻമണ്ഡൽ ദൾ കേ നേതാ കേ രൂപ് മേ നിർവാചിത് ഘോഷിത് കർതാ ഹൂം.
2: നവഭാജപാ സർവകാരസ്യ ശപഥഗ്രഹണ സമാരോഹഃ ശ്വഃ കൊൽക്കത്തനഗരസ്യ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇത്യത്ര ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മാസസ്യ ഏകാദശ ദിനാങ്കേ ഗുജറാത്ത് രാജ്യസ്ഥിതസ്യ സോമനാഥ മന്ദിരസ്യ ദർശനം കരിഷ്യതി. ഏകപഞ്ചാശദധിക നവദശശതതമെ വർഷെ ഭാരതസ്യ പ്രഥമ രാഷ്ട്രപതിനാ ഡോക്ടർ രാജേന്ദ്രപ്രസാദേന നവീകൃതസ്യ മന്ദിരസ്യ ഉദ്ഘാടനം കൃതമാസീത്. തസ്യാഹ ഐതിഹാസിക ഘടനായാഹ പഞ്ചസപ്തതി വർഷ പൂർത്തേഹ സ്മരണാർത്ഥം ഏഷാ യാത്ര ആയോജ്യതേ. അദ്യ പ്രധാനമന്ത്രിണാ സ്വസ്യ രാഷ്ട്രീയ ദൈനികേ ലേഖേ ഏഷാ സൂചന പ്രദത്താ. സ്വസ്യ ലേഖേ സഹ ഉക്തവാൻ യത് ഗത കേഷുചിത് മാസേഷു സോമനാഥ സംബദ്ധേഷു മഹത്വപൂർണേഷു കാര്യക്രമേഷു ഭാഗഗ്രഹണം തസ്യ കൃതേ മഹാന സൗഭാഗ്യസ്യ വിഷയഃ അസ്തി. അസ്യ വർഷസ്യ ആരംഭേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോമനാഥ സ്വാഭിമാന പർവ ഇത്യസ്മിൻ കാര്യക്രമേ അപി സഹഭാഗിത്വം കൃതവാൻ. അയം കാര്യക്രമഃ മന്ദിരസ്യോപരി ജാതസ്യ പ്രഥമ ആക്രമണസ്യ സഹസ്രവർഷ പൂർത്യവസരെ ആയോജിതഃ ആസീത്. പ്രധാനമന്ത്രിണാ സോമനാഥഃ ഭാരതസ്യ സഭ്യതായാഃ ശക്തേഃ രാഷ്ട്രീയ ഏകതായാഃ സംഘർഷശീലതായാശ്ച പ്രതീകത്വേന വർണിതം. DRDO തഥാ ഭാരതീയ വായുസേന ഇത്യേതാഭ്യാം ഹ്യഃ ഒഡീസാ തടസ്യ സമീപേ ടാക്ടിക്കൽ അഡ്വാൻസ് റേഞ്ച് ഓഗ്മെന്റേഷൻ താര ഇതി ശസ്ത്രസ്യ പ്രഥമം സാഫല്യം ഉഡ്ഡയന പരീക്ഷണം സമ്പാദിതം. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അസ്യ സഫലോഡ്ഡയന പരീക്ഷണസ്യ കൃതേ DRDO

0: भवने रेलभवने आरबीआई भवने च भूत्वा पुनः आकाशवाण्याम् एव समाप्तम्। आकाशवाण्याः दूरदर्शनस्य प्रसारभारत्याः च कर्मचारिणः स्वीय परिवारस्य सदस्यैः च सह अस्यां मैराथन धावन प्रतियोगितायां भागं गृहीतवन्तः। सर्वे प्रतिभागिनः धावन समापन पदकं प्राप्तवन्तः। पुरुष महिला विभागयोः शीर्षत्रयेभ्यः धावकेभ्यः पारितोषकानि प्रदत्तानि। अस्माकं संवाददात्रानुसारं प्रसारभारत्याः सीईओ गौरव द्विवेदी, आकाशवाण्याः महानिर्देशकः राजीव कुमार जैनः च स्पर्धायै हरितध्वजं प्रदर्शितवन्तौ। भारतस्य सिमरनजीत कौर इत्येषा अद्य सांघाई नगरे आयोजितस्य आर्चरी वर्ल्ड कप स्टेज 2 इत्यस्मिन् महिलानां रिकर्व व्यक्तिगत स्पर्धायाः उपान्त्यचक्रीय द्वन्द्वे प्रविष्टवती इति वार्ताः।
1: ആകാശവാണി, ഇനി അല്പസമയത്തിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ എഐസിസി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ കെപിസിസി പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നിലവിൽ എംപിയായ കെ സി വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
2: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെയ്ക്ക് സിപിഐയും സിപിഐഎമ്മും പിന്തുണ അറിയിച്ചു. വി സി കെയുടെ തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ ടി വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിപിഐക്കും സിപിഎമ്മിനും വി സി കെയ്ക്കും 2 എംഎൽഎമാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ഇസിഐ നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന

0: ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധ സേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ നാറാണമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ നാറാണമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽമഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328 നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം

0: ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആസ്മ ദിനം തയ്യാറാക്കിയത് ഡോക്ടർ നന്ദു ബി എസ്. അവതരണം അഞ്ജന പുതിയമഠം. ലോകമെമ്പാടും മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുകയാണ്. ശ്വാസകോശ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ആസ്മയെക്കുറിച്ച് ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക, അവർ നേരിടുന്ന സാമൂഹികമായ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനത്തിന്റെ കാതൽ. ആസ്മ എന്നത് കൃത്യമായ ചികിത്സയിലൂടെയും ജീവിതശൈലി ക്രമീകരണങ്ങളിലൂടെയും പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ആധുനിക കാലഘട്ടത്തിൽ നഗരവൽക്കരണവും പരിസ്ഥിതി മലിനീകരണവും വർദ്ധിച്ചതോടെ ആസ്മ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നുവരുമ്പോൾ ശ്വാസം എല്ലാവർക്കും അവകാശമാണ് എന്ന വലിയ സന്ദേശമാണ് ഇത് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ ഓരോ നിമിഷവും അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ശ്വസനം. എന്നാൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ആസ്മ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ശ്വാസവും ഒരു വലിയ യുദ്ധമാണ്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധയും വീക്കവും കാരണം വായുസഞ്ചാരം തടസ്സപ്പെടുമ്പോൾ ശരീരം വായുവിനായി ദാഹിക്കുന്ന അവസ്ഥയാണ് ആസ്മയുടെ യാഥാർത്ഥ്യം. ഇത് കേവലം ഒരു ശാരീരിക ബുദ്ധിമുട്ട് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെയും മാനസികാവസ്ഥയെയും ആത്മവിശ്വാസത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ആസ്മയെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾ അതീവ സെൻസിറ്റീവ് ആകുകയും പുറത്തുനിന്നുള്ള ചെറിയ അസ്വസ്ഥതകൾ പോലും അവയെ സങ്കുചിതമാക്കുകയും ചെയ്യുന്നു. ശ്വാസനാളത്തിനുള്ളിലെ പേശികൾ മുറുക്കുന്നതിനൊപ്പം അവിടെ സ്രവങ്ങൾ അടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോൾ വായുവിന് കടന്നുപോകാൻ ഇടമില്ലാതാകുന്നു. ഇത് ശ്വാസമുട്ടലിനും നെഞ്ചുമുറുകുന്നതിനും കാരണമാകുന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗം പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത്. ജനിതകമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ ഒരാൾക്ക് ആസ്മ വരാം. മാതാപിതാക്കൾക്ക് ആസ്മയോ മറ്റ് അലർജി രോഗങ്ങളോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിക്കാലത്ത് തുടങ്ങുന്ന ആസ്മ പലപ്പോഴും പ്രായമാകുന്നതോടെ കുറഞ്ഞു വരാറുണ്ട്. എന്നാൽ മുതിർന്നവരിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ആസ്മ പലപ്പോഴും ജീവിതശൈലിയുമായും തൊഴിൽ സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ജോലിസ്ഥലത്തെ രാസവസ്തുക്കളോ പുകയോ ഏൽക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ ഒക്യുപേഷണൽ ആസ്മ എന്ന് വിളിക്കുന്നു. അതുപോലെ കഠിനമായ വ്യായാമം ചെയ്യുമ്പോൾ മാത്രം ശ്വാസംമുട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ആസ്മയുടെ പ്രധാന വില്ലന്മാർ. വീടിനുള്ളിലെ പൊടിപടലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, കർട്ടനുകൾ എന്നിവയിൽ വളരുന്ന അതിസൂക്ഷ്മ ജീവികൾ പലരിലും അലർജിക്ക് കാരണമാകാറുണ്ട്. കൂടാതെ വളർത്തുമൃഗങ്ങളുടെ രോമം, പൂമ്പൊടി, ചില പ്രത്യേക മണങ്ങൾ എന്നിവയും ശ്വാസനാളങ്ങളെ പ്രകോപിപ്പിക്കാം. ആധുനിക വീടുകളിൽ കൃത്യമായ വായുസഞ്ചാരമില്ലാത്തതും AC മുറികളിലെ അമിതമായ ഈർപ്പവും ആസ്മ രോഗികൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. വീടിനുള്ളിലെ പുക, പ്രത്യേകിച്ച് അടുക്കളയിൽ വിറകുപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പുക ശ്വാസകോശത്തിന് വലിയ ആഘാതമുണ്ടാക്കുന്നു. പെർഫ്യൂമുകൾ, ചന്ദനത്തിരികൾ, കൊതുകുതിരികൾ എന്നിവയിൽ നിന്നുള്ള പുക പോലും ചിലരിൽ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പരിസ്ഥിതി മലിനീകരണം ആസ്മ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുകയും വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വായുവിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. വായുവിലെ സൂക്ഷ്മമായ കണികകൾ ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന്റെ സ്വാഭാവികമായ

0: പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു. പുകവലി നേരിട്ടായാലും മറ്റൊരാൾ പുകയ്ക്കുന്നത് ശ്വസിക്കുന്നതായാലും ശ്വാസനാളങ്ങളിൽ കടുത്ത അണുബാധയുണ്ടാക്കാൻ കാരണമാകും. ഗർഭിണികൾ പുക ശ്വസിക്കുന്നത് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് ഭാവിയിൽ ആസ്മ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതും ഗൌരവകരമായ കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആസ്മയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. മഞ്ഞുകാലത്തെ തണുത്ത വായു ശ്വാസനാളങ്ങളെ പെട്ടെന്ന് ചുരുക്കുന്നു. മഴക്കാലത്തെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ പൂപ്പലുകൾ വളരാൻ സാധ്യതയുള്ളതിനാൽ ഇത് അലർജി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ കാലയളവിൽ ഉണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ വൈറൽ ഇൻഫെക്ഷനുകൾ ആസ്മ രോഗികൾക്ക് പെട്ടെന്നുള്ള ശ്വാസം മുട്ടൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മരുന്നുകളുടെ അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മാനസികമായ അവസ്ഥകളും ശ്വസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കഠിനമായ മാനസിക സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, അമിതമായ ദേഷ്യം എന്നിവ അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനഗതി മാറുന്നു. ഇത് ആസ്മയുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കാം. ചിലരിൽ അമിതമായ ചിരി പോലും ശ്വാസം മുട്ടലിന് കാരണമാകാറുണ്ട്. അതിനാൽ ശാരീരികമായ ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ സുസ്ഥിതിയും ആസ്മ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന വ്യായാമങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകും. ആസ്മ ഉണ്ടെന്ന കാരണത്താൽ കുട്ടികളെ കളികളിൽ നിന്നും മറ്റും മാറ്റി നിർത്തുന്നത് അവരിൽ മാനസികമായ തളർച്ചയുണ്ടാക്കും. ഇത് രോഗം കൂടാൻ കാരണമായേക്കാം. ആസ്മ പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്ന ധാരണ പലരെയും ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ മരുന്നുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ഈ രോഗത്തെ പൂർണ്ണമായും വരുതിയിലാക്കാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ശ്വാസകോശത്തിന് ദോഷം വരാത്ത രീതിയിലുള്ള ആധുനിക ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായ ചുമ, ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദം എന്നിവ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന് സ്ഥിരമായ കേടുപാടുകൾ സംഭവിക്കാൻ കാരണമായേക്കാം. ഇൻഹേലറുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഹേലർ ഉപയോഗിക്കുന്നത് വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ അത് ശീലമായി മാറുമെന്നോ പലരും ഭയപ്പെടുന്നു. ഗുളികകളേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ഇൻഹേലറുകൾ. കാരണം ഇൻഹേലറുകൾ മരുന്നിനെ നേരിട്ട് ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗുളികകൾ കഴിക്കുമ്പോൾ അത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇൻഹേലറുകൾക്ക് ഇല്ല. വളരെ കുറഞ്ഞ അളവിലുള്ള മരുന്നുകൊണ്ടുതന്നെ വേഗത്തിൽ ആശ്വാസം നൽകാൻ ഇൻഹേലറുകൾ സഹായിക്കുന്നു. ഇതൊരു ശീലമല്ല, മറിച്ച് നിങ്ങളുടെ ശ്വാസകോശത്തിന് ലഭിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വീടും പരിസരവും പൊടിയില്ലാതെ സൂക്ഷിക്കുക എന്നത് ആസ്മ രോഗികൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. കിടക്ക വിരികളും പുതപ്പുകളും കൃത്യമായ ഇടവേളകളിൽ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കണം. പുകവലിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം. വീടിനുള്ളിൽ കാർപ്പറ്റുകൾ ഒഴിവാക്കുന്നത് പൊടി തടയാൻ സഹായിക്കും. വായുസഞ്ചാരമുള്ള മുറികൾ ഉറപ്പാക്കുന്നത് ശ്വാസകോശത്തിന് ഗുണം ചെയ്യും. ഭക്ഷണശീലങ്ങളും ശ്വാസകോശാരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർത്ത തണുത്ത പാനീയങ്ങളും ആഹാരങ്ങളും പലരിലും ശ്വാസം മുട്ടൽ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിനിടയിലുള്ള ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ സഹായിക്കും. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണെങ്കിലും ആസ്മ രോഗികൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ശ്വസന പേശികളെ ബലപ്പെടുത്തുന്ന യോഗയും പ്രാണായാമവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലിക്കുന്നത് ആസ്മയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വ്യായാമത്തിന് മുൻപ് ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യായാമം മൂലമുണ്ടാകുന്ന ശ്വാസം മുട്ടൽ തടയാൻ സഹായിക്കും. ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എങ്കിലും ആസ്മയെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ എല്ലാവരിലും എത്തിയിട്ടില്ല. ചെറിയ കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ കണ്ടാൽ അത് വെറും ജലദോഷമാണെന്ന് കരുതി അവഗണിക്കരുത്. ആസ്മ അറ്റാക്ക് ഉണ്ടായാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് രോഗിയുടെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണം. പരിസ്ഥിതി സൌഹൃദമായ ജീവിതം ആസ്മയെ പ്രതിരോധിക്കാൻ ആവശ്യമാണ്. അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരം സംരക്ഷിക്കുകയും വേണം. ശുദ്ധമായ വായു ശ്വസിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവണം. നഗരങ്ങളിലെ പുകപടലങ്ങൾ കുറയ്ക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഈ ആസ്മ ദിനത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഓരോ ശ്വാസവും വിലപ്പെട്ടതാണെന്ന് നാം ഓർക്കണം. ശുദ്ധമായ വായുവും ശരിയായ ആരോഗ്യ പരിപാലനവും വഴി നമുക്കൊരു പുതിയ ലോകം സൃഷ്ടിക്കാം. ശ്വാസകോശത്തെ സംരക്ഷിക്കാം, പരിസ്ഥിതിയെ സ്നേഹിക്കാം, നമുക്കും മറ്റുള്ളവർക്കും സുഗമമായി ശ്വസിക്കാവുന്ന ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ശ്വാസം, ആരോഗ്യകരമായ ജീവിതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്, വെറും വിശ്വാസം മാത്രം. ജീവിതത്തിന് നിറം പകരുന്ന അനുഭവങ്ങൾ മാറ്റിവെക്കാനുള്ളതല്ല. ഈ ഒരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വി എമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഇന്നത്തെ ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
1: ഇന്ന് നമുക്കൊരു പഴമൊഴി കേട്ടാലോ. കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ്. നമ്മുടെ വീട്ടുവളപ്പിൽ ഫലവൃക്ഷങ്ങൾ നടുമ്പോൾ അവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് സൂചന നൽകുന്ന ചൊല്ലാണിത്. പ്രത്യേകിച്ച് തെങ്ങ്, കവുങ്ങ്, പ്ലാവ് എന്നിവ എത്ര കണ്ട് അകലം നൽകി നടണമെന്ന് ഈ ചൊല്ലിലൂടെ വ്യക്തമാണ്. തെങ്ങ് നടുമ്പോൾ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത വിധത്തിൽ അകലം നൽകി വേണം നടേണ്ടത്. കൊട്ടൻ എന്നാൽ അണ്ണാൻ അഥവാ അണ്ണാറക്കണ്ണൻ എന്നാണ്. ഒരു തെങ്ങിന്റെ ഓലത്തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഓലത്തുഞ്ചത്തേക്ക് നന്നായി കുതിച്ചു ചാടിയാൽ മാത്രമേ അണ്ണാന് എത്താൻ കഴിയാവൂ. അതായത് അണ്ണാന് പോലും നല്ലതുപോലെ ചാടിയാൽ മാത്രം എത്താവുന്നത്ര അകലത്തിൽ ഓലകൾ നിൽക്കത്തക്ക വിധം കൃത്യമായ അകലം കൊടുത്തു വേണം തെങ്ങ് നടേണ്ടതെന്ന് സാരം. ഇനി കവുങ്ങിന്റെ കാര്യമെടുത്താലോ, ഒരു കവുങ്ങിന്റെ ഓലയുടെ അഥവാ പട്ടയുടെ തുഞ്ചത്ത് നിന്നും തൊട്ടടുത്ത് നിൽക്കുന്ന കവുങ്ങിന്റെ ഓലത്തുമ്പിലേക്ക് ഇഴഞ്ഞു കയറുവാൻ ഉറുമ്പിന് കഴിയണമെന്നാണ് ചൊല്ല്. ഉറുമ്പ് മാത്രമല്ല, അടയ്ക്ക പറിക്കുവാൻ കയറ്റക്കാർ കമുകിൽ കയറുമ്പോൾ ഒരു കമുകിൽ നിന്നും അടയ്ക്കാക്കുലകൾ പറിച്ച ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന കമുകിന്റെ ഓല പിടിച്ചടുപ്പിച്ച് അതിലേക്ക് ചാടിക്കയറുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമാകണമെങ്കിൽ കമുക് നടുമ്പോൾ അടുപ്പിച്ച് തന്നെ നടണം. അടുത്തതായി പ്ലാവിന്റെ കാര്യമാണ്. ഒരു പ്ലാവിന്റെ കൊമ്പിൽ നിന്നും അടുത്ത് നിൽക്കുന്ന പ്ലാവിന്റെ കൊമ്പിലേക്ക് കുരങ്ങുകൾക്ക് പോലും നല്ല ആയത്തിൽ ചാടിയാൽ മാത്രമേ ചെന്നെത്തുവാൻ കഴിയാവൂ. അതായത് പ്ലാവ് നടുമ്പോൾ

0: വേണ്ടത്ര അകലം നൽകി നടുവാൻ ശ്രദ്ധിക്കണം. വീട്ടുവളപ്പിലെ പ്രധാന വൃക്ഷങ്ങളായ തെങ്ങും കവുങ്ങും പ്ലാവും നടുമ്പോൾ നൽകേണ്ടതായ അകലം എത്രയായിരിക്കണമെന്ന് അണ്ണാറക്കണ്ണിന്റെയും ഉറുമ്പിന്റെയും കുരങ്ങിന്റെയും സഞ്ചാരഗതിയും അതിലെ വേഗതയുടെ വ്യത്യസ്തതയും അനുസരിച്ച് നമ്മുടെ പഴമക്കാരായ കർഷകർ തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പഴമൊഴിയിലൂടെ. വിളകൾക്ക് ലഭ്യമാകേണ്ട സൂര്യപ്രകാശത്തിന്റെ അളവ്, വളർച്ചയുടെയും ഇലപ്പടർപ്പിന്റെയും വ്യത്യസ്തതകൾ, നൈസർഗികമായ വളർച്ചാ രീതി എന്നീ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്ത് ഓരോ വിളയുടെയും കൃത്യമായ നടീൽ അകലം ഗവേഷണ പഠനങ്ങളിലൂടെ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നതും ഏതാണ്ട് ഈ ചൊല്ലിനോട് യോജിക്കത്തക്ക വിധത്തിലാണ്. അതുകൊണ്ടാണ് കൊട്ടാൻ ഉറുമ്പ് കുരങ്ങ്, തെങ്ങ് കവുങ്ങ് പിലാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും, ഇതേക്കുറിച്ച് തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഡോക്ടർ ഹക്കീം, ഈ സംരക്ഷിത കൃഷി എന്ന് പറയുമ്പം നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെ തരത്തിലെ കൃഷി രീതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
2: വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, കൃത്രിമമായ ഒരു ചട്ടക്കൂടിനകത്ത് ഒരുക്കിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പം പുറമേയുള്ള കാലാവസ്ഥ എന്തു തന്നെ ആയാലും അതിൽ നിന്നും വിഭിന്നമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വിളയ്ക്ക് അനുയോജ്യമായ ഒരു സൂക്ഷ്മ കാലാവസ്ഥ, ഒരു മൈക്രോ ക്ലൈമറ്റ്, നമ്മളതിന് ഇംഗ്ലീഷിൽ പറയാം ക്രിയേറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ മൈക്രോ ക്ലൈമറ്റ് ഫേവറബിൾ ഫോർ ദ ക്രോപ്പ്. അപ്പൊ നമ്മൾ പൊതുവെയുള്ള കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൂക്ഷ്മ കാലാവസ്ഥ അല്ലെങ്കിൽ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയും ആ ചെടി അതിന് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അതിന് വേണ്ട ഒരു സൂക്ഷ്മ കാലാവസ്ഥ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ഒരു ചട്ടക്കൂടിനകത്ത്. അപ്പൊ ഇതൊരു പുതിയ സംരംഭം ഒന്നുമല്ല. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോമാ സാമ്രാജ്യ കാലത്ത് തന്നെ ലോകത്ത് സംരക്ഷിത കൃഷി നിലനിന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മളതിനെ ഹരിതഗൃഹ കൃഷി എന്നാണ് പൊതുവെ പറയുന്ന ഒരു ഒരു ടേം. നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിതഗൃഹ പ്രഭാവം, സൂര്യൻ നിന്ന് വരുന്ന തരംഗ ദൈർഘ്യം കുറഞ്ഞ പ്രകാശ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നു, അത് പ്രതിഫലിക്കുന്നു, തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശ രശ്മികളാവുന്നു, അവ തിരിഞ്ഞു പോകുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ തൽഫലമായിട്ട് ഭൂമിയിൽ വെളിച്ചവും ചൂടും നിൽക്കുന്നു. അപ്പൊ നമുക്ക് ജീവന നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ട് ഒരു പ്രതിഭാസമാണ് ഭൂമിയിൽ ഹരിതഗൃഹ പ്രഭാവം. ഒരു പക്ഷേ ഈ ഹരിതഗൃഹ വാതകങ്ങൾ ഇല്ലാ

0: മനസ്സിലാക്കാൻ ഇതുവരെയാണ് പ്രഭാത ഭക്ഷണം. അതൊരു പൊതുവായുള്ള പദമാണ്. അപ്പൊ ഈ പ്രഭാത ഭക്ഷണത്തിൽ പെടുന്നതാണ്, നമ്മളിപ്പം ഇഡലി കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പുട്ട് കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ദോശ കഴിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ പ്രഭാത ഭക്ഷണം എന്നുള്ള ഒരു കോമൺ പദത്തിന് കീഴെ വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഹരിതഗൃഹം എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള ഒരു പദമാണ്. ഹരിതഗൃഹങ്ങൾ ആദ്യകാലത്ത് നമ്മൾ ഗ്രീൻ ഹൗസിൽ നിർമ്മിച്ചത് ഗ്ലാസ് ഉപയോഗിച്ചാണ്. ഈ ഗ്ലാസ് ഹരിതഗൃഹങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ഗ്ലാസിന് ഭാരം കൂടുതലാണ്, ഗ്ലാസിന് വില കൂടുതലാണ്, ഗ്ലാസ് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്, ഗ്ലാസ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വളച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന് നമ്മൾ ഗ്ലാസ് ഹൗസ് എന്ന് വിളിച്ചിരുന്നു. പിൽക്കാലത്ത് ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ട് നമ്മൾ ഹരിതഗൃഹങ്ങൾ ഉണ്ടാക്കി, റിജിഡ് പാനൽസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ഹരിതഗൃഹങ്ങളെ റിജിഡ് പാനൽ ഗ്രീൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പോളികാർബണേറ്റ് പോലുള്ള ഷീറ്റുകൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി, ഭാരം കുറഞ്ഞു, പൊട്ടിപ്പോവാനുള്ള ചാൻസും കുറഞ്ഞു, പക്ഷെ വിലയും കുറച്ചു കുറഞ്ഞു. പക്ഷെ അതിനകത്തും വീണ്ടും അത് റിജിഡ് ആയ ദൃഢമായ ബോർഡുകളായതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലോട്ട് നമുക്ക് വളച്ചൊടിച്ച് ഷേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സമീപകാലത്ത് മൃദുലവും സുതാര്യവുമായ പോളിത്തീൻ ഷീറ്റുകൾ കൊണ്ട് ഹരിതഗൃഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മഴമറകൾ പോലും ഹരിതഗൃഹങ്ങളാണ്. അപ്പം ഹരിതഗൃഹം എന്ന് പറഞ്ഞൊരു പൊതുവായ പദത്തിന് കീഴിൽ വരുന്നാൽ വിഭാഗങ്ങളാണ് ഗ്ലാസ് ഹൗസുകൾ, ദൃഢവും സുതാര്യവുമായ ബോർഡുകൾ കൊണ്ടുള്ള ഹരിതഗൃഹങ്ങൾ, പോളി ഹൗസുകൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ടുള്ളത്, മഴമറകൾ, ഇതെല്ലാം തന്നെ ഹരിതഗൃഹങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്നതാണ്.
1: അപ്പൊ സാർ, നമ്മുടെ ഇവിടെ സാമാന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളി ഹൗസ് അല്ലെങ്കിൽ സാർ പറഞ്ഞ മാതിരി റെയിൻ ഷെൽട്ടേഴ്സ്, മഴമറകളൊക്കെയാണ്. ഈ സംരക്ഷിത കൃഷിയുടെ തൽസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ്?
0: പോളി ഹൗസുകൾ നമ്മൾ 2013-14 കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പോളി ഹൗസുകൾ വലിയ പ്രചാരത്തിൽ വന്നത്. കൃത്രിമ വായു സഞ്ചാര മാർഗങ്ങൾ അവലംബിച്ചിട്ടുള്ള പോളി ഹൗസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസുകളുണ്ട്. അപ്പൊ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ഹരിതഗൃഹങ്ങൾ നിർമ്മിച്ചു കഴിയുമ്പം അതിനകത്ത് നമുക്ക് വെളിച്ചവും ചൂടും നമുക്ക് കിട്ടുന്നു. ഒരു ചട്ടക്കൂടിനകത്ത് വെളിച്ചവും ചൂടും മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കൃഷിക്ക് അനുയോജ്യമല്ല. നമുക്ക് ആവശ്യമുള്ള വായു സഞ്ചാരം, ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വെന്റിലേഷനും നമുക്ക് അതിനകത്ത് സംജാതമാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വെന്റിലേഷൻ നമ്മൾ സംജാതമാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു വായു സഞ്ചാര മാർഗം ഉറപ്പു വരുത്തണം. അപ്പൊ നമ്മൾ പ്രകൃതിദത്ത സഞ്ചാരത്തിലുള്ളത് പോലെയല്ല, നമ്മൾ ബാഹ്യ ഊർജ്ജ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ് വായു സഞ്ചാരം ക്രമപ്പെടുത്തുന്നത്. അപ്പൊ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം പ്രയോജനപ്പെടുത്തിയുള്ള ഒരു ഹരിതഗൃഹത്തെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് വെന്റിലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ കൃത്രിമ വായു സഞ്ചാര മാർഗം എന്നാണ്. അത് സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കൂറ്റൻ ഗ്ലാസ് ഹൗസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾ ഉണ്ടാക്കിയിട്ട് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ വീടുകളിൽ പോലും എ സി വെക്കാൻ മടിക്കുന്ന മലയാളികൾ ഒരിക്കലും എ സി വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ മിഡിൽ ഈസ്റ്റിലും ഫാർ ഈസ്റ്റിലും ഒക്കെ എല്ലാ വികസിത രാജ്യങ്ങളിലും അവർ ഇത്തരം ഗ്രീൻ ഹൗസുകൾ നിർമ്മിച്ച് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം വെച്ച് അതിനകത്ത് ഓട്ടോമേറ്റഡ് സിസ്റ്റം ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലുള്ള സംവിധാനം ഒന്നും നമുക്ക് ഒരു വികസന രാജ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അവർ ഉപയോഗിക്കുന്നത് ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഗ്രീൻ ഹൗസിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കൂറ്റൻ എക്സോസ്റ്റ് ഫാൻ വെക്കുന്നു, ബാക്കിൽ ഒരു വായു കടന്നു വരുന്ന ഒരു പാഡ് വെക്കുന്നു. ഈ പാഡിലോട്ട് എപ്പോഴും നമ്മൾ വെള്ളം ഇറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള, ഈർപ്പ സാന്നിധ്യമുള്ള ഒരു പാഡാണ്. അപ്പൊ അടച്ചുകൂടിയ ചട്ടക്കൂടിനകത്ത് ഈ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടുള്ള വായുവിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പൊ ഒരു ശൂന്യത വരുമ്പോൾ പുറകിലുള്ള പാഡിലൂടെ ഈ വായു അകത്തേക്ക് കടന്നു വരുന്നു. അപ്പൊ അകത്തേക്ക് കടന്നു വരുന്നത് തണുത്ത നനുത്ത കാറ്റാണ് അകത്തേക്ക് വരിക. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും, ആർദ്രതയും ഊഷ്മാവും. പക്ഷെ ഈ ഒരു കൃത്രിമ വായു സഞ്ചാര മാർഗം കേരളത്തിന് മാത്രം ഇന്ത്യയിൽ അനുയോജ്യമല്ല. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു കാലാവസ്ഥയാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശം. നമുക്കിവിടെ ആർദ്രതയും കൂടുതലാണ്, എന്നാൽ നമ്മൾ ഉഷ്ണമേഖലയുമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആർദ്രത കൂടിയ ഉഷ്ണമേഖലാ പ്രദേശമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടിയ മഴ, കൂടിയ ഊഷ്മാവ്, കൂടിയ ആർദ്രത. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആപേക്ഷിക ആർദ്രത എപ്പോഴും നമുക്ക് 80-90 ചില സമയത്ത് 100 വരുന്നതാണ്. അപ്പൊ നമ്മൾ വീടുകളിൽ എയർ കൂളർ വെച്ച് കിടന്നാൽ നമുക്ക് എങ്ങനെ ഇൻഫെക്ഷൻ വരും? നമ്മളൊരു എയർ കൂളർ വെച്ച്, കേരളത്തിൽ ആരും എയർ കൂളർ വെച്ച് കിടക്കാറില്ല, നമ്മൾ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഫാന്. പക്ഷെ നമ്മൾ മറ്റ് തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഉഷ്ണകാലത്ത് എയർ കൂളറുകളാണ് ഉപയോഗിക്കുന്നത്. ഈ എയർ കൂളറുകളും ഇതേ പ്രവർത്തന തത്വമാണ്. എയറിന് കൂടെ തന്നെ ചില ജലബാഷ്പങ്ങൾ പുറത്തേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്, വെള്ള എയർ കാറ്റിനോടൊപ്പം. ഇത്തരം ഒരു സംവിധാനമാണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിനകത്ത്. അപ്പൊ നമ്മൾ ഓൾറെഡി ആപേക്ഷിക ആർദ്രത, നല്ല നിലവിൽ നല്ല ആർദ്രതയുള്ള ഒരു മൈക്രോ ക്ലൈമറ്റ് സൂക്ഷ്മ കാലാവസ്ഥക്കകത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രോഗകീടബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കുമിൾ രോഗബാധയൊക്കെ വന്ന് ചെടി മൊത്തം നശിക്കുപോകും. അപ്പൊ നമുക്ക് കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എയർ കണ്ടീഷൻ സിസ്റ്റം സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കൊന്നും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള പരിസ്ഥിതി മൂലം, അല്ലെങ്കിൽ കാലാവസ്ഥ കൊണ്ടുള്ള ഒരു പരിമിതി മൂലം നമുക്ക് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റവും അനുയോജ്യമല്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അനുയോജ്യമായത് പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നാച്ചുറലി വെന്റിലേറ്റഡ് ഗ്രീൻ ഹൗസിന്റെ ഒരു താഴെ വരുന്നതാണ്.

0: നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസ്, അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ ചെലവ് കുറഞ്ഞൊരു വേഷനാണ് ഈ റെയിൻ ഷെൽട്ടർ. റെയിൻ ഷെൽട്ടർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചിലവ് കുറഞ്ഞ പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള ഹരിതഗൃഹം എന്നാണ് പറയുന്നത്. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ സൈഡ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളിയോസുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസുകൾക്കകത്ത് സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള വിളകൾ, സ്വയം പരാഗണം നടക്കുന്നതോ പാത്തനോ കാർപ്പിക് എന്ന് പറഞ്ഞ വിളകളോ മാത്രമാണ് നമുക്ക് പറ്റുക. സ്വയം പരാഗണം നടക്കണം, പരാപരാഗണം നടക്കാനുള്ള ആ പരാഗണത്തിന് ആവശ്യമായിട്ടുള്ള കീടങ്ങൾക്ക് അകത്തേക്ക് കടക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വല്ല കാപ്സിക്കം, പയർ അല്ലെങ്കിൽ സലാഡ് കുക്കുമ്പറൊക്കെയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കയ്പ, പടവലം, അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ കുക്കുർബിറ്റേസിയ ഫാമിലിയുള്ള അതൊന്നും അതൊക്കെ തന്നെയും നമുക്ക് പരപരാഗണം വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഈ പോളി ഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ തനത് ക്രോപ്പുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നാച്ചുറലി വെന്റിലേറ്റഡ് പോളി ഹൗസിന് വേറെ ചില പരിമിതികളും ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് കേരളത്തിൽ ഒരുപാട് നമ്മുടെ പ്രത്യേകമായ സവിശേഷമായ കാലാവസ്ഥ കാരണം അതിനകത്തും ഈ രോഗകീടബാധയ്ക്ക് ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു പരിഹാരം എന്നോണമാണ് കേരള കാർഷിക സർവകലാശാല ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം പുറത്തിറക്കിയതാണ് മഴ മറകൾ. റെയിൻ ഷെൽട്ടറിൽ ശരിക്കും പറഞ്ഞാൽ കേരള കാർഷിക സർവകലാശാല കീഴിലുള്ള തമനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിന്റെ ഒടുവിലാണ് നമുക്ക് ഈ റെയിൻ ഷെൽട്ടറുകളാണ് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംരക്ഷിത കൃഷി രീതി എന്ന രീതിയിലേക്ക് വരികയും അത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ വരികയും നമ്മൾ ഗവൺമെന്റിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നത്. അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് മഴമറകളെയാണ്.
1: അപ്പൊ സർ, ഈ മഴമറകൾ എന്ന് പറയുമ്പം ഈ സംരക്ഷിത കൃഷിയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പം ഇതിൽ നാല് സൈഡ് എന്തായാലും നമ്മൾ മറയ്ക്കുന്നില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് മാത്രം നമ്മൾ റെയിൻ അല്ലെങ്കിൽ മഴയെ നിർത്തുന്നതേ ഉള്ളോ, അതോ ഇതിന്റെ വേറെ സംവിധാനങ്ങളും ഇതിലുണ്ടോ?
0: അല്ല, മഴ നമ്മൾ മഴ നിർത്തുന്നില്ല. മഴ മറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വർഷക്കാലത്ത് നമുക്ക് ചില പരിമിതികളുണ്ട്. ചില ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യമാണ് ആവശ്യമുള്ളത് പച്ചക്കറികളാണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായ പച്ചക്കറി നമുക്ക് വർഷക്കാലത്ത് നമ്മുടെ തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ഫീൽഡിൽ നമുക്ക് മഴ, ശക്തമായ മഴയിൽ നമുക്ക് പച്ചക്കറികൾ ഒന്നുമില്ല, അതിന്റെ പൂ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ കാ കൊഴിഞ്ഞു പോകും, ചെടി ഒടിഞ്ഞു പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമായിട്ട് വന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ വിശപ്പുള്ള, ഏറ്റവും കൂടുതൽ പച്ചക്കറി ആവശ്യമുള്ള വർഷക്കാലത്ത് നമുക്ക് തുറന്ന കൃഷിയിടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൃഷി ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇതിന്റെ സംരക്ഷിത കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക, അതാണ് ഏറ്റവും പ്രധാനമായത്. അപ്പൊ നമുക്ക് വർഷകാലത്ത് ആവശ്യമായതും തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ കഴിയാത്തതുമായ പച്ചക്കറികളെ നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഒരു പ്രദേശത്തിന് ഏറ്റവും അനുയോജ്യമല്ലാത്ത വിള, അത് പക്ഷേ ഇവിടെ നമുക്ക് പ്രാധാന്യമില്ല. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത് ഈ ഹ്രസ്വകാല വിളകളുടെ വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ ഉൽപ്പാദനമാണ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വർഷക്കാലത്താണ്. അപ്പൊ ഈ വർഷക്കാലത്ത് 150 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ, അല്ലെങ്കിൽ 5 മഴ ദിനങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഈ സുസ്ഥിരമായിട്ട് ഈ പച്ചക്കറിയുടെ ഉൽപ്പാദനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മഴമറയുടെ സൈഡ് ഒരിക്കലും നമുക്കൊരു പ്രശ്നമല്ല, കാര്യം സൈഡ് തുറന്നതുകൊണ്ട് പരപരാഗണം സുഗമമായിട്ട് നടക്കും. അപ്പൊ മഴമറയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ 100% ഹരിതഗൃഹത്തിൽ മാത്രം ചെയ്യാൻ പറ്റാവുന്ന ക്രോപ്പും ചെയ്യാം, 100% തുറന്ന കൃഷിയിടത്തിൽ ചെയ്യാൻ പറ്റിയ ക്രോപ്പും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മഴമറ എന്ന് പറഞ്ഞത് ഈ പോളി ഹൗസുകളുടെയും തുറന്ന കൃഷിയുടെയും ഒരു ഹൈബ്രിഡാണ്. ഇതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം.
1: സരി, മഴമറകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ അതിന്റെ സൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടല്ലേ?
0: അപ്പൊ നമ്മള് മഴമറ എന്നല്ല, ഏത് ഹരിതഗൃഹത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റ് 100% സുതാര്യമായിട്ടുള്ള ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 200 കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റുകളാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ 5 സവിശേഷതകളാണ് പറയുന്നത്. 1 അൾട്രാ വയലറ്റ് സ്റ്റെബിലൈസേഷൻ, 2 IR ബ്ലോക്കിംഗ് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ്, 3 ഡിഫ്യൂസ്ഡ്, 4 ആന്റി ഡസ്റ്റ്, 5 ആന്റി ഡ്രിപ്പ്. പറഞ്ഞ 5 സവിശേഷതകളിൽ 4 സവിശേഷതകളും ഷീറ്റിന്റെ മുകളിലാണ്, 1 സവിശേഷതയാണ് ഷീറ്റിന്റെ അടിയിൽ വരുന്നത്. ഈ ഒരു ഷീറ്റാണ്, ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റാണ്. അപ്പൊ നമ്മൾ ഇതിനെ 5-layer ഷീറ്റ് എന്നാ പറയാം. ഇത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. രാസ പ്രക്രിയകളിലൂടെ സാധാരണയായിട്ട് 200 കട്ടിയുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്ത് വിവിധ രാസ പ്രക്രിയകളിലൂടെ 5 സവിശേഷതകൾ അതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഓരോ സവിശേഷത കൂട്ടിച്ചേർക്കുമ്പോഴും 1 layer എന്നാണ് പറയുക. അങ്ങനെ 5-layer പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ 1 UV സ്റ്റെബിലൈസേഷൻ. ഇപ്പൊ സൂര്യപ്രകാശത്തിൽ തന്നെ നമുക്കറിയാം ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിന് തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് അൾട്രാ വയലറ്റ്, മുകളിലുള്ളതാണ് ഇൻഫ്രാറെഡ്. ഈ അൾട്രാ വയലറ്റ് തന്നെ 3 അൾട്രാ വയലറ്റ് ഉണ്ട്. അൾട്രാ വയലറ്റ് എ, അൾട്രാ വയലറ്റ് ടി, അൾട്രാ വയലറ്റ് സി. ഇതിൽ അൾട്രാ വയലറ്റ് എ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. അഥവാ ഒരു വിളക്ക് മണവും നിറവും ഗുണവും തരുന്നത് അൾട്രാ വയലറ്റ് എ ആണ്. നമ്മളെ വിസിബിൾ ലൈറ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന റേഞ്ച്. അപ്പൊ സൂര്യപ്രകാശം ഷീറ്റിൽ വീഴുന്ന സമയത്ത് അൾട്രാ വയലറ്റ് എ മാത്രം അകത്തേക്ക് കടന്നു പോകാൻ അനുവദിക്കുകയും അൾട്രാ വയലറ്റ് ബിയെയും സിയെയും നമ്മൾ പുറത്തേക്ക് റിജക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റെബിലൈസേഷൻ. നമ്മളൊരു അരിപ്പയിൽ കൂടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സൈസ് താഴേക്ക് വരും, അല്ലാത്തവിടെ തടഞ്ഞു.

0: നിൽക്കും. ഈ ഒരു പ്രക്രിയയാണ് ഈ യു വി സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ നടക്കുന്നത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇൻഫ്രാറെഡ് ബ്ലോക്കിംഗ് ആണ്. ഇൻഫ്രാറെഡ് നമുക്ക് വേണ്ടേ വേണ്ട, അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇൻഫ്രാറെഡ് നമ്മൾ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യും. സെക്കൻഡ് പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ വിഘടിപ്പിക്കുക. അപ്പൊ നമ്മൾ ഈ വിഘടിച്ച പ്രകാശരശ്മി അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ലൈറ്റിന് ഒരു ഗുണമുണ്ട് എന്ന് വെച്ചാൽ അതിന് ചൂടും കുറവായിരിക്കും, നിഴലുകളും ഉണ്ടാവില്ല. നമ്മളിപ്പോ പഴയ നമ്മളെ എഡിസൺ കണ്ടുപിടിച്ച ഇൻകാൻഡിസന്റ് ലൈറ്റിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്ക് നിഴലുണ്ടാവും, ചൂടുണ്ടാവും. ഫ്ലൂറസെന്റ് ട്യൂബ് ആകുമ്പോൾ ഒന്നും കൂടെ ചൂട് കുറയും, നിഴൽ എന്നാലും നിഴലുണ്ടാവും. സി എഫ് എല്ലാം ആകുമ്പോൾ, പക്ഷെ നമ്മൾ എൽ ഇ ഡി ലൈറ്റിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിഫ്യൂസ്ഡ് ലൈറ്റ് ആണ്. അപ്പൊ ഈ നിഴലുകൾ ഇല്ലാത്തൊരവസ്ഥ ഈ ഹരിതഗ്രഹത്തിനകത്ത് സംജാതമാക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലയുടെ നിഴൽ മറ്റേ ഇലയിൽ പതിക്കില്ല. അങ്ങനെ ഒരു ഇലയുടെ നിഴൽ മറ്റേ ഇലയിൽ പതിക്കാത്തതുകൊണ്ട് എല്ലാ ഇലകളും ഒരേപോലെ പ്രകാശ സംശ്ലേഷണത്തിന് വിധേയമാകുമ്പോൾ പ്രകാശ സംശ്ലേഷണം കൂടുകയും അതിന്റെ വളർച്ചയും ഉൽപ്പാദനവും കൂടും. അപ്പൊ അതാണ് ഡിഫ്യൂഷന്റെ. നാലാമത്തത് ആന്റി ടസ്റ്റ്. ഷീറ്റിന്റെ മുകളിൽ പൊടി പിടിക്കാൻ പാടില്ല, പൊടി പിടിച്ചാൽ സുതാര്യം നഷ്ടപ്പെടും, വെളിച്ചം വരില്ല. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് ആന്റി ഡ്രിപ്പ്. നമ്മൾ പകൽ സമയത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അത് ബാഷ്പീകരിച്ച് ഷീറ്റിന്റെ അടിയിൽ പോയിട്ട് പറ്റി പിടിക്കും. അത് രാത്രി കാലങ്ങളിൽ ഖനീഭ വെച്ചിട്ട് തുള്ളി തുള്ളിയായിട്ട് ഇറ്റി താഴേക്ക് വീഴും. ഇതിനാണ് ഡ്രിപ്പിംഗ്. അപ്പൊ ഈ പറഞ്ഞ അഞ്ചാമത്തെ സവിശേഷത ഷീറ്റിന്റെ അടിയിലും മറ്റ് നാല് പ്രോപ്പർട്ടി ഷീറ്റിന് മുകളിലുമാണ് വേണ്ടത്. ഈ ഷീറ്റിന്റെ മുകളിൽ ദിസ് സൈഡ് അപ്പ് എന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസൈഡ് എന്ന് ഉൾവശത്ത്. അപ്പൊ എല്ലാ ഷീറ്റുകൾക്കും എല്ലാ കമ്പനിയും വ്യക്തമായിട്ട് മാർക്കിംഗ് ഉണ്ട്. അഥവാ ഷീറ്റ് ഇടുന്ന ആളുകളുടെ ഒരു അശ്രദ്ധ മൂലം ഈ ഷീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഹരിതഗ്രഹം അല്ലാതായി മാറും. അപ്പൊ ഷീറ്റ് നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരു സ്ക്വയർ മീറ്റർ ഷീറ്റിന് സാധാരണ ഷീറ്റിന് നമുക്ക് ഏകദേശം 30 രൂപയാണ് ഉള്ളതെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷീറ്റിന് 90 രൂപ, മൂന്നിരട്ടിയോളം വിലയുള്ള ഷീറ്റാണ് നമ്മൾ ഈ പ്രത്യേകമായിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഷീറ്റ്. ഇം വർക്ക് നമ്മൾ ജി ഐ പൈപ്പാണ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പാണ്. ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. തുരുമ്പ് പിടിക്കാത്തൊരു ജി ഐ പൈപ്പിന്റെ സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 15 വർഷത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. പക്ഷെ ഇന്ന് മാർക്കറ്റിലെ ആളുകളെ പറ്റിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്, ഗാൽവനൈസ്ഡ് പെയിന്റ് എന്ന് പറഞ്ഞ്. സാധാരണ തുരുമ്പ് പിടിക്കുന്ന എം എസ് പൈപ്പിന്റെ മുകളിൽ ഈ മറ്റേ സിൽവർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിരിക്കുന്ന ജി പി പൈപ്പുകളുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു ഇമേഷൻ പ്രോസസ്സിലൂടെ തിളച്ചുമറിയുന്ന സിങ്കിനകത്തിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളാണ് നമുക്ക് വേണ്ടത്. അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല. അപ്പൊ ജി ഐ പൈപ്പിന്റെ ഫ്രെയിം വർക്കും ഈ യു വി സ്റ്റെബിലൈസ്ഡ് ഡിഫ്യൂസ്ഡ് ഐ ആർ ബ്ലോക്ക്ഡ് ആന്റി ഡസ്റ്റ് ആന്റി ഡ്രിപ്പ് പ്രോപ്പർട്ടിയുള്ള പോളിത്തീൻ ഷീറ്റ് 200 മൈക്രോൺ കട്ടികൾ, ഇതാണ് നമ്മൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട മഴമറക്ക് വേണ്ട സംഗതികൾ. പിന്നെ മഴമറയുടെ ഹൈറ്റ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത് 3 മീറ്റർ സെന്റർ ഹൈറ്റും 1.9 മീറ്റർ സൈഡ് ഹൈറ്റുമാണ്. അതായത് ഒരു ശരാശരി ഉയരമുള്ള ഒരു സ്ത്രീക്ക് പോലും അതിന് സൈഡിൽ നിന്നുകൊണ്ട് ഒരു മോപ്പ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിഡ്ജ് വരെ നമുക്ക് കൈ ഉയർത്തി ഉരച്ച് വാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. കേരളത്തിലെ പോളി ഹൗസുകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒറ്റ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും വെയിലടിച്ച് കഴിയുമ്പോൾ മുഴുവൻ അതിനകത്ത് ഫംഗസ് പിടിച്ച് പച്ച കളറാവും. അപ്പൊ ഇതിനെ കഴുകി കളയാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ഈ മഴമറയാണെങ്കിൽ നമുക്ക് അതിന്റെ നമ്മളിപ്പോ കേരളത്തിന് സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു മഴമറയുടെ സൈസ് എന്ന് പറയുന്നത് 100 സ്ക്വയർ മീറ്റർ ആണ്. ഒരു ശരാശരി കുടുംബത്തിന് നമുക്ക് സംരക്ഷിത കൃഷി വഴി എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റാവുന്ന ഒരു മഴമറയുടെ സൈസ് നമ്മുടെ 2.5 സെന്റ് 100 സ്ക്വയർ മീറ്റർ ആണ്. 20 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും, സെന്റർ ഹൈറ്റ് 3 മീറ്റർ, സൈഡ് ഹൈറ്റ് 1.9 മീറ്റർ. അപ്പൊ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വീതി കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് 7 മീറ്റർ ആണ്. 7 മീറ്റർ വീതിയുള്ള ഈ യു വി ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മീറ്ററും ഈ കർവേച്ചറുമുള്ള സ്ട്രക്ചറിന്റെ മുകളിൽ കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ 21 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു 147 സ്ക്വയർ മീറ്റർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 100 സ്ക്വയർ മീറ്ററിന്റെ മഴമറ കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറിന്റെ ഒരു സ്പെസിഫിക്കേഷൻ.
1: ഡോക്ടർ ഹക്കീം, ഈ ഒരു സ്ട്രക്ചറിന്റെ സ്പെസിഫിക്കേഷൻ സാർ പറഞ്ഞ്, ഇതിന്റെ ഒരു മോഡൽ ആർക്കെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ ഉള്ള സാങ്കേതിക നോളജ് വേണമെങ്കിൽ തവന്നൂരിലെ താങ്കളുടെ കോളേജിനെ അല്ലെങ്കിൽ താങ്കളുടെ അല്ലെങ്കിൽ കെ യുവിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം.
0: നമ്മൾ തവന്നൂർ അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഞാൻ അവർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതൊന്നൊരു പ്രശ്നമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് സാധാരണയായിട്ട് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കാരന് ചെയ്യാം. അതായത് 5 മീറ്റർ വീതിയും 20 മീറ്റർ നീളവുമുള്ള ഒരു സ്ട്രക്ചർ, അതിന്റെ സെന്റർ ആയിട്ട് 3 മീറ്റർ, സൈഡ് ആയിട്ട് ജി ഐ പൈപ്പ് ആയിരിക്കണം. അത് രണ്ട് രീതിയിലൊക്കെ എ ഫ്രെയിം വേണമെങ്കിൽ ആക്കാം, റാ പോലെ ആക്കാം. ക്യൂൻസെറ്റ് എന്ന് പറഞ്ഞ മോഡലും ഉണ്ട്, കേബിളുണ്ട്, രണ്ടും ഒരേപോലെ അനുയോജ്യമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുക റാ പോലെയാണ്. പക്ഷെ അത് ബെൻഡിങ് കറക്റ്റ് ആയിരിക്കണം. ബെൻഡ് അഥവാ പാളിപ്പോയി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് തൂങ്ങി ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5 വർഷം കൂടുമ്പോൾ ഈ ഷീറ്റ് മാറ്റുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ അതിന്റെ ലൈഫും അതിന്റെ എഫിഷ്യൻസി ഒക്കെ കുറയും. ഞങ്ങളിപ്പം തവനൂരിൽ തന്നെ നമ്മളൊരു മഴമറ ഉണ്ടാക്കി 20 വർഷമായിട്ടും സ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോ 5 വർഷം കൂടുമ്പോഴും അതിന്റെ ഷീറ്റ് മാറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് നമ്മളത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ടെറസിന്റെ മുകളിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓപ്പൺ ടെറസിന്റെ മുകളിൽ നമ്മൾ സാധാരണ ഇപ്പൊ ആൾക്കാർ തുണി ഉണക്കാൻ വേണ്ടി ഇടുന്ന ആ ഓപ്പൺ ഏരിയയിൽ നമുക്ക് മഴമറയായിട്ട് അവിടെ കൃഷിക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ചെലവ് കുറഞ്ഞ, പ്രകൃതിദത്ത വായു സഞ്ചാരമുള്ള എല്ലാ തരം വിളകളെയും ചെയ്യാൻ കഴിയുന്ന ഒരു സംരക്ഷിത കൃഷി രീതിയാണ് മഴമറകൾ.
1: ഡോക്ടർ ഹക്കീം, താങ്കൾ പരിപാടിയിലേക്ക് ഇത്രയും സമയം തന്ന് ഈ മഴമറ സംരക്ഷിത കൃഷിയുടെ ഈ രീതി നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ കർഷകർക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: സംരക്ഷിത കൃഷി, കേരളത്തിലെ സാധ്യതകളും പ്രതിസന്ധികളും. തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അബ്ദുൾ ഹക്കീം വിഎമ്മുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ അബ്ദുൾ ഹക്കീമിന്റെ ഫോൺ നമ്പർ പറയാം. 9446279626. ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: ആദ്യം പൊതു നിർദ്ദേശങ്ങളാണ്. വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷം തുറസായ സ്ഥലങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറസായ സ്ഥലങ്ങളിൽ കന്നുകാലികളെ മേയാനായി വിടുന്നത് ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. നെല്ല്, റബ്ബർ, കൊപ്ര മുതലായവ ഉണക്കുന്നതിനായി തുറന്ന സ്ഥലങ്ങളിൽ ഇട്ടിട്ടുള്ളവർ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ മഴ നനയാത്തിടത്തേക്ക് ഇവ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക. കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ താങ്ങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് താങ്ങ് നൽകി സംരക്ഷിക്കുക. കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ മുന്നൊരുക്കമായി തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തെങ്ങിന്റെ കൂമ്പോലയിലും ചുറ്റുമുള്ള ഇലക്കവിളുകളിലും ഒഴിക്കുന്നത് മണ്ടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. ഓലച്ചിയൽ തടയുന്നതിനായി ആവശ്യമെങ്കിൽ കോണ്ടാഫ് 3 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കി നാമ്പിലൊഴിക്കുക. കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നത് വഴി തെങ്ങിലെ കൊമ്പൻ ചെല്ലിയുടെ പ്രജനനം തടഞ്ഞ് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. തെങ്ങിൻ മണ്ട വൃത്തിയാക്കിയ ശേഷം ഓലക്കവിളുകളിൽ രാസകീടനാശിനിയായ കാർട്ടാപ് ഹൈഡ്രോക്ലോറൈഡ് 20 ഗ്രാം അല്ലെങ്കിൽ 0.3 ഗ്രാം ഫിപ്രോനിൽ 200 ഗ്രാം മണലുമായി ചേർത്തിളക്കി മണ്ടയുടെ ഉൾഭാഗത്ത് 2 മുതൽ 3 മടലിൻ കവിൾ ഭാഗത്ത് ഇട്ടുകൊടുക്കേണ്ടതാണ്. ചാണകക്കുഴികളിലും കൊമ്പൻ ചെല്ലിയുടെ മറ്റു പ്രജനന സ്ഥലങ്ങളിലും മെറ്റാറൈസിയം ഉപയോഗിച്ച് പുഴുക്കളെ നിയന്ത്രിക്കേണ്ടതാണ്. വിരിപ്പ് നെൽകൃഷിക്കായി ചേറ്റുവിതയും പറിച്ചുനടിയിലും നടത്തുന്ന സ്ഥലങ്ങളിൽ നിലമൊരുക്കൽ ആരംഭിക്കാവുന്നതാണ്. മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് പാടത്ത് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് കുമ്മായം ചേർത്ത് ആദ്യ ഉഴവ് നടത്തി 15 ദിവസത്തിന് ശേഷം ജൈവവളം ചേർത്ത് 2 ഉഴവ് നടത്തുക. ഇനി നെൽകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പാടത്ത് പച്ചില വളച്ചെടികൾ ഉണ്ടെങ്കിൽ വെള്ളം കയറ്റി ഉഴുതുമറിക്കുക. 2 തവണ തുടക്കത്തിൽ ഉഴുത ശേഷം ജൈവ വസ്തുക്കൾ അഴുകുന്നതിന് 2 വിടുക. തുടർന്ന് അടിവളമായി രാസവളം വിതറി ഉഴുത് നിരപ്പാക്കിയ ശേഷം പാടത്ത് ആവശ്യത്തിന് വെള്ളമാകുന്ന മുറയ്ക്ക് ചേറ്റുവിത ചെയ്യുന്ന സ്ഥലങ്ങളിൽ മുളപ്പിച്ച വിത്തുകൾ വിതയ്ക്കുകയും പറിച്ചുനടിയിൽ നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാറുകൾ പറിച്ചുനടുകയും ചെയ്യാവുന്നതാണ്. ഇനി കുരുമുളക് കൃഷിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കാലവർഷ മഴയ്ക്ക് മുൻപായി കുരുമുളകിനായുള്ള താങ്ങുമരങ്ങൾ നടാവുന്നതാണ്. മുരിക്ക്, കിളിഞ്ഞിൽ, പെരുമരം, സുബാബുൾ തുടങ്ങിയവയാണ് കുരുമുളക് വളർത്തുന്നതിന് അനുയോജ്യമായ താങ്ങുമരങ്ങൾ. കാലവർഷത്തിന്റെ മുന്നൊരുക്കമായി കുരുമുളകിന്റെ വള്ളികളിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുക. ഇത് കുരുമുളകിലെ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കുരുമുളക് കൊടി 1 500 ഗ്രാം കുമ്മായം ഇട്ടുകൊടുക്കുകയും ചെയ്യുക. ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം 1 കിലോ 1 തടത്തിൽ എന്ന തോതിൽ ഇട്ടുകൊടുക്കുന്നതും രോഗങ്ങൾക്കെതിരെ ഫലപ്രദമാണ്.
2: ദക്ഷിണമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ. ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻപാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സംഗ്രഹങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
0: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും സമാപിക്കുന്നു.
3: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
4: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
5: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്
5: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
3: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
5: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
3: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ കാർഷിക സർവകലാശാലയിലൂടെ സംരംഭമാക്കാം. പിഎം ആർകെവിവൈ പദ്ധതിയിലൂടെ കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രി പ്രന്നർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾക്ക് സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് സേവനങ്ങൾ നൽകുന്നത്. പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നിലവിൽ സംരംഭം തുടങ്ങിയവർക്കും പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ വ്യത്യസ്ത ആശയങ്ങൾ ഉള്ളവരും വിദ്യാർത്ഥികളും അവരുടെ ആശയങ്ങൾ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി അഗ്രി പ്രന്നർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കും, സംരംഭം തുടങ്ങിയവർ നിലവിലുള്ള പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമിലേക്കുമാണ് അപേക്ഷിക്കേണ്ടത്. കെഎയു റെയ്സ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടിയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ ഗ്രാന്റും ലഭിക്കും. പുതുമയുള്ള ആശയങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭ്യമാക്കുന്നു. കെഎയു പെയ്സ് 2026 പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രോട്ടോടൈപ്പുകളുടെ വാണിജ്യവൽക്കരണത്തിനായുള്ള വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സാമ്പത്തിക സഹായവും 15 ദിവസത്തെ അധിക ഇൻക്യുബേഷൻ വർക്ക്ഷോപ്പും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സൌകര്യം ഉപയോഗപ്പെടുത്താനുള്ള അവസരവും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243832 അല്ലെങ്കിൽ 9497650150 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 16/5/2026 വൈകിട്ട് 4 മണി. അയക്കേണ്ട വിലാസം ഡോക്ടർ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. 2026 മെയ് 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര് പോലുള്ള പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8086623621 അല്ലെങ്കിൽ 8547014842 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാരം ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 26,500 രൂപ, ആലപ്പുഴയിൽ 25,600 രൂപ, കോട്ടയത്ത് 29,000 രൂപ, എറണാകുളത്ത് 25,000 രൂപ. കൊപ്രയ്ക്ക് ക്വിന്റലിന് കൊല്ലത്ത് 15,600 രൂപയും എറണാകുളത്ത് 14,800 രൂപയുമാണ്. നാളികേരം തോണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 22,000 രൂപയും കായംകുളത്ത് 21,000 രൂപയുമാണ്. നാളികേരം തോണ്ടില്ലാത്തതിന് 1,000 എണ്ണത്തിന് നെയ്യാറ്റിൻകരയിൽ 20,000 രൂപയും കോട്ടയത്ത് 25,000 രൂപയും എറണാകുളത്ത് 27,000വുമാണ്. ഇനി റബ്ബറിന്റെ വില. ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, കോട്ടയത്ത് 21,500 രൂപ, കോതമംഗലത്ത് 23,700 രൂപ. കമ്പോള വില നിലവാരമാണ് കേട്ടത്.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK CPI CPIM മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ BJP നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും BJP വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്കു മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ TVKയ്ക്കായി. BCKയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA മാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 MLA മാർ വീതമുള്ള CPIയും CPIMM TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ TVK സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആറിലേക്കര കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
2: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
1: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ECINET ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദ വിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5-ാമത് സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
4: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए, जैसे कि रिफाइनरीज के अंदर LPG प्रोडक्शन को इंक्रीज करना, PNG कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर

0: प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है।
1: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. യുവവാണി.

0: യുവവാണി റേഡിയോ ഗേറ്റിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്രീ എൻ എസ് ശ്യാമപ്രസാദുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എൻ എസ് ശ്യാമപ്രസാദ് സാറാണ്. സാറ് യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റായിട്ട് വിരമിച്ച വ്യക്തിയാണ്. അദ്ദേഹം സജീവമായിട്ട് IAS തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിപ്ലവാത്മകമായ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ?
2: അത് ശരിയാണ്. എന്നുവെച്ചാല് ഇത് വളരെ പ്രധാനപ്പെട്ട നിയമം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ഒരു 25 വർഷം നമ്മുടെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ നിന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ RTA Act 2005 എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്തൊരു നിയമമാണെന്ന് പറയാം ഈ RTA Act എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ ഓഫീസുകളിൽ പോകുന്നു, പൗരന്മാർ ഓഫീസുകളിൽ പോകുന്നു, ഓഫീസിൽ പോയി വിവരം അന്വേഷിക്കുന്നു. അന്നേരം ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ ഒരു വിവരവും ലഭിക്കത്തില്ല. ഇതെല്ലാം ഒഫീഷ്യൽ സീക്രട്ട്സ് ആക്ട് അനുസരിച്ച് പറയാൻ പാടില്ല, അല്ലെങ്കിൽ രഹസ്യമാണ്, രഹസ്യമുള്ളതെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് സുപ്രീം കോടതിയിലുള്ള ചില വിധികളുണ്ടായി. ആ വിധികളെ ബേസ് ചെയ്തിട്ടാണ് പാർലമെൻ്റ് ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് രസകരമായിട്ട് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന്, ഇതോടെ നമുക്ക് രണ്ടാമത് ഇൻഡിപെൻഡൻസ് കിട്ടിയതാണ്. 47 ഇൻഡിപെൻഡൻസ് കിട്ടിക്കൂടാതെ വീണ്ടും നമുക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഓഫീസിൽ പോയി വിവരം ചോദിച്ചാൽ അവർ പറയണം, അതാണ് പറയാതിരിക്കാൻ സാധിക്കും.
1: അവർ ബാധ്യസ്ഥരാണ്.
2: അതിന് ചില സ്റ്റിപ്പുലേറ്റഡ് ടൈം ലിമിറ്റ് ഉണ്ട്. അതുപോലെ അതിനെക്കുറിച്ച് ചിലപ്പം പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുഖത്ത് കിട്ടിയ ഒരു ചെറിയ അടിയാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇൻഫർമേഷൻ

0: തരാത്ത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പം ഇൻഫർമേഷൻ തന്നേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഈ 2005 പാസ്സാകുന്നതിന് മുമ്പ് നേരത്തെ ഒരു ആക്ട് പാസ്സാക്കിയിരുന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002.
1: ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്
0: 2002, അതിന് പക്ഷേ ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അതുകൂടെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഈ നിയമം 2005 ഉണ്ടാക്കിയത്. അപ്പം June 15, 2005 പ്രസിഡന്റ് ഒപ്പിട്ടു. October 12 ഈ നിയമം ഇന്ത്യ മുഴുവൻ നിലവിൽ വന്നു.
1: October 12. അപ്പൊ എല്ലാരും കുറിച്ച് വെക്കുക, October 12 ഈ നിയമം നിലവിൽ വന്നത്.
0: അപ്പൊ അതിനുമുമ്പ് ചില സ്റ്റേറ്റുകള്, രാജസ്ഥാൻ, അതുപോലെ തമിഴ്നാട്, ഗോവ, ജമ്മു കശ്മീർ, ഈ സ്റ്റേറ്റുകൾക്കൊക്കെ ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റുകളുടെ നിയമം ഇൻവാലിഡ് ആകുന്നു, എന്നുവെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിയത്. പക്ഷേ ജമ്മു കശ്മീരിന്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കണ്ടിന്യൂ ചെയ്തു പോയി. എന്നുവെച്ചാൽ അവർക്ക് 370 പ്രകാരം ഒരു പ്രത്യേക റൈറ്റ് ഉണ്ടായിരുന്നു,
1: പ്രത്യേക പദവി ഉണ്ടായിരുന്നു.
0: 2019 ജമ്മു കശ്മീർ സ്റ്റേറ്റ് ഇല്ലാതെ. ഇപ്പൊ ജമ്മു കശ്മീരിന്റെ ഈ നിയമം തന്നെ വാലിഡ് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിയമം ഉണ്ടാകാനുള്ള കാരണം നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്, ഏത് റൈറ്റ് അനുസരിച്ചാണ് നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായെന്നുവെച്ചാൽ, സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 19(1)A എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. അതുപ്രകാരം നമുക്ക് റൈറ്റ് ടു നോ ഉണ്ട്, നമുക്ക് കാര്യങ്ങൾ അറിയണം, സർക്കാരിന്റെ കാര്യങ്ങൾ അറിയണം, മറ്റു കാര്യങ്ങൾ അറിയണം, അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് 21 റൈറ്റ് ലൈഫാണ്. ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്തൊരു ആർട്ടിക്കിൾ ആണ് 21. സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു നോ, റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസാക്കിയിരുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. മറ്റു ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം വിദേശീയർക്കും കിട്ടും, പക്ഷെ ഇത് ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതുപോലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു സമ്പ്രദായമാണെന്ന് പറയാൻ കാരണം, ആകെ ഈ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമുക്ക് ചെലവാക്കേണ്ടത് 10 രൂപ മാത്രമാണ്. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റൽ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ തരണമെന്ന് നിയമത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സാധാരണയായിട്ട് ഒരാൾ ഒരു ഇൻഫർമേഷൻ ചോദിച്ചാൽ ആ ഇൻഫർമേഷൻ 30 ദിവസത്തിനകം നമുക്ക് കിട്ടണം.
1: 30 ദിവസത്തിനകം.
0: അതേ സമയത്ത് സാധാരണ ഇൻഫർമേഷൻ അല്ല, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ലിബർട്ടിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഗോൺ വിത്തിൻ 48 hours. 48 മണിക്കൂറാണ്. എന്താ വെച്ചാൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അയാളെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ ഓപ്പറേഷൻ നടത്തണം, ഒരു പർട്ടിക്കുലർ ഓർഡർ കിട്ടിയാലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൊ 48 hoursനകം ഈ ഇൻഫർമേഷൻ തരണം. അപ്പൊ എല്ലാ ഓഫീസുകളിലും ഇൻഫർമേഷൻ ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കമ്പൽസറി ആണ്. അപ്പൊ എല്ലാ ഓഫീസിലും ഒരു ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും, അയാൾക്ക് മുകളിൽ ഒരു അപ്പറേറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കും. അതായത്, ഈ ഉദ്യോഗസ്ഥന് ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ തന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല എങ്കിൽ നമുക്ക് അപ്പറേറ്റ് അതോറിറ്റിയുടെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ആവശ്യപ്പെടാം, അദ്ദേഹം ഇൻഫർമേഷൻ തരാൻ ശ്രമിക്കണം. ഇവർ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, അവർ സാധാരണ ജോലി കൂടാതാണ് ഇത് ചെയ്യേണ്ടത്. അവരെ അപ്പോൾ ഇൻഫർമേഷൻ ഓഫീസർസായിട്ട് അപ്പോയിന്റ് ചെയ്യും, അവർ ഈ ജോലി ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെയും, സെൻട്രൽ ഗവൺമെന്റ് കാര്യമാണെങ്കിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെയും അപ്രോച്ച് ചെയ്യാം. രണ്ട് കമ്മീഷനുണ്ട്, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലെ അല്ല. സ്റ്റേറ്റിന്റെ കാര്യം നോക്കാൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനും, കേന്ദ്ര ഗവൺമെന്റ് കാര്യം നോക്കാൻ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, അങ്ങനെ രണ്ട് ഇൻഫർമേഷൻ കമ്മീഷൻ.
1: സാർ, അതുപോലെ ലോകത്ത് ഇങ്ങനെ ഒരു നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് രാജ്യം?
0: ആദ്യമായിട്ട് ലോകത്ത് വരുന്നത് സ്വീഡനിലാണ്. 1766 സ്വീഡിഷ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. അതിനുശേഷം ഫിൻലാൻഡ്, അമേരിക്ക, നോർവേ തുടങ്ങിയ പല രാജ്യങ്ങളും ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുകയുണ്ടായി. മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട നിയമമായിട്ട് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഇതുണ്ടാക്കുന്നു.
1: സാർ, അതുപോലെ സാർ ഇപ്പൊ പറഞ്ഞു ഇൻഫർമേഷൻ കമ്മീഷൻ ഓരോ ഇൻഫർമേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ നമുക്ക് നൽകാൻ ബാധ്യസ്ഥർ എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്?
0: അതായത്, ആർടി ആക്ട് പറയുന്നത് പബ്ലിക് അതോറിറ്റീസ് ഇൻഫർമേഷൻ തരണമെന്നാണ്. പബ്ലിക് അതോറിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി എന്ന് വെച്ചാൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകാം, ഗവൺമെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ, ഇതൊക്കെ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളാണ്. ഗവൺമെന്റ് സബ്സ്റ്റാൻസ് ആയിട്ട് പണം മുടക്കിയ സ്ഥാപനങ്ങൾ, അതുപോലെ ഗവൺമെന്റ് എയ്ഡോടെ പ്രവർത്തിക്കുന്ന NGOs, ഇവർക്കെല്ലാം ഇൻഫർമേഷൻ തരാൻ ബാധ്യതയുണ്ട്. ഇവർക്കെല്ലാം ഇൻഫർമേഷൻ ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യണം, അവർ ഇൻഫർമേഷൻ തരികയും വേണം. ഇപ്പൊ ഉദാഹരണത്തിന് അറിയാം, ഈ അടുത്ത കാലത്തുണ്ടായി പബ്ലിക് സർവീസ് കമ്മീഷൻ, PSC ഇൻഫർമേഷൻ ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾ കോൺസൽ ബോഡിയാണ്, ഇൻഫർമേഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേസ് പോയി, സുപ്രീം കോടതി അവസാനം ഓർഡർ ഇട്ടു PSC, UPSC എല്ലാം കോൺസൽ ബോഡീസാണ്, അവരെല്ലാം ഇൻഫർമേഷൻ തരണം. പക്ഷേ ചില ഇൻഫർമേഷൻ തരണം. അപ്പൊ നമ്മൾ PSC ചോദിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളാണെന്ന് ചോദിച്ചാൽ തരണ്ടാവില്ല, അല്ലെങ്കിൽ പേപ്പർ വാലി ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ തരണ്ടില്ല. ബാക്കി പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഇപ്പൊ യു പി എസ് സി ഐ എ എസ് എക്സാം കഴിഞ്ഞു, പ്രിൻസ് വന്നാൽ അവിടെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അന്നേരം കിട്ടത്തില്ല. ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക്. ഇതൊന്നും രഹസ്യമായിട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോ ഇൻഫർമേഷൻ ആർക്ക് ചോദിക്കാം അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കും ചോദിക്കാം? ഇപ്പൊ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അതിന്റെ ഇൻഫർമേഷൻ, ഇതൊരു പബ്ലിക് സ്ഥാപനമാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, അങ്ങനെയാണ്.
0: ഈ ഇൻഫർമേഷൻ ആർ ടി ആക്ടിന്റെ ഒരു പ്രത്യേകത, ഏതൊരു പൗരനും ഇൻഫർമേഷൻ ചോദിക്കാം. എന്തിനാണ് ചോദിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല, കാരണം കാണിക്കേണ്ട ആവശ്യമില്ല. ഏത് ഓഫീസും നമുക്ക് ഇൻഫർമേഷൻ ചോദിക്കാം, അതിന്റെ കാരണം അതിന്റെ എന്തിനാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ആര് ചോദിച്ചാലും ആ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, ദാറ്റ് ഈസ് കമ്പൽസറി.
1: പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്,
0: പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെരൻസി, ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ട്രാൻസ്പെരന്റ് ആയിരിക്കും,
1: സുതാര്യത ഉറപ്പാക്കും,
0: സുതാര്യത. ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആയിരിക്കണം, ഗവൺമെന്റ് ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അറിഞ്ഞാൽ മാത്രം, ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നു അറിഞ്ഞാൽ മാത്രം എല്ലാവർക്കും ഇതെല്ലാം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ട്രാൻസ്പെരൻസി ഉണ്ടാകണം, ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, ജനങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ഇൻക്ലൂസീവ്നെസ് തോന്നണം. അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
1: അതുപോലെ തന്നെ സർ, ഇത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഓഫ്ലൈനും ഓൺലൈനും നമുക്ക് അപ്ലൈ ചെയ്യാമോ, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ?
0: നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഓഫ്ലൈനായിട്ട്. ഓഫ്ലൈനാണ് നമുക്ക് ഓഫീസിൽ പോയി കൊടുക്കാം, ഓഫീസിൽ പോയി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതിന്റെ ഒരു കോപ്പി ഇവിടെ കൊണ്ടില്ല, അവിടെ റിസീവ് ചെയ്തു അവരുടെ എഴുതി വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പല ഓഫീസിലും അവിടെ തന്നെ കമ്പ്യൂട്ടറിൽ റിസീവ് ചെയ്തിട്ട് നമുക്ക് റെസിപ്റ്റ് തരും. അപ്പൊ റെസിപ്റ്റ് തരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ക്ലെയിം ചെയ്യാം 30 ദിവസത്തിനകത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ളതുകൊണ്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ നമുക്ക് 10 രൂപ കൊടുക്കണം എന്ന് മാത്രമല്ല, അപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഇട്ടാൽ മതി. ഇവിടെ കേരളത്തിലെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നമുക്ക് തമിഴ്നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഐ പി ഒ ഇന്ത്യൻ പോസ്റ്റ് ഓർഡർ ആകാം, അല്ലെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാവുന്നതാണ്.
1: സർ, ഇപ്പം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടേണ്ടതെങ്കിൽ അങ്ങനെ അപ്പം ഓരോ പർട്ടിക്കുലർ മിനിസ്ട്രി അങ്ങനെ സെലക്ട് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ?
0: ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് അറിയാമായിരിക്കും സാധനങ്ങളിൽ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 10-12 വരെയുള്ള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഉയർന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടേണ്ടത്. ഇനി തെറ്റിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഇൻഫർമേഷൻ കിട്ടാൻ ജനറൽ എഡ്യൂക്കേഷനിൽ നിന്നാണ്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത് ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അവ എന്ത് ചെയ്യണം, അത് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മളെ അറിയിക്കണം ഈ ഇൻഫർമേഷന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. അല്ലാതെ അവർക്കത് ഇവിടെ ഞങ്ങൾ ഇറലവൻ, ഞങ്ങളുടെ കാര്യം അല്ലാതെ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. ദാറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്.
1: സർ, അതുപോലെ തുടക്കത്തിൽ സർ പറഞ്ഞു സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, അതുപോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്. ഈ അതോറിറ്റി അല്ലെങ്കിൽ ഈ അതോറിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമ്മളെ രണ്ട് കമ്മീഷൻസ് ഉണ്ട്, ഒന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, മറ്റേ സെൻട്രൽ ഇൻഫർമേഷൻ. രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ലോ പ്രകാരം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ സ്റ്റേറ്റില് അപ്പലേറ്റ് അതോറിറ്റി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോകുന്നതിന് പകരം നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ബോഡിയാണ്, ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇൻഫർമേഷൻ കിട്ടാത്തവരെ നമുക്ക് പോകാവുന്നതാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കൊടുത്താൽ നമുക്ക് ഇത്ര ദിവസത്തിനകം ഇൻഫർമേഷൻ തരണം എന്ന റൂളുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അവിടെ ഫ്ലഡഡ് വിത്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും, ഒരുപാട് പരാതികൾ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഒരു ഇൻഫർമേഷൻ കമ്മീഷനിലെ കണ്ടമാനം പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു തീരുമാനം എടുക്കാൻ ലേറ്റ് ആകും, കുറെ ദിവസങ്ങൾ എടുക്കും,
1: സമയമെടുക്കും.
0: ആ ഇപ്പൊ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞാൽ അതിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറാണ്. അപ്പൊ സ്റ്റേറ്റിലെ റൂൾ അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും, അതായത് ടോട്ടൽ 11 പേരുണ്ടാകാമെന്നാണ് നിയമം. പക്ഷെ എങ്ങും 11 പേരൊന്നുമില്ല, കേരളത്തിലൊക്കെ 2-3 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഈ ബോഡി കാണാറുള്ളൂ. അപ്പൊ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതിനൊരു റൂൾ വെച്ചിട്ടുണ്ട്, ഒരു ഹൈപ്പർ കമ്മിറ്റി ഉണ്ട്. അപ്പൊ സ്റ്റേറ്റില് ചീഫ് മിനിസ്റ്റർ ചെയർമാനും ചീഫ് മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുന്ന ആളിനെയാണ് നമ്മൾ കമ്മീഷനിലേക്ക് അപ്പോയിന്റ് ചെയ്തത്. യുനാനിമസ് ഡിസിഷൻ വേണമെന്നില്ല. അപ്പൊ മിക്കവാറും ഗവൺമെന്റ് തീരുമാനം നടക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിയും തീരുമാനിക്കുന്നു, ഇവരെ ഗവർണർ അപ്പോയിന്റ് ചെയ്യും. അപ്പം പഴയ കാലത്ത് വെച്ചാൽ 5 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സ് എന്നായിരുന്നു ഇവരുടെ റൂൾ. പക്ഷേ ഈ 2019 ആർ ടി ആക്ടിൽ അമെൻഡ് ചെയ്തിട്ട് ഒരു നിയമം ഉണ്ടാക്കി, അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും, സ്റ്റേറ്റിലെയും കേന്ദ്രത്തിലെയും ഇൻഫർമേഷൻ കമ്മീഷൻ ടെനുവർ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും എന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കാം. അതും പ്രകാരം ഇപ്പം 3 കൊല്ലമേ കൊടുക്കാറുള്ളൂ, 3 കൊല്ലം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇപ്പം സാധാരണ ഇതിൽ ഇൻഫർമേഷൻ കമ്മീഷൻ വരുന്നത്.
1: അങ്ങനെ ആക്ടിൽ ഒരു ഭേദഗതി
0: വരുത്തി. അപ്പം വേണമെങ്കിൽ അവരെയൊക്കെ നേരത്തെ പറഞ്ഞു വിടാൻ പറ്റുന്ന 5 കൊല്ലം എന്നുള്ള മാറി 3 കൊല്ലമായി മാറ്റിയുണ്ടായി. അതുപോലെ ഈ 2019 അമെൻമെന്റിൽ ശമ്പളവും വ്യത്യാസപ്പെടുത്തി. പണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ഇലക്ഷൻ കമ്മീഷനിലെ അംഗത്തിൻ്റെ സാലറി ആയിരുന്നു, അതുപോലെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലെ മെമ്പർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ സാലറി ആയിരുന്നു.

0: അതെല്ലാം മാറ്റി കേന്ദ്ര ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന സാലറി ഇന്ത്യൻ പേർ കിട്ടത്തുള്ളൂ. ഈ രണ്ട് മാറ്റങ്ങൾ പ്രധാനമായിട്ട് ഈ 2019 ആക്ട് വരുത്തുകൊണ്ടായി. അപ്പോൾ ഇവരെ അപ്പോയിൻറ്റ് ചെയ്ത ഗവർണറാണ്, ഗവർണർക്ക് ഇവരെ മാറ്റുകയും ചെയ്യാം. പക്ഷേ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പം മെയിൻ റീസൺ പറയുന്നത് ക്രൂഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റിയാണ്. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ ദിസ് ബി റെഫേർഡ് ടു ദ സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് അത് അയച്ചു കൊടുത്ത് സുപ്രീം കോടതി അന്വേഷിച്ചിട്ട് ഇവരെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ ഗവർണർക്ക് ഇവരെ മാറ്റാം.
1: അങ്ങനെ
0: മാറ്റാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഗവർണർ സസ്പെൻഡ് ചെയ്യാം. പക്ഷെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി അന്വേഷിച്ച് സുപ്രീം കോടതി ഇവരെ മാറ്റാമെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആകാം, ലോ ആകാം, മാസ് കമ്മ്യൂണിക്കേഷൻ ആകാം, ജേർണലിസം ആകാം, ടെക്നോളജി ആകാം, ഏതെങ്കിലും ഒരു ഫീൽഡിലെ ഒരു എക്സ്പെർട്ടിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്നത്. ഇപ്പോൾ IPSകാരാകാം, IAS റിട്ടയർ ചെയ്തവരാകാം, പ്രൊഫസർമാരാകാം, ഇങ്ങനെ ഏത് കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിലും ഇൻഫർമേഷൻ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ കേന്ദ്രത്തിലുള്ളതാണെങ്കിൽ പ്രസിഡന്റാണ് നിയമിക്കുന്നത്. പ്രസിഡന്റ് ഗവർണർ പോലെ പ്രസിഡന്റ്. അവിടെ ഒരു കമ്മീഷനുണ്ട്. പ്രൈം മിനിസ്റ്റർ ചെയർമാനും പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും, ഈ മൂന്ന് പേരും കൂടെ റെക്കമെൻഡ് ചെയ്യുന്ന ആളിനാണ് അപ്പോൾ ചെയ്തത്. ടെമിൻറ്റേജ് ഒക്കെ ഇതേ കണ്ടീഷൻ ഒക്കെ ഇതേ തന്നെയാണ്. അവരെ മാറ്റണമെങ്കിൽ പ്രസിഡന്റ് മാറ്റാം. പക്ഷേ സുപ്രീം കോടതി അന്വേഷിച്ച് സുപ്രീം കോടതി റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഇവരെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പറ്റൂ. ഇപ്പോൾ ഈ രണ്ട് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. രണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി പോലല്ല, സ്റ്റേറ്റിന്റെ കാര്യത്തിലാണ് ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. അപ്പോൾ നമ്മൾ നോക്കാം, ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ തരുന്നില്ല, നമ്മൾ അപ്പീൽ പോയി, അപ്പലേറ്റ് അതോറിറ്റി ഇൻഫർമേഷൻ തന്നതും നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, അപ്പോൾ നമ്മൾ പോയി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അപ്രോച്ച് ചെയ്യുന്നു. അവരെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് എക്സ്പ്ലനേഷൻ, മറ്റേ ആളുടെ എക്സ്പ്ലനേഷൻ വാങ്ങിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കും. അപ്പോൾ കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇത്ര ദിവസം കൊടുക്കണം എന്നവർ ഒരു ഓർഡർ ഇടും. അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് ഓർഡർ ഇടും, ഈ ഇൻഫർമേഷൻ ഇന്നയാൾക്ക് 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൊടുത്തിരിക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ അവർ കൊടുത്തിരിക്കണം. ഇനി എന്നിട്ടും തരുന്നില്ലെങ്കിൽ ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടണം, ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് 20-ാം തീയതിക്കകം തരണം എന്ന്. ഇവിടെ 30-ാം തീയതി ആയിട്ടാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, 10 ദിവസം ഡിലേ. അപ്പോൾ ഇൻഫർമേഷൻ കമ്മീഷൻ ഇവരെ പണിഷ് ചെയ്യാം. ഇവരെ പണിഷ് ചെയ്യുന്ന പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ ഉണ്ടായാൽ ഒരു ദിവസത്തിന് 250 രൂപ വെച്ച് മാക്സിമം 25,000 രൂപ വരെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ രണ്ട് കമ്മീഷനും അധികാരമാണ്. ഈ രണ്ട് കമ്മീഷനും ഇങ്ങനെ തീരുമാനം എടുക്കാം, കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇൻഫർമേഷൻ ചോദിച്ചാലുടനെ അവർ പറയും ഫയൽ കാണുന്നില്ല. പലരും പറയാറുണ്ട് ഇൻഫർമേഷൻ ചോദിച്ചാൽ ഇൻഫർമേഷൻ ഓഫീസർ എഴുതിത്തരും, ഫയൽ കാണുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പം നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷൻ പോകും. ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഫയൽ കാണില്ല എന്നൊരു എക്സ്ക്യൂസേ ഇല്ല. എന്നാൽ എല്ലാ ഓഫീസിലും ഫയലിൻ്റെ ചാർജുള്ള ഒരു ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ഫയൽ കാണുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അയാളുടെ ചുമതലയാണ് ഫയൽ സൂക്ഷിക്കുക. അപ്പം ഇൻഫർമേഷൻ കമ്മീഷന് ഇതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമാണ്. ഇനി ഇൻഫർമേഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ടും നമുക്ക് അനുകൂലം അല്ലെങ്കിൽ നമുക്ക് പിന്നെ പോകുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് പോകാം. അതാണ് ഈ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്.
1: സാർ, അതുപോലെ ഇപ്പൊ പറഞ്ഞപ്പോ ഫയൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ മറുപടി നൽകാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ഈ ഒരു ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് പൗരന് നൽകാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതെന്ന് പറഞ്ഞ കുറച്ച് കാറ്റഗറി ഉണ്ടല്ലോ, അതേതൊക്കെയാണ്?
0: കുറെ ഇൻഫർമേഷൻ നമുക്ക് തരണം ഇല്ല. എന്നുവെച്ചാല് നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി, നമ്മുടെ രാജ്യത്തിന്റെ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് അതർ കൺട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഫർമേഷൻ ചോദിച്ചാൽ തരണമെന്നില്ല. അതെല്ലാം ഇപ്പം സ്പേസ് സയൻസിനെ കുറിച്ച്, ആറ്റമിക് എനർജിയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ തരണ്ട. അതുപോലെ നമ്മുടെ ഇന്റലിജൻസ് ബോഡീസ് ഉണ്ട്, ഒരുപാട് ബോഡീസ്, അവരെ എല്ലാം എക്സെപ്റ്റ് ചെയ്തു. അതായത് ഇപ്പം IB, ROW, ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്, ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻ തരണമെന്നില്ല. അപ്പോൾ ഒറിജിനലി CBI ഇതിനകത്തില്ലായിരുന്നു, പക്ഷേ ഈ അടുത്ത കാലത്ത് CBI കൂടെ ചേർത്തിട്ടുണ്ട്. CBI ഇപ്പൊ ഇൻഫർമേഷൻ തരണമെന്നില്ല. കുറെ ബോഡീസിനെ ഇൻഫർമേഷൻ തരണം. ഇപ്പൊ നമ്മൾ വിദേശ രാജ്യവുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തരണമെന്നില്ല. ഇപ്പം അത് നമ്മുടെ രാജ്യവും മറ്റു രാജ്യവുമായിട്ടുള്ള ബന്ധത്തെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഇൻഫർമേഷൻ, സെക്യൂരിറ്റി, ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇതൊന്നും നമുക്ക് തരേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
1: സർ, ഇപ്പൊ പല സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു ഇതിന്റെ പരിധിയിൽ പെടാത്തത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആക്ച്വലി ഇതിൽ പെടുമോ?
0: അല്ല, ഏറ്റവും ഡിസോളവ് എന്നാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്നുവെച്ചാല് ഒരാൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇൻഫർമേഷൻ പോയി ചോദിച്ചു. ആ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞു ഞങ്ങൾ പബ്ലിക് അതോറിറ്റീസ് അല്ല. അയാൾ എന്ത് ചെയ്തു? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പോയി പരാതി കൊടുത്തു. അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രസകരമായ ഒരു വിധി പറഞ്ഞു. അതായത് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പബ്ലിക് അതോറിറ്റീസ് ആണ്, അവർ ഇൻഫർമേഷൻ കൊടുക്കണം.
1: ദേശീയ പാർട്ടികളിൽ അവർ ഇൻഫർമേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്,
0: അവർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണം. അതിന് കാരണം ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത് സബ്സ്റ്റാൻഷ്യൽ എയ്ഡ് കിട്ടുന്ന സ്ഥാപനങ്ങളെല്ലാം പബ്ലിക് അതോറിറ്റിയാണ്. ഈ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇവർ പറയുന്നത് അവരുടെ കെട്ടിടങ്ങൾ, അവരുടെ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത് സർക്കാർ കൊടുത്ത സ്ഥലങ്ങളിലാണ് അവർ ബിൽഡിംഗ് ഒക്കെ പണിയുന്നത്. അപ്പോൾ സർക്കാർ നല്ല വില കൂടിയ സ്ഥലം ഇവർക്ക് ഫ്രീ ആയിട്ട് കെട്ടിടം പണിയാനും കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സഹായമാണ്. അതുപോലെ ഇലക്ഷൻ വരുമ്പോൾ ഈ നാഷണൽ

0: പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം ഫ്രീ കോപ്പീസ് ഓഫ് ഇലക്ട്രൽ റോൾ, രണ്ട് കോപ്പി അവർ കൊടുക്കും. അപ്പോൾ ഇത്രയും പേപ്പറും ഇതിനകത്ത് ഇവരുടെ ഇത് മുഴുവൻ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഗവൺമെൻറ് വലിയൊരു അസിസ്റ്റൻസ് കിട്ടുന്നു. അതുകൂടാതെ ഈ നമുക്ക് ഇലക്ഷൻ ടൈമിൽ അറിയാം, റേഡിയോയിലും ടിവിയിലും ഒക്കെ ടൈം സ്ലോട്ട് ഈ വലിയ പാർട്ടികൾക്കെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ്
1: സമയം
0: ഫ്രീ ആണ്. അപ്പൊ അതിന് പൈസ കൊടുക്കണ്ട, അത് പ്രൈവറ്റ് ഇതിൽ അവർ പൈസ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പൈസ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഈ ഗവൺമെന്റിൽ കിട്ടുന്നതുകൊണ്ട് ഇവരുടെ ഇൻഫർമേഷൻ കൊടുക്കണം എന്നാണ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇതുവരെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പൊ കുറെ ഇവർ തന്നെ ചോദിച്ചു, ഇൻഫർമേഷൻ കമ്മീഷനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കാത്തത്? അപ്പൊ അവർ പറഞ്ഞു, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിയമിച്ചാലേ ഞങ്ങൾക്ക് അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ, നിയമിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് കോടതിയുടെ, ഇപ്പൊ സുപ്രീം കോടതി പബ്ലിക് അതോറിറ്റി ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയുന്നത് ചീഫ് ജസ്റ്റിസ്, ഉദാഹരണത്തിന് ചീഫ് ജസ്റ്റിസിന്റെ പവർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ടുതരം പവറുണ്ട്, ജുഡീഷ്യൽ പവറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുണ്ട്. അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണമെങ്കിൽ നമുക്ക് ആർ ടി ഐയുടെ ആക്ടി പരിധി വരാം. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് കൊളീജിയം സിസ്റ്റം ഉണ്ട്. കൊളീജിയം സിസ്റ്റത്തില് എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സെലക്ട് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂ നടത്തുന്നുണ്ടോ, റിട്ടൺ ടെസ്റ്റ് നടത്തുന്നോ, എന്ത് ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അത് ചോദിച്ചാൽ അവർക്ക് പറയാം. അപ്പം ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിൽ പറയാം, ഇത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യൽ അഫക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്, അത് തരാൻ പറ്റത്തില്ല എന്ന് പറയാം. അങ്ങനെ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നമ്മളെ ഇൻഫർമേഷൻ ചോദിക്കുകയാണെങ്കിൽ തരാൻ ബാധ്യസ്ഥരാണ്.
1: ഇപ്പോ സാർ പറഞ്ഞു ഇൻഫർമേഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ വളരെ സാധാരണപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണക്കാർ പോവുകയാണ്, ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസ് ആകട്ടെ, അങ്ങനെ ഒരു ഉദാഹരണം എടുക്കുമ്പോൾ, ഇപ്പൊ വില്ലേജ് ഓഫീസിലെ ഒരു കാര്യം എനിക്ക് അറിയണം, അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ, ഇപ്പോൾ ഒരു അങ്ങനെ ഒരു കാര്യം അറിയണമെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ ആരെ സമീപിക്കാൻ പറ്റുമോ, അതോ ഞാൻ ഡയറക്റ്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന് പോകാൻ പറ്റുമോ, അതെങ്ങനെയാണെന്ന് പറയാം?
0: നമുക്ക് നേരിട്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പോകാൻ അവകാശമില്ല. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഓഫീസിലെ ഇൻഫർമേഷൻ ഓഫീസറെ അടുത്ത് പോവാം, അയാളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റി കാണുക, അവിടുന്നും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ, അതായത് ഒരു അപ്പീൽ, ഒരു സെക്കൻഡ് അപ്പീലാണ് ശരിക്കും പറഞ്ഞാൽ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്ന് ഫസ്റ്റ് അപ്പീൽ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റി കൊടുക്കുന്നു, സെക്കൻഡ് അപ്പീലാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷൻ പോകുന്നത്. അല്ലാതെ നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ പോകാനുള്ള, ഇപ്പോൾ ഒരു ചെറിയ ഒരു ഓഫീസിൽ പോകുന്നു, ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് പോകുന്നു, ഒരു ഉദാഹരണം പറയുകയാണ്, ആ സെക്രട്ടേറിയറ്റ് ചെല്ലുമ്പോൾ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോകുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഒരു അണ്ടർ സെക്രട്ടറി, അദ്ദേഹം ആയിരിക്കും ഇവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ. അപ്പലേറ്റ് അതോറിറ്റി ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, അദ്ദേഹമാണ് അപ്പലേറ്റ് അതോറിറ്റി. അപ്പം ഈ ഇൻഫർമേഷൻ ഓഫീസർ ഇൻഫർമേഷൻ തരുന്നെങ്കിൽ നമുക്ക് അപ്പലേറ്റ് അതോറിറ്റി. ഇപ്പൊ ചെറിയ ഓഫീസുകളാണെങ്കിൽ പലപ്പോഴും പറ്റാവുന്ന വില്ലേജ് ഓഫീസർ, വില്ലേജ് ഓഫീസ് കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ, അപ്പൊ വില്ലേജ് ഓഫീസറായിരിക്കും അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർ, അദ്ദേഹത്തിന്റെ മുകളിലാരും അവിടെ ഉണ്ടാകത്തില്ല. അപ്പൊ നാച്ചുറലി അവിടെ ഡെപ്യൂട്ടി തഹസീൽദാരോ അതുപോലെയുള്ള ആരെങ്കിലും ആയിരിക്കും അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് വെക്കേണ്ടത്. ഇവരെല്ലാം ഇവരുടെ സാധാരണ ജോലിയുടെ കൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ ഇൻഫർമേഷൻ ഓഫീസർ എന്നുള്ള ജോലി.
1: അതുപോലെ വിസിൽ ബ്ലോവേഴ്സ് ആക്ട്, അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: ഒരു വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന ഓതന്റിക് ഇൻഫർമേഷൻ ആണ്. നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ ഇതിന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ ഒപ്പും സീലും ഒക്കെ ഉള്ള ഒരു ഓതന്റിക് റെക്കോർഡ് നമുക്ക്. നമുക്ക് അതുകൊണ്ട് പലപ്പോഴും ഗവൺമെന്റ് പല കേസ് കൊടുക്കുന്നുണ്ട് അഴിമതിക്കെതിരെയുള്ള കേസ്. അതാണ് നമ്മൾ പറയുന്നത് അഴിമതി കുറയ്ക്കാൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് സാധിക്കും എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് എവിഡൻസ് കിട്ടുകയാണ്. അപ്പോൾ എവിഡൻസ് കൊണ്ട് നമുക്ക് ഓതന്റിക് ഇൻഫർമേഷൻ. അപ്പം ഇങ്ങനെ പോകുന്ന ആക്ടിവിസ്റ്റ് ഉണ്ട് ഒരുപാട്, സിവിൽ സർവീസ് സൊസൈറ്റി ആക്ടിവിസ്റ്റ് ഉണ്ട്, അവരിങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, എന്നിട്ട് അവർ കേസിന് പോകും. അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കുറെ പേരുണ്ട്, അവരെ നമ്മൾ ചിലപ്പോൾ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ഹു ബ്ലോസ് ദ വിസിൽ എന്നാണ്. അതായത് ഇപ്പം നമ്മൾ ഫുട്ബോൾ കളി നോക്കുകയാണെങ്കിൽ ഒരു ഒരു റഫറി ഉണ്ടായിരിക്കും, അയാളെ വിസിലടിക്കും, പെനാൽറ്റി അടക്കുമ്പോൾ അയാൾ വിസിലടിക്കും. അതുപോലെയാണ് ഈ വിസിൽ ബ്ലോവർ പറയും, നിർത്തി നിർത്തി കറപ്ഷൻ പുട്ടൻ എൻ ടു ദിസ് എന്ന് പറയുന്നത്. അപ്പം വിസിൽ ബ്ലോവർമാർ ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കാണും ഉദ്യോഗസ്ഥന്മാരെ, ഞങ്ങൾ ഇത് കറപ്ഷൻ നടക്കുന്നു അല്ലാത്തവരും. അപ്പം ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സിനോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഐഡന്റിറ്റി വെളിവിട്ട പലപ്പോഴും ത്രെട്ട് ഉണ്ടാവും, ലൈഫിന് ത്രെട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു നിയമം പാസ്സൊക്കെ ഉണ്ട്, ഇവരുടെ ഇൻഫർമേഷൻ ഇവരുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പാടില്ല, ഇവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളെ ഇവരെ യാതൊരു തരം ത്രെട്ടൺ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു നിയമം ഉണ്ടാക്കേണ്ടത് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ. അതോടൊപ്പം ഒന്നുകൂടെ ഓർത്തിരിക്കണം, ഇൻഫർമേഷൻ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം, ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാൻ പാടില്ല. പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ നമുക്ക് കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ട് അവരുടെ വകുപ്പ് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, പബ്ലിക് ഡൊമൈനിൽ
1: അവൈലബിൾ ആണ്,
0: അങ്ങനെയുള്ളത് നമുക്ക് ചോദിക്കാൻ പാടില്ല. പക്ഷെ വ്യക്തികളെ സംബന്ധിച്ച ഇൻഫർമേഷൻ ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു പ്രൈവറ്റ് വ്യക്തിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ചോദിച്ചാൽ അത് തരണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ആ ഇപ്പൊ ഞാനൊരു വ്യക്തിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, അയാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഈ ഇൻഫർമേഷൻ ഓഫീസർ അയാളോട് ചോദിക്കണം, ഇന്നാള് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, അത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ്, വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട. അദ്ദേഹത്തിന് വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, വിരോധം ഇല്ലാന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പ്രൈവറ്റ് ഇൻഫർമേഷൻ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 5 ദിവസം കൂടെ അവർ കിട്ടും. ഇപ്പൊ സാധാരണ 30 ദിവസമാണെങ്കിൽ 35 ദിവസം, അതായത് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം

0: ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഡിപ്പാർട്ട്മെന്റും മിനിസ്ട്രി എല്ലാം സെലക്ട് ചെയ്ത് 10 രൂപ നൽകിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ സാർ?
1: ഇപ്പൊ ഈ 10 രൂപ കൊടുക്കുന്നത് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അപ്പീൽ കൊടുക്കും 10 രൂപ അടയ്ക്കണോ പിന്നെ അടുത്ത അപ്പീലിന്. അപ്പൊ ചില സെൻട്രൽ ഗവൺമെന്റിന് അപ്പീൽ കൊടുക്കും പൈസ കൊടുക്കണ്ട, ചില സ്റ്റേറ്റിൽ ഇത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോയി ഒരു ഫയൽ കാണണമെന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കണം, ഫയൽ നമുക്ക് കാണണം. അത് മാത്രമല്ല, ആ ഫയലിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞാൽ അതും തരണം. ഇപ്പൊ ഞാൻ ഒരു ഓഫീസിൽ ചെന്നുള്ളി, എന്നെ സംബന്ധിച്ചൊരു ഫയലുണ്ട്, 50 പേജും ഉണ്ട്. ഞാൻ പറയുകയാണ് ആ ഫയലിന്റെ ഒരു കോപ്പി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ പറയാവുന്നത് സെറോസ് കോപ്പി എടുക്കാനുള്ള പൈസ അടയ്ക്കാൻ പറയും. അപ്പൊ 50 പേജുണ്ട്, 3 രൂപ വെച്ച് 150 രൂപ അടച്ചാൽ എനിക്ക് കോപ്പി കിട്ടണം. അതുപോലെ കുട്ടികൾ ഇപ്പൊ ഒരുപാട് പേര് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് അവരുടെ ആൻസർ പേപ്പർ വേണം, ആൻസർ പേപ്പർ കാണാൻ പോലും പണ്ട് പറ്റത്തില്ല, ഈ ആക്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവർ ചോദിക്കുകയാണ് അതിന് അവർ ചാർജ് വെച്ചേക്കും, ആ ചാർജ് അടയ്ക്കുകയാണെങ്കിൽ ആൻസർ പേപ്പറിന്റെ കോപ്പി നമുക്ക് തരും. അപ്പൊ ഇതെല്ലാം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് കൊണ്ട് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയി, അക്കൗണ്ടബിൾ ആയി, റെസ്പോൺസിബിൾ ആയി, റെസ്പോൺസീവ് ആയി, അങ്ങനെ ചില ഒരുപാട് ഗുണങ്ങൾ ഇതുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് നമ്മുടെ രണ്ടാമത് നമ്മൾ വീണ്ടും സ്വാതന്ത്ര്യം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പാസ്സായതുണ്ട്.
0: അപ്പോൾ തിരക്കേറിയ ഈ ഒരു ഷെഡ്യൂളിനിടയിൽ നമ്മുടെ ഈ ഒരു റേഡിയോ ഗൈഡ് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയതിന് പ്രത്യേകം നന്ദി അറിയിക്കണം. താങ്ക് യു സോ മച്ച് സർ.
1: താങ്ക് യു വെരി മച്ച്.
2: റേഡിയോ ഗൈഡിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് ശ്രീ എൻ എസ് ശ്യാമപ്രസാദുമായി ഷെബിൽ ജിഹാൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: യുവവാണി.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യവേദിയിൽ ഹരിപ്പാട് ശ്രീകുമാർ, മുഹമ്മദ് കൊച്ചാലുമൂട് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും മീരാ ബാലു എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത മഹാമൗനം തേടി.

കഥകളിൽ അക്ഷരഖനികളിൽ തീരാ കവിതയില്ല, എഴുതിയാൽ തീരാത്ത കഥകളിൽ അക്ഷരഖനികളിൽ തീരാ കവിതയില്ല. സ്വരരാഗധാരകൾ ഇടറി എൻ

മുള പൊട്ടി വളരുന്നു തൊടിയിലെങ്ങും, പച്ചത്തിലകമണിയും ചെറുളതൻ കൊച്ചുപൂക്കൾ തണ്ടിലൊട്ടി നിന്നു. പച്ചത്തിലകമണിയും ചെറുളതൻ കൊച്ചുപൂക്കൾ തണ്ടിലൊട്ടി നിന്നു. ഞണ്ടിറുക്കങ്ങൾ അരിച്ചരിച്ചെത്തുന്നു മൂലമെന്തെന്നറിയാത്ത ജാലം, ഞണ്ടിറുക്കങ്ങൾ അരിച്ചരിച്ചെത്തുന്നു മൂലമെന്തെന്നറിയാത്ത ജാലം.

ഏറ്റ വിഷജ്വാലയൊന്നിച്ചു കൈനഖമൂർച്ചയേറ്റി. പൊയ്പോയ പാതയിൽ ഏറ്റ വിഷജ്വാലയൊന്നിച്ചു കൈനഖമൂർച്ചയേറ്റി. ഹോമകുണ്ഠങ്ങളിൽ ആർക്കുന്നു മേലരി തിലകവന മന്ത്രങ്ങളുച്ചരിക്കേ. ഹോമകുണ്ഠങ്ങളിൽ ആർക്കുന്നു മേലരി തിലകവന മന്ത്രങ്ങളുച്ചരിക്കേ.

കറയുള്ള മാവിൻ്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടിയ കാക്കച്ചി കാവലായി. കറയുള്ള മാവിൻ്റെ ശിഖരങ്ങളിൽ കൂടുകൂട്ടിയ കാക്കച്ചി കാവലായി. അവൾ മാത്രമേതോ വിതുമ്പലാൽ പ്രാർത്ഥന ചൊരിയുന്നു അതിരിൽ ഒളിഞ്ഞു നിന്നോൾ. അവൾ മാത്രമേതോ വിതുമ്പലാൽ പ്രാർത്ഥന ചൊരിയുന്നു അതിരിൽ ഒളിഞ്ഞു നിന്നോൾ. തോൽക്കുവാനാവില്ലെനിക്കും ഈ അക്ഷരക്കൂട്ടങ്ങളാകും പ്രപഞ്ചത്തിനും. തോൽക്കുവാനാവില്ലെനിക്കും ഈ അക്ഷരക്കൂട്ടങ്ങളാകും പ്രപഞ്ചത്തിനും. നോവിനസഹ്യത തീണ്ടാത്ത ലോകത്തെ തേടി ഞാൻ ഏകാന്തയാത്രയാകും. നോവിനസഹ്യത തീണ്ടാത്ത ലോകത്തെ തേടി ഞാൻ ഏകാന്തയാത്രയാകും. ഈ മഹാമൗനങ്ങൾ എന്നിലേക്കണയുന്ന പാതയിൽ പാതി കടന്നു നിൽക്കേ.

ോടെ മൗനത്തിലേക്കായി ചുവടുവെച്ചു. നിൽക്കെന്നു ചൊല്ലി പതറാതുറപ്പോടെ മൗനത്തിലേക്കായി ചുവടുവെച്ചു. കാലമെത്തുന്നുവോ കാകനെത്തുന്നുവോ കയ്യടി ശബ്ദം ഉയർന്നു പൊങ്ങി. കാലമെത്തുന്നുവോ കാകനെത്തുന്നുവോ കയ്യടി ശബ്ദം

0: പങ്കിട്ട പാത്രങ്ങളായി നിരന്ന് ആ ബലിപിണ്ഡങ്ങളേറ്റുവാങ്ങി.
1: അടുത്ത കവിത വിരഹിത യാമിനി.

പുകയല്ല മഞ്ഞിൻ തിരശീല ആരോ വലിച്ചിട്ട പോലെ, അല്ല പുകയല്ല മഞ്ഞിൻ തിരശീല ആരോ വലിച്ചിട്ട പോലെ. നിത്യം മനത്തെ കുളിർപ്പിച്ച കാഴ്ചകൾ അവ്യക്ത ചിത്രങ്ങളായി, നിത്യം മനത്തെ കുളിർപ്പിച്ച കാഴ്ചകൾ അവ്യക്ത ചിത്രങ്ങളായി, അവ്യക്ത ചിത്രങ്ങളായി. വിണ്ണിൽ നിറഞ്ഞ മേഘങ്ങൾക്കുമപ്പുറം മിന്നുന്ന താരങ്ങൾ പോലെ, വിണ്ണിൽ നിറഞ്ഞ മേഘങ്ങൾക്കുമപ്പുറം മിന്നുന്ന താരങ്ങൾ പോലെ. കുറ്റിമുല്ലപ്പൂക്കളൊക്കെ മറഞ്ഞുവോ വെണ്ണുടയാടയ്ക്കു പിന്നിൽ, കുറ്റിമുല്ലപ്പൂക്കളൊക്കെ മറഞ്ഞുവോ വെണ്ണുടയാടയ്ക്കു പിന്നിൽ, വെണ്ണുടയാടയ്ക്കു പിന്നിൽ. എത്തും പകലോൻ്റെ തങ്കക്കരങ്ങളി മഞ്ഞല ചാർത്തലിയിക്കാൻ, എത്തും പകലോൻ്റെ തങ്കക്കരങ്ങളി മഞ്ഞല ചാർത്തലിയിക്കാൻ. വർണ്ണാഭമീധരയ്ക്കൊന്നും തളിർക്കുവാൻ പൊൻകിരണങ്ങളേകുന്നോൻ, വർണ്ണാഭമീധരയ്ക്കൊന്നും തളിർക്കുവാൻ പൊൻ

ഇന്നലെ സന്ധ്യയിൽ കത്തിയമർന്നങ്ങു സാഗരസീമയിൽ മുങ്ങി. ഇന്നലെ സന്ധ്യയിൽ കത്തിയമർന്നങ്ങു സാഗരസീമയിൽ മുങ്ങി.

ദയോ നിഷ്ഫലം കാത്തിരിക്കുന്നു, നിഷ്ഫലം കാത്തിരിക്കുന്നു. ഇല്ല തിരിച്ചു വരില്ലവനെങ്കിലും വല്ലാതെ മോഹിച്ചു പോയി. ഇല്ല തിരിച്ചു വരില്ലവനെങ്കിലും വല്ലാതെ മോഹിച്ചു പോയി.

ഇരുട്ടിൽ ആ വഴി പിന്തുടർന്നെത്തുവാനാവാതെ പിന്നാമ്പുറത്തെ ഇരുട്ടിൽ പൊട്ടിയ കൈവളത്തുണ്ടിനാലവളുടെ നഗ്നപാദങ്ങൾ മുറിഞ്ഞു. പൊട്ടിയ കൈവളത്തുണ്ടിനാലവളുടെ നഗ്നപാദങ്ങൾ മുറിഞ്ഞു, നഗ്നപാദങ്ങൾ മുറിഞ്ഞു. ദർഭപവിത്ര കുരുക്കിൽ പിണയുന്നു നീളുമീരാവിൻ്റെ ബാക്കി, ദർഭപവിത്ര കുരുക്കിൽ പിണയുന്നു നീളുമീരാവിൻ്റെ ബാക്കി. പിണ്ഡങ്ങളോരോന്നുരുട്ടിയ കൈകളിൽ നീർത്തുള്ളിയെണ്ണം പറഞ്ഞു, പിണ്ഡങ്ങളോരോന്നുരുട്ടിയ കൈകളിൽ നീർത്തുള്ളിയെണ്ണം പറഞ്ഞു, നീർത്തുള്ളിയെണ്ണം പറഞ്ഞു. ഉദകക്രിയാശേഷമുണ്ടുന്ന കാകനും പാഴ്ക്കിനാവിനും കറുപ്പ്, ഉദകക്രിയാശേഷമുണ്ടുന്ന കാകനും പാഴ്ക്കിനാവിനും കറുപ്പ്. എങ്കിലും ആശ്വാസമേകുന്നു മേനിയെ മൂടുമീ ചേലതൻ വെണ്മ,

ഹരിപ്പാട് ശ്രീകുമാർ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി മീരാ ബാലു എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് സമുദ്രതീരം. ബീച്ചിൽ ഇന്ന് തിരക്ക് കുറഞ്ഞത് നന്ദിനിയെ അത്ഭുതപ്പെടുത്തി. ഞായറാഴ്ച ദിവസം സാധാരണയായി ഇങ്ങനെയല്ലോ. വൈകുന്നേരങ്ങളിൽ കടൽക്കരയിലെ ജനത്തിന്റെ ഒഴുക്ക് തിരമാലകൾക്ക് പോലും വെല്ലുവിളിയാകാറുണ്ട്. ആ സമയത്ത് മണൽത്തരികളെ ചവിട്ടിമെതിച്ചുള്ള കാലടിപ്പാടുകൾ സമരമുഖങ്ങൾക്ക് തുല്യമാണ്. സന്ധ്യയാകാൻ ഇനി അധിക നേരമില്ലെന്ന് നന്ദിനി ഓർമ്മിപ്പിച്ചു. സന്ധ്യയ്ക്കാണല്ലോ സൂര്യൻ കടലിലേക്ക് മുങ്ങാങ്കുഴി ഇടാറുള്ളത്. മുങ്ങിമറിഞ്ഞാലും പിറ്റേന്ന് പ്രഭാതത്തിൽ വെളിച്ചവുമേന്തി തിരികെ എത്തുന്ന പതിവ് ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. മുങ്ങിമറയുന്ന സൂര്യൻ പിറ്റേന്ന് തിരികെ വന്നില്ലെങ്കിലോ? അത് ആളുകളിൽ ഉണ്ടാക്കുന്ന വിഭ്രാന്തി സങ്കല്പിച്ചപ്പോൾ നന്ദിനിയുടെ ചുണ്ടിൽ പുഞ്ചിരിച്ചായം തേച്ചു. സൂര്യനെയും പുരുഷന്മാരെയും താരതമ്യം ചെയ്യാൻ നന്ദിനിയുടെ മനസ്സ് ഉത്സാഹം കാട്ടി. സൂര്യനെപ്പോലെയല്ല പുരുഷന്മാർ പലരും. മുങ്ങിയാൽ പിന്നവർ പൊങ്ങാറില്ല. തന്റെ ജീവിതത്തിൽ അതിന്റെ ആവർത്തനം നടന്നുവെന്ന ചിന്ത അവളെ വല്ലാതെ ഒന്ന് ഞെരുക്കി. പുരുഷന്മാർ പോയാൽ പിന്നെ തിരിച്ചു വരാത്തവരല്ലേ? എന്തുകൊണ്ട് സൂര്യനാവാൻ ഇവർക്ക് കഴിയുന്നില്ല? അനിരുദ്ധിന്റെ മുഖമാണ് നന്ദിനിയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു കത്തിയത്. കോളേജ് ജീവിതത്തിൽ കൈകോർത്ത കാമുകൻ, എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു അയാൾ വാരി വിതറിയത്! അതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അയാൾ നൽകിയ സ്വപ്നത്തിളക്കത്തിൽ താനും ഭ്രമിച്ചു. മുറപ്പെണ്ണിനെ കെട്ടി US പറക്കും മുമ്പ് അയാൾ തന്റെ മുന്നിലെത്തി. അയാൾ പറഞ്ഞ വാക്കുകൾ നെഞ്ചിനെ തുളച്ചാണ് കാതിലെത്തിയത്. നന്ദിനി, നിന്നോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ വിധി അത് നമ്മളെ അകറ്റി. ആ വിധി അതെന്നെ നിസ്സഹായനാക്കി കളഞ്ഞു. നന്ദിനി, നിനക്ക് ഞാൻ നന്മ നിറഞ്ഞ ഭാവി നേരുന്നു. പോട്ടെ, ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ പുരുഷൻ തന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുങ്ങാങ്കുഴി ഇടുന്നത് നിശ്ചലയായി നോക്കി.

0: നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട് സൂര്യനാവാൻ ഇവർക്ക് കഴിയുന്നില്ല? കടപ്പുറം വിജനമാകാൻ തുടങ്ങി. ഇന്നെന്തേ ഇങ്ങനെ? ഓ, അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആളുകളെല്ലാം അങ്ങോട്ടേക്കാണ് ഒഴുകിയത്. കടൽക്കാറ്റ് തൻ്റെ മുടിയിഴകളെ തലോടിയപ്പോൾ അറിയാതെ വിഷ്ണുവിനെ അവൾ ഓർത്തു. തൻ്റെ മുടിയഴകിനെ എപ്പോഴും വിരലുകൾ കൊണ്ട് ലാളിച്ചിരുന്ന വിഷ്ണു. വിഷ്ണു പറഞ്ഞു പറഞ്ഞാണ് തൻ്റെ മുടിക്ക് ഇത്ര അഴകുണ്ടെന്ന് അവൾ അറിഞ്ഞത്. തൻ്റെ മുടിയിലേക്ക് നടത്തുന്ന മറ്റുള്ളവരുടെ നേത്ര സമ്പർക്കം ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അങ്ങനെയാണ്. നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല, ഒരു വർഷക്കാലം നിർത്താതെ എന്നും നൽകിയിരുന്ന മെസ്സേജ്. വിഷ്ണു ജർമ്മനിക്ക് പോകുന്ന വാർത്ത കോരിത്തരിപ്പോടെയാണല്ലോ ശ്രവിച്ചത്. ഞാൻ പോയി സെറ്റിലായ ശേഷം നമ്മുടെ വിവാഹം. വിഷ്ണുവിൻ്റെ വാക്ക് ആണൊരുത്തൻ്റെ ഉറപ്പായി നെഞ്ചിലേറ്റി. 3 മാസം കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത വിഷ്ണുവിൻ്റെ വിവാഹക്കുറി കണ്ട് താൻ തലചുറ്റി വീണുപോയി. ഉണർന്നത് മണിക്കൂറുകൾക്ക് ശേഷം. വിശ്വാസം വരാതെ വാട്സാപ്പിൽ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ജർമ്മനിക്ക് കൊണ്ടുപോയ അളിയൻ്റെ സഹോദരിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കേണ്ടി വന്നു. നന്ദിനി, നീ എന്നോട് ക്ഷമിക്ക്. ആ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ ചങ്കിടിപ്പ് നിലച്ചോ? മരിച്ചുപോയിരുന്നുവെങ്കിലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിമിഷമായിരുന്നത്. ജീവിതത്തിലെ 2-ാമത്തെ പുരുഷനോടും പുച്ഛം തോന്നി. എന്തുകൊണ്ട് സൂര്യനവൻ ഇവർക്ക് കഴിയുന്നില്ല? 1 പിഴച്ചാൽ 3 എന്ന പഴമൊഴി മനസ്സിനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. ഇനി മറ്റൊരു പുരുഷന്റെ പ്രണയപരീക്ഷണത്തിന് പ്രാണൻ വെച്ച് നീട്ടാൻ തയ്യാറല്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തന്റെ താല്പര്യം. പിന്നീട് അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമം. ഓഫീസിലുള്ള സഹപ്രവർത്തകരായ പുരുഷന്മാർ പലരും കാമുകവേഷമണിഞ്ഞ് വീഴ്ത്താൻ ഒരുങ്ങിയെത്തി. ആരോടും മമത കാണിക്കാതെ താൻ നിരന്തരം മുങ്ങാങ്കുഴുകി ഇട്ടു. അതുവരെയില്ലാത്ത കർക്കശക്കാരിയുടെ സ്വഭാവം തനിക്ക് അണിയേണ്ടി വന്നതും നന്ദിനി ഓർത്തു. ഗൗരവം നിറഞ്ഞ തന്റെ പെരുമാറ്റം കൊണ്ട് സഹപ്രവർത്തകർ അകലം പാലിച്ചു. അതുതന്നെയായിരുന്നു താൻ ഉദ്ദേശിച്ചതും. ഓഫീസിലെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തി ജോലി തുടരുമ്പോഴും ഗൗരവപ്രകൃതത്തിന് മാറ്റമുണ്ടായില്ല. ശരിക്കും താൻ ഈ ജീവിതം ആസ്വദിക്കുകയായിരുന്നില്ലേ? ഒരുതരം വിജയപ്രതികാര സുഖം. ചേച്ചി, കടല വേണോ? ആ ബാലികയുടെ ചോദ്യം നന്ദിനിയെ കടൽക്കരയിലേക്ക് തിരികെ എത്തിച്ചു. 10 രൂപയേ ഉള്ളൂ ചേച്ചി, ഒരു പൊതി മേടിക്ക് ചേച്ചി. നന്ദിനി ആ ബാലികയെ ശ്രദ്ധിച്ചു. ഒരു 12 വയസ്സുള്ള പെൺകുട്ടി, എണ്ണമയമില്ലാതെ പാറിപ്പറന്ന് വളർന്നു കിടക്കുന്ന തലമുടി. എങ്കിലും ആ മുടിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിറം മങ്ങി അയഞ്ഞു തൂങ്ങിയ അവളുടെ ഉടുപ്പ്. അവളേക്കാൾ മുതിർന്ന ആരുടേതോ ആകാം. ദിനവുമുള്ള കടൽക്കരയിലെ വെയിലേറ്റ് അവളുടെ നിറം മങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവൾക്ക് ആകർഷണീയമായ ഒരു മുഖകാന്തിയും ശാരീരിക അഴുകുമുണ്ടെന്ന് നന്ദിനി തിരിച്ചറിഞ്ഞു. എവിടെ മോളെ വീട്? നന്ദിനിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ഒരു നിമിഷം അവൾ മൗനത്തിൽ നാവിനെ ബന്ധിച്ചു. അല്പസമയം കഴിഞ്ഞും തെല്ല് പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു, ദാ അവിടെയുള്ള ഒരു ഷെഡിലാ ഞാൻ താമസിക്കുന്നത്. അവൾ അകലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. അങ്ങകലെ നന്ദിനി ആ ഷെഡ് കണ്ടു. അത് വീടല്ല ചേച്ചി, എൻ്റെ അച്ഛനും അമ്മയും ആരാന്നും എനിക്കറിയത്തില്ല. മോള് പിന്നെ അവിടെ ആരുടെ കൂടെ താമസിക്കുന്നേ? എന്തോ അവളോട് എന്തെന്നില്ലാത്ത ഒരലിവ് തോന്നി നന്ദിനിക്ക്. അവൾ വീണ്ടും ഭയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ആ മണ്ണിൽ മുട്ടുകുത്തി നന്ദിനിയുടെ ചെവിയിൽ മന്ത്രിച്ചു, ചേച്ചി ആ ഷെഡിൽ ഞങ്ങളുടെ കൂടെയുള്ളത് വലിയ കുറെ ചേട്ടന്മാരാ. കുഞ്ഞായിരുന്നപ്പോൾ എന്നെ എവിടുന്നോ തട്ടിക്കൊണ്ടു വന്നതാ. ഞാൻ ആരാണോ എവിടുത്തെയാണെന്നോ എനിക്കറിയത്തില്ല ചേച്ചി. എന്നോടൊപ്പം കുറേയേറെ പേരുണ്ട്. എല്ലാരെയും ഇതുപോലെ പിടിച്ചോണ്ട് വന്നതാ. അവളൊന്ന് തേങ്ങി. കടൽ തീര ശക്തമായി അടിച്ചുയർന്നു. ആ ബാലികയുടെ നൊമ്പരത്തിന്റെ പ്രതീകം പോലെ കടൽ നൊന്തുപിടഞ്ഞു. കടലിനു മീതെ പറന്ന പക്ഷികൾ, ചിറകടിച്ച് കടലിനെ ആശ്വസിപ്പിക്കുന്നത് നന്ദിനി കണ്ടു. തന്റെ മനസ്സിലും കടലിന്റെ ഇരമ്പൽ അനുഭവിക്കുകയായിരുന്നു നന്ദിനി. ശാന്തതയിൽ നിന്നും അടിച്ചുയരുന്ന തിരകളെ സമ്മാനിക്കുന്ന കടൽ മനസ്സ് നന്ദിനിയിൽ രൂപപ്പെട്ടു. ചേച്ചി, കുറച്ചു കഴിഞ്ഞ് അവരെന്നെ വിൽക്കും. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ചേച്ചിമാരെ കഴിഞ്ഞയാഴ്ച ആർക്കോ അവര് വിറ്റു. തലച്ചോറിൽ ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് നന്ദിനിയുടെ കാതിലേക്ക് ആ കുട്ടിയുടെ വാക്കുകൾ വന്നു വീണത്. അങ്ങകലെ അവൾ പാർക്കുന്ന സ്ഥലത്തെയും 4 ചുറ്റും വളരെ സദ്യയോടെ നന്ദിനി വീക്ഷിച്ചു. ആ ബാലികയുടെ കയ്യിൽ നിന്നും 1 പൊതി കടല വാങ്ങി 10 രൂപ നൽകി. മോളെ, ഇതാ ചുവന്ന കാറ് കണ്ടോ? മോളൊന്നും ശ്രദ്ധിക്കാതെ അങ്ങോട്ട് നടന്നോണം. ഞാൻ ഇവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്തോളാം. പുറകിലത്തെ സീറ്റിൽ കയറി താഴെ ഒളിച്ചിരുന്നോ. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. വേഗം പൊക്കോ. ആ പെൺകുട്ടിയുടെ മുഖത്ത് സൂര്യപ്രഭ പ്രതിഫലിച്ചു. അങ്ങകലെ കടലിന്റെ അതിരിൽ അസ്തമിക്കും മുമ്പുള്ള സൂര്യന്റെ നിറവർണ ശോഭ അത് കടലിനെ വെള്ളത്തിലും ചക്രവാളങ്ങളിലും സന്ധ്യാരാഗമായി തിരികെ. പെൺകുട്ടി കടല കടലേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാറിനരികിലേക്ക് നടന്നു. കാറിന്റെ മറവിലെത്തിയപ്പോൾ നന്ദിനി റിമോട്ട് ഉപയോഗിച്ച് ഡോറ് തുറന്നു കൊടുത്തു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ നന്ദിനി കടപ്പുറത്തുനിന്നും എഴുന്നേറ്റ് സൂര്യനെ പോലെ ആ പെൺകുട്ടിയും ഒത്ത് താനും മുങ്ങാങ്കുഴി ഇടുകയാണ്. തിരികെ എത്താത്ത മുങ്ങൽ. ഇപ്പോൾ സ്നേഹം നൽകാനും സ്വീകരിക്കുവാനും തനിക്കൊപ്പം ഒരു പെൺകുട്ടിയുണ്ട്. ജീവിതത്തിന് ആദ്യമായി അർത്ഥമുണ്ടായെന്ന തോന്നൽ. വഞ്ചകരായ പുരുഷന്മാരുടെ മേൽ വിജയം നേടിയ സന്തോഷത്തോടെ നന്ദിനി തന്റെ കാറിനെ ലക്ഷ്യമാക്കി പാദങ്ങൾ ശക്തിയായി അമർത്തി നടന്നു.
1: സമുദ്രതീരം മീരാബാലു എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി മുഹമ്മദ് കൊച്ചാലുമൂട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സ്കൂൾ വിട്ട കുട്ടി.
2: സ്കൂൾ വിട്ട കുട്ടി വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മുറ്റം നിറയെ ആളുകൾ, ഉയർത്തിക്കെട്ടിയ ടാർപ്പ, കസേരകൾ. സ്കൂൾ വിട്ട കുട്ടി വീട്ടിൽ വന്നപ്പോൾ കണ്ടത് മുറ്റം നിറയെ ആളുകൾ, ഉയർത്തിക്കെട്ടിയ ടാർപ്പ, കസേരകൾ. എന്നും ഉമ്മറപ്പടിയിൽ ശർക്കര ചേർത്ത് കുഴച്ച് അവൽപാത്രവുമായി കാത്തുനിൽക്കുന്ന അമ്മയെവിടെ? എന്നും ഉമ്മറപ്പടിയിൽ ശർക്കര ചേർത്ത് കുഴച്ച് അവൽപാത്രവുമായി കാത്തുനിൽക്കുന്ന അമ്മയെവിടെ? കുട്ടി അവൽമണം മണത്തു നോക്കി ബാഗ് ചുമലിൽ തൂക്കി ഉമ്മറവാതിൽക്കലെത്തി. കുട്ടി അവൽമണം മണത്തു നോക്കി ബാഗ് ചുമലിൽ തൂക്കി ഉമ്മറവാതിൽക്കലെത്തി. ചന്ദനത്തിരിയുടെ ഗന്ധം വരാന്തയുടെ ഒരു കോണിൽ കുമിഞ്ഞു പറക്കുന്നതും അതിനപ്പുറമായി കുറേയേറെ പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കണ്ണീർ വാർക്കുന്നതും കണ്ട് കുട്ടിക്ക് അത് തൊഴിലുറപ്പിലെ അമ്മയുടെ കൂട്ടുകാരെന്ന് ഓർമ്മ വന്നു. ചന്ദനത്തിരിയുടെ ഗന്ധം വരാന്തയുടെ ഒരു കോണിൽ കുമിഞ്ഞു പറക്കുന്നതും അതിനപ്പുറമായി കുറേയേറെ പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കണ്ണീർ വാർക്കുന്നതും കണ്ട് കുട്ടിക്ക് അത് തൊഴിലുറപ്പിലെ അമ്മയുടെ കൂട്ടുകാരെന്ന് ഓർമ്മ വന്നു. ഞാൻ വന്നിട്ടും അമ്മ എന്താണ് അവൽപാത്രവുമായി വരാത്തത്? അമ്മയ്ക്കേറെ ഇഷ്ടമുള്ള അച്ഛന്റെ മണമാണെപ്പോഴും നിനക്കെന്ന് പലവരും ഉമ്മിക്കാറുള്ള അമ്മ എന്താണെന്ന് ഓടി വന്ന് മുത്താത്തത്? അമ്മയ്ക്കേറെ ഇഷ്ടമുള്ള അച്ഛന്റെ മണമാണെപ്പോഴും നിനക്കെന്ന് പലവരും ഉമ്മിക്കാറുള്ള അമ്മ എന്താണെന്ന് ഓടി വന്ന് മുത്താത്തത്? ഉമ്മറച്ചുവരിൽ തൂങ്ങുന്ന അച്ഛന്റെ പടം നോക്കി നമ്മുടെ മോൻ വന്നു എന്ന് നിറകണ്ണിൽ വിതുമ്പുന്ന അമ്മ എന്താണെന്ന് അച്ഛനോട് കിന്നാരം പറയാത്തത്? ഉമ്മറച്ചുവരിൽ തൂങ്ങുന്ന അച്ഛന്റെ പടം നോക്കി നമ്മുടെ മോൻ വന്നു എന്ന് നിറകണ്ണിൽ വിതുമ്പുന്ന അമ്മ എന്താണെന്ന് അച്ഛനോട് കിന്നാരം പറയാത്തത്? പൊടിപിരണ്ട് നിറമങ്ങുന്ന ഉടുപ്പിന്നെന്താണ് അഴിച്ചുമാറ്റി കിണർവക്കത്തെ ബക്കറ്റിൽ മുക്കിയിടാൻ അമ്മ വെപ്രാളപ്പെടാത്തത്? പൊടിപിരണ്ട് നിറമങ്ങുന്ന ഉടുപ്പിന്നെന്താണ് അഴിച്ചുമാറ്റി കിണർവക്കത്തെ ബക്കറ്റിൽ മുക്കിയിടാൻ അമ്മ വെപ്രാളപ്പെടാത്തത്? പിന്നാമ്പുറത്തെ തൊഴുത്തിൽ മൂവന്തിക്ക് മുന്നേ പൈക്കിടാവിനെ അഴിച്ചു കെട്ടണമുണ്ണി പെട്ടെന്ന് കഴിക്കൂ എന്ന് ചിണുങ്ങി അമ്മ എന്താണ് അവലുരുളകൾ വെച്ച് ഓമനിക്കാൻ വരാത്തത്? പിന്നാമ്പുറത്തെ തൊഴുത്തിൽ മൂവന്തിക്ക് മുന്നേ പൈക്കിടാവിനെ അഴിച്ചു കെട്ടണം ഉണ്ണി പെട്ടെന്ന് കഴിക്കൂ എന്ന് ചിണുങ്ങി അമ്മ എന്താണ് അവലുരുളകൾ വെച്ച് ഓമനിക്കാൻ വരാത്തത്? കൃഷ്ണനെ തൊഴാനും പൊട്ടുതൊടിയിക്കാനും കുളിപ്പിക്കാൻ ധൃതി കാണിക്കാറുള്ള അമ്മ എന്താണെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ മുതിരാത്തത്? കൃഷ്ണനെ തൊഴാനും പൊട്ടുതൊടിയിക്കാനും കുളിപ്പിക്കാൻ ധൃതി കാണിക്കാറുള്ള അമ്മ എന്താണെന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ മുതിരാത്തത്? അമ്മയെ തേടി വിളിച്ച കുട്ടി പിന്നാമ്പുറത്തൊഴുത്തിൽ പതിവില്ലാതെ പൈക്കിടാവ് നേരത്തെ കൂടണഞ്ഞതിൽ അരികിലായെത്തി. അമ്മയെ തേടി വിളിച്ച കുട്ടി മറുപടി കിട്ടാതെ പിന്നാമ്പുറത്തൊഴുത്തിൽ പതിവില്ലാതെ പൈക്കിടാവ് നേരത്തെ കൂടണഞ്ഞതിൽ അരികിലായെത്തി. പൈക്കിടാവിൻമിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടി അമ്മയെ നമ്മുടെ കിങ്ങിണിക്ക് കണ്ണുവയ്യ എന്ന് പുലമ്പി അമ്മയെ തേടി കിണറ്റിൻ വക്കത്തായുള്ള മറപ്പുര എത്തി. പൈക്കിടാവിൻമിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടി അമ്മയെ നമ്മുടെ കിങ്ങിണിക്ക് കണ്ണുവയ്യ എന്ന് പുലമ്പി അമ്മയെ തേടി കിണറ്റിൻ വക്കത്തായുള്ള മറപ്പുര എത്തി. അവിടെ കുറേ പെണ്ണുങ്ങൾ അമ്മയെ കുളിപ്പിക്കുന്നു, സോപ്പ് തേക്കുന്നു, തുടയ്ക്കുന്നു. അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും പേരെന്തിനാണ് അമ്മയ്ക്ക് പൗഡർ ഇടുന്നത്, ചന്തം കൊടുക്കുന്നത്, കുറി വരയ്ക്കുന്നത്? കുട്ടി തുറക്കാത്ത അമ്മയുടെ മിഴികളിലേക്ക്, നീട്ടാത്ത കൈകളിലേക്ക്, ചിരിക്കാത്ത മുഖത്തേക്ക് അമ്മേ എന്ന് വിളിച്ചു. ഉമ്മറച്ചുവരിൽ തൂങ്ങിയ അച്ഛന്റെ ഫോട്ടോ നിലത്ത് വീണു ചില്ലുപൊട്ടി ഒരു കാറ്റായി കുട്ടിക്കൊപ്പം അമ്മയുടെ മാറിലൊളിച്ചു.
1: അടുത്ത കവിത അമ്മക്കിനാവ്.

0: മുഹമ്മദ് കൊച്ചാലമൂട് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ലയൺ എന്ന ചിത്രത്തിൽ ശ്വേതാ മോഹനും ഉദിത് നാരായണനും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ TVKയ്ക്കായി. VCKയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 MLA കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ TVK സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണറെ കാണും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഞായറാഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. താരയുടെ വിജയത്തിനായി പ്രവർത്തിച്ച DRDO, IAF, DCPP സംഘങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ആയുധങ്ങളെ കൂടുതൽ ദൂരങ്ങളിൽ നിന്നുപോലും വളരെ കൃത്യമായി ലക്ഷ്യങ്ങളിൽ എത്തിക്കുകയാണ് താരയുടെ ലക്ഷ്യം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. കോൺഗ്രസ് MP ശശി തരൂരിന്റെ പേരിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. തരൂർ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നതായി തെറ്റായി ചിത്രീകരിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. തരൂരിന്റെ അവകാശങ്ങളും പ്രശസ്തിയും സംരക്ഷിക്കുന്നതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും.

0: ചെയ്യുമെന്ന് കോടതി വ്യക്തമാക്കി. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കുടിവെള്ളക്ഷാമം രൂക്ഷമായ കോട്ടയം ഐമനം പഞ്ചായത്തിലെ 20-ാം വാർഡിൽ സ്വകാര്യ വ്യക്തി ജലനിധി പൈപ്പിൽ നിന്ന് കണക്ഷനെടുത്ത് അനധികൃതമായി വെള്ളം സംഭരിക്കുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് ഈ കണക്ഷൻ അധികൃതർ വിച്ഛേദിച്ചു. 1 മാസത്തോളമായി 20-ാം വാർഡിൽ ജലനിധിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ലഭിക്കുന്നില്ലെന്ന പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തുവന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസാർഭാരതി CEO ഗൌരവ് ദ്വിവേദിയും ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിനും ചേർന്ന് മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിൽ വേനൽ മഴ കണക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഡൽഹി 14 ഓവറിൽ 5 വിക്കറ്റിന് 90 റൺസ് എന്ന നിലയിലാണ്. എരുമേലി ചരളയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. കൊരട്ടി ആലക്കാപ്പറമ്പിൽ AJ സുരേഷ്, എരുമേലി തെങ്ങുംതോട്ടത്തിൽ റഹ്മത്തുള്ള എന്നിവരാണ് മരിച്ചത്. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: ഇനി ഗൗതം ദാസ് ഗുപ്ത ഗിറ്റാറിൽ വായിച്ച ഒരു ഗാനം കേൾക്കാം.

0: Economic Partnership Agreement, SEPA, negotiations concluded in New Delhi today. The discussions were held in accordance with the terms of reference signed by the trade ministers of both countries on the 2nd of March this year. Ministry of Commerce and Industry said the negotiations witnessed constructive and productive engagement between the two sides. External Affairs Minister Dr. S. Jaishankar today stated that the India-Trinidad and Tobago relationship reflects a unique convergence of history, human connection and shared aspirations. He stressed that in this increasingly turbulent and unpredictable world, these ties must use their deep complementarities to evolve into a pillar of strength and stability for both countries. He said this in an op-ed in the Trinidad and Tobago Daily Express newspaper. Raksha Mantri Rajnath Singh has said the national security goes beyond border protection and includes the safety of society, environment and citizens. Addressing an event marking 10 years of Tiranga Mountain Rescue with the Indian Army in New Delhi, he said a strong India ensures secure borders, confident communities and protecting of lives during disasters. He added that Tiranga Mountain Rescue has become a key support system for the armed forces and local communities in the Himalayas. Health Ministry has activated precautionary surveillance measures amid low global risk assessment of the hantavirus cases. Sources said the Health Ministry is closely monitoring the evolving situation relating to reported cases of hantavirus infection on board the cruise ship MV Hondius. This is being done in coordination with the National Center for Disease Control, Integrated Disease Surveillance Program, World Health Organization and other international health authorities. Sources stated that as per preliminary information shared through the WHO under the International Health Regulation Framework, a total of 8 probable cases of hantavirus infection have been reported on board the vessel, of which 5 cases have been laboratory confirmed. 3 deaths have also been reported. WHO was notified of the incident in the first week of this month. In view of the evolving situation, the Public Health Emergency Operations Center under NCDC convened a high-level review meeting involving senior officials to assess the situation and review preparedness measures. Government has said domestic LPG supply across the country is smooth and no dry out have been reported at any distributorship. Addressing an interministerial briefing in New Delhi, Secretary in the Ministry of Petroleum and Natural Gas, Sujata Sharma, said that government's effort has been to ensure that domestic consumers do not face any shortage of gas and that prices remain stable amid the evolving situation in West Asia. Director of the Ministry of Port, Shipping and Waterways, Opesh Kumar Sharma, said that the government continues to engage with every stakeholder to ensure the welfare of all Indian seafarers and uninterrupted maritime operations.
1: All Indian seafarers in the region are safe and there is no incident involving Indian flag vessel reported in the past 48 hours. The ministry through the Directorate General of Shipping has facilitated the safe repatriation of more than 3,019 Indian seafarers so far, including 20 in the last 48 hours from various locations across the Gulf region. Port operations across India remain normal and no congestion has been reported.
0: Spokesperson of the Ministry of External Affairs, Randhir Jaiswal, said that the government continues its outreach to countries in the Gulf. He informed that as part of that, Foreign Secretary Vikram Misri paid an official visit to UAE yesterday. The Defence Research and Development Organisation, DRDO, and the Indian Air Force, IAF, have successfully conducted the maiden flight trial of the Tactical Advanced Range Augmentation Tara weapon off the coast of Odisha yesterday. Raksha Mantri Rajnath Singh has congratulated DRDO, IAF, DCPP and the industry for the maiden flight trial. He described it as a significant development in advancing India's indigenous defense capabilities. Tara is India's first indigenous glide weapon system that converts unguided warheads into precision-guided weapons. India's Simranjeet Kaur advanced to the semi-final of the women's recurve individual event at the Archery World Cup Stage 2 in Shanghai today. Simranjeet defeated her Chinese Taipei counterpart Fong Yu Zhu 6-0 in straight sets in the quarterfinal to move within one win of her maiden World Cup medal. Simranjeet will now face world number one Kang She-young of South Korea in the semi-finals. Indian women's recurve team has already assured the country's first medal in the tournament with a stunning win over record 10-time Olympic champion South Korea in the semi-final yesterday. In football, India scripted history by qualifying for the quarterfinals of the AFC Under-17 Women's Asia Cup for the first time with a commanding 4-0 victory against Lebanon in the final Group B fixture at Suzhou in China today. For India, Preetika Burman in the 7th and 85th, Alva Devi Senjam in 36th, and Joya in 72nd minute scored goals. Reaching the semi-final of this tournament would guarantee India a spot in the 2026 FIFA Under-17 Women's World Cup. And in IPL cricket, Delhi Capitals have set a target of 143 runs for Kolkata Knight Riders at Arun Jaitley Stadium in Delhi. Put into bat, Delhi Capitals scored 142 runs, losing 8 wickets in the stipulated 20 overs. Earlier, Kolkata Knight Riders won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Suvendu Adhikari to be the first BJP Chief Minister of West Bengal, swearing in tomorrow morning at Kolkata's Brigade Parade Ground. TVK Chief C. Joseph Vijay gets support from Congress, VCK, IUML and left parties to take oath as Tamil Nadu Chief Minister tomorrow. Supreme Court expresses concern over rising drug menace in Punjab, calls for fundamental shift in state's policy and nab major traffickers. India and Singapore agree to enhance information sharing in countering terrorism. And in archery, Simranjeet Kaur advances to semi-final of the women's recurve event at World Cup Stage 2 in Shanghai. For details of these stories and more, log on to our website, newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപകൻ എസ് ഷുജമോൻ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇന്ന് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലമാകട്ടെ പ്രവചനാതീതവുമാണ്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചത്? കാലാവസ്ഥാ വ്യതിയാനം എന്ന ഗൗരവകരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനമെന്ന് ലളിതമായി വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസരിക്കുന്ന സൗരോർജം ഭൗമോപരിതലത്തെ ചൂടുപിടിപ്പിച്ചതിന് ശേഷം ദീർഘ തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ ഭൗമ വികിരണത്തെ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ തടഞ്ഞു നിർത്തുന്നു. ഇത് ഗ്രീൻഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്നു. ഗ്രീൻഹൗസ് പ്രഭാവത്തിനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പുകയിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഭൗമവികിരണത്തെ ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തി അന്തരീക്ഷ താപനില ഉയരാൻ പ്രേരിപ്പിക്കുന്നു. ഓസോൺ പാളിയുടെ നാശം, ചില വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഓസോൺ പാളിയെ നശിപ്പിക്കുകയും അതുവഴി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ നേരിട്ട് ഭൂമിയിൽ പതിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വനനശീകരണം ആഗോള താപനത്തിലേക്കും ഹരിതഗൃഹ പ്രഭാവത്തിലേക്കും നയിക്കുന്ന മറ്റൊരു കാരണമാണ്. മരങ്ങൾ അവയുടെ ആഹാരം നിർമ്മിക്കുന്നതിനായി, അതായത് പ്രകാശ സംശ്ലേഷണത്തിനായി, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു പ്രധാന ഹരിതഗൃഹ വാതകമാണ്. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക സംവിധാനം ഇല്ലാതാകുന്നു. ഇത് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മരങ്ങൾ അവയുടെ തടിയിലും വേരുകളിലും ഇലകളിലും വലിയ അളവിൽ കാർബൺ സംഭരിച്ചു വച്ചിട്ടുണ്ട്. വനങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ കത്തിക്കുകയോ ചെയ്യുമ്പോൾ ഈ സംഭരിക്കപ്പെട്ട കാർബൺ ഓക്സിജനുമായി ചേർന്ന് വീണ്ടും കാർബൺ ഡയോക്സൈഡായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ഹരിതഗൃഹ വാതക പുറന്തള്ളലിൻ്റെ വലിയൊരു ശതമാനം വനനശീകരണം വഴിയാണ് സംഭവിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടുമ്പോൾ അവ ഒരു പുതപ്പുപോലെ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിൽ പതിച്ച ശേഷം തിരികെ പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ഈ വാതകങ്ങൾ ആ ചൂടിനെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, മരങ്ങൾ അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈഓക്സൈഡിനെ നീക്കം ചെയ്യുന്ന സിങ്കുകളായി പ്രവർത്തിക്കുന്നു. അവ ഇല്ലാതാകുന്നതോടെ അന്തരീക്ഷം കൂടുതൽ ചൂടാവുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും വലിയൊരു കാരണമാകുന്നു. പ്ലാസ്റ്റിക് നേരിട്ട് അന്തരീക്ഷത്തിലേക്ക് വാതകങ്ങൾ പുറന്തള്ളുന്നില്ലെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം മുതൽ നശീകരണം വരെയുള്ള ഓരോ ഘട്ടത്തിലും ഹരിതഗൃഹ വാതകങ്ങൾ ഉണ്ടാകാറുണ്ട്. നിർമ്മാണവേളയിലെ മലിനീകരണം. പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുമാണ്. ഇവ സംസ്കരിച്ച് പ്ലാസ്റ്റിക്കാക്കി മാറ്റുന്ന ഫാക്ടറികളിൽ വലിയ തോതിൽ ഊർജം ആവശ്യമാണ്. ഈ ഘട്ടത്തിൽ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പുറന്തള്ളപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, സൂര്യപ്രകാശമേറ്റ് കിടക്കുമ്പോൾ അവ പതുക്കെ വിഘടിക്കാൻ തുടങ്ങുന്നു. ഈ പ്രക്രിയയിൽ മീഥെയിൻ, എഥിലിൻ എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തു വരുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്ലാസ്റ്റിക് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ഈ വാതകങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കത്തിക്കുന്നത് അതീവ അപകടകരമാണ്. ഇത് വായുവിൽ വലിയ അളവിൽ കാർബൺ ഡൈഓക്സൈഡും മറ്റ് വിഷവാതകങ്ങളും കലരാൻ ഇടയാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിന് നേരിട്ട് പങ്കുവഹിക്കുന്നു. കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടുത്തെ സൂക്ഷ്മ സസ്യങ്ങളുടെയും പ്ലാങ്ക്ടണുകളുടെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രത്തിലെ ഈ സസ്യങ്ങളാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ ആഗിരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം കാരണം ഇവയുടെ എണ്ണം കുറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ചുരുക്കത്തിൽ, പ്ലാസ്റ്റിക് ഒരു കാർബൺ തീവ്രമായ ഉൽപ്പന്നമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നത് വഴി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ആഗോള താപനം ഭൂമിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ താപനില ഉയരുന്നതോടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ ഹിമപാളികളും ഹിമാലയം പോലുള്ള പർവ്വത നിരകളിലെ മഞ്ഞും അതിവേഗം ഉരുകുന്നു. ഇത് ശുദ്ധജല സ്രോതസ്സുകൾ ഇല്ലാതാകാൻ കാരണമാകുന്നു. മഞ്ഞുരുകി ഒഴുകിയെത്തുന്ന വെള്ളം സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. ഇത് തീരദേശ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനും കടലാക്രമണം വർദ്ധിക്കാനും ചെറിയ ദ്വീപുകൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകാനും കാരണമാകും. ആഗോളതാപനം കാലാവസ്ഥയുടെ ക്രമം തെറ്റിക്കുന്നു. ഇതിൻ്റെ ഫലമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴ അഥവാ ക്ലൗഡ് ബേസ്റ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലയിടങ്ങളിൽ മഴ തീരെ കുറയുകയും കുടിവെള്ളക്ഷാമവും കൃഷിനാശവും ഉണ്ടാകുകയും ചെയ്യുന്നു. സമുദ്ര താപനില ഉയരുന്നത് ചുഴലിക്കാറ്റുകളുടെ ശക്തിയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന മാറ്റം താങ്ങാൻ കഴിയാതെ പല സസ്യങ്ങളും ജന്തുക്കളും വംശനാശ ഭീഷണി നേരിടുന്നു. ഉദാഹരണത്തിന്, സമുദ്രത്തിലെ പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് കടൽ ജീവികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. ചൂട് കൂടുന്നത് വഴി സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴി പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കാനും ഇത് കാരണമാകാറുണ്ട്. അമിതമായ ചൂടും വരൾച്ചയും കാടുകളിൽ തീ പടരാനും സാധ്യത ഉണ്ടാകുന്നു. ഇത് വന്യജീവികളുടെ നാശത്തിനും അന്തരീക്ഷത്തിൽ കൂടുതൽ കാർബൺ പുറന്തള്ളാനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ, ആഗോളതാപനം കേവലം ചൂടുകൂടുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ആഗോളതാപനം കുറയ്ക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും വ്യക്തിഗതമായ തലത്തിലും ആഗോളതലത്തിലും നിരവധി മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതി വയ്ക്കാൻ സ്വീകരിക്കാവുന്ന പ്രധാന മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. കൽക്കരി, പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവരുന്നത്. ഇതിനു പകരമായി പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്നിവയിലേക്ക് മാറുന്നത് അന്തരീക്ഷം മലിനീകരണത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി അന്തരീക്ഷത്തിലെ അധികമായ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നഗരങ്ങളിൽ മിയാവാക്കി മാതൃകയിലുള്ള ചെറു കാടുകൾ വച്ചു പിടിപ്പിക്കുന്നത് പ്രാദേശികമായി താപനില കുറയ്ക്കാൻ സഹായിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനായി നാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. 3R തത്വം പാലിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ 3R തത്വം എന്ന് നോക്കാം. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണ് അവ. റെഡ്യൂസ്: പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. റീയൂസ്: വീണ്ടും ഉപയോഗിക്കുക. വലിച്ചെറിയുന്നതിന് മുൻപ് വസ്തുക്കൾ പുനരുപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. റീസൈക്കിൾ: പുനഃചംക്രമണം, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി അഥവാ ഗ്രീൻ ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതാണ്. ഭൂമിയിലെ കാലാവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് എൽനിനോ. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന പ്രതിഭാസമാണ് ഇത്. സ്പാനിഷ് ഭാഷയിൽ ഉണ്ണിയേശു എന്നാണ് ഈ വാക്കിനർത്ഥം. ഡിസംബർ മാസത്തോട് ഇത് പ്രത്യക്ഷപ്പെടുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റ് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വീശാറുള്ളത്. എന്നാൽ എൽനിനോ സമയത്ത് ഈ കാറ്റിൻ്റെ വേഗത കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നതായി കാണാം. ഇതിൻ്റെ ഫലമായി സമുദ്രത്തിലെ ചൂടുവെള്ളം കിഴക്കോട്ട്, അതായത് അമേരിക്കൻ തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ കാറ്റിൻ്റെ ഗതിയെയും മഴയുടെ ലഭ്യതയെയും മാറ്റിമറിക്കുന്നു. എൽനിനോ കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ എൽനിനോ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാലവർഷത്തിലെ കുറവ്: കേരളത്തിൽ ലഭിക്കേണ്ട ഇടവപ്പാതി അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തെ എൽനിനോ പലപ്പോഴും ദുർബലപ്പെടുത്താറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മഴ കുറയാനും വരൾച്ചയ്ക്കും ഇത് കാരണമായി തീരുന്നു. കഠിനമായ ചൂട്: എൽനിനോ വർഷങ്ങളിൽ കേരളത്തിൽ ചൂട് സാധാരണയേക്കാൾ വർദ്ധിക്കുന്നതായി കണ്ടുവരുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതും മേഘങ്ങൾ കുറവാകുന്നതും സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് ഉഷ്ണതരംഗങ്ങൾക്കും ഇടയാക്കുന്നു. തുലാവർഷത്തിലെ വ്യതിയാനങ്ങൾ: കാലവർഷം കുറയ്ക്കുന്ന എൽനിനോ ചില മാസങ്ങളിൽ തുലാവർഷത്തെ അമിതമായി വർദ്ധിപ്പിക്കാറുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായി തീരുന്നു. മഴയുടെ ലഭ്യതയിലുണ്ടാകുന്ന കുറവും അമിതമായ ചൂടും കേരളത്തിലെ നെൽകൃഷിയെയും കുരുമുളക്, കാപ്പി തുടങ്ങിയ തോട്ടവിളകളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ജലസ്രോതസ്സുകൾ വറ്റുന്നതിനാൽ കുടിവെള്ളക്ഷാമത്തിന് ഇത് വഴിവെക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എൽനിനോ കേരളത്തിന് ഒരു വരൾച്ചാ മുന്നറിയിപ്പ് പോലെയാണ്. കൃത്യമായ മഴ ലഭിക്കാതെ വരുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും നമ്മുടെ ജൈവ വൈവിധ്യത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നു. കേരളത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവനാഡി നമ്മുടെ കാലവർഷമാണ്. പസഫിക് സമുദ്രം ചൂടാകുമ്പോൾ അത് ആഗോളതലത്തിലുള്ള വായു സഞ്ചാരത്തെ ബാധിക്കുകയും ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് വീശേണ്ട മഴമേഘങ്ങളെ വഹിച്ചുകൊണ്ടുവരുന്ന കാറ്റിൻ്റെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എൽനിനോ കേരളത്തിൽ ധാരാളം ലഭിക്കേണ്ട മഴ 10% മുതൽ 20% വരെ കുറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴ കുറയുന്നത് മാത്രമല്ല എൽനിനോ സൃഷ്ടിക്കുന്ന പ്രശ്നം. മേഘങ്ങൾ കുറയുന്നതോടെ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കുകയും അന്തരീക്ഷം വല്ലാതെ ചൂടുപിടിക്കുകയും ചെയ്യുന്നു. സാധാരണ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ചൂട് ജനുവരിയിൽ തന്നെ തുടങ്ങാൻ ഇത് കാരണമാകുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇത്തരം ആഗോള പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇവിടെ ഓർക്കേണ്ട വസ്തുത, എൽനിനോ എന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനിർമ്മിതമായ ആഗോളതാപനം ഇതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കുന്ന സമയത്ത് പരമാവധി ജലം മണ്ണിലേക്ക് ഇറക്കിവിടാനും മഴക്കുഴികൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചനത്തിനനുസരിച്ച് കൃഷിരീതികളിൽ മാറ്റം വരുത്തുക. പ്രാദേശികമായി ചൂട് കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. പ്രകൃതിയുടെ ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
2: മാറുന്ന ലോകം, മാറുന്ന കാലാവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ എസ് ഷുജമോൻ. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ് അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: സാർ, ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു. പ്രഥമാധ്യാപകൻ എഴുത്തു നിർത്തി മുഖം പൊന്തിച്ചു നോക്കി. ആ ബാലൻ്റെ കവിൾത്തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയിരുന്ന പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. വിശന്നു വാടിയ ആ പിഞ്ചു മുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം ഇരുന്നു.
4: ചോറെവിടെ വെച്ചിരുന്നു?
3: ആ പാഠശാലയുടെ അധികാരി ചോദിച്ചു. കുട്ടി കരച്ചിലിനോട് ചേർത്ത് പറഞ്ഞു, ആ മുറിയില. ക്ലാസ് അധ്യാപകൻ വിശദീകരിച്ചു,
4: ഇയാളെന്നും ചോറ് വയ്ക്കുന്നിടത്ത് തന്നെയാണ് വെച്ചിരുന്നത്. ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും അവിടെ വെച്ചിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്നു.
3: അവിടെയൊക്കെ നോക്കിയോ? അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ?
4: കുട്ടി അവിടെയൊക്കെ നോക്കി. അവിടെയെങ്കിലും ഇല്ലായിരുന്നു.
3: അധ്യാപകൻ പറഞ്ഞു,
4: പള്ളിക്കൂടം വിട്ട ഉടനെ താൻ ചെന്ന് നോക്കിയില്ലേ?
3: നോക്കി.
4: ഇത് വലിയ കുറച്ചിൽ. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെ.
3: ഹെഡ്മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി.
4: കുട്ടികളെല്ലാവരും വരട്ടെ, ഞാൻ അന്വേഷിക്കാം, എടുത്തവനെ കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ ആരും ചെയ്യാതെ ശട്ടം കെട്ടാം.
3: കുഞ്ഞു കരയാതെ, വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകം എടുത്തുകൊണ്ട് വീട്ടിൽ പൊയ്ക്കോളൂ. അധ്യാപകൻ ചോദിച്ചു,
4: താൻ തനിച്ചു പോകുമോ?
3: ഇപ്പം പോകണ്ട.
4: എന്നാൽ ക്ലാസ്സിൽ പോയിരി,
3: ഹെഡ്മാസ്റ്റർ പറഞ്ഞു. കുട്ടി അനുസരിച്ചു. ക്ലാസ് അധ്യാപകൻ ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരം കൂടി പറഞ്ഞ് പ്രഥമാധ്യാപകന് ഗൗരവം വർദ്ധിപ്പിക്കാൻ യത്നിച്ചു. ഹെഡ്മാസ്റ്റർ ഒക്കെ ശരിവെച്ചു. ഉച്ച ഒഴിവ് കഴിഞ്ഞു എന്നറിയിക്കുന്ന മണികിലുങ്ങി. കുട്ടികൾ ഉറങ്ങിപ്പോയപ്പോൾ ഒഴിഞ്ഞുകിട്ടിയ ബെഞ്ചിനെ ആശ്രയിച്ചുറങ്ങി ക്ഷീണം തീർത്ത ഗുരുനാഥന്മാർ എഴുന്നേറ്റ് കണ്ണുതിരുമി സ്വസ്ഥാനങ്ങളിലിരുന്നു. വിശപ്പും വെയിലും വിഗണിച്ച് പാഠശാല വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപ്പൊലിപ്പോടെ ക്ലാസ്സുകളിൽ കയറി. കഞ്ഞിയോ ചോറോ കഴിച്ച് തിരിച്ചു വന്ന ഭാഗ്യവാന്മാരും വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെന്ന് ബോധ്യം വരുത്തി വന്നെത്തിയ ഭാഗ്യഹീനന്മാരും ബെഞ്ചുകളിൽ നിരന്നു. പൊതിച്ചോറുണ്ട് തൃപ്തരായ കുഞ്ഞുങ്ങളും അയൽവക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് പൈതാഹങ്ങൾ ശമിപ്പിച്ച കൊച്ചുങ്ങളും സ്ഥലത്ത് ചെന്നിരുന്നു. കൂട്ടത്തിൽ പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയും. ചോറ് മോഷണക്കഥ ആ വിദ്യാലയത്തിലെ നാല് ക്ലാസ്സുകളിലും പരന്ന് കവിഞ്ഞൊഴുകി. ഓരോരോ കുട്ടികളും അവരവരുടെ അനുമാനശക്തിയെ പല കുട്ടികളുടെയും നേരെ വായിച്ചു.
4: സാർ, ബാലകൃഷ്ണൻ പറയുന്നു ഞാനാ ചോറെടുത്തുണ്ടെന്ന്,
3: ഒരു കുട്ടി പരാതിപ്പെട്ടു. അതേ ശ്വാസത്തിൽ തന്നെ അവൻ തന്നെ അധിക്ഷേപിച്ച കുട്ടിയോട് തിരിഞ്ഞിട്ട്,
4: നീ ആ ചോറ് കട്ടുതിന്നത് കള്ള കള്ള
3: എന്ന് പക വീട്ടി. ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു,
4: പപ്പു ആയിരിക്കും ചോറെടുത്തുണ്ടത്.
3: മത്തായി പറഞ്ഞു,
4: ഞാൻ ഇനി ഇവിടെ ചോറ് കൊണ്ടുവന്ന് വെക്കുകയില്ല.
3: കുറേ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാര വിഷയം. അധ്യാപകന്മാർ തങ്ങളുടെ മുൻപിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മദൃഷ്ടികളയച്ചു കള്ളനെ കണ്ടുപിടിക്കാൻ. ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു,
5: കളവ് പാപമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല. മോഷണം ഒരു ചീത്ത ശീലമാണ്, അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. ഒരിക്കൽ തെറ്റ് ചെയ്തത് മറയ്ക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായിപ്പോകും, ഒടുവിൽ കള്ളന്മാരാകും. കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? താൻ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ?
3: അപ്പോൾ കുട്ടികൾ,
4: ഉണ്ട് സാർ. ഇല്ല, ഉണ്ട്.
5: ആ, അതാ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞേക്കിൻ.
3: ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി. ആരും ഏറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു,
4: നീ എടുത്തോ? നീ നീ അടുത്ത കുട്ടി നീ?
3: ഇല്ല, ഇല്ല, ഇല്ല.
4: ഞാൻ വീട്ടിൽ പോയുണ്ടു, ഞാൻ ചോറ് കൊണ്ടുവന്നിരുന്നു.
3: ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു. 180 കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിനൊരു പോരായികയായി. സഹ അധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് 4 സാറിന് ഭക്തിയാണ്, പേടിയാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ട്. മാനേജർക്ക് കാര്യമാണ്. ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ്. വിഫലയത്നനായ പ്രഥമാധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തൻ്റെ പൊളിഞ്ഞ കസാരയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി. ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ശരിയായ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്ന് പറഞ്ഞ ശേഷമാണ്, 10 താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കിലുക്കാൻ അദ്ദേഹം ഓർത്തത്. എല്ലാവരും പിരിഞ്ഞു. കെട്ടിടം അടച്ചുപൂട്ടാൻ തൂപ്പുകാരൻ കാത്തുനിന്നു. 1 സാറ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതുവരെ ഒരെഴുത്ത്. എഴുത്ത് നിർത്തി അദ്ദേഹം ഇറങ്ങി. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനെയൊരു കത്ത് കിട്ടി. മാനേജർ അവർക്ക്, നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ട് കളഞ്ഞു. വലിയ പോരായികയായിപ്പോയി. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 30 കഴിഞ്ഞല്ലോ. ഇന്നാദ്യമാണ് ഇങ്ങനെയൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട്. മോഷ്ടിക്കാനാണെങ്കിൽ വിശന്നിട്ടാരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളുണ്ടായിരുന്നു. അത്രമേൽ കൊച്ചുകുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാനിടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങളിത് ചെയ്യുമോ? ഒരു മുതിർന്ന കുട്ടിയാണെങ്കിൽ എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യൻ്റെ ചോറെടുത്തുണ്ണുക. കാലത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടുവരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല. കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്കെന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവൻ്റെ അമ്മ കരുതും. അവനിങ്ങനെ കട്ടുണ്ണണ്ട. കാലത്തും ഉച്ചയ്ക്കുമൊക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല. വഴിയിലെങ്ങാനും വീണുപോയെങ്കിലോ, ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരു പക്ഷേ ഒരു മാമ്പഴമോ ഒരു മധുരനാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക, ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്. ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടുതിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപട്ടിണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകന്മാരുമല്ല, അന്യരാരും ഇവിടെ വന്നിട്ടില്ല താനും. പിന്നെയാരാ? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിൻ്റെ ഭരണാധികാരിയായ ഞാനാണിത് ചെയ്തത്. 180 ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ്. ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാനാണ്. അടുത്ത തലമുറയെ കരുപ്പിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടുതിന്നത്, ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്കെന്നെപ്പറ്റി അവജ്ഞ മാത്രമല്ല, കോപവും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായിട്ടെനിക്ക് തോന്നുന്നില്ല. ചോറ് മോഷ്ടിക്കപ്പെട്ടതിനാൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന വിശന്നു വാടിയ ആ 6 കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു. ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്ന് മാത്രം. എൻ്റെ കൂട്ടുകാരാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആവശ്യമില്ലായകയല്ല, അപമാന ഭീരുതയാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കും കടന്നു. ഞാൻ ജനിച്ചു പോയില്ലേ, എനിക്കും ജീവിക്കണ്ടേ? 30 ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെന്തിനറിയണമല്ലേ? ആരും അറിയണ്ട. അറിയേണ്ടെന്ന് വെച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. 8 ഒരു കുടുംബത്തിന് 30 ഈ വിലക്കൂടുതൽ കാലത്ത് 12 കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. ഒരു സ്കൂൾ ഭരിക്കണം. തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം. മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട്. അമ്മയും അച്ഛനും വൃദ്ധരായി പ്രവൃത്തിശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും. എന്നെ ആശ്രയിച്ചിട്ട് എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും. നിങ്ങളെപ്പോലെ ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരാഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ ആരുടെയെങ്കിലും ആകട്ടെ 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ 3-4 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിനുത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം. പക്ഷേ എന്നോടും നിങ്ങളൊന്ന് പറയിൻ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു?
2: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി. ഇപ്പോൾ സംഗീത സാധകം. പഠിപ്പിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി. പഠിക്കുന്നത് സ്നേഹ സൈമൺ.
2: സംഗീത പാഠത്തിന് വേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന കൃതി കിളിമാനൂർ രാജരാജവർമ്മ വിദ്വാൻ കൊയ്ത്തമ്പുരാൻ രചിച്ചിട്ടുള്ള ഒന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, കരീന്ദ്രൻ തമ്പുരാൻ. മഹാവിദ്വാനായിരുന്നു. രാവണവിജയം ആട്ടക്കഥ എഴുതിയ കരീന്ദ്രൻ തമ്പുരാൻ. ഈ തമ്പുരാൻ സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ഒരു മഹാവിദ്വാൻ തന്നെയായിരുന്നു. അതുപോലെ സ്വാതിയുടെ ഉറ്റമ തോഴനുമായിരുന്നു. വിദ്വാൻ കൊയ്ത്തമ്പുരാൻ ആരഭി രാഗത്തിൽ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാർവതീദേവിയെ കുറിച്ചുള്ള ഒരു കൃതിയാണ് ഇത്. ആരഭി രാഗത്തിൻ്റെ രാഗലക്ഷണം പറയുകയാണെങ്കിൽ 29-ാമത് മേളം ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ആരഭി. ആരോഹണത്തിൽ സരിമ പദസ, അതായത് ഔഡവം. ഔഡവം എന്ന് പറഞ്ഞാൽ 5, ഷാഡവം എന്ന് പറഞ്ഞാൽ 6. ഔഡവും പിന്നെ അവരോഹണം സമ്പൂർണ്ണമാണ്. അപ്പോൾ ഔഡവ സമ്പൂർണ്ണ രാഗമാണ് ആരഭി. പിന്നെ ആരഭിക്ക് വളരെയേറെ കാര്യങ്ങൾ ആ രാഗലക്ഷണമായിട്ട് പറയാനുണ്ട്. ആദ്യം അതിൻ്റെ ആരോഹണ അവരോഹണം ഒന്ന് പാടുക.
3: സരിമ പദ സ, സരിമ പദ

0: അവരോഹണത്തിൽ സനിതപമകരിസ വരുന്നുണ്ടെങ്കിലും ശങ്കരാഭരണം പോലെയല്ല അത് പാടുന്നത്. അതായത് ആരഭിയുടെ ഗാന്ധാരം ഒരു നിഷാദോ, ഒരു ബലം കുറഞ്ഞ സ്വരങ്ങളാണ്. ഈ ആരഭി രാഗത്തിലാണ് രാജരാജവർമ്മ വിദ്വാൻ കോയിത്തമ്പുരാൻ രചിച്ചിട്ടുള്ള ഒരു കൃതി. അതിൻ്റെ പല്ലവി എഴുതിയെടുത്തുള്ളൂ. പരവശമിഹമാം പറഞ്ഞേ.
1: പരവശമിഹമാം
0: പാലയ മായേ.
1: പാലയ മായേ
0: പാർവതി.
1: പാർവതി
0: ഭവജായേ.
1: ഭവജായേ
0: ഒന്നുകൂടെ പറയൂ. പരവശമിഹമാം.
1: പരവശമിഹമാം പാലയ മായേ പാർവതി ഭവജായേ.
0: ഏത് കൃതി നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഈ ഇത്രയും ഈ വരികളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അല്ലയോ പാർവതി ദേവി, പരവശനായി അവിടുത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ പാലിച്ചാലും സംരക്ഷിച്ചാലും. അപ്പം ആ ഫീല് മനസ്സിൽ കൊണ്ടുകൊണ്ടുവേണം ഇതിൻ്റെ പല്ലവിയിലുള്ള സംഗതികൾ പാടുക. അപ്പം അങ്ങനെ പാടുമ്പോൾ അത് മനുഷ്യ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. മനസ്സിലായോ? പരവശമിഹമാം പാലയമായേ പാർവതി ഭവജായേ. ഞാൻ അർത്ഥമൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞു.

0: സ്നേഹ മൂന്ന് സംഗതികളും പഠിച്ചു കഴിഞ്ഞു. ഇനി അന്യപല്ലവി എഴുതിയെടുത്തുള്ളൂ. പരിണത ജന പരിപാലന ഹൃദയേ, പറഞ്ഞേ. പരിണത ജന പരിപാലന ഹൃദയേ,
1: പരിപാലന ഹൃദയേ,
0: ഹൃദയേ,
1: ഹൃദയേ.
0: ഞാൻ പറഞ്ഞിട്ടുണ്ട് വേർഡ്സിന് നല്ല ക്ലാരിറ്റി വേണമെന്ന്. പരമേശ്വരി തവ,
1: പരമേശ്വരി തവ
0: പദമനുകലയേ,
1: പദമനുകലയേ.
0: ഒന്നുകൂടെ പറഞ്ഞേ.

0: പരമേശ്വരി തവ
1: പരമേശ്വരി തവ
0: പദമനുകലേ
1: പദമനുകലേ.
0: എപ്പോഴും വേർഡ്സ് പറയുന്നതിന് ഒരു ഭംഗി വേണം. അപ്പൊ ഇതിന്റെ അർത്ഥം നമുക്ക് പഠിക്കണ്ടേ? അല്ലയോ ആശ്രിത വത്സലേ, ഞാൻ അവിടുത്തെ പാദാരവിന്ദത്തെ ധ്യാനിക്കുന്നു. അതായത് ആശ്രിത വത്സലയാണ് ദേവി അല്ലേ, പാർവതി ദേവി. ഞാൻ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ പാദാരവിന്ദം, താമരയാകുന്ന ദേവിയുടെ പാദങ്ങളെ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണത ജന പരിപാലന ഹൃദയേ പരമേശ്വരി തവ പദമനുകലേ. അർത്ഥം മനസ്സിലായല്ലോ?

0: നന്നായിട്ട് മനസ്സിലായോ അന്യപല്ലവി? നമുക്കിനി ചരണത്തിലേക്ക് പോവാം. ചരണത്തിൽ അവസാനം ഒരു ഇരട്ടിയൊക്കെയുണ്ട് സാഹിത്യത്തിന്, ഇരട്ടി സ്പീഡിൽ പാടുന്നത്. എഴുതിക്കോളൂ. കനകമയ
1: കനകമയ
0: കിരീടാഞ്ചിത മൗലേ
1: കിരീടാഞ്ചിത മൗലേ
0: കനകമയ
1: കനകമയ
0: കിരീടാഞ്ചിത മൗലേ
1: കിരീടാഞ്ചിത മൗലേ
0: കച്ചഭരജിത
1: കച്ചഭരജിത
0: കച്ചഭരജിത
1: കച്ചഭരജിത
0: എഴുതിയോ. നീലോൽപലജാലേ
1: നീലോൽപലജാലേ
0: ഇങ്ങനെ വേണം പറയാൻ. മാനസമോദ
1: മാനസമോദ
0: കരാളകമാലേ
1: കരാളകമാലേ
0: മാനസമോദ കരാളകമാലേ
1: മാനസമോദ കരാളകമാലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: ഞാൻ ഒന്നുകൂടെ വായിക്കാം, ഒന്നുകൂടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതുക. കനകമയ കിരീടാഞ്ചിത മൗലേ പറഞ്ഞ്
1: കനകമയ കിരീടാഞ്ചിത മൗലേ
0: കച്ചഭരജിത
1: കച്ചഭരജിത
0: നീലോത്പലജാലേ
1: നീലോത്പലജാലേ
0: മാനസമോദ കരാളകമാലേ
1: മാനസമോദ കരാളകമാലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: ഇനി ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കനകമയ കിരീടം ധരിച്ചവളെ, നീലോൽപ്പലത്തെ പോലും തലമുടിക്കെട്ടിന്റെ ശോഭ കൊണ്ട് പരാജയപ്പെടുത്തുന്നവളെ, മനസ്സിന് മോദമരുളുന്ന അളകമാലകളോടു കൂടിയവളെ, ചന്ദനക്കൂട്ട് നെറ്റിയിൽ അണിഞ്ഞ അല്ലയോ ദേവി. എന്തൊരർത്ഥമുള്ള പാട്ടാണ്. ഇനിയും ഇരട്ടി എന്ന് ഞാൻ പറഞ്ഞത്, ആ ഇരട്ടി കൂടെ എഴുതും. സൂനശരശര
1: സൂനശരശര
0: സൂനശരശര
1: സൂനശരശര
0: സഭ്രൂലോലേ
1: സഭ്രൂലോലേ
0: സുലളിത ലോചന
1: സുലളിത ലോചന
0: സുലളിത ലോചന
1: സുലളിത ലോചന
0: നിർജിത കമലേ
1: നിർജിത കമലേ
0: സൂനശരശരാസഭ്രൂലോലേ
1: സൂനശരശരാസഭ്രൂലോലേ
0: സുലളിത ലോചന
1: സുലളിത ലോചന
0: നിർജിത കമലേ
1: നിർജിത കമലേ
0: അനുപമ നാസാദ്ഭുത മണിശകലേ അനുപമ
1: അനുപമൻ
0: നാസാദ്ഭുത
1: നാസാദ്ഭുത
0: നാസം എന്ന് പറഞ്ഞ എന്താണ് മൂക്ക്. നാസാദ്ഭുത മണിശകലേ
1: നാസാദ്ഭുത മണിശകലേ
0: അതുലിത
1: അതുലിത
0: കുണ്ടല
1: കുണ്ടല
0: ലസിത കപോലേ
1: ലസിത കപോലേ
0: അനുപമ നാസാദ്ഭുത മണിശകലേ
1: അനുപമ നാസാദ്ഭുത മണിശകലേ
0: അതുലിത കുണ്ടല
1: അതുലിത കുണ്ടല
0: ലസിത കപോലേ
1: ലസിത കപോലേ
0: ഈ സൂനശരശര ആണ് ഇരട്ടിയായിട്ട് പാടുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. കനകമയ കിരീടാഞ്ചിത മൗലേ
1: കനകമയ കിരീടാഞ്ചിത മൗലേ
0: കച്ചഭരജിത നീലോത്പലജാലേ
1: കച്ചഭരജിത നീലോൽപലജാലേ
0: മാനസമോദ കരാളകമാലേ
1: മാനസമോദ കരാളകമാലേ
0: മലയജയുത നിടിലേ
1: മലയജയുത നിടിലേ
0: അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്തതിന്റെ സൂനശരശരാസഭ്രൂലോലേ
1: സൂനശരശരാസഭ്രൂലോലേ
0: സുലളിത ലോചന
1: സുലളിത ലോചന
0: നിർജിത കമലേ
1: നിർജിത കമലേ
0: അനുപമ നാസാദ്ഭുത മണിശകലേ
1: അനുപമ നാസാദ്ഭുത മണിശകലേ
0: അതുലിത കുണ്ടല
1: അതുലിത കുണ്ടല
0: ലസിത കപോലേ
1: ലസിത കപോലേ
0: അതിന്റെ അർത്ഥം ദേവിയുടെ പുരികക്കൊടികളെ കാമദേവന്റെ വില്ലുപോലെ വളഞ്ഞതായിട്ടാണ് പറയുന്നത്. കണ്ണുകൾ താമരപ്പൂവിനെ ജയിക്കും. നാസികയിൽ അണിഞ്ഞിരിക്കുന്ന നാസാമണിയുടെ ഭംഗി അപാരം. കാതിലണിഞ്ഞിരിക്കുന്ന കുണ്ടലവിശേഷത്താൽ ശോഭിക്കുന്നു ദേവിയുടെ കവിൾത്തടം. ഇത്രയാണ് അർത്ഥം. ഈ പാട്ടിൻ്റെ എല്ലാ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഇതിലേക്കാണ് പോണത്,
1: ചരണം,
0: ചരണത്തിലേക്ക്.

0: സ്നേഹയ്ക്ക് നന്നായിട്ട് മനസ്സിലായോ?
1: മനസ്സിലായി
0: മനസ്സിലായി.
2: ഇന്ന് സംഗീത സാധകത്തിൽ ആരഭിരാഗത്തിൽ ആദിതാളത്തിൽ കിളിമാനൂർ രാജരാജവർമ്മ തമ്പുരാൻ രചിച്ച പരവശ മിഹമാം എന്നാരംഭിക്കുന്ന കൃതി പഠിപ്പിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി, പഠിച്ചത് സ്നേഹ സൈമൻ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. ഗാനരചന വയലാർ, സംഗീതം എം എസ് ബാബുരാജ്.

ശ്രീകുമാരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസും പി ലീലയും പാടിയ ഗാനം ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

0: മാത്രമാണ് അവശേഷിച്ചത് എന്നതിനാൽ കയറി തന്നെയായിരുന്നു എന്ന് പറയാം. യുദ്ധമെന്ന പേരിൽ ആർക്കും ആരെയും ഒരു കാരണവും ആക്രമിക്കാമെന്ന സ്ഥിതിവിശേഷം മനുഷ്യരാശിയുടെ സ്വൈര്യ ജീവിതത്തിന് മേൽ ഭയത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയതോടെ ദശലക്ഷക്കണക്കിന് നിരായുധരും നിരപരാധികളും നിർദോഷികളുമായവർ കൊല്ലപ്പെടുമെന്നും അനേകർ ചാകാതെ ചത്ത് ജീവിക്കുമെന്ന അവസ്ഥയിലായി. അന്തമില്ലാത്ത അധിനിവേശ ചിന്തകളുടെയും അത്യാഗ്രഹത്തിന്റെയും അനന്തരഫലമായി ശത്രുക്കളെ തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ യുദ്ധവും. ദാരുണമായ ദുരിതങ്ങളും തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങളും അനാഥത്വവും സമ്പത്തിന്റെയും ജീവനോപാധികളുടെയും നാശവുമൊക്കെ അല്ലാതെ യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരം നൽകുന്നില്ല എന്ന് മഹാകവി വ്യാസഭഗവൻ തന്റെ മഹാകവ്യത്തിലൂടെ കാട്ടിത്തരുന്നു. ഒരിക്കലും മരണമില്ലാതെ നാടുകൾ തോറും അലയുന്ന മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് പൈശാചികമായ പകയുടെ പ്രതിരൂപവും ആൾരൂപവുമാണ്. ഭാരതകഥയിലെ ഏറ്റവും നീചവും ഞെട്ടിപ്പിക്കുന്നതുമായ സന്ദർഭമാണ് യുദ്ധാനന്തരം അശ്വത്ഥാമാവ് കൃപരോട് ചെയ്തത്. മനുഷ്യച്ചോരയിലാണ്ട ഈ ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ച് ഒന്നായിത്തീർന്ന പോലെ ആയത്രേ. ഇരുളിന്റെ മറവിൽ പാണ്ഡവരുടെ കിടക്കറയിൽ കയറി പാണ്ഡവകുലത്തിലെ അനന്തരാവകാശികളാകുമായിരുന്ന എല്ലാവരെയും വാളിനിരയാക്കിയ എത്രയും നീചനായ അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായതോടെ പക എന്ന മലിന വികാരം നമ്മുടെ ഭവനങ്ങളിൽ സ്ഥായിയായി നിലകൊള്ളുന്നു. എല്ലാ കലാപങ്ങൾക്കും കാരണമാവുന്ന കാലന്റെ കോപവും പകയുന്ന വിനാശ മനോഭാവവുമുള്ള ആയുധത്തിൽ അന്തകൻ വസിക്കുന്ന ദ്രൗണിയുടെ കയ്യിൽ ഭൂമിയെ മുഴുവൻ ചാമ്പലാക്കാൻ കഴിവുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ടത്രേ. ദ്രൗണിയുടെ ഈ വികാരം മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക എന്ന താക്കീതാണ് മഹാഭാരതം നമുക്ക് നൽകുന്നത്. വിനാശകാരിയായ പകയെ മറികടക്കാൻ മനുഷ്യന് കഴിയണം എന്ന സന്ദേശവും അത് നൽകുന്നു. മനുഷ്യനിലുള്ള അധികാരവാഞ്ഛയുടെ മൂർത്തിമത്ഭാവമായ ദുര്യോധനൻ ദ്വാപരയുഗത്തിൽ മാത്രം ജീവിച്ച ഒരു വ്യക്തിയല്ല, പ്രത്യുത മനുഷ്യ സമുദായത്തിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാശ്വത സത്യത്തിന്റെ പ്രതിഫലനമാണ്. നടന്ന കഥ എന്നതിനേക്കാൾ നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് മഹാഭാരത കഥ. ഏതെല്ലാം കർക്കശ വ്യവസ്ഥകളോടെ തുടങ്ങിയാലും യുദ്ധങ്ങളെല്ലാം അവസാനിക്കുന്നത് അധർമ്മത്തിലായിരിക്കുമെന്നത് കാട്ടിത്തരുന്നു. മനുഷ്യരെ കൊന്നൊടുക്കിയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്ന വിജയം ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാനാവില്ലെന്നതാണ് പ്രാപഞ്ചിക സത്യം. എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട് വേണം യുദ്ധം ജയിക്കാനെന്ന് നിയമമുണ്ടാക്കിയ ശേഷം അതെല്ലാം കാറ്റിൽ പറത്തി യുദ്ധം മുന്നേറിയതോടെ മഹാരഥന്മാർ പോലും അധർമ്മത്തിന്റെ പാതയിലൂടെ നീങ്ങി. ധർമ്മത്തിന്റെ വിളനിലമായി ഉദ്ഘോഷിക്കപ്പെടുന്ന യുധിഷ്ഠിരന് പോലും യുദ്ധവിജയത്തിനു വേണ്ടി നേശേ ബലസ്വേദി ചരേത ധർമ്മം, താൻ ബലത്തിനാളല്ല എന്ന് വന്നാൽ യുദ്ധം ചെയ്യാം എന്ന മാർക്കണ്ഡേയ വാക്യമനുസരിച്ച് അധർമ്മം ചെയ്യേണ്ടി വന്നു. പരാജിതരുടെ മേൽ തങ്ങൾക്കിഷ്ടമുള്ള ഏത് വ്യവസ്ഥയും ഏർപ്പെടുത്താൻ യുദ്ധം ജേതാക്കൾക്ക് അവകാശം നൽകുന്നു എന്ന് രണധീരനായ റോമൻ ചക്രവർത്തി ജൂലിയസ് സീസർ അവകാശപ്പെട്ടുവെങ്കിലും യുദ്ധം കാട്ടാളന്മാരുടെ പ്രവൃത്തിയാണെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടാള മേധാവികളിൽ ഒരാൾ എന്ന പ്രശംസ നേടിയെങ്കിലും പ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധത്തിൽ പരാജിതനായ ഫ്രഞ്ച് ചക്രവർത്തിയും സൈനിക മേധാവിയുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ വാക്കുകളല്ലേ ഏറെ ശ്രദ്ധേയമായത്.
1: പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Saira Mujtaba. Senior BJP leader Shubhendu Adhikari will be the new chief minister of West Bengal. BJP legislature party in the state elected him the leader in a meeting held in Kolkata today, paving the way for him to become the first BJP chief minister of the state. Addressing media, Union Home Minister Amit Shah said, Mr. Adhikari's name was proposed at the meeting and since no other nomination was received, his name was finalized.
3: Abhi kuch din pehle hi chunav ki
4: election process was completed.